നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 20, കൊല്ലവർഷം 1201 മിഥുനമാസം 27 തീയതി, 2026 ജൂലൈ 11 ശനിയാഴ്ച. സമയം 5 കഴിഞ്ഞ് 53:38. മീഡിയം വേവിയിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161.576 എന്നീ കിലോഹെർട്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിക്കുന്നു.
1: ഭക്തിയും ജ്ഞാനവും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരാധ്യാത്മിക സംസ്കാരമാണ് നമുക്കുള്ളത്. ദുഃഖത്തിന് കാരണം ജന്മവും ജന്മത്തിന് കാരണം രാഗദ്വേഷങ്ങളാകുന്ന ദോഷവും ദോഷത്തിന് കാരണം തെറ്റായ അറിവ് എന്ന മിഥ്യാജ്ഞാനവുമാണ്. ജ്ഞാനമുണ്ടായാലേ മിഥ്യാജ്ഞാനം നീങ്ങുകയുള്ളൂ. ഇല്ലാത്തതുള്ളതായും ഉള്ളത് ഇല്ലാത്തതുമായ അറിവാണ് മിഥ്യാജ്ഞാനം. മിഥ്യാജ്ഞാനം നീങ്ങിയാൽ രാഗദ്വേഷങ്ങൾ നീങ്ങും. അപ്രാപ്തമായത് പ്രാപിക്കണമെന്നുള്ള ഇച്ഛയാണ് ദ്വേഷം. സംഭവിക്കുന്ന ഒന്ന് നമുക്കെതിരാണെന്നുള്ള ധാരണയാണ് ദ്വേഷത്തിന് കാരണം. രാഗദ്വേഷങ്ങൾ നീങ്ങിയാൽ കർമ്മം നീങ്ങും. കർമ്മം നീങ്ങിയാൽ ജന്മം നീങ്ങും. അതിനാൽ തത്വജ്ഞാനത്തിലൂടെ മോക്ഷം കൈവരുന്നു എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ പൊരുൾ. ഞാനോ മാനിനിമാർക്കും അന്മഥനഹോ ശാസ്ത്രത്തിൽ എന്നോട് എതിർപ്പാനോ പാരിലൊരുത്തനില്ല കവിതയ്ക്കൊന്നാമനാകുന്നു ഞാൻ. താൻ ഓരോന്നിവയോർത്തുകൊണ്ടു ഞെളിയേണ്ടൻ ചിത്തമേ നിശ്ചയം താനോ ജീവനൊരസ്ഥിരത്വമതിനാൽ നിസ്സാരമാണൊക്കെയും. ജീവിതത്തിൻ്റെ ക്ഷണികതയെയും ലൗകികമായ ചിന്തകളുടെ അർത്ഥശൂന്യതയെയും പറ്റി വിശദീകരിക്കുന്നതാണ് ഈ ശ്ലോകം. സുഖദുഃഖങ്ങൾ സമചിത്തതയോടെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അതിലൂടെ മാത്രമേ ലളിതവും ശ്രമരഹിതവും ശാന്തവുമായ ജീവിതം കൈവരികയുള്ളൂ. അഹന്ത കൊണ്ട് അഴുക്കുപറ്റിടാത്ത പുണ്യം ഒന്നു താൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും എന്നതാണ് വസ്തുത. അവശരും ആർത്തരും ആലംബഹീനരുമായ സഹജീവികളുടെ കണ്ണീരൊപ്പാൻ അക്ഷീണം പ്രവർത്തിച്ച് മുന്നേറുക എന്നതാണ് ഓരോ മനുഷ്യനും അഭിലഷണീയമായ വൃത്തി. മനവും മിഴിയും നാവും കരവും മന്നിനു മാലകലാൻ മഹാനുകമ്പാമസ്രണമതാക്കും മാനുഷർ ദേവന്മാർ എന്ന് പ്രേമസംഗീതം പാടി നമ്മെ ഉദ്ബോധിപ്പിച്ച മഹാകവിയാണ് ഉള്ളൂർ പരമേശ്വരയ്യർ. അധമവികാരങ്ങൾ സംസ്കരിച്ചെടുത്ത് ഇച്ഛാനുരൂപമായ പരിണാമത്തിലൂടെ ഉത്തമ മനുഷ്യത്വത്തിലേക്ക് ഉയരാൻ സാധാരണ മനുഷ്യന് സാധിക്കണം. വൈലോപ്പിളിയുടെ കടൽക്കാക്കുകൾ എന്ന കവിതയിൽ ഇങ്ങനെ പറയുന്നു: കൊള്ളാൻ വല്ലതുമൊന്നു കൊടുക്കാനില്ലാതില്ല ഒരു മുൾച്ചെടിയും ഉദയക്കതിരിനെ മുത്തും മാനവഹൃദയ പനിനീർ പൂന്തോപ്പിൽ.
0: ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.

0: ആകാശവാണി സമയം 6 മണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സാന്ത്വനം എന്ന കവിത കേൾക്കാം. ആലാപനം റിജു ജോസഫ്.

0: और मेरे मन को वो छूने वाला है और इसके लिए भी मैं बहुत आपका आभारी हूं। ये हमारे संबंधों में एक ऐतिहासिक पड़ाव है जो हमारे संबंधों की नई ऊर्जा, हमारी मित्रता के नए संकल्प को दोहराने वाला है। आप जब भारत आए थे और एफटीए के शुरुआत हुई और इतने कम समय में पूरा न्यूजीलैंड एक साथ होकर के एफटीए को जमीन पे उतारना, इतने कम शायद शायद ये दुनिया में पहली बार इतने कम समय में ये सफलता हुई होगी, और इसके लिए मैं आपके नेतृत्व को, आपकी सरकार को, आपकी टीम को हृदय से बहुत बहुत आभार व्यक्त करता हूं।
1: Speaking on the occasion that New Zealand Prime Minister described Prime Minister Modi's visit as a historic milestone, marking the first visit by an Indian Prime Minister to New Zealand in 40 years. Later in the day, Prime Minister Modi will also interact with prominent business and sports personalities. In a reflection of the strong people-to-people ties that exist between the two countries, Mr. Modi will address a large gathering of the Indian diaspora today. The Indian Navy is all set to commission its sixth Project 17A indigenous stealth frigate Mahendragiri F-38 into its eastern fleet at Visakhapatnam in Andhra Pradesh today. The ceremony will be presided over by the Defence Minister Rajnath Singh. Union Home Minister Amit Shah has said the government is firmly committed to making the country's coastal security unbreachable. Mr. Shah made the remarks while reviewing the progress made in the establishment of the Bureau of Port Security, BOPS, along with the Union Minister for Port, Shipping and Waterways, Sarbananda Sonowal. External Affairs Minister Dr. S. Jaishankar met his Omani counterpart Badr bin Hamad Al Busaidi in Muscat yesterday and held discussions on various facets of the cooperation between the two countries. In a social media post, Dr. Jaishankar said the talks focused on trade, investments, connectivity, maritime technology, defence and cyber AI domains. Indian Railways has approved 206 crore rupees of coverage deployment on 680 route kilometers of Northern Railway to enhance safety and operational efficiency. In the FIFA World Cup, Spain has booked its place in the semi-finals, defeating Belgium 2-1 in the second quarter-finals at Los Angeles Stadium in Inglewood, United States last night. In Wimbledon tennis, Czech Chia's Karolina Muchova will face compatriot Linda Noskova in the women's singles final in London today. And that is the end of this news bulletin.
2: ആകാശവാണി ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, അജിത് ജി കൃഷ്ണൻ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മുതൽ 8 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 75 ഭാഗം, 8:35 സ്മൃതി മധുരം, 8:45 സംഗീത സരണി. പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭയ്യർ, പഠിക്കുന്നത് കൃഷ്ണരഞ്ജിനി പി എൽ. 9 ചലച്ചിത്ര ഗാനങ്ങൾ, 10 നേർവഴി, നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവൻ പ്രഭാകറുമായി അഭിമുഖം. 10:15 തമിഴ് ചൊൽ മാലൈ, എൽ നിനോ മറ്റും ലാനിന എന്നും ഇയർക്കൈ വിളേറുകൾ, സി ആദി ഭഗവാൻ സംസാരിക്കുന്നു. സുബ്രഹ്മണ്യൻ കെ അവതരിപ്പിക്കുന്ന കഥ അകനക. തുടർന്ന് തിരൈപ്പൂക്കൾ. 11 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, കുഞ്ചൻ നമ്പ്യാർ രചിച്ച കൃതികൾ. 11:30 ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ വി രഘു നടത്തുന്ന പ്രഭാഷണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, വേൾഡ് പോപ്പുലേഷൻ ഡേ ഡോക്ടർ മഹിത എം സി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1 രഞ്ജിനി, 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം ഭാഗം 9, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3 കൂട്ടുകാരി, അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായി അഭിമുഖം. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 4 വെള്ളി വെളിച്ചം, 4:45

ചലച്ചിത്രഗാനങ്ങൾ, അഞ്ചുമണിക്ക് സംസ്കൃതം പരിപാടി, രാമോ വിഗ്രഹവാൻ ധർമ്മ ഏക സമാലോചന, ഡോക്ടർ എൻ വിശ്വരാജൻ കുടവട്ടൂർ നടത്തുന്ന പ്രഭാഷണം, 5:15 പാട്ടുകളും കരിയം രാജനും സംഘവും അവതരിപ്പിക്കുന്ന തോറ്റം പാട്ട്, 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 5:40 ചലച്ചിത്രഗാനം, 5:45 ഭക്തിഗാനങ്ങൾ പ്രേംജി കെ ഭാസി പാടിയത്, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വത്തിന്റെ പ്രാധാന്യം, ഡോക്ടർ ദിവ്യ ആർ നായരുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി മ്യൂസിക് ടൈം, 8:00 നാടകം 3 ചോദ്യങ്ങൾ അവസാന ഭാഗം, ലിയോ ടോൾസ്റ്റോയുടെ ദ 3 ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം, റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ സുദർശനൻ കുടപ്പനമൂട്, എസ് രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാടമന, കല്ലയം കൃഷ്ണദാസ്, സുൽഫി ഓയമൂർ, ഹരികുമാർ വാലേത്ത്, ഷിബു വിൻസെന്റ്, വിനുരാജ് ഡി ആർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, ഫെൻസിംഗ് പരിശീലകനായ ശിവകുമാറുമായി അഭിമുഖം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, ഡോക്ടർ ആർ മാധുരി ദേവി അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി, 11:00 സ്പോട്ട്ലൈറ്റ്, 11:15 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 2.6 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി സമയം 6:15. ഇപ്പോൾ കേൾക്കാം ഉദയഗീതം. അജിത് ജി കൃഷ്ണൻ പാടിയത്. സംഗീതം നെയ്യാറ്റിൻകര പുരുഷോത്തമൻ. ആദ്യം അന്നപൂർണേശ്വരി. രചന ഡോക്ടർ P.S. രമ ഉണ്ണിത്താൻ.

പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളിയെന്ന ചരിത്ര നേട്ടം കുറിക്കാൻ നാസ ശാസ്ത്രജ്ഞൻ അനിൽ മേനോൻ. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിൽ ജൂലൈ 14 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും. ബീഹാറിൽ വ്യാജബിരുദം ഉപയോഗിച്ചും രേഖകളിൽ തിരിമറി നടത്തിയും ജോലിയിൽ പ്രവേശിച്ച 3000-ത്തിലധികം ഗവൺമെന്റ് സ്കൂൾ അധ്യാപകരെ പിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഇവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി മിഥിലേഷ് തിവാരി പറഞ്ഞു. പേവിഷ വാക്സിന്റെ വില വർദ്ധിപ്പിച്ചു. ആന്റി റേബീസ് ഇമ്യൂണോഗ്ലോബുലിൻ ഉൾപ്പെടെ 42 മരുന്നുകളുടെ വിലയാണ് കേന്ദ്ര ഫാർമസ്യൂട്ടിക്കൽ വകുപ്പ് പുതുക്കിയത്. 12% കൂടുതൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയതും 30 മില്ലിലിറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള ബോട്ടിലുകളിൽ ഉള്ളതുമായ മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രം വിൽക്കാനാവുന്ന ഷെഡ്യൂൾ H1 മാറ്റി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ഉടൻ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ആശുപത്രിയിലുള്ളവരുടെ ചികിത്സാ ചെലവും കൂട്ടിരിപ്പുകാരുടെ ചെലവും പൂർണ്ണമായും സർക്കാർ വഹിക്കണം. ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ DGP P.V. ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയമിച്ചു. ശബരിമലയിലെ പോലീസ് ഡ്യൂട്ടിയുടെയും ക്രമസമാധാനത്തിന്റെയും ഏകോപന ചുമതലയാണ് വഹിക്കേണ്ടത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ന്യൂസിലാന്റിലെത്തി. 1986 രാജീവ് ഗാന്ധിക്ക് ശേഷം ന്യൂസിലാന്റ് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ഫിഫ ഫുട്ബോൾ ലോകകപ്പ്

0: കപ്പ് ക്വാർട്ടർ മത്സരത്തിൽ ബെൽജിയത്തെ 1-2 തോൽപ്പിച്ച് സ്പെയിൻ സെമിയിൽ കടന്നു.
1: ഓർമ്മകളുടെ ഓളപ്പരപ്പിൽ കാലം മറന്നൊരു പൈതൃക വഴിയുണ്ട്. രണ്ട് ദേശങ്ങളുടെ ഹൃദയം തൊട്ടൊഴുകിയ തിരുവിതാംകൂറിന്റെ സ്വന്തം AVM കനാൽ. ഒരു കാലത്ത് കന്യാകുമാരി മുതൽ തിരുവനന്തപുരം പൂവാർ വരെ തീരദേശ വാണിജ്യത്തിന്റെ ജീവനാഡിയായിരുന്ന ചരിത്രപ്രസിദ്ധമായ ജലപാതയാണ് ഇത്. ഇന്ന് കയ്യേറ്റങ്ങളും പായലും മൂടി നാശത്തിന്റെ വക്കിലാണെങ്കിലും ഉൾനാടൻ ടൂറിസം പദ്ധതികളിലൂടെ ഈ പൈതൃക വഴിയെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാവുകയാണ്. AVM കനാലിന്റെ പ്രസക്തിയും പുനരുദ്ധാരണ സാധ്യതകളും പരിശോധിക്കുകയാണ് പ്രഭാതഭേരി.
2: ഈ AVM കനാലിനെ കുറിച്ച് പറയുമ്പോൾ,
1: കന്യാകുമാരിയിൽ നിന്നുള്ള പൊതുപ്രവർത്തകനാണ് ഗോപാലകൃഷ്ണൻ.
2: 1860 രാജഭരണകാലത്ത് ഈ പദ്ധതി ആരംഭിച്ചതാണ്. അതായത് മണക്കുടി മുതൽ കൊച്ചി വരെ എന്നുള്ള ഒരു യാത്രാസങ്കല്പവും കൂടെയായിരുന്നു അന്ന് ഈ കനാലിന്റെ ഉദ്ദേശം. പല കാരണങ്ങളാൽ ഇടയ്ക്ക് നിന്നുപോയി. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ അത് പലയിടം മണ്ണിട്ട് നികത്തി, ചില സ്ഥലങ്ങളിൽ അതിന് മുകളിൽ കൂടെ പാലം കെട്ടി, കോവിഡിന് മുമ്പ് വീണ്ടും ഒരു ശ്രമം നടത്തി അതിന്റെ ആക്രമിക്കപ്പെട്ട എൻക്രോച്ച്മെന്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി. പക്ഷെ അത് ഫലവത്തായില്ല, ഒരു സർവേ നടന്നു. ടൂറിസത്തിന് വലിയൊരു ഭാവിയുണ്ട്. കന്യാകുമാരി മുതൽ കൊച്ചിൻ വരെ സ്ഥലത്തുകൂടെ ഒരു ബോട്ട് യാത്രയ്ക്ക് നന്നായിരിക്കും. കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ള തീരദേശവാസികൾ എറണാകുളം വരെ ഡെയിലി യാത്രയാണ്, അവരുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ. അതിനും ഇതിന്റെ ഒരു പുനരുദ്ധാരണം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതും ജനങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
1: പത്മനാഭപുരം വാർഡ് കൗൺസിലറും കവിയുമായ വിനോദ് കുമാർ പത്മനാഭപുരം.
3: ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തുടങ്ങി, ആയിരം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് അത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നത്. നാഞ്ചിനാട് എന്നറിയപ്പെടുന്ന ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ പ്രദേശങ്ങളിൽ സംഭരിക്കപ്പെടുന്ന നെല്ലും അതുപോലെ മണക്കുടി കന്യാകുമാരിയുടെ അടുത്ത് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഉപ്പ് സംഭരണശാലയും ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ഈ ഉപ്പും നെല്ലും ഒക്കെ ജലഗതാഗതത്തിലൂടെ തിരുവിതാംകൂറിന്റെ മറ്റു പ്രദേശങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് തുടങ്ങുന്നത്. പക്ഷെ ഇന്നത്തെ ആ ഒരു കനാലിന്റെ അവസ്ഥ കാണുമ്പോൾ അതിദയനീയമാണ്. പല സ്ഥലങ്ങളിലും സ്ഥലം നിരത്തി വീടുകളൊക്കെ ആയി, അതിന് പട്ടയവും മറ്റുമൊക്കെ ലഭിച്ചു കഴിഞ്ഞു. 10-20 മീറ്ററോളം വീതി ഉണ്ടായിരുന്ന ആ കനാൽ ഇന്ന് 5 മീറ്റർ പോലും വീതി ഇല്ലാതെ അത്രയ്ക്ക് ശോഷിച്ചു പോയിരിക്കുകയാണ്. മാത്രമല്ല അതിലൂടെ മലിനജലവും, ഞാൻ പറയുന്നത് കന്യാകുമാരി ജില്ലയുടെ ഭാഗങ്ങളിലാണ്, അത് തേങ്ങാപ്പട്ടണം കുളച്ചൽ അങ്ങനെ വന്ന് നമ്മുടെ മണ്ടക്കാട് അതിന്റെ പുറകുഭാഗത്തൂടെയാണ് ഇത് ചെല്ലുന്നത്. അവിടെയൊക്കെ ശരിക്കും മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന് കുളച്ചൽ MLA ആയിരുന്ന ശ്രീ പ്രിൻസ് 2011 ഇതേക്കുറിച്ച് തമിഴ്നാട് നിയമസഭയിൽ അവതരിപ്പിക്കുക. അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന OP പനീർശെൽവം അദ്ദേഹം ഇതിന് 1211 കോടിയോളമുള്ള ഒരു ബജറ്റ് തയ്യാറാക്കുകയും ചെയ്തു. പക്ഷെ അതൊക്കെ കടലാസിൽ ഒതുങ്ങിപ്പോയി. ഈ ബജറ്റ് തുടങ്ങുമ്പോൾ അന്നത്തെ MLA പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂഗർഭ ജലവിധാനം ഉയർത്താൻ ഇത് സഹായിക്കുകയും അതിലൂടെ കടൽ വെള്ളം കയറുന്നത് കുറയ്ക്കാനും കഴിയുമെന്നുള്ളതാണ്.
1: AVM കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ പോൾസൺ.
4: അറബിക്കടലിനെയും AVM കനാലിനും ഇടയ്ക്കായിട്ടൊരു മൺതിട്ടയുണ്ട്. പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഇത് നീന്തി കുളിച്ച് ഞങ്ങൾ ഇതിലൂടെ ശരിക്കും ഒരു കരയിൽ നിന്നും മറുകരയിൽ എത്താനായിട്ട് ഞങ്ങൾക്ക് ഏറെക്കുറെ ഒരു 150 മീറ്ററോളം തന്നെ അതിനകത്ത് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അത്രയും വലിയൊരു കനാലായിരുന്നു. ഇതിലൂടെ ഒത്തിരി ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ അന്നുണ്ടായിരുന്നു. വള്ളത്തിലൂടെ ഈ കയർ ഉൽപ്പന്നങ്ങളും കച്ചവട സ്ഥാപനങ്ങളും. കാരണം ഇതിനടുത്ത് ഏറ്റവും ഒരല്പം ഈ ഒരു മാർക്കറ്റ് ഉള്ളത് പൂവാർ എന്ന ഭാഗത്താണ്. അവിടെ ഒരു കരമാർഗമുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഈസി അല്ല. അപ്പോൾ കനാൽ വഴിയായിരുന്നു സാധനങ്ങൾ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരുന്നത്. കാലക്രമേണ കരഭാഗത്തുള്ള ട്രാൻസ്പോർട്ടേഷൻസ് വർദ്ധിപ്പിച്ചപ്പോൾ ഇതിന്റെ ഉപയോഗത്തിന്റെ ഒരു കുറവ് വന്നു. അന്നുള്ള കുളിവെള്ളം പിന്നെ കുടിവെള്ളം അടക്കം ഈ കനാലിൽ നിന്നായിരുന്നു. ഈ കനാൽ പൂർണ്ണമായിട്ടും വറ്റി വരണ്ട് പോയിക്കഴിഞ്ഞാൽ പ്രദേശത്തെ പല കിണറുകളിലേക്കും അറബിക്കടലിന്റെ ഓരോ വെള്ളം ഉപ്പുവെള്ളമായിരിക്കും ലഭിക്കുക. ഈ കനാല് അറബിക്കടലിന് പാരലായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ഈ ഉപ്പുവെള്ളം കരഭാഗത്തോട്ട് അധികം പെനട്രേറ്റ് ചെയ്യാത്തത്. ഈ കനാലിലാണ് നമ്മുടെ ഉച്ചക്കട പരിസരത്ത് ഭാഗത്തുള്ള മിക്കവാറും ഓടയിൽ നിന്നുള്ള വെള്ളം എല്ലാം വന്ന് ഈ കനാലിലോട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ കനാല് പൂർണ്ണമായിട്ടും ഇങ്ങനെ ഒരു അടഞ്ഞുപോയി അതങ്ങ് നികന്നു പോയാൽ സ്വാഭാവികമായിട്ടും ഈ മഴക്കാലങ്ങളിൽ വരുന്ന വെള്ളം പിന്നെ അത് ഫ്ലഡ് ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇന്നിപ്പോൾ അത് ഈ കുളവാഴയും പിന്നെ മാലിന്യങ്ങളും ഇന്ന് രോഗം പരത്തുന്ന നാടിന്റെ ഒരു ശാപമായിട്ടാണ്. ശരിക്കും ഇത് നാടിന്റെ സൗന്ദര്യവും നാടിന്റെ മുഖച്ഛായയുമാണ്. ഇന്നിപ്പോ ഈ കനാല് തമിഴ്നാടിന്റെ കൊല്ലംകോട് ഭാഗത്ത് വന്ന് ഏതാണ്ട് ശ്വാസം മുട്ടി നിൽക്കും പോലെയാണ്. അപ്പോൾ ഈ ഒരു പൂവാറിനടയ്ക്കുള്ള ആ ഒരു നേക്കഡ് ലാൻഡ്, അതിനകത്തൊരു ഐലൻഡ് ഉണ്ട്. അതിന്റെ ബേസിൽ എത്ര റിസോർട്ടുകളാണ് വർക്ക് ചെയ്യുന്നത്? ഒരേ സമയത്ത് കടല്, കായല്, തീരം, ബോട്ടിംഗ് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രദേശമാണ്. ഇത്തരം ഒരു പ്രോജക്റ്റ് വീണ്ടെടുക്കുമ്പോൾ കേവലം ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വർക്കായിട്ട് മാത്രം ഇതിനെ ലിമിറ്റ് ചെയ്യാതെ ഇതിന് നാട്ടുകാരെയും കൂടെ ചേർത്ത് നിർത്തിക്കുള്ള ഒരു വർക്കായിട്ട് മാറ്റണം.
1: കുളത്തൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോൺസൺ പൊഴിയൂർ.
5: ഈ AVM കനാലിനെ സംബന്ധിച്ച്

0: സാധ്യതകളാണ് ടൂറിസം മേഖലയ്ക്കുള്ളത്.
1: ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീകുമാർ,
2: ബോട്ടുകൾ പോകുന്നുള്ള സുഗമമായ അടിസ്ഥാന സൗകര്യം അവിടെ ഉണ്ടാവണം. ഏതൊക്കെയും ഡെസ്റ്റിനേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ബോട്ട് ജെറ്റികൾ നിർമ്മിക്കേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണോ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളുള്ളത് ആ ഘടകങ്ങളിൽ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. ഇറിഗേഷനായാലും ലാൻഡ് നാവിഗേഷനായാലും അത്തരം വകുപ്പുകളുമായിട്ട് ഏകോപിപ്പിച്ച് ഒരു തീരുമാനം എടുക്കുകയും അതിന് സർക്കാർ തീരുമാനം ഉണ്ടാവണം. കാരണം ഇത് ഒരു വലിയ പ്രോജക്റ്റാണ്. തദ്ദേശീയരായിട്ടുള്ളതും വിദേശീയരായിട്ടുള്ള വിനോദസഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ഒരു DPR കൊണ്ടുവരണം.
1: കൊല്ലം ഇൻലാൻഡ് നാവിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രേംചന്ദ് PS.
3: അനന്താ വിക്ടോറിയ മാർത്താണ്ഡം കനാൽ 11.5 kilometer ആയിരുന്നു അതിന്റെ ടോട്ടൽ നീളം തോന്നുന്നു. നെയ്യാർ അവസാനിക്കുന്ന പൂവാറ് മുതൽ തമിഴ്നാട് ഇരയിമൻ തുറ എന്ന് പറഞ്ഞൊരു സ്ഥലം വരെയുള്ള ഭാഗത്താണ് ഇത് നീണ്ടു കിടക്കുന്നത്. നാഷണൽ വാട്ടർവേ ആക്ട് 2016 ഇതിനെ AVM കനാൽ നാഷണൽ വാട്ടർവേ 13 ഡിക്ലെയറും ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-20 തീരദേശ ഗ്രാമങ്ങളിൽ കൂടിയാണ് ഈ കനാല് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് നാളെ കന്യാകുമാരി പോകണമെങ്കിൽ കോവളത്ത് വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഈ കനാൽ ഇതുമായിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഇപ്പം നമ്മുടെ വിഴിഞ്ഞം പോർട്ടും കൊളച്ചൽ തുറമുഖവും ഒക്കെ വരുന്നതുകൊണ്ട് അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വളരെ സാധ്യതയുള്ള ഒരു കനാലാണ്. ഈ അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാല് നമ്മൾ ടേക്കപ്പ് ചെയ്ത് അതിനെയും ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് നമ്മൾ.
1: പാറശ്ശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഉഷാകുമാരി,
4: അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ AVM കനാല് പഴയ സ്ഥിതിയിലോട്ട് നമുക്ക് കൊണ്ടുവരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി കഴിഞ്ഞ പാറശ്ശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി ഒരു ഫണ്ടിടുകയും പക്ഷെ അതിനെ നമുക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. AVN കനാൽ ഇന്ന് മാലിന്യ കൂമ്പാരമായി അവിടുത്തെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. AVN കനാൽ 25 വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്ന ആ അവസ്ഥയിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ AVN കനാലിന്റെ അടുത്ത് പൊഴിക്കര ബീച്ച് ഉണ്ട്. അപ്പൊ ബീച്ചും ഇതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ മെച്ചപ്പെട്ടാൽ നമുക്കേറെ ആനന്ദ സാധ്യതകളാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ഇന്ന് ഈ വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൂടെ ഇതിനെ പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
1: പാറശ്ശാല MLA CK ഹരീന്ദ്രൻ,
5: കഴിഞ്ഞ പ്രാവശ്യം പാറശ്ശാല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നമ്മുടെ AVM കനാലിന്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് അതിന്റെ റെനോവേഷന് വേണ്ടിയും അതിനു ചുറ്റും താമസിക്കുന്നവരുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് ഒരു പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനമെടുത്ത് ഗവൺമെന്റ് മുമ്പിൽ സമർപ്പിച്ചത്. പക്ഷേ ആ പദ്ധതിയും നമുക്ക് നടപ്പിലാക്കാൻ കഴിയാതെ പോയി. ഇപ്പോൾ നെയ്യാർ ഡാമിൽ നിന്ന് വരുന്ന ഇടതുകര കനാലിനാണ് പ്രധാനമായും AVM കനാലിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇന്നിപ്പോ നെയ്യാർ ഡാം ഒരു കുടിവെള്ള വിതരണ പ്രദേശമായി മാറിയതോടുകൂടി പ്രാധാന്യം കുടിവെള്ളത്തിനായി മാറി. അതിന്റെ ഭാഗമായി ഈ കനാൽ വഴിയുള്ള വെള്ള വിതരണം ഇപ്പോൾ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ അത് ഒരു ഉറ്റിപ്പണിതെടുത്താൽ ഈ പറഞ്ഞതുപോലെ നല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി അതിനെ ഉയർത്താനാവും. തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കനാലായി അതിനെ മാറ്റിയെടുക്കാനും ആവും. നമുക്ക് ഇടപെടാം. പണ്ട് തെരുവില്ല എന്നുള്ളതിനെ കുറിച്ച് പറയാനാവില്ല. കാര്യം ഇത് അന്ന് തമിഴ്നാട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറിന്റെ ഭാഗമാണ്. തിരുവിതാംകൂർ ഗവൺമെന്റ് കാലത്ത് ഡിസൈൻ ചെയ്ത് പോയതാണ്. നെയ്യാർ ഡാം ആ അണക്കെട്ട് നിർമ്മിക്കുന്നത് വഴി കന്യാകുമാരി ജില്ലയിലെ തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്തുകൂടെ വെള്ളം സുലഭമായി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് അതിന്റെ DPR എല്ലാം തയ്യാറാക്കുന്നത്, അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. പിന്നെ സംസ്ഥാന രൂപീകരണം കഴിഞ്ഞ 1956 അതിനുശേഷം AVM കനാലിന്റെ പ്രവർത്തനം പുരോഗതിക്ക് വേണ്ടി ഒരു ശ്രമമൊക്കെ പലപ്പോഴും നടത്തിയെങ്കിലും നടക്കാതെ പോയി. അതാണ് വസ്തുത. ഇനി അത് പുനരുജ്ജീവിപ്പിച്ചെടുക്കണം. വലിയ ജോലിയാണത്. പലയിടത്തും നികന്നു പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം.
1: കേവലം ഒരു ജലാശയത്തിനപ്പുറം കേരള തമിഴ്നാട് അതിർത്തികളുടെ ചരിത്ര പൈതൃകമാണ് AVM കനാൽ. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചും മാലിന്യമുക്തമാക്കിയും ഈ ജലപാത പുനരുജ്ജീവിപ്പിക്കേണ്ടത് തീരദേശത്തിന്റെ വികസനത്തിന് അനിവാര്യമാണ്. ഇരു സംസ്ഥാനങ്ങളിലെയും ജലഗതാഗത വകുപ്പുകളുടെ ഏകോപനവും ജനപങ്കാളിത്തവും ഉണ്ടെങ്കിൽ ചരിത്ര സംരക്ഷണവും പ്രാദേശിക പുരോഗതിയും ഒരേ സമയം ഇവിടെ സാധ്യമാകും.

ഇതുവരെ കേട്ടത് പ്രഭാതഭേരി. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക.

0: എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ മഹിദ MC സംസാരിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 13 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2 വർഷത്തിനിടയിൽ വ്യാപാര വാണിജ്യ പ്രതിരോധ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിന്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. ബിസിനസ് കായികരംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ വിജയകരമായ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ 3 അവസാനത്തെയും പാദത്തിലാണ് പ്രധാനമന്ത്രി ഓക്ലാൻഡിൽ എത്തിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ MLA പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയക്കെതിരെ കേരളമുൾപ്പെടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇതിന്റെ ഭാഗമായി SP റാങ്കിന് മുകളിലെ ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരായി നിയമിക്കും. തിരുവനന്തപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളുടെ ഏകോപന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, റവന്യൂ ഇന്റലിജൻസ്, കസ്റ്റംസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് തത്സമയ വിവര കൈമാറ്റവും സംയുക്ത എൻഫോഴ്സ്മെന്റ് നടപടികളും ഉറപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്ത് ഇന്നലെ 106 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 114 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ആകെ 6288 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 6746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. 4370 ഗ്രാം MDMA 464 കിലോയോളം കഞ്ചാവും പിടിച്ചെടുത്തു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3 സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, NCESS പ്രതിനിധി എന്നിവരാണ് സമിതി അംഗങ്ങൾ. സമിതിയോട് സ്ഥലം സന്ദർശിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെയും ചുമതലപ്പെടുത്തി. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തി 50 പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഴയ ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലായ കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായി ഷിബു ബേബി ജോൺ പറഞ്ഞു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലെ തകർന്ന ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. സുരക്ഷ മുൻനിർത്തി പാളികളായി ചെത്തി നീക്കുകയാണ് ചെയ്യുന്നത്. ക്ലോക്ക് ടവർ തകർന്നു വീണ് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ സ്റ്റേഷനുകളിലെയും അനുബന്ധ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്ന സ്ഥലങ്ങളിലെയും അപകട സാധ്യതാ നിർമ്മിതികൾ അടിയന്തരമായി പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാനേജർക്കുമാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. നടപടി റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ ഹാജരാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാറാണ് അർദ്ധരാത്രിയോടെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശുകാരൻ പ്രാൺജേത്രി, ആദിത്യകൃഷ്ണ എന്നിവരാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിൻ്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാസയുടെ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ 8 മാസത്തെ ബഹിരാകാശ നിലയ ദൗത്യത്തിന് ചൊവ്വാഴ്ച പുറപ്പെടും. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇദ്ദേഹം പുറപ്പെടുന്നത്. ഗുരുത്വാകർഷണമില്ലായ്മ, ദീർഘകാല ബഹിരാകാശ യാത്രികരിൽ രക്തപ്രവാഹം, രക്തഘടന എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു, ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭൂമിയിൽ നിന്ന് വൈദ്യസഹായം ഒഴിവാക്കാൻ അൾട്രാസൗണ്ട് പരീക്ഷണം എങ്ങനെ നടത്താം എന്നതുൾപ്പെടെയാണ് അനിൽ മേനോന്റെ ഗവേഷണ ദൗത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിൽ 1-2 സ്പെയിനിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ഈ ലോകകപ്പ് കണ്ട ഏറ്റവും ശക്തവും സുന്ദരവുമായ മത്സരങ്ങളൊന്നായി മാറിയ സ്പെയിൻ ബെൽജിയം ക്വാർട്ടർ പോരാട്ടത്തിൽ സൂപ്പർ സബായി കളത്തിലെത്തിയ മൈക്കൽ മെറീനോയുടെ വിധി നിർണായകമായ ഗോളിലാണ് സ്പെയിന്റെ വിജയം. പൊസഷൻ ഫുട്ബോളിന്റെയും ആക്രമണ ഫുട്ബോളിന്റെയും സമ്മിശ്രണമായിരുന്നു സ്പെയിന്റെ കളി. ആദ്യപകുതിയുടെ 40 മിനിറ്റോളം മത്സരത്തിൽ സ്പെയിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. സ്പാനിഷ് മധ്യനിര സുന്ദരമായി പന്ത് തട്ടിയപ്പോൾ ബെൽജിയത്തിന് തുടക്കത്തിൽ കാര്യങ്ങൾ വളരെ കടുപ്പമായി. ലെമിൻ യമാൽ വലതുവിങ്ങിലൂടെ നടത്തിയ ഓരോ മുന്നേറ്റങ്ങളും വളരെ പാടുപെട്ടാണ് ബെൽജിയം പ്രതിരോധിച്ചത്. ഫാബിയൻ റൂയിസ് 30 മിനിറ്റിൽ സ്പെയിനിന് മുന്നിലെത്തിച്ചെങ്കിലും 41 മിനിറ്റിൽ ഷാർലെറ്റ് ഡി കച്ചലേറെ ബെൽജിയത്തിന്റെ മറുപടി നൽകി. 86 മിനിറ്റിൽ കളത്തിലെത്തിയ മെറീനോ 2 മിനിറ്റിനുള്ളിൽ ടീമിന്റെ വിജയ ഗോൾ നേടി.
2: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോൾബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. 3 മത്സരം വിജയിച്ച ഇംഗ്ലണ്ട് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ 18th എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം രാവിലെ അത്താണി KSSPU ഓഫീസിൽ ചേരും. പെൻഷൻ വാലിഡേഷൻ നിയമം അസാധുവാക്കുക, 8th ശമ്പള കമ്മീഷനിൽ പെൻഷൻകാരെ ഉൾപ്പെടുത്തുക, പാർലമെന്ററി കമ്മിറ്റികൾ ശുപാർശകൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കാസർകോട് നഗരപരിധിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കി കാസർകോട് ടൂറിസം സർക്യൂട്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
4: കാസർഗോഡ് നെല്ലിക്കുന്ന് കസബ ഹാർബർ ഉൾപ്പെടുന്ന തീരദേശ മേഖലയെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിനുള്ള നവീന പദ്ധതികൾക്ക് ജില്ലാ ഭരണകൂടം, കാസർഗോഡ് മുനിസിപ്പാലിറ്റി, ടൂറിസം വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രൂപരേഖ തയ്യാറാക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലാ കലക്ടറുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലുള്ള സംഘം പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഹാർബർ, പുലിമുട്ട് ബീച്ച്, കോർണിഷ് ചിൽഡ്രൻസ് പാർക്ക്, ലൈറ്റ് ഹൌസ്, തളങ്കര പടിഞ്ഞാറ്, സിവ്യൂ പാർക്ക്, ഗുഡ് വൈബ്സ് എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത്. പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അടിയന്തരമായി തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ DTPC നിർദ്ദേശം നൽകി. കാസർഗോഡ് ഹാർബർ പുലിമുട്ടിന് സമീപം DTPC നേതൃത്വത്തിൽ സാഹസിക വിനോദസഞ്ചാര പദ്ധതി ആരംഭിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാനും തീരുമാനിച്ചു.
2: സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
5: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ രണ്ട് വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ ഒരു എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിൽ സന്ദർശിച്ച് വീടിന് നമ്പറിടൽ, ലേഔട്ട് മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നീ കാര്യങ്ങളാണ് ഇവർ ചെയ്തു തീർത്തത്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് പുലർവട്ടത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പുലർവട്ടത്തിൽ ഇന്നാദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ആദരമായി 500,000 രൂപ സമ്മാനത്തുകയുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് പുതുതായി ഉൾപ്പെടുത്തി 2025 സംസ്ഥാന കർഷക അവാർഡുകൾക്ക് സർക്കാർ അംഗീകാരം നൽകി. ഇതോടൊപ്പം മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാനശ്രേഷ്ഠ എന്നീ രണ്ട് പുതിയ വിഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 38 വിഭാഗങ്ങളിലായാണ് ഇത്തവണ സംസ്ഥാന കർഷക അവാർഡുകൾ നൽകുന്നത്. അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. സംസ്ഥാന കർഷക അവാർഡുകളിൽ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുതമേനോൻ സ്മാരക അവാർഡ്, മികച്ച കൃഷിഭവനുള്ള വി വി രാഘവൻ സ്മാരക അവാർഡ്, പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ്, സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ്, കേരകേസരി പൈതൃക കൃഷി വിത്ത് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആദിവാസി വ്യക്തി സംഘത്തിനുള്ള അവാർഡ്, മികച്ച ജൈവ കർഷകൻ എന്നിവയുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി അംഗീകാരങ്ങൾ നൽകും. അപേക്ഷാ ഫോറങ്ങളും കൂടുതൽ വിവരങ്ങളും ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ ലഭിക്കും. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് 2025 സംസ്ഥാന കർഷക അവാർഡുകളുടെ ഭാഗമായി മാധ്യമരംഗത്തെ മികവിന് നൽകുന്ന കർഷക ഭാരതി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മികച്ച ഫാം ജേർണലിസ്റ്റുകളെയാണ് അവാർഡിന് പരിഗണിക്കുന്നത്. വ്യക്തികളുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ 3 വിഭാഗങ്ങളിലായാണ് കർഷക ഭാരതി അവാർഡുകൾ നൽകുന്നത്. ഓരോ വിഭാഗത്തിലും വിജയിക്കുന്നവർക്ക് 50,000 രൂപ ക്യാഷ് അവാർഡ്, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കും. അവാർഡ് വിജ്ഞാപന തീയതി മുതൽ പിന്നോട്ടുള്ള 1 വർഷ കാലയളവിലെ മാധ്യമ പ്രവർത്തന മികവാണ് വിലയിരുത്തുക. അപേക്ഷാ ഫോറവും വിശദമായ മാർഗനിർദ്ദേശങ്ങളും www.keralaagriculture.gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിലും www.fibkerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 14. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 695-0003 എന്ന വിലാസത്തിൽ അയക്കണം. കവറിന് പുറത്ത് കർഷക ഭാരതി അവാർഡ് 2025 എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് കൃഷിഭവനിൽ ചീര, വള്ളിപ്പയർ, പാവൽ, മത്തൻ എന്നിവയുടെ വിത്തുകൾ സൗജന്യ വിതരണത്തിനെത്തി. കരമടച്ച രസീതിന്റെ പകർപ്പുമായെത്തി വിത്തുകൾ കൈപ്പറ്റാം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷനിൽ നിറപുത്തരി വിളവെടുപ്പുത്സവത്തിന് ആവശ്യമായ നെൽക്കതിർക്കെട്ടുകൾ ലഭ്യമാണ്. വിൽപ്പന വില 250, 500, 750, 1,000 രൂപ എന്നിങ്ങനെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0471-2343-586 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ 5 ദിവസത്തെ പരിശീലനം നൽകുന്നു. മോൾഡഡ്, എക്സ്ട്രൂഡഡ്, കാലൻഡേർഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, റബ്ബർ കോമ്പൌണ്ടിംഗ്, പ്രോസസ് കൺട്രോൾ, വൾക്കനൈസേറ്റ് പരിശോധനകൾ, MSME പദ്ധതികൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം ഈ മാസം 27 മുതൽ 31 വരെ നടത്തും. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9947-787-209-0481-2353-1-2. എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി മൃഗാശുപത്രിയിൽ 2 മാസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ 130 രൂപ നിരക്കിൽ ഇന്ന് രാവിലെ 9:30 വിതരണം ചെയ്യും. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്യുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്കുകളിൽ 10 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് ആദ്യവാരം നടക്കുന്ന പരിശീലനത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കാണ് അവസരം. 10,000 രൂപയും GST ഉൾപ്പെടെയുള്ള തുകയാണ് രജിസ്ട്രേഷൻ ഫീസ്. കാർഷിക കോളേജിലെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിയിലാണ് പരിശീലനം. താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 7709-01-04-85. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ മഹിദ എം സി സംസാരിക്കുന്നു.
0: ഇന്ന് 11 ജൂലൈ. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്നറിയണ്ടേ? ഇതാ
3: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
6: ആഗോള ജനസംഖ്യാ വർധനവ് സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും അത് പരിസ്ഥിതിയിലും വികസനത്തിലും ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്താനായി 11 ജൂലൈ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. 1989 ഐക്യരാഷ്ട്രസഭയുടെ ഗവേണിംഗ് കൌൺസിലാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിനെ തുടർന്നാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്. സുരക്ഷിതവും ഫലപ്രദവുമായ കുടുംബാസൂത്രണ മാർഗങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക, സ്ത്രീ ശാക്തീകരണവും ലിംഗസമത്വവും ഉറപ്പാക്കുക, പ്രത്യുത്പാദന ആരോഗ്യവുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. 1995 ജൂലൈ 11 ആരംഭിച്ച സെബ്രനിക്ക വംശഹത്യ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് സാക്ഷ്യം വഹിച്ച ഏറ്റവും ഭീകരമായ കൂട്ടക്കൊലയാണ്. ബോസ്നിയൻ യുദ്ധകാലത്ത് ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയിലെ സെബ്രനിക്ക എന്ന നഗരത്തിൽ വെച്ചാണ് ഇത് അരങ്ങേറിയത്. ജനറൽ റാഡ്കോ മ്ലാഡിച്ചിന്റെ നേതൃത്വത്തിലുള്ള ബോസ്നിയൻ സെർബ് സൈന്യമാണ് ഈ ക്രൂരത നടത്തിയത്. 8,000+ ബോസ്നിയാക് മുസ്ലിം പുരുഷന്മാരെയും ആൺകുട്ടികളെയുമാണ് സെർബ് സൈന്യം തിരഞ്ഞുപിടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇതിനു പുറമെ 25,000+ വരുന്ന സ്ത്രീകളെയും കുട്ടികളെയും വയോധികരെയും അവിടെ നിന്ന് നിർബന്ധിതമായി ആട്ടിപ്പായിക്കുകയും അതിക്രമങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തു. യുഎൻ സെക്യൂരിറ്റി കൌൺസിൽ സെബ്രനിക്കയെ ഒരു സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്ന പ്രദേശമായിരുന്നു. അഭയാർത്ഥികളായ 1,000+ മുസ്ലിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഡച്ച് സമാധാന സംരക്ഷണ സേനയെ അവിടെ വിന്യസിച്ചിരുന്നു. എന്നാൽ ആയുധബലത്തിൽ മുന്നിലായിരുന്ന സെർബ് സൈന്യത്തെ തടയാൻ എണ്ണത്തിൽ കുറവായിരുന്ന യുഎൻ സേനയ്ക്ക് സാധിച്ചില്ല. അവർക്ക് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും മുൻ യൂഗോസ്ലാവിയയ്ക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ ട്രിബ്യൂണലും സെബ്രനിക്കയിൽ നടന്നത് ഒരു വംശഹത്യ തന്നെയാണെന്ന് ഔദ്യോഗികമായി വിധിച്ചു. ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന സൂത്രധാരന്മാരായ രാഷ്ട്രീയ നേതാവ് റാഡോവൻ കരാജിച്ചിനും സൈനിക കമാൻഡർ റാഡ്കോ മ്ലാഡിച്ചിനും അന്താരാഷ്ട്ര കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. വംശഹത്യയുടെ മുറിവുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് 11 ജൂലൈ അന്താരാഷ്ട്ര സെബ്രനിക്ക വംശഹത്യ അനുസ്മരണ ദിനമായി യുഎൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചു. എക്കാലത്തെയും മികച്ച അമേരിക്കൻ സംഗീത സംവിധായകരിൽ ഒരാളായ ജോർജ് ഗെർഷ്വിൻ അന്തരിച്ചത് 1937 ജൂലൈ 11. ഹോളിവുഡിൽ ഒരു ചിത്രത്തിന് സംഗീതം നൽകുന്നതിനിടയിൽ അദ്ദേഹം അബോധാവസ്ഥയിലാവുകയും തുടർന്ന് നടത്തിയ അടിയന്തര ശസ്ത്രക്രിയ പരാജയപ്പെട്ടതിനെ തുടർന്ന് കാലിഫോർണിയയിൽ വെച്ച് മരണപ്പെടുകയുമായിരുന്നു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന പ്രശസ്ത ബ്രിട്ടീഷ് നടനും സംവിധായകനുമായ ലോറൻസ് ഒലിവിയർ അന്തരിച്ചത് 1989 ജൂലൈ 11. വില്യം ഷേക്സ്പിയറുടെ നാടകങ്ങളിലെ കഥാപാത്രങ്ങളെ വേദിയിലും സിനിമയിലും അവിസ്മരണീയമാക്കിയതിലൂടെയാണ് അദ്ദേഹം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഹാംലെറ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരവും ഈ ചിത്രം സംവിധാനം ചെയ്തതിന് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരവും അദ്ദേഹം നേടി. കരിയറിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2 തവണ അദ്ദേഹത്തിന് ഓണററി ഓസ്കാർ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് തിയേറ്റർ രംഗത്തെ ഏറ്റവും അഭിമാനകരമായ പുരസ്കാരമായ ലണ്ടൻ തിയേറ്റർ അവാർഡുകൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 1984 ലോറൻസ് ഒലിവിയർ അവാർഡുകൾ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഹോളിവുഡിലെ എക്കാലത്തെയും പ്രശസ്തരായ നടന്മാരിൽ ഒരാളായ യൂൾ ബ്രൈനർ ജനിച്ചത് 1920 ജൂലൈ 11. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളം പൂർണ്ണമായി മുട്ടയടിച്ച തലയായിരുന്നു. ദി കിങ് ആൻഡ് ഐ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിനായി അദ്ദേഹം രൂപമാറ്റം വരുത്തിയതാണെങ്കിലും പിന്നീട് അത് അദ്ദേഹത്തിന്റെ ഒരു ട്രേഡ് മാർക്കായി മാറി.
3: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പുലർവട്ടത്തിൽ ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും പി ലീലയും പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

0: ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിൽ പനിമൂലമുണ്ടാകുന്ന അപസ്മാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ആതിര രവീന്ദ്രൻ.
2: ഫിബ്രൈൽ സീഷേഴ്സ് എന്നാൽ നിങ്ങളുടെ കുട്ടിയുടെ ശരീര താപനില പെട്ടെന്ന് കൂടുന്നതുകൊണ്ടുള്ള ഒരു ഫിറ്റ്സ് അല്ലെങ്കിൽ അപസ്മാരമാണ്. ഇത് സാധാരണ പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പനി മൂലമുള്ള അപസ്മാരം കാണുന്നത് ഭയപ്പെടുത്തുന്നതും അസ്വസ്ഥത ഉളവാക്കുന്നതുമായിരിക്കാം. പക്ഷേ അവ നിങ്ങളുടെ കുട്ടിക്ക് ദോഷകരമല്ല. പനി കൊണ്ടുണ്ടാകുന്ന ഈ അപസ്മാരം തലച്ചോറിന് കേടുപാടുകൾ വരുത്തുന്നില്ല. ഇങ്ങനെ പനി മൂലമുള്ള അപസ്മാരമുണ്ടായ കുട്ടികളിൽ റിസ്ക് ഓഫ് എപ്പിലപ്സി വളരെ കുറവാണ്. 30 കുട്ടികളിൽ ഒരാൾക്ക് വീതം പനിയോടുകൂടിയുള്ള അപസ്മാരം ഉണ്ടാകാറുണ്ട്. 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് സാധാരണയായി ഇത് കാണുന്നത്. ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അപസ്മാരം വരുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടിക്ക് ബോധം നഷ്ടപ്പെട്ടേക്കാം. പേശികൾ വലിഞ്ഞു മുറുകുന്ന അല്ലെങ്കിൽ വളയുന്ന അവസ്ഥ കാണാം. കുട്ടിയുടെ മുഖം നീല നിറമായേക്കാം. അപസ്മാരം നിരവധി മിനിറ്റുകൾ നീണ്ടു നിന്നേക്കാം. ചലനങ്ങൾ നിൽക്കുമ്പോൾ കുട്ടിക്ക് ബോധം വീണ്ടെടുക്കാൻ സാധിക്കുന്നു. പക്ഷേ പിന്നീട് അവൻ ഉറക്കം തൂങ്ങുകയോ അസ്വസ്ഥനാകുകയോ ചെയ്തേക്കാം. അതിനെ പോസ്റ്റ് ഇക്റ്റൽ കൺഫ്യൂഷൻ എന്ന് വിളിക്കുന്നു. ചിലപ്പോൾ പേരൻസിന് കുട്ടിക്ക് പനിയുണ്ടെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അപസ്മാരം ഉണ്ടാകുന്നു. അപസ്മാര സമയത്ത് എന്തെല്ലാം ചെയ്യാം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശാന്തത പാലിക്കുക എന്നതാണ്. പരിഭ്രാന്തരാകരുത്. കുട്ടിയെ മൃദുവായ ഒരു പ്രതലത്തിൽ കിടത്തി ഒരു വശത്തേക്ക്, പ്രിഫറബിളി ഇടത് സൈഡിലേക്ക് ചരിച്ച് കിടത്താൻ ശ്രമിക്കുക. ഇത് ശ്വാസതടസ്സം ഉണ്ടാകുന്നത് തടയുന്നു. അയവുള്ള ഡ്രസ്സ് അല്ല ധരിച്ചിരിക്കുന്നെങ്കിൽ അത് ഉടനടി ഉരിമാറ്റേണ്ടതാണ്. മുഖം നീലകലർന്ന നിറം ഉൾപ്പെടെയുള്ള ശ്വസന പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾക്കായി ശ്രദ്ധിക്കുക. സമയം ട്രാക്ക് ചെയ്യുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടിയുടെ അപസ്മാരം എത്ര സമയം നീണ്ടു നിൽക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. അപസ്മാരം 5 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഉടനടി വൈദ്യസഹായം തേടുക. ഫിബ്രൈൽ സീഷേഴ്സ് വരുന്ന സമയത്ത് പിടിച്ചു നിർത്താനോ നിയന്ത്രിക്കാനോ ശ്രമിക്കരുത്. കുട്ടിയുടെ വായിൽ ഒന്നും തന്നെ വെക്കാൻ ശ്രമിക്കരുത്. ഫിറ്റ്സ് വന്ന കുട്ടിയിൽ ചൂട് കുറയ്ക്കാനായിട്ട് തണുത്ത വെള്ളമോ ചൂടുവെള്ളമോ ഒന്നും ഉപയോഗിച്ച് തുടയ്ക്കാൻ പാടില്ല. ചികിത്സ: ഫീവർ കുറയ്ക്കാനായി പാരസെറ്റാമോൾ സിറപ്പായും സപ്പോസിട്രിയായും ഉപയോഗിക്കുന്നു. ചിലപ്പോൾ ആന്റി എപ്പിലെപ്റ്റിക് മരുന്നുകളും ഉപയോഗിക്കാറുണ്ട്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിൽ പനിമൂലമുണ്ടാകുന്ന അപസ്മാരത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആതിര രവീന്ദ്രൻ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: തൊഴിൽ ദർശനം.
6: ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ രാജസ്ഥാനിലെ ജോധ്പൂരിലുള്ള ഡിഫൻസ് ലബോറട്ടറിയിൽ റിസർച്ച് അസോസിയേറ്റ് ജൂനിയർ റിസർച്ച് ഫെലോ തസ്തികകളിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. 10 ഒഴിവുകളാണുള്ളത്. തസ്തികകളും ഒഴിവും. റിസർച്ച് അസോസിയേറ്റ് 3, ഫിസിക്സ് മെറ്റീരിയൽസ് 2, ഇലക്ട്രോണിക്സ് 1, ജൂനിയർ റിസർച്ച് ഫെലോ 7, കെമിസ്ട്രി 4, ഫിസിക്സ് 1, മെക്കാനിക്കൽ 2. യോഗ്യത: റിസർച്ച് അസോസിയേറ്റിനെ ബന്ധപ്പെട്ട വിഷയത്തിൽ PhD അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം, ME, MTechഉം ഗവേഷണ അധ്യാപന ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിൽ 3 വർഷത്തെ പരിചയവും SCI ജേണലിൽ ഒരു ഗവേഷണ പ്രബന്ധവും. ജൂനിയർ റിസർച്ച് ഫെലോയ്ക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെ MSc, BA, BTech, നെറ്റ്, ഗേറ്റ് അല്ലെങ്കിൽ ME, MTech. റിസർച്ച് അസോസിയേറ്റിന് July 22 ജൂനിയർ റിസർച്ച് ഫെലോയ്ക്ക് July 23 ഇന്റർവ്യൂ. സ്ഥലം: ഡിഫൻസ് ലബോറട്ടറി, ഡോക്ടർ DS കോത്താരി മാർഗ്, രത്തനട പാലസ്, രത്തനട, ജോധ്പൂർ, രാജസ്ഥാൻ. വിലാസം ഒരിക്കൽ കൂടി: ഡിഫൻസ് ലബോറട്ടറി, ഡോക്ടർ DS കോത്താരി മാർഗ്, രത്തനട പാലസ്, രത്തനട, ജോധ്പൂർ, രാജസ്ഥാൻ. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://drdo.gov.in. ഡൽഹിയിലുള്ള CERSAI വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 16 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ഡെപ്യൂട്ടി ജനറൽ മാനേജർ 1, അസിസ്റ്റന്റ് ജനറൽ മാനേജർ 6, ചീഫ് മാനേജർ 2, സീനിയർ മാനേജർ 2, മാനേജർ 4, അസിസ്റ്റന്റ് മാനേജർ 1. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 500 രൂപ, മറ്റുള്ളവർക്ക് 1000 രൂപയാണ് അപേക്ഷാ ഫീസ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 20. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cersai.org.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cersai.org.in. ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 26 ഒഴിവുണ്ട്. ISROയുടെ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലായിരിക്കും നിയമനം. ടെക്നീഷ്യൻ ബി ഒഴിവ് 9. യോഗ്യത 10th class ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രോണിക് സിസ്റ്റംസ് മെയിന്റനൻസ്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അപ്ലയൻസസ്, മെക്കാനിക് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, കാർപ്പന്റർ ട്രേഡിൽ ITI. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒഴിവ് 7. യോഗ്യത ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ. സയന്റിഫിക് അസിസ്റ്റന്റ് ഒഴിവ് 5. യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മാത്തമെറ്റിക്സ്. മറ്റ് ഒഴിവുള്ള തസ്തികകൾ ഡ്രാഫ്റ്റ്സ്മാൻ B2, ലൈബ്രറി അസിസ്റ്റന്റ് 1, കുക്ക് 2. പ്രായം 2026 ജൂലൈ 13, 18, 35 വയസ്സിനും ഇടയിൽ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 20. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.isro.gov.in അല്ലെങ്കിൽ www.istrac.gov.in. വെബ്സൈറ്റ് വിലാസങ്ങൾ ഒരിക്കൽ കൂടി www.isro.gov.in അല്ലെങ്കിൽ www.istrac.gov.in.
5: തൊഴിൽ ദർശനം.

0: ഒരറിയിപ്പ് ശ്രദ്ധിക്കൂ. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ, തടവുകാർ തുടങ്ങിയവർക്കു വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. ജൂലൈ 13 രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495653 അല്ലെങ്കിൽ 9495653 1. ഓർക്കുക, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 13 രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലൻഡിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വ്യവസായ കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ സന്ദർശനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഇന്നലെയാണ് ഓക്ലൻഡിലെത്തിയത്. വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. തലമുറകളിലൂടെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസികളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനത്തോടനുബന്ധിച്ച് ന്യൂസിലൻഡിലെ പ്രശസ്തമായ സ്കൈ ടവർ ത്രിവർണ പതാകയുടെ നിറങ്ങളിൽ ദീപാലംകൃതമാക്കിയിരുന്നു. 4 പതിറ്റാണ്ടിനിടയിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 1 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. സന്ദർശനവേളയിൽ ഗയയിലെ ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ തീരദേശ സുരക്ഷയുറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തുറമുഖ സുരക്ഷയ്ക്ക് ചുമതലപ്പെടുത്തുന്ന സ്വകാര്യ സുരക്ഷാ ഏജൻസികൾക്ക് കൃത്യമായ ലൈസൻസ് ഉണ്ടാകണമെന്നും മികച്ച പരിശീലനം ലഭിച്ച CISF ഉദ്യോഗസ്ഥരെ മാത്രമേ വിന്യസിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാളിനൊപ്പം ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റിയുടെ പ്രവർത്തന പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന തുറമുഖങ്ങളുടെ സുരക്ഷാ ക്രമീകരണം

0: ണങ്ങളും ശ്രീഷ വിലയിരുത്തി. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ISRO നഭമിത്ര ആപ്പിന് കൂടുതൽ പ്രചാരം നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ 6th തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്മീഷനിംഗിന് മുന്നോടിയായി വിശാഖപട്ടണത്ത് നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ആഗോള സുരക്ഷയിലും നാവികസേന വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതും ഗൾഫ് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം US ഇറാൻ സംഘർഷം പുനരാരംഭിച്ചത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര ചരക്കു നീക്കത്തെ ബാധിച്ചതായി റിപ്പോർട്ട്. സംഘർഷത്തെ തുടർന്ന് ഹോർമുസിലെ ചരക്കു നീക്കം മന്ദഗതിയിലായി. LNG എണ്ണയും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ഗതാഗതം June 28 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയെന്നാണ് സൂചന. വാണിജ്യ കപ്പലുകൾക്കു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനും ഇറാന് നേർക്ക് US നടത്തുന്ന പ്രത്യാക്രമണത്തിനും പിന്നാലെയാണ് ഹോർമുസ് അശാന്തമായത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് August 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. റെയിൽ സുരക്ഷയും പ്രവർത്തനക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 680 km ദൂരം കൂടി കവച് സംവിധാനം നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. ഇതിനായി 206 കോടി രൂപ അനുവദിച്ചു. ഡൽഹി ഡിവിഷനിലെ 2 സെക്ഷനുകളിലാണ് കവച് 4.0 സ്ഥാപിക്കുക. സിഗ്നൽ ലംഘനവും ട്രെയിൻ അപകടങ്ങളും തടയുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്. ട്രെയിനുകളുടെ നീക്കം നിരന്തരം നിരീക്ഷിക്കുന്ന ഈ സംവിധാനം അവശ്യഘട്ടങ്ങളിൽ സ്വമേധയാ പ്രവർത്തിച്ച് സുരക്ഷയുറപ്പാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2nd ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിഫൈനലിൽ. 1-2 സ്പെയിനിന്റെ ജയം. നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ മത്സരങ്ങളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഏറ്റവും അധികം കിരീട സാധ്യത കൽപ്പിച്ചിരുന്ന ബ്രസീലിനെ വീഴ്ത്തി അട്ടിമറി വീര പരിവേഷം നേടിയ നോർവേയും ഒത്തിണക്കവും ടീംവർക്കും കൈമുതലാക്കിയ ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം തീവാറുമെന്ന് ഉറപ്പ്. മികവുറ്റ പ്രതിരോധ മധ്യ മുന്നേറ്റ നിരയുള്ള ലോകത്തെ ഏറ്റവും സന്തുലിതമായ ടീമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ ശക്തി ഒരു സൂപ്പർതാരമല്ല, മറിച്ച് ഒരു കൂട്ടം കളിക്കാരാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിംഗ് ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടം ആയതുകൊണ്ട് തന്നെ ആവേശം 10 മടങ്ങാണ്. ആരാണ് ക്യാമൻ എന്ന ഒറ്റനോട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഇംഗ്ലണ്ട് നോർവേ മത്സരം ഈ ലോകകപ്പിലെ ഹെവി വെയിറ്റ് പോരാട്ടം തന്നെയായി മാറും.
0: നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം, ലിംഗസമത്വം, ദാരിദ്ര്യം, മാതൃ ആരോഗ്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ വിവിധ ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം. യുവജനങ്ങളുടെ

0: പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. നാളത്തെ ജോലി സാധ്യതകൾ കണക്കിലെടുത്താവണം ഇന്നത്തെ ക്ലാസ് മുറികൾ രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രിയും വിദ്യാഭ്യാസ സഹമന്ത്രിയുമായ ജയന്ത് ചൌധരി ഇന്നലെ ഗുജറാത്തിലെ സൂറത്ത് ഐ ടി ഐ സന്ദർശനവേളയിൽ പറഞ്ഞു. നൈപുണ്യ വികസനത്തിന്റെ ഒരു പുതിയ മാതൃകയുടെ ആവിർഭാവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല പമ്പ നിലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെ തിരക്ക് നിയന്ത്രണത്തിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമോസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി സമയം 7:35. പുലർവെട്ടം തുടരുന്നു. കേൾക്കാം കാലം സാക്ഷി. കാലം സാക്ഷിയിൽ ഇന്ന് മുരളി സിതാരയുടെ ശബ്ദം.
2: മുരളി സിതാര മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ മുരളി സിതാര എന്ന വി മുരളീധരൻ 1955 നവംബർ 28 കൊല്ലത്ത് ജനിച്ചു. ദരിദ്രമായ ജീവിത ചുറ്റുപാടിൽ നിന്ന് സംഗീതം പഠിച്ച അദ്ദേഹം പ്രൊഫഷണൽ സംഗീത ലോകത്ത് എത്തിച്ചേർന്നു. യേശുദാസിന്റെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരം തരംഗനിസരി സ്കൂളിൽ സംഗീത പഠനം തുടങ്ങിയ അദ്ദേഹം ഇടവേളകളിൽ വയലിനിസ്റ്റായി സിതാര ഗായക സംഘത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. 1987 തീക്കാറ്റ് എന്ന സിനിമയിലെ ഗാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അദ്ദേഹം ചലച്ചിത്ര സംഗീത മേഖലയിൽ പ്രവേശിച്ചു. ആ ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച 1 കോടി സ്വപ്നങ്ങളാൽ എന്ന ഗാനത്തിനാണ് അദ്ദേഹം ആദ്യമായി ഈണം നൽകിയത്. തുടർന്ന് വംശാന്തരം, മാൻമിഴിയാൾ, തമാശ കല്യാണം, കൂടിയാട്ടം തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ സീനിയർ കമ്പോസറായിരുന്ന അദ്ദേഹം ലളിതഗാനം, ഉദയഗീതം ഉൾപ്പെടെ ഒട്ടനവധി ഗാനങ്ങൾക്ക് ഈണം നൽകി. സംഗീത സംവിധാനത്തിൽ തന്റേതായ ശൈലി കൊണ്ടുവന്ന് ആസ്വാദക മനസ്സിൽ ഇടം നേടിയ അദ്ദേഹം 2021 ജൂലൈ 11 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് മുരളി സിതാരയുടെ ശബ്ദം.
3: ഇന്നത്തെ ലളിത സംഗീത പാഠത്തിൽ ഞാനൊരു പുതിയ ഗാനം പറഞ്ഞുതരാം. ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചത് ശ്രീ മടവൂർ സുരേന്ദ്രനാണ്. ആദ്യം ഗാനത്തിൻ്റെ പല്ലവി സാഹിത്യം വായിക്കാം. ഞാനിത് എഴുതി. ഹൃദയ രാഗ വിപഞ്ചിയിലുണരും മൃദുല ഭാവമേ കവിഭാവമേ മധുര മനോഹര സ്മൃതികളിൽ ജീവിതം മധുവൂറും കവിതയായി പൂത്തുനിൽപ്പു മധുവൂറും കവിതയായി പൂത്തുനിൽക്കും. അവര് രണ്ടു പ്രാവശ്യം.

0: കാലൻ സാക്ഷിയിൽ ഇതുവരെ കേട്ടത് മുരളി സിത്താരയുടെ ശബ്ദം.
1: കാലം സാക്ഷി.
2: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
3: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
2: ആർഒ, യുവി, യുഎഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെയുണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. ഇഎംഐ ആണെങ്കിൽ 900 രൂപ മുതൽ.
3: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
4: പാട്ടും പൊരുളും. രചന ശ്രീകുമാർ മുഖത്തല.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. ആവിഷ്കരിക്കാൻ നന്നേ പ്രയാസമുള്ള മാനസിക ഭാവങ്ങൾ പലതുണ്ട്. നമുക്കത് ഭാഷയിലൂടെ ആവിഷ്കരിക്കുക ദുഷ്കരമാണ്. അടിസ്ഥാന വികാരങ്ങളെ വിപുലീകരിച്ച് അവതരിപ്പിക്കാൻ സാധിച്ചേക്കും. എന്നാൽ അനുഭവ സങ്കീർണതകളുടെ സ്ഥിതി അതല്ല. അവ സൂക്ഷ്മമായിട്ടാണ് മനസ്സുകളിൽ കുടികൊള്ളുന്നത്. ലോകത്തെവിടെയുമുള്ള കവികൾ ആദിമകാലം മുതൽ സൂക്ഷ്മവികാരങ്ങളെ ആവിഷ്കരിക്കാൻ പല പല മാർഗങ്ങൾ സ്വീകരിച്ചു പോന്നു. പ്രതിഭയുടെ വെളിച്ചത്തോടൊപ്പം കാവ്യസംസ്കാരം ആത്മാവിലേറ്റുവാങ്ങിയ നമ്മുടെ ഗാനരചയിതാക്കൾ ചലച്ചിത്ര ഗാനങ്ങളെ ഉദാത്ത കവിതകളാക്കി. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പാടാൻ മറന്നൊരു പാട്ടിൻ്റെ തേൻകണം പാറിപ്പറന്നു വന്നു.

0: ിലെ തേൻകണം പാറിപ്പറന്നു വന്നു.
1: ഒ എൻ വി എഴുതുമ്പോൾ അതിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട കൽപ്പനകൾ സ്വാഭാവികതയോടെ കടന്നുവരും. മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്. കവിതകളിൽ പലയിടത്തും അത്തരം പ്രയോഗങ്ങൾ കാണാം. എന്റെ മൺവീണ എന്നത് നമ്മൾ ബാഹ്യമായി കാണുന്ന വീണയല്ല, അത് താൻ തന്നെയാണ്, സ്വന്തം ശരീരം തന്നെയാണ്. അതിൽ കൂടണയാൻ ഒരു മൗനം പറന്നു വന്നിരിക്കുന്നു. അത് വെറുമൊരു മൗനമല്ല, പാടാൻ മറന്ന പാട്ടിൻ്റെ തേൻകണമാണ്. അത് പാറിപ്പറന്ന് മൺകൂടിലേക്ക് എത്തിയിരിക്കുന്നു. പാടാൻ മറന്ന പാട്ട്, അതും ഒ എൻ വിയുടെ പ്രിയപ്പെട്ട പ്രയോഗമാണ്. പഞ്ചാഗ്നി എന്ന ചിത്രത്തിലെ ഗാനത്തിൽ അദ്ദേഹം പറയുന്നു, പാടാൻ മറന്നുപോയ പാട്ടുകളല്ലോ നിൻ മാടത്ത മധുരമായി പാടുന്നു. ഇവിടെ പാട്ടിൻ്റെ തേൻകണം പാറിപ്പറന്നു വന്നിരിക്കുന്നു. അത് മൗനമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലെ സ്വരങ്ങൾ നിശബ്ദമായിരിക്കുന്നു.

ൻ്റെ തേൻകണം പൊന്തൂവലെല്ലാം ഒതുക്കി പാറിപ്പറന്നു എന്ന ക്രിയയുമായി ഈ തൂവലൊതുക്കൽ എത്രമാത്രം ചേർന്നിരിക്കുന്നു. ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു, നെഞ്ചിൽ വേദന പിടയുക. വെറുതെ വേദനിച്ചു എന്നല്ല, വേദന പിടഞ്ഞു എന്നാണ്, അതും നെഞ്ചിൽ.

സ്നേഹം തഴുകിത്തഴുകി വിടർത്തിയ മോഹത്തിൻ പൂക്കളുലഞ്ഞു. കൂടുതൽ തെളിയുകയാണ് മൗനത്തിൻ്റെ അവസ്ഥ. സ്നേഹം തഴുകിത്തഴുകി വിടർത്തിയ മോഹത്തിൻ്റെ പൂക്കൾ. സ്നേഹം തഴുകുമ്പോൾ പ്രണയിക്കുന്നവരിൽ മോഹത്തിൻ്റെ പൂക്കളാണുണ്ടാവുക. ആ പൂക്കൾ ഉലഞ്ഞു. പൂക്കൾ ഉലയുന്നത് സാധാരണമാണ്. ഇവിടെ തൊട്ടുമുന്നിൽ നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് പൂക്കളുടെ ഉലച്ചിൽ വേദന നമ്മെ അറിയിക്കലാണ്. പിന്നെ ഒന്നുകൂടി, ഒരു മൗനം, ഒരു പാട്ട്, ഒരു നൊമ്പരം എന്നെല്ലാം കാണുന്നത് എന്തുകൊണ്ടാവും? മൗനവും പാട്ടും നൊമ്പരവും പൊതു സ്വഭാവമുള്ളതല്ല എന്നാണ് സൂചന. അത് ഏതോ സവിശേഷമായ സംഭവഗതിയുടെ ഭാഗമാണ്. അത് ചലച്ചിത്രത്തിലെ കഥാപാത്രവുമായി ബന്ധപ്പെട്ടതുമാണ്.

പൂവിൻ ചൊടിയിലും മൗനം, ഭൂമി ദേവി തന്നെ ആത്മാവിൽ മൗനം, വെണ്ണിൻ്റെ കണ്ണുനീർത്തുള്ളിയിലും കൊച്ചു മൺതരിച്ചുണ്ടിലും മൗനം. ചൊടി എന്നാൽ ചുണ്ടുകളാണ്. മൗനം പ്രകടമാവുന്നത് അധരങ്ങളിലാണല്ലോ, അവിടം കൊണ്ടും തീരുന്നില്ല. ഈ അനുഭവം ഭൂമിയാകെ ഏറ്റെടുക്കുന്നു. ഭൂമി ദേവി തന്നെ ആത്മാവിൽ മൗനം. ഭൂമിദേവിയുടെ ആത്മാവിൽ എന്നതിനുമപ്പുറം എന്തു പറയാൻ?

0: വിണ്ണിന്റെ, ആകാശത്തിന്റെ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ കണ്ണുനീർത്തുള്ളിയിൽ മൗനം. അതു മഴയാണ് എന്ന് പറഞ്ഞ് ഭാവത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ മുതിരുന്നില്ല. ഏറ്റവും താഴെ കൊച്ചുമൺതരിച്ചുണ്ടിലും മൗനം. പൂവിൻ്റെ ചൊടി, കൊച്ചുമൺതരിയുടെ ചുണ്ട് എന്നിങ്ങനെ തൊട്ടറിയാവുന്നവയാണ് ഈ ഗാനത്തിലെ ബിംബങ്ങളാകെ. ആത്യന്തികമായി കൊടിയ വിഷാദത്തിൻ്റെ വരിഞ്ഞുമുറകൾ തീവ്രമായി പറഞ്ഞുവെക്കുകയാണ് കവി.
1: വിണ്ണിൻ്റെ കണ്ണുനീർത്തുള്ളിയിലും കൊച്ചുമൺതരിച്ചുണ്ടിലും മൗനം.
0: ഗാനത്തിന് ഭാവസാന്ദ്രമായി ഈണമിട്ടത് ജോൺസൺ. സവിശേഷ മധുരിമയോടെ പാടിയത് യേശുദാസ്. ചിത്രം നേരം പുലരുമ്പോൾ. തിരശീലയിൽ നഹാസും രമ്യാകൃഷ്ണനും.
1: എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറ

0: നമുക്കു ചുറ്റും. കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITI ൽ 2021 ഒരു വർഷ കോഴ്സ് പൂർത്തിയാക്കിയ ട്രെയിനികളിൽ നിന്ന് ഈടാക്കിയ കോഷൻ ഡെപ്പോസിറ്റ് തുക തിരികെ ലഭിക്കാത്തവർ 18 മുൻപായി അപേക്ഷ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. KSEB കഴക്കൂട്ടം 110 KV സബ്സ്റ്റേഷനിൽ നിന്ന് ടെക്നോപാർക്ക് ഫേസ് 3 സ്ഥിതി ചെയ്യുന്ന 110 KV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി കൊണ്ടുപോകാൻ സ്ഥാപിച്ച 110 KV ഭൂഗർഭ കേബിൾ വഴി 13-ാം തീയതി രാവിലെ 10 മണി മുതൽ വൈദ്യുതി കടത്തിവിടും. ഈ കേബിൾ കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ ഭൂമി കുഴിച്ചാൽ ജീവഹാനി ഉൾപ്പെടെ അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ കുഴി കുഴിക്കുന്നതിന് മുൻപ് 9446008943 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. ഈ സ്ഥലങ്ങളിൽ ഒരു തരത്തിലുമുള്ള നിർമ്മിതികൾ അനുവദിക്കില്ലെന്ന് കഴക്കൂട്ടം 110 KV സബ്സ്റ്റേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. MG സർവകലാശാല നടത്തുന്ന മറവി രോഗി പരിചരണ സർട്ടിഫിക്കറ്റ് കോഴ്സ് പുതിയ ബാച്ചിലേക്കുള്ള മുതിർന്നവരെയും മറവി രോഗികളെയും പരിചരിക്കാൻ ശാസ്ത്രീയ പരിശീലനം നൽകുന്ന 6-മാസ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. MG സർവകലാശാല IUCDS ഡിപ്പാർട്ട്മെന്റും ഡിമൻഷ്യ കെയർ പാലായും സംയുക്തമായാണ് കോഴ്സ് നടത്തുന്നത്. അടിസ്ഥാന യോഗ്യത പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2. ഉയർന്ന പ്രായപരിധി ഇല്ല. മീഡിയം ഇംഗ്ലീഷ് മലയാളം. ക്ലാസുകൾ പ്രധാനമായും ഞായറാഴ്ചകളിലും പൊതു ഒഴിവു ദിനങ്ങളിലും. തിയറി ക്ലാസുകൾ സർവകലാശാലയുടെ IUCDSലും പ്രായോഗിക പരിശീലനം വിവിധ കേന്ദ്രങ്ങളിലും നടക്കും. മോഡേൺ മെഡിസിനൊപ്പം ആയുർവേദവും ഹോമിയോപ്പതിയും സമന്വയിപ്പിച്ച സമഗ്ര പരിശീലനം ആണിത്. താൽപര്യമുള്ളവർ IUCDS MGU@MGU.AC.IN എന്ന ഐഡിയിൽ മെയിൽ അയച്ച് രജിസ്റ്റർ ചെയ്യുകയും അക്കൌണ്ടിൽ ഫീസ് അടയ്ക്കുകയും ജിപേ രസീത് 9744309884 എന്ന നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യുകയും വേണം. അക്കൌണ്ട് നമ്പർ 671661104. ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, MG യൂണിവേഴ്സിറ്റി ബ്രാഞ്ച്, കോട്ടയം. IFSC SBIN 00706669. സർക്കാർ മെഡിക്കൽ കോളേജിലും സ്വാശ്രയ കോളേജുകളിലും നടത്തുന്ന MSc MLT കോഴ്സിന് അപേക്ഷ സമർപ്പിച്ചവരുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമുള്ള വിവരങ്ങൾ, അതായത് വെരിഫൈഡ് ഡേറ്റ, lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപേക്ഷാർത്ഥികൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഇവ പരിശോധിക്കേണ്ടതും ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള തീയതി ജൂലൈ 13-5 മണിവരെയുമാണ്. പുതിയ ക്ലെയിമുകൾ നൽകുവാൻ സാധിക്കുകയില്ല. വിവരങ്ങൾ പരിശോധിച്ച് വരുത്തേണ്ടുന്ന മാറ്റങ്ങളുണ്ടെങ്കിൽ അത് വരുത്താത്തതും ആവശ്യപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാത്തതും കാരണമുള്ള അനന്തരഫലങ്ങൾക്ക് അപേക്ഷാർത്ഥികൾ തന്നെയാകും ഉത്തരവാദിയെന്നും അറിയിച്ചിട്ടുണ്ട്. ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യാത്തവരുടെ അപേക്ഷ നിരസിക്കപ്പെടുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2563-6136-363-364 എന്നീ നമ്പറുകളിലും lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം H. പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
0: പുലർവെട്ടത്തിൽ ഒരു ഗാനം കേൾക്കാം. അനഘ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന ജോസഫ് ഒഴുകയിൽ. സംഗീതം TE യേശുദാസ്.

0: കാഞ്ചീപുരം എച്ച് പത്മനാഭായർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഇന്ന് വൈകിട്ട് 3 മണിക്ക് കൂട്ടുകാരിയിൽ
2: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
1: അഭിനേത്രിയും നാടൻ പാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായുള്ള അഭിമുഖം കേൾക്കാം. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകിട്ട് 3 മണിക്ക്.
3: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ മഹിദ MC സംസാരിക്കുന്നു.
4: ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം സ്മൃതി മധുരം. മലയാള കവികളുടെ പേര് പരാമർശിച്ച് രചിച്ച ചില ഗാനങ്ങളാണ് സ്മൃതി മധുരത്തിൽ ഇന്ന്. ആദ്യം ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന വയലാർ, സംഗീതം നൽകിയത് MS വിശ്വനാഥൻ.

സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം മേഘസന്ദേശം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയതാണ്. ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ആകാശവാണി സംഗീതസരണി. ഇന്നത്തെ സംഗീതസരണിയിൽ കർണാടക സംഗീത പാഠം പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ, പഠിക്കുന്നത് പി എൽ കൃഷ്ണരഞ്ജിനി. നീലകണ്ഠ ശിവൻ രചിച്ച മനമേ ഉനക്കൊരു മരുന്ന് ചൊല്ലക്കേൾ എന്നാരംഭിക്കുന്ന സാമരാഗത്തിലുള്ള കൃതി മിശ്രചാപ്പ്.

0: നമസ്കാരം.
1: നമസ്കാരം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നീലകണ്ഠ ശിവൻ കൃതി പഠിക്കാൻ തുടങ്ങി. അത് അതിൻ്റെ മൂന്ന് സംഗതി പാടിയിട്ട് നമുക്ക് അടുത്ത സംഗതിയിലേക്ക് കടക്കാം.

0: പല്ലവി ഏതാണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അനുപല്ലവിയിലേക്ക് അടക്കാം. സാഹിത്യം എഴുതിക്കും. സനക മുനിവർഗൾ, സനക മുനിവർഗൾ തേടി അറിന്തത്,
1: തേടി അറിന്തത്,
0: സനക മുനിവർഗൾ തേടി അറിന്തത് സകല കാലമും,
1: സകല കാലമും
0: അഴൈത്ത തരുവത്,
1: അഴൈത്ത തരുവത്,
0: സകല കാലമും അഴൈത്ത തരുവത്,
1: സകല കാലമും അഴൈത്ത തരുവത്,
0: സകല മുനിവർഗൾ തേടി അറിന്തത് സകല കാലമും അഴൈത്ത തരുവത്. സനകാദി മുനികൾ നമ്മൾ പുരാണത്തിൽ കേട്ടിട്ടുണ്ട്. അവരുടെ എല്ലാവരും അവരറിഞ്ഞ ആ വിദ്യകളെല്ലാം നമുക്ക് പകർന്ന് തരുന്നുണ്ട്. അതെല്ലാം ഒരു ശിവമഹിമയായിട്ട് നമുക്ക് കാണണം എന്നാണ് നമ്മൾ നീലകണ്ഠ ശിവനയിലൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. അനുപല്ലവി തുടങ്ങാം.

0: ചിട്ടസ്വരം ഒന്ന് എഴുതിയെടുത്തോളൂ. രീ രീ സരി രീ രീ സരി ദസരി മാഗരിസ
1: ദസരി മാഗരിസ
0: ഒരു താളോട്ടായി 14 അക്ഷരം. ഇനി രിമ പ രണ്ട് ദീർഘം
1: രിമ പ ആ ആ
0: രണ്ട് ദീർഘം രിമ പ രണ്ട് ദീർഘം വീണ്ടും
1: രിമ
0: പ രണ്ട് ദീർഘം രിമ പ രണ്ട് ദീർഘം മപ്പ രണ്ട് ദീർഘം അപ്പോ 14 അക്ഷരം. ഇനി അടുത്ത വരി രീ ഒരു ദീർഘം രീ ഒരു ദീർഘം വീണ്ടും നേരത്തെ എഴുതിയ പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. രീ ഒരു ദീർഘം രീ ഒരു ദീർഘം സരി ഒരു ദീർഘം ദസരി മാഗരീസ എന്നിട്ട് അടുത്ത താളവട്ടം രിമാപ്പ രണ്ട് ദീർഘം മാപ്പാദ രണ്ട് ദീർഘം അടുത്ത വരി ടി ഒരു ദീർഘം ടി ഒരു ദീർഘം ആദ്യം എഴുതിയ പോലെ തന്നെ റിപ്പീറ്റിന് ദസരി മാഗരീമ അവിടെ വ്യത്യാസമുണ്ട്. ടി ഒരു ദീർഘം ടി ഒരു ദീർഘം സരി ഒരു ദീർഘം ദസരി മാഗരീമ
1: മാഗരീമ
0: പദ പ രണ്ട് ദീർഘം സാദാ പാമാ രണ്ട് ദീർഘം ഗരിസ
1: സാദാ പാമാ
0: രണ്ട് ദീർഘം ഗരിസ
1: ഗരിസ.
0: ഇനി അടുത്ത വരി സരിമപ്പ ഒരു ദീർഘം
1: സരിമപ്പ
0: ഒരു ദീർഘം രിമപദ ഒരു ദീർഘം
1: രിമപദ
0: മപദസ
1: മപദസ
0: ഒരു താളോട്ടം തീർന്നു. പദസരി ദസരി ദസ
1: പദസരി
0: ദസരി ദസ ദീർഘം
1: ദസരി
0: ദസ ദീർഘം ദീർഘം ദസ സരി രി
1: സരി
0: സരി ദീർഘം രി. ഇപ്പൊ വീണ്ടും 14 28 അക്ഷരമായി. അടുത്ത ലാസ്റ്റ് വരി മാ മൂന്ന് ദീർഘം
1: മാ മൂന്ന് ദീർഘം
0: മപ്പത മപ്പ ഒരു ദീർഘം
1: മപ്പത മപ്പ
0: ഒരു ദീർഘം മപ്പത മപ്പ ഒരു ദീർഘം ഗ മാഗ അവിടെ താളം തീരും. പിന്നെ രീ മൂന്ന് ദീർഘം ദസരി ദസ ഒരു ദീർഘം
1: ദസരി ദസ
0: ഒരു ദീർഘം സരി ഒരു ദീർഘം രി
1: സരി
0: രി സരി രി.

0: ചിട്ടസ്വരം എഴുതിയല്ലോ.
1: എഴുതി സർ.
0: ഇനി ഇത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാടി പഠിപ്പിക്കാം.
1: ശരി, നമസ്കാരം.
0: നമസ്കാരം.
2: ഇതുവരെ കേട്ടത് കർണാടക സംഗീത പാഠം രണ്ടാം ഭാഗം. പഠിപ്പിച്ചത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ, പഠിച്ചത് പി എൽ കൃഷ്ണരഞ്ജിനി. സംഗീതസരണി സമാപിച്ചു. സംഗീതസരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീതസരണി.
3: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആരണ്യകം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയത് രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് രഘുനാഥ് സേത്ത്.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം ആ രാത്രി. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം നൽകിയത് ഇളയരാജ.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: എന്നിട്ടും എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീനിവാസം ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഇനി കേൾക്കാം ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗറിന്റെ സംഗീതം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: എസ് രമേശൻ നായർ രചിച്ച, ഇളയരാജ സംഗീതം നൽകി സുജാത പാടിയത് കേൾക്കാം. ഇനി ചിത്രം ഗുരു.

0: ഗ്രാമങ്ങൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാകുന്നു. വികസിത് ഭാരത് ജി റാം ജി പദ്ധതിയിലൂടെ പ്രാദേശികമായ തൊഴിലവസരങ്ങൾക്കും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ഊന്നൽ നൽകുന്നു. സ്വയം സഹായ സംഘങ്ങൾക്കും ചെറുകിട സംരംഭകർക്കും താങ്ങാകാനും ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി കണ്ടെത്താനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു.
1: അടുത്ത ഗാനം ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിന് വേണ്ടി സൂരജ് സന്തോഷും ആനി എമിയും പാടിയത്, രചന അൻവർ അലി, സംഗീതം സുഷിൻ ശ്യാം.

റഫീഖ് അഹമ്മദ് രചിച്ച് ഗോവിന്ദ് വസന്ത സംഗീതം നൽകി വിജയ് യേശുദാസും മൃദുല വാര്യരും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം 100 ഡേയ്സ് ഓഫ് ലവ്.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
0: ആകാശവാണി, സമയം 10:00.
2: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവൻ പ്രഭാകറുമായി സെവിൽ ജിഹൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ദേവൻ പ്രഭാകറാണ്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: താങ്ക് യു.
0: നമുക്കറിയാം നേർവഴിയിൽ ഒരുപാട് കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കൾ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കാഴ്ച പരിമിതിയുടെ കാരണങ്ങൾ, അതിനെ കുറിച്ച് ആവാം ഇന്നത്തെ നേർവഴി എന്ന് തോന്നുന്നു.
1: നല്ലൊരു തുടക്കം തന്നെയാണ്. എന്തുകൊണ്ടാണ് കാഴ്ച മങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രകാശത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വെളിയിൽ നിന്ന് വരുന്ന പ്രകാശം കണ്ട ഏറ്റവും മുമ്പിലുള്ള സുതാര്യമായ കൃഷ്ണമണിയിലൂടെ അകത്തോട്ട് കടക്കുകയും കണ്ട ബ്രൗൺ ഭാഗമായിട്ടുള്ള കൃഷ്ണമണിയുടെ അകത്ത് കടന്ന് ഇതിന്റെ പുറത്ത് ചെറിയൊരു ലെൻസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ലെൻസിനെ ഈ ലൈറ്റ് കേന്ദ്രീകരിച്ച് കണ്ട റെറ്റിൻ ഒരു ബിംബം ഉണ്ടാക്കുന്നു. ഇവിടെ നിന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് കണ്ട നാഡിയ ഒപ്റ്റിക് നെർവ് വഴി ഈ സന്ദേശം തലച്ചോറിലെത്തുകയും തലച്ചോറ് അത് ദൃശ്യമായിട്ട് മാറ്റുകയും ചെയ്തു. ഇതാണ് കാഴ്ചയുടെ ഒരു പ്രക്രിയ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാഴ്ചയുടെ മങ്ങലുള്ള കാരണങ്ങൾ വളരെ ലളിതമായിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങ് പറഞ്ഞു പോകും. ആദ്യത്തേത് നമുക്ക് വരാൻ പോകുന്നത് ഏറ്റവും ഫ്രണ്ടിലെ സുതാര്യമായ കൃഷ്ണമണി. ഈ സുതാര്യമായ കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെടുന്ന ഏതൊരവസ്ഥയ്ക്കും കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകാം. കണ്ണിന്റെ കൃഷ്ണമണി ഒരു പൊടി വീണ് ഒരു വ്രണം വന്നു കാഴ്ച നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഈ കൃഷ്ണമണിക്ക് ഒരു വൈറസ് ഇൻഫെക്ഷൻ വന്ന് കാഴ്ച നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റും നമ്മൾ ആ കൃഷ്ണമണി മാറ്റി വെക്കാം. കൃഷ്ണമണി മാത്രമേ നമുക്ക് മാറ്റി വെക്കാൻ ഒക്കുള്ളൂ. കണ്ട ഏറ്റവും വെളിയിലുള്ള സുതാര്യമായ ഭാഗം, അത് സുതാര്യമായതുകൊണ്ട് പുറകിലുള്ള ഐറിസ് കാണുന്നതുകൊണ്ടാണ് അത് കറുപ്പ് നിറത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് വെള്ള നിറത്തിലോട്ടാവുകയാണെങ്കിൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കണ്ട പുറകിലോട്ട് പോകുമ്പോൾ ഈ പ്രകാശരശ്മി അടുത്ത ദിനം തട്ടുന്നത് കണ്ണിന്റെ അകത്തുള്ള ലെൻസിലാണ്. അപ്പോൾ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നതിനാണ് നമുക്കെല്ലാം അറിയാവുന്ന തിമിരം എന്ന് പറയുന്നത്. കണ്ട ഏറ്റവും ഒത്ത നടുക്ക് കാണുന്ന ബ്ലാക്കിന്റെ അവിടെ ഒരു വെള്ള നിറം വരുന്നതാണ് ഒരുപാട് കൂടിയ തിമിരം. അതുകൊണ്ട് തന്നെ തിമിരം നമ്മൾ നീക്കം ചെയ്ത് അതിന് പകരം ഒരു കൃത്രിമ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ വ്യക്തമായ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ലൈറ്റ് കടക്കുന്നത് കണ്ട പുറകിലോട്ടുള്ള വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഡയബറ്റീസ് ഉള്ളവർക്കും ഞരമ്പിന് പ്രായത്തിന്റെ തല വ്യത്യാസമുള്ളവർക്കും ബ്ലഡ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്.
0: ഇപ്പോ ഈ ഡയബറ്റീസ് ഉള്ളവർ കൂടുതലാണല്ലോ നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കുമ്പോൾ, അവർക്ക് ഈ കാഴ്ച മങ്ങുന്ന അല്ലെങ്കിൽ കാഴ്ചക്കുറവ് അല്ലെ?
1: അത് വളരെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ചെയ്യേണ്ടത് നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തി ആ കാഴ്ച നമുക്ക് ജീവിതകാലം മുഴുവൻ നിലനിർത്തണം. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഡയബറ്റിക് രോഗികൾക്ക് കണ്ടാത്ത രക്തസ്രാവം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കണ്ണിൻ്റെ അകത്തുള്ള ഏറ്റവും പുറകിൽ സ്ഥിതി ചെയ്യുന്ന റെറ്റിന, ഈ റെറ്റിനയിലും കണ്ണിൻ്റെ അകത്ത് ഡയബറ്റിക് റെട്ടിനോപ്പതിയിലും ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വന്ന കാഴ്ച മങ്ങുന്നവർക്കും ഇപ്പോൾ പ്രത്യാശയുണ്ട്. പണ്ടൊക്കെ നമ്മൾ റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അകത്തോട്ട് ലേസർ അടിച്ച് ആ ഭാഗം കരിച്ചു കളയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് അതിന് പകരം കണ്ണിൻ്റെ അകത്തോട്ടുള്ള ഇൻട്രാവിട്രൽ ഇഞ്ചക്ഷൻസ് ഉണ്ട്. കണ്ണിൻ്റെ അകത്തോട്ട് ഒരു മരുന്ന് വെച്ചിട്ട് ഈ ഇറങ്ങിയ ബ്ലഡിനെയും കൊഴുപ്പിനെയും വലിച്ചെടുക്കാൻ കഴിവുള്ള മരുന്നുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടോ മൂന്നോ മിനിറ്റിൽ കൂടുതൽ എടുക്കാറില്ല, വേദന എടുക്കാറുമില്ല. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് നൂതനമായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയത് ഒരുപാട് വരാനുമുണ്ട്. പുതിയൊരു ചികിത്സാ രീതിയാണ് ജെനറ്റിക് ട്രീറ്റ്മെന്റ്. അപ്പൊ അത് നമ്മൾ കണ്ണിന്റെ അകത്തോട്ട് വൈറൽ വെക്ടേഴ്സ് വഴി ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തി പാരമ്പര്യമായിട്ട് കാഴ്ചയ്ക്ക് മങ്ങൽ ഉള്ളവർക്ക് പോലും കാഴ്ച തിരിച്ചു കിട്ടാനുള്ള പ്രത്യാശ നടക്കുന്ന ഒരുപാട് നല്ല പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കൾക്ക് ഈ ഒരു അസുഖം കാണാൻ സാധ്യതയുണ്ട്. സമീപ ഭാവിയിൽ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യത നമുക്ക് ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെന്റ് അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, റോബോട്ടിക് ട്രീറ്റ്മെന്റ് വരുന്നു, കണ്ണിന്റെ അകത്തോട്ടുള്ള മരുന്നുകൾ വരുന്നു, വൈറൽ വെക്ടേഴ്സ് വരും, ഇതൊക്കെ വെച്ച് ഒരുപാട് പുതിയ ട്രീറ്റ്മെന്റുകൾ വരുന്നുള്ളത് കൊണ്ട് പ്രത്യാശ നല്ലതുപോലെ തന്നെ ഉണ്ട്.
0: അതിൽ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിലപ്പോ കുഞ്ഞിന്റെ ഉള്ള കാഴ്ചക്കുറവൊന്നും തിരിച്ചറിയപ്പെടാതെ പോയി പിന്നീട് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെടുന്ന
1: ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. പൊതുവേ ആളുകൾക്ക് ഡോക്ടർമാരെ കാണാൻ ഒരു വൈമുഖ്യമാണ്. ഒക്കുമെങ്കിൽ കാണാതിരിക്കുക എന്നുള്ളതാണ് മിക്കവരുടെ ഒരു പോളിസി. ശാസ്ത്രീയമായി പറയാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് ഒരു 4-5 വയസ്സാകുമ്പോൾ ഒരു കണ്ണ് പരിശോധന നടത്തുക. അത് കഴിഞ്ഞ് 10-12 വയസ്സാകുമ്പോൾ ഒരു പരിശോധന നടത്തുക. അത് കഴിഞ്ഞാൽ സാധാരണ വലിയ അസുഖങ്ങളൊന്നും വരാൻ പ്രശ്ന കാഴ്ചയ്ക്ക് മങ്ങലൊന്നും ഇല്ല എങ്കിൽ 40 വയസ്സോട് അടുത്ത് വെള്ളെടുത്ത് വായിക്കാനുള്ള കാഴ്ചയ്ക്ക് മങ്ങൽ തുടങ്ങുന്ന അവസരത്തിൽ കണ്ട പ്രഷർ ഒന്ന് നോക്കി കണ്ട ഞരമ്പുകളൊന്ന് നോക്കിക്കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ 3 വർഷത്തിലൊരിക്കൽ കണ്ണ് പരിശോധിച്ചാൽ മതി. 60 വയസ്സാവുന്നത് വരെ

0: 60 വയസ്സ് കഴിഞ്ഞാൽ റെക്കമെൻഡഡ് ഷെഡ്യൂൾ വർഷാവർഷം ഒരു കാഴ്ച പരിശോധന നടത്തുക എന്നുള്ളത് കാഴ്ച മങ്ങിയവർക്കല്ല, കാഴ്ച മങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കാണിക്കുക. നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ നമ്മളെ കണ്ണുകൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അകത്തോട്ട് പ്രകാശരശ്മികൾ കടന്ന് ദൃശ്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരു ഡോക്ടർക്ക് കണ്ണിൻ്റെ ഉള്ളിലോട്ട് നോക്കി രോഗിയുടെ കണ്ണിൻ്റെ അകത്തുള്ള രക്തക്കുഴൽ കണ്ട് നേരിട്ട് രക്തക്കുഴലുകളുടെ അവസ്ഥ ആരോഗ്യം ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഡയബറ്റിക് ആണെങ്കിലുള്ള വ്യത്യാസം, കൊളസ്ട്രോൾ കൂടിയവർക്കുള്ള വ്യത്യാസം, ബി പി കൂടിയവർക്കുള്ള വ്യത്യാസം, പുകവലിക്കുന്നുള്ളവർക്കുള്ള വ്യത്യാസം. ഇപ്പോൾ പലപ്പോഴും കണ്ണിൽ നോക്കിയിട്ട് വേറൊരു ചോദ്യമില്ലാതെ നിങ്ങൾ എത്ര സിഗരറ്റ് ദിവസം വഴിക്കുന്നു വരെ ചോദിക്കാൻ വരെ ഡോക്ടർമാർക്ക് ഒക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു വ്യത്യാസവും ഇല്ല എങ്കിൽ ഒരു നേത്രവിദഗ്ധനെ കാണിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അവസ്ഥയെപ്പറ്റി മാത്രമല്ല മൊത്തം ശരീരത്തിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി ഒരു നേത്രവിദഗ്ധനെ വിലയിരുത്താൻ സാധിക്കും.
1: അതുപോലെ ഈ കാഴ്ച പരിമിതി ജനറ്റിക്കലി വരുന്ന ഒരുപാട് പേരുണ്ട്, പൂർണ്ണമായും കാഴ്ച ഇല്ലാത്ത, അതിനുള്ള കാരണം
0: നമുക്ക് ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് പല അസുഖങ്ങളും വരാം. അത് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെങ്കിൽ അത് ആർക്കൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത തലമുറയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നും, കല്യാണം കഴിക്കുമ്പോൾ ഇന്ന ഇന്ന അസുഖങ്ങളുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കല്ല എന്നും പറയാനൊക്കുന്ന നമുക്ക് ജനറ്റിക് കൗൺസിലിംഗ് നമുക്ക് ചെയ്യാനായിട്ട് ഒക്കും. കാഴ്ചയ്ക്ക് പരിമിതി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ജന്മനാ വരുന്നതാണോ, അടുത്ത തലമുറയ്ക്ക് ഇത് പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടോ. പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാൻ ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയിൽ ഏതൊക്കെ ജീൻസാണ് നമ്മൾ നോക്കേണ്ടത് നോക്കിയിട്ട് ഒരു ജനറ്റിക് കൗൺസിലിംഗ് വഴി നോക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാനായിട്ട്. എല്ലാ ജനറേഷനും വരണമെന്നുമില്ല, പണ്ട് ചികിത്സിക്കാൻ ഒക്കാത്ത പല അസുഖങ്ങളും ഇപ്പോൾ ചികിത്സയുണ്ട്. നമുക്ക് ഇന്നൊരു ദിവസം ഒരു ഡോക്ടർ നോക്കിയിട്ട് തൽക്കാലത്തേക്ക് ചികിത്സ ഇല്ല എന്ന് പറഞ്ഞാലും നാളെ വരില്ല എന്ന് നമുക്ക് പറയാനൊക്കില്ല. നമ്മുടെ മനോധൈര്യവും നമ്മുടെ കണ്ണിന് ഒക്കുന്നത്രയും ആരോഗ്യവും നിലനിർത്തുക. കാരണം നാളൊരു കാലത്ത് ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ അത് നിങ്ങൾ ഇത്രയും നാളത് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്തു തരാൻ ഒക്കുന്നില്ല എന്ന് പറയേണ്ട അവസ്ഥ വരാൻ പാടില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, റിസർച്ച് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. റെറ്റിനയ്ക്ക് ഡാമേജ് ഉള്ളവർക്ക് ചിപ്പ് വെച്ചിട്ട് അത് കാഴ്ചയായി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബയോണിക്കായി അത് കണ്ണിൻ്റെ അകത്തോ വെക്കുന്ന ഒരു ഉപകരണമാണ്. മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും ഒക്കെ വെച്ച് കൂടുതൽ കാഴ്ച കിട്ടാനായിട്ട് പ്രത്യാശയ്ക്ക് വേണ്ടി തന്നെയാണ് പറയുന്നതെങ്കിലും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ രീതിയിലാണ് നമ്മുടെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് കാഴ്ച മങ്ങിയെന്നുള്ള നോക്കി തന്നെ വളരെ ലളിതമായിട്ട് നമുക്ക് ഉത്തരം പറയാനായിട്ടൊക്കും. ഇപ്പം കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെട്ടതാണെങ്കിൽ നമുക്കത് കൂടുതൽ മങ്ങൽ വരാതിരിക്കാനും കൃഷ്ണമണി മാറ്റിവെക്കാനുള്ള ഉപകരണങ്ങളുണ്ട്. തിമിരമാണെങ്കിൽ നമുക്കതിന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനായിട്ടുള്ള എഫേർട്ട് നമുക്ക് എടുക്കാൻ നോക്കുന്നത്. റെറ്റിനയിൽ വരുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതിനും പക്ഷെ ഇപ്പോൾ ഇൻട്രാവിറ്റൽ ഇഞ്ചെക്ഷൻസും ജനിതക ട്രീറ്റ്മെൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെയുള്ള തലച്ചോറിലോട്ടുള്ള ഡിഫക്ട്സ്, നമുക്കെല്ലാവരും നമുക്കിപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ കയ്യോ കാലോ പൊക്കാതിരിക്കുന്ന ഒരാള് വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ക്രമേണ കൈയും കാലും അനക്കാനുള്ള ശക്തി തലച്ചോറ് തിരിച്ച് വീണ്ടെടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കാഴ്ചയ്ക്കുള്ള മങ്ങലും ക്രമേണ വീണ്ടെടുക്കില്ല എന്ന് നമുക്കൊരിക്കലും പറയാനൊക്കുന്നില്ല. പിന്നെ വരുന്ന ക്രമാതീതമായ പ്രഷർ കൂടി കണ്ണിൻ്റെ നാടികൾ ക്രമേണ ദ്രവിച്ചു പോകുന്ന ഗ്ലോക്കോമ എന്നുള്ള അസുഖം. പക്ഷെ നമുക്ക് ഇതിനകത്തുള്ള നേർവ് ഫൈബേഴ്സിന് റീജനറേറ്റിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് ഉടനെ ഒരു ട്രീറ്റ്മെൻറ്റ് വരുമെന്ന് നമുക്ക് പറയാനൊക്കുന്നില്ല. റെറ്റിൻ ഇംപ്ലാന്റ്സ് വഴി മാത്രമേ നമുക്ക് തിരിച്ച് കാഴ്ച വീണ്ടെടുക്കാനൊക്കുള്ളൂ. അത് കുറച്ചുകൂടെ സമയം ചിലപ്പോൾ റിസർച്ചിനും കാര്യങ്ങൾക്കും വേണ്ടി വരാം. കാഴ്ചയ്ക്ക് മങ്ങലോ കാഴ്ച പരിമിതിയോ കാണണമെങ്കിൽ എനിക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. കാരണം നമ്മൾ ഒട്ടും അങ്ങനെയുള്ള ഫ്രണ്ട്ലി അല്ല. കാഴ്ച പരിമിതർക്ക് വേണ്ടിയിട്ടുള്ള നടപ്പാതകൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാഴ്ച പരിമിത വ്യക്തി ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ ഒരു വൈറ്റിൽ വെച്ച് നടന്ന് ഇത് എനിക്ക് ഉപയോഗിക്കാൻ ഒക്കും എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ അതിൻ്റെ ഉദ്ഘാടനവും ബാക്കി കാര്യങ്ങളോട്ട് മുമ്പോട്ട് പോകാവുള്ളൂ. 5-10% ഉള്ളൂ കറക്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഒരു കാഴ്ച പരിമിത വ്യക്തി ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ നടന്ന് ഇത് എനിക്ക് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ ഒരു അർത്ഥം വരികയും ഇതുപോലുള്ള നമ്മുടെ കൂടെ സഹോദരന്മാർക്ക് ജീവിതത്തിൽ യഥേഷ്ട നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും.
1: നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് കണ്ണിനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്ന് കൂടി ഒന്ന് പറഞ്ഞുതരാം.
0: നമ്മൾ പലപ്പോഴും കാഴ്ചക്കൊരു മങ്ങൽ വന്നാൽ അടുത്തൊരു കണ്ണടക്കടയിൽ പോയി ഒരു കണ്ണാടി വെക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അതല്ല ഇതിന്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ മരുന്ന് കുറിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ 4-5 വർഷം അതേ കഴിക്കുക, ഡോക്ടറേയും കാണത്തില്ല, ഷുഗറും നോക്കത്തില്ല. അങ്ങനെ ചെയ്യാതെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. കാഴ്ച നല്ലതുപോലെ ഉണ്ടെങ്കിലും 40 വയസ്സ് കഴിഞ്ഞാൽ 3 വർഷത്തിലൊരിക്കലും 60 കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലും കാണിക്കുക. ഡയബറ്റിക് ആണെങ്കിൽ വർഷാവർഷം ഒരു നേത്രപരിശോധന നടത്തി കാഴ്ച നിലനിർത്താനായിട്ട് വർഷത്തിൽ ഒരു ദിവസം നമ്മൾ നിർബന്ധമായി ഒരു നേത്രവിദഗ്ധനെ കണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ നാടികൾ നോക്കുന്നു, കണ്ണിൻ്റെ പ്രഷർ നോക്കുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായെങ്കിൽ പിന്നെ ഡോക്ടർ പറയുന്ന മുറയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്നാൽ ഈ

0: പക്ഷെ നമുക്ക് മിക്കവാറും നല്ല രീതിയിൽ ജീവിതകാലം മുഴുവൻ തന്നെ നിലനിർത്താൻ സാധിക്കും.
1: നേത്രദാനത്തെ പറ്റി ഇപ്പം ഒരുപാട് അവയർനെസ് ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പം നേത്രദാനത്തെ കുറിച്ചും അതിൽ ചില സംശയങ്ങളും കാര്യങ്ങളും പൊതുവായിട്ടുണ്ടാവുമല്ലോ, അതിനെ പറ്റി ഒന്ന് പറയാം.
0: നേത്രദാനം മഹാദാനം എന്നുള്ളൊരു വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മരണശേഷം നമ്മളുടെ കണ്ണുകൾ ഉപയോഗിച്ച് മറ്റൊരാൾ കാണുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. നേത്രദാനത്തിൽ നടക്കുന്നത് മരിച്ചൊരാളുടെ കണ്ണിൻ്റെ ഏറ്റവും മുമ്പുള്ള സുതാര്യമായ കൃഷ്ണമണി നമ്മൾ വേർതിരിച്ചെടുക്കുകയും ആ എടുത്തു എന്ന് ബന്ധുക്കൾക്കും മൃതദേഹത്തിലും അറിയാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക്കായിട്ട് കണ്ണുകൾ വെക്കുകയും അത് മൂടി വെക്കുകയും വെളിയിൽ നിന്ന് ഒരു വിരൂപവും തോന്നാത്ത രീതിയിൽ നമ്മൾ കണ്ട കൃഷ്ണമണി നമ്മൾ എടുക്കുകയും ഈ കൃഷ്ണമണി കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് നമ്മൾ വെച്ച് ചേർക്കുകയും ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ചിലപ്പോൾ ഒരു കൃഷ്ണമണി രണ്ട് പേർക്ക് തന്നെ കാഴ്ചയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ രണ്ട് കൃഷ്ണമണിയുടെ നാല് പേർക്കാണ് കാഴ്ച കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കൃഷ്ണമണിയിൽ കൂടെ വൈകല്യം വന്നിട്ടുള്ള നാല് പേർക്ക് കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കണ്ണ് ദാനം ചെയ്യാൻ സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാലും എന്റെ മരണശേഷം അധികൃതരെ അറിയിക്കേണ്ടത് എന്റെ ബന്ധുക്കളും എന്റെ കൂട്ടുകാരുമാണ്. മരിച്ചു കഴിയുമ്പോൾ അടുത്തുള്ള ആളുകൾ അടുത്തുള്ള ഐ ബാങ്കിൽ വിളിച്ചിട്ട് പറയുമ്പോൾ ഒരു 4 മണിക്കൂർ 6 മണിക്കൂർ എത്രത്തോളം നേരത്തെ എടുക്കുന്നു അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും കണ്ണുകൾ. അത് ലാബിൽ കൊണ്ടുപോയി അത് പ്രിസേർവ് ചെയ്ത് അടുത്തൊരാൾക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നു. അപ്പോൾ മരണശേഷം കൃഷ്ണമണി കണ്ണിന്റെ സ്ട്രെങ്ത് കുറയാതിരിക്കാനായിട്ട് കണ്ണുകൾ മൂടി തന്നെ വെക്കുക. ഒരു കോട്ടൺ ബോൾ എടുത്ത് തണുത്തുള്ളത്തിൽ മുക്കി കണ്ട പുറത്ത് വെച്ചാൽ അതിന് ഈർപ്പം നിലനിൽക്കാൻ സാധിക്കും. കണ്ണ് തുറന്നിരുന്ന ഫാനിന്റെ കാറ്റടിച്ചു കഴിഞ്ഞാൽ കൃഷ്ണമണികൾ പെട്ടെന്ന് പറ്റിപ്പോവും, ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. കഴിവതും ഫാൻ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ണുകൾ മൂടി വെച്ച് അതിന്റെ പുറത്ത് നനഞ്ഞ തുണിയോ കോട്ടണോ വെച്ച് പ്രിസേർവ് ചെയ്യുക. ഡോക്ടർമാർ വന്ന് കറക്റ്റായിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് മരിച്ചൊരാളുടെ മൃതദേഹത്തിന് ഒരു വ്യത്യാസം തോന്നാത്ത രീതിയിൽ ക്ലിയർ ആക്കിയിട്ട് അവർ പോവുകയും ഈ കൃഷ്ണമണികൾ കൊണ്ട് ദൈവം അനുഗ്രഹിച്ച 4 പേർക്ക് വരെ കാഴ്ച കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്.
1: ഡോക്ടറിന് നമ്മുടെ കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കൾക്കായിട്ട് ഒരു സന്ദേശമായിട്ട് പറയാൻ എന്താണ് ഉള്ളത്?
0: ഭാവി നല്ല ശോഭനീയം തന്നെയായിരിക്കും. കാര്യം ഇപ്പോഴത്തെ ആധുനിക ചികിത്സയുടെ കുതിപ്പ് വളരെ വളരെ വേഗത്തിലാണ്. അത് ജനിതകമായിട്ടുള്ള ചികിത്സയിലാകാം, ബയോണിക് ഐ പോലത്തെ ചികിത്സകളിലാകാം, കണ്ടകത്തോട്ട് വെക്കുന്ന ഇഞ്ചക്ഷൻസ് ആയിട്ടുള്ള മരുന്നുകൾ വഴിയാകാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കമ്പ്യൂട്ടറും മൊബൈലൊക്കെ വെച്ചിട്ട് വെളിയിൽ നിന്നുള്ള ലൈറ്റിനെ എടുത്ത് ഡയറക്റ്റായിട്ട് തലച്ചോറിലോട്ട് സന്ദേശമായിട്ട് കൊടുക്കുന്ന രീതിയിലാകാം. ഒരുപാട് രീതിയിൽ കാഴ്ച പരിമിതർക്കായിട്ടുള്ള ശ്രമങ്ങളും ചികിത്സയും ലോകം കുറച്ചുകൂടെ എളുപ്പത്തിൽ ജീവിക്കാനുള്ള രീതിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാലുട്ടി നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പോൾ പല സ്മാർട്ട് റോഡുകളിലും കാഴ്ച പരിമിതർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാർക്കിങ്സ് ഉണ്ട്, റെയിൽവേ സ്റ്റേഷനിലുള്ള മാർക്കിംഗ് ഉണ്ട്, ട്രെയിനിൻ്റെ അകത്തും ബ്രെയിൽ ലാംഗ്വേജിലുള്ള സന്ദേശങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാഴ്ച പരിമിതർ മനസ്സിലാക്കുകയും അത് അവരുടെ അവകാശമാണെന്നും അത് ഉപയോഗിക്കുകയും കൂടി വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ തരത്തിൽ കൊണ്ടുവരുമ്പോൾ അത് കാഴ്ച പരിമിതർ ഉപയോഗിച്ചു തുടങ്ങിയാൽ മാത്രമേ സർക്കാരും അതിനുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി കൂടുതൽ റോഡുകളും ഇതുപോലെ കാഴ്ച പരിമിതർക്ക് യഥേഷ്ടം നടക്കാനുള്ള രീതിയിൽ സജ്ജീകരിക്കാൻ ഒക്കുള്ളൂ. ഇപ്പോൾ നടക്കുന്ന ചേഞ്ചസ് കാഴ്ച പരിമിതർക്ക് സമീപഭാവിയിൽ തന്നെ ഇപ്പോൾ ഉള്ള കാഴ്ച വെച്ച് തന്നെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും പുതിയ ചികിത്സാ വിധിയിൽ കൂടെ ഈ കാഴ്ച കൂടി വരാനുള്ള വളരെ വളരെ സാധ്യത ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.
1: തിരക്കിനിടയിലും ഇത്രയും നേരം നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും എല്ലാം ഉത്തരം നൽകിയതിന് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകറുമായി സെവിൽ ജിഹൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: നേർവഴി.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
7: ആകാശവാണി.
8: തമിഴ് ചൊൽ മാളൈ.
9: വണക്കം നേർകളെ, ഇത് തമിഴ് ചൊൽ മാളൈ.

ഏറ്റുവിട്ട് ആ കുഴുവിനർ വെളിയേറിനർ. അന്ത കാല ഇടവേളയിൽ അവൻ കണ്ണുകളും മനമും അങ്ങേ അടുക്കി വയ്ക്കപ്പെട്ടിരുന്ന പുസ്തകങ്ങളിന്മേൽ സെൻറ്റത്. ഹായ്, അതോ അങ്ങേ അവൻ എഴുതിയ പുസ്തകം. വിശ്വനുക്ക് സ്വർക്കളോടാകെ പകരമുടിയാ ഇൻപം. മുഖപ്പ് അട്ടയിൽ വിശ്വൻ കമലേശ്വരം എന്ന് അവനുടെ പുനേപ്പേറെ പാർത്തതും മെയ്സിലിർപ്പ്. ഒരു സിലറേനും അതേ പാർത്തുവിട്ട് സെൻറ്റിറപ്പർ എന്ന് അവൻ അനുമാനിത്താൻ. അന്ത കട്ടിലിരുന്ന് ഒരു നൂലെടുത്ത് തിരുപ്പി വയ്ത്താൽ തൻ പുകയപ്പെടത്തെയും പിറർ പാർപ്പർ. ചെറുത് നേരത്തിർക്കുൾ അവൻ മനതിർക്കുൾ ആയിരം എണ്ണങ്ങൾ. മഞ്ഞുണ്ട പിൻപുറം ഇരുന്ന് കേൾവി വരെ അവൻ തിരുമ്പി പാർത്താൻ. ഇന്ത നടുമത്യാന വേളയിൽ ഇവർ ഞാൻ പനിയിരിക്കിറാതാ എന്ത് വിസാരിക്കിറാർ? വിശ്വനുക്ക് ഒന്നും വിളങ്ങവില്ലേ. ഞാൻ കേട്ടത് കാതിലിവിടില്ല, എം ടി എഴുതുന്ന മഞ്ഞുണ്ടാന്ന്. ഇമ്മുറി ഒരു മിരട്ടൽ തുനിയിൽ വാടിക്കയാളർ വിനവിനാർ. ഇല്ലേ പണിവുടൻ പതിലെടുത്താൻ വിശ്വൻ. കസാക്കിന് ഇതിഹാസമുണ്ടാ? ഇല്ലേ വേറെ എന്നതാൻ ഇരിക്ക്. അവർ ഗർജിക്ക പതിലെഴുതുവും കൂറാമൽ വിശ്വൻ മൗനമാകെ നിൻ്റാൻ. നല്ല പുസ്തകങ്ങളെയെല്ലാം വാങ്ങിവെക്ക മാട്ടീങ്ങളാ? ആ കേൾവിക്ക് പതിലാകെ വിശ്വൻ ഓർ അസട്ട് ചിരിപ്പേ ചിരിക്ക അന്തനവർ മൗനമാകെ വെളിയേറിനാർ. ചെറുതു നേരം കഴുത്ത് അഴകാന ചില പെൺപിള്ളികൾ ഉൾനുഴന്തിനർ. കുറുത്ത ഒരു കാരണത്തിൻ ഇല്ലാമയിലും അവർ അവനെ പാർത്ത് പുന്നകൈ സിന്ത അവനും അതേ പ്രതിഫലിത്താൻ. കൊഞ്ചം നേരം അവർക്കിടയെ വിവാദങ്ങൾ നടന്നന. ഇറുതിയാകെ അവളിൽ ഒരു പെൺപിള്ളെ അവനിടം വിനവിനാൾ. ഇംഗ്ലീഷ് ബുക്സ് ഇരിക്കാണ? ഇല്ലേ വിശ്വൻ ബദലെളിത്താൻ. അതേ കേട്ട് വേറെതും കൂറാമൽ അവർക്കുള്ളേ ഏതേതോ പേശിയപിടി കൂണ്ടാകെ വെളിയേറിയർ. താൻ ഓർ എഴുത്താളൻ എൻ്റെ അവർക്കിടത്തിൽ അറിമുഖം ചെയ്യാമൽ പോനതേ നെനേന്ത് അവനുക്കുൾ സോകം. താൻ നിർക്കും കൂടാരത്തെ കമനിത്തും കമനിക്കാമലും കടന്നു ചെല്ലും നവറുകളെ പേച്ച് തിറനാൾ ഉള്ളേ അഴയ്ക്ക് ഇയലാമൽ പോനതിൽ അവനുക്ക് ഉള്ളുക്കുൾ സറ്റ് കുറ്റ ഉണർവ് അധികരിത്തു വന്നത്. താൽക്കാലിക പുറപ്പ് കൊടുത്തുവിട്ട് ചെന്റവർകൾ തിരുമ്പി വരും മുൻ ഒരു വ്യാപാരമാവത് തൻ മൂലമാകെ നടന്നുവിടാതെ എന്റെ എണ്ണം അവനുക്കുൾ അലയടിത്തത്. പുതു എഴുത്താളർകളുടെ ഇടയ പുസ്തകങ്ങളുണ്ടാ? ഒരു നടുത്തര വയതുടയവർ കേട്ടാർ. ഇരുക്ക് സാർ ഉള്ളവങ്ക, ഇങ്ക പെരുമ്പാലും പുതു എഴുത്താളറുകൾ താണ്. ഒരു വ്യാപാരമാവത് നടന്നുവിടും എന്റെ എണ്ണത്താൽ വിശ്വനുക്ക് മകിഴ്ചി. അത്തുടൻ തൻ നൂൽമേൽ ഒരു മുറയാതെ അവർ പാർവൈ പതിയാതെ എന്റെ അവൻ അവാപ്പെട്ട. ഞാനും ഒരു എഴുത്താളർതാൻ. വന്തനവർ അവ്വാറ് കൂറ എന്നെ തൻ വസനത്തെ അവർ സൊൽകിറാറേ എന്റെ വിശ്വനുക്ക് എണ്ണം. ഹായ് സാർ, തന്നെ അറിമുഖപ്പെടുത്ത അവർ താൻ ശരിയാനവർ എന്റെ വിശ്വൻ എണ്ണിനാൻ. മൂന്നോ നാലോ പുതുനൂലെ കൊണ്ടുപോയി എയിലെ പോട്ട് ഏതാവത് പണ മുടിയുമാണ് പാർക്കണം. അവർ എന്നെ സൊല്ല വന്നാർ എൻപത് വിശ്വനുക്ക് തുളിയും പുരിയവില്ലേ. ഓക്കെ തൻ, ഞാൻ മറുപടിയും വരുവൻ എന്റെ ചൊല്ലിവിട്ട് അവരും തിരുമ്പിച്ചല്ല മറ്റുമൊരു മുറി വ്യാപാരം നടവാമൽ പോനതൻ സോർവേ വിശ്വൻ വെളിക്കാട്ടവില്ലേ. നിറയെ നേരമാകിയും തന്നെ പുറപ്പേർക്ക ചൊല്ലിവിട്ട് ചെന്റവറുകളെ കാണവില്ലയേ എന്റെ എണ്ണം അവനുക്കുൾ സറ്റ് സോർവേ വിതയ്ക്കാമലില്ലേ. അപ്പടിയിരിക്ക മറ്റൊരു ഇളം വാടിക്കയാളർ വരുവതേ വിശ്വൻ ഗവനിത്താൻ. താനും നികട്കാല സമുദായത്തിനൊരു പ്രതിനിധി താൻ എന്റെ കാട്ടും വകയിൽ കൈപ്പേസിയിലിരുന്ന് പാർവയെ മാറ്റാമൽ വഴിയെ കണിത്തപടി ഉൾനുഴേന്താർ അന്തനവർ. അന്ത ഇളഞ്ഞനൻ മുഖത്തെ പാർത്തതും ഇതർക്കു മുന്നതാകെ എങ്കെയോ കണ്ടിരുപ്പതാക്കിയ എണ്ണം വിശ്വനുക്കുൾ തോന്റിയത്. ആനാൽ എങ്ക് എൺപത് ശരിയാകെ നിന്നേവർക്ക് വരവില്ലേ. ചെറുത് നേരം കഴുത്ത് നിവർന്ന് പാർത്ത അന്ത ഇളഞ്ഞൻ ഒരേ പാർവയിലേയേ വിശ്വനെ ഇനം കണ്ടുകൊണ്ടാൻ. ഡേയ് വിഷു, അവൻ കത്തിനാൻ. ജസ്റ്റിൻ തന്നെ വിശ്വനുക്കും അവരത് പേർ നിനേവർക്ക് വന്നത്. വാട്ട് എ സർപ്രൈസ്! നൻബറുകൾ ഇരുവരും ഒരുവർക്കൊരുവർ കൈകുലുക്കി അണയത്ത് കൊണ്ടനർ. ഇപ്പവും ഉന്നിടം എന്ത മാറ്റവുമില്ലേ, പ്ലസ് ടുവിലെ വെച്ച് പാത്ത അതേമാതിരി. തന്നെ കുറിത്ത നൻപനിൻ അന്ത കൂറ്റൈ ഒരു പാരാട്ടാക്ക ഉണർന്നാൻ വിശ്വൻ. ആനാൽ തൻ മുന്നാൽ നിർക്കും പരുമൻ ഉടലുണ്ടനാന മറ്റും ആഡംബര ഉടെ അണിന്തിരിക്കും ഇന്ത നബർദാന അൻ്റെ തന്നുടൻ പഠിത്ത അന്ത നൻപൻ എന്റെ എണ്ണം മനതിർക്കുൾ ഏഴ അതേ തൂലമാകെ സ്വൽവതിലിരുന്ന് അവൻ പൊത്തി തടുത്തത്. എന്നവെല്ലാം ബുക്സ് ഇരിക്കടാ. വാടിക്കയാളർ കേൾക്ക ഒവ്വൊരു നൂലാകെ എടുത്തു കാട്ടി വിളക്കിനാൻ വിശ്വൻ. ഇറുതിയാകെ അച്ചത്തിൻ കണ്ണ് എഴുന്ന പെരിയ ഇതേ തുടുപ്പുകളെ പൊരുൾപ്പെടുത്താമൾ നൺപൻ എന്റെ ഒരുമയുടൻ നിദാനമാകെ അന്ത ശൈതിയെ തെരുവിത്താൻ വിശ്വൻ. ഞാനും എഴുതുവേൻ. എന്നെ എഴുതുവെ? സിറുകഥകൾ. ഇത് ഞാൻ എഴുതുന്ന നൂൽ. വിശ്വൻ തൻ നൂലെ എടുത്ത് കാട്ടിനാൻ. അത് ശരി, കലക്കിയിട്ടമച്ച. തോളിൽ തട്ടിക്കൊടുത്ത് നൺപൻ പാരാട്ട വിശ്വനുക്ക് എണ്ണറ്റ മകിഴ്ചി. ഇരുപ്പിനും അവൻ മുഖത്തിൽ സിരിപ്പ് ഇല്ലേ.
നൂലിൻ ചില ഭാഗങ്ങളെ

0: അങ്കങ്കെ വാസിക്കുംപൊഴുത് കോപത്തിൻ മെയ്പാട് നൻപനിൻ മുഖത്തിൽ തെരിയ താൻ എഴുതക്കൂടാതെ ഏതേനും എഴുതിവിട്ടേന എന്റെ അച്ഛം വിശ്വനുക്കൾ എഴുന്നത് സിരിപ്പൈ തവര വെവ്വേറെ മെയ്പാടുകൾ നൻപൻ മുഖത്തിൽ തെൻപട ഭയത്താൽ വിശ്വനിൻ ഇതയത്തുടിപ്പ് മെന്മേലും അധികരിത്ത് വന്നത് ഇറുതിയിൽ താൻ നൻപനാകെ ഇരുന്നാലും കൂടെ വേറെ ചില നൂലുകളെ താൻ അവൻ തേർന്നെടുത്താൻ എന തെരുന്തും ഒരു വ്യാപാരം തൻ മൂലമാകെ നടക്കവിരുപ്പതെ നിനേന്ത് വിശ്വനുക്ക് ആറുതൽ എനക്ക് ഡിസ്കൗണ്ട് എതും ഇല്ലാടാ നൻപനുക്കാന സിറപ്പ് തള്ളുപ്പടിയെ കൊടു എൻപത് ആ കൂറ്റിൽ തൊനിത്തത് കാർഡ് അക്സെപ്റ്റ് പണിവെങ്കിൽ തന്നെ ആമാം പണപരിമാറ്റം ചെയ്യും കരുവിയിൽ ഇരുന്ന എൺകളെ നൺപൻ തട്ടിക്കൊണ്ടിരിക്കുമ്പൊഴുത് ഒരെല്ലയിൽ പുറമേ എഴുന്ന വിശ്വൻ തൻ അവാവെ വായ്വിട്ട് കേട്ടുവിട്ടാൻ എൻ പുത്തകത്തെ വാങ്ങില്ലേടാ അതർക്ക് നൺപണ്ണിടം ഇരുന്ന് പതിലെതുവുമില്ലേ ഇരുന്നും ചെറുതു നേരം താമതപ്പെട്ട് അവരിടമിരുന്ന് സാക്കുപോക്കുകൾ വന്നിട ഡേ ഞാനേ ഒരു മാസം ലീവിക്ക് വന്നിരിക്കാൻ ടൈം കിടയാത് ഞാൻ റീഡിംഗ് രൊമ്പ പൂവർ തൻ കുറേകളെയും മികുന്ന പെരുമിതത്തുടൻ അവൻ കൂറുവതാകെ വിശ്വൻ ഉണർന്നാൻ ഒരു പുത്തകം തന്നെ പാതി കാശ് കൊടുപ്പോരും അതുക്കില്ലടാ ബാലൻസ് അപ്പടിയാ അൻപളിപ്പാര് കിട്ടും വിശ്വൻ താമാകെ തൻ നൂലെ എടുത്ത് നീട്ടിനാൻ ഡേ അതുക്ക് മുന്നാടി എന്നെ ഒരു ഫോട്ടോ എടുത്ത് കൊടുപ്പാ ഒരു വേണ്ടുകോളുടൻ നൻപൻ കൈപേശിയെ എടുത്ത് നീട്ട വിശ്വൻ അതേ വാങ്ങിനാൻ അവർക്കളത് പ്രചുരത്തിർക്കാകെ അനുവദിച്ചിരുന്ന തർക്കാലിക കൂടാരത്തിന് മുൻ വാങ്ങിയ പുസ്തകങ്ങളെ കയ്യിൽ പിടുത്തവടി നിർക്ക പുകയപ്പെടത്തേക്കാകെ അവർ മുഖത്തിൽ മറുപടിയും ഒരു ശേർക്കൈ പുന്നകൈ മലരുവതെ വിശ്വൻ കവനിത്താൻ അന്ത നൻപൻ കയ്യിൽ വൈത്തിരുന്ന പുസ്തകങ്ങളിൽ തന്നുടേത് ഇല്ലാമൽ പോനതിൽ വിശ്വനുക്ക് മികുന്ത വരുത്തം അതർക്കിടയെ മുന്നർ വെളിയെ സെന്റിരുന്ന കുഴുവിനർ തിരുമ്പി വന്നുവിട്ടനർ വാടാ ഇണക്കിൽ അഞ്ച് ഏം കൂടത്താൻ എതിർപാർക്കാതെ അന്ത അഴയപ്പ് വന്നതും അതേ മതിത്ത് നൺപണുക്ക് പിന്നാൽ നടന്താൻ വിശ്വൻ ഉണവകത്തിൽ അമർന്നിരിക്കുമ്പൊഴുത് നൺപണിൻ ഗമനം അവൻ കൈപേശിയിൽ താൻ മുഴുകിയിരുന്നത് എൻപതേ വിശ്വൻ ഗമനിത്താൻ വാങ്ങിയ പുതിയ നൂലുകൾ അവൻ മടിയിലേയെ അസൈവിൻ്റെ ഓയ്വെടുത്തുകൊണ്ടിരുന്നത് ഇപ്പവേ 20 ലൈക്കാച്ച് താങ്ക്സ് മച്ചാ ഫോട്ടോ നല്ല വന്നിരിക്ക് പുന്നകയിൻ്റെ വന്ന പാരാട്ടർക്ക് ഒരു പുന്നകയെ ബദലാകെ അളിത്താൻ വിശ്വൻ അണ്ണെ സാപ്പിടുന്നേർക്ക് ഉണവ് വകകളിൻ പേറുകളെ ഒവ്വൻ്റാകെ ചൊല്ലത്തുടങ്ങിനാർ ഉപസരിപ്പാളർ ചില്ലി ചിക്കൻ എവ്വളോ അണ്ണെ അതർക്ക് ബദലാകെ ഉപസരിപ്പാളർ സ്വന്ന അന്ത ഒരു നേരം ഉണവിൻ വില ഏറത്താഴെ തൻ നൂലൊന്റിൻ വിലയിൻ ഇരുമടങ്കാകെ ഇരുപ്പതെ വിശ്വനിൻ മനം കണിത്തത് ഒരു ചില്ലി ചിക്കൻ ഹാഫും ഒരു ബീഫ് ഫ്രൈ ഹാഫും ഹാഫെല്ലാം കിടയാത് എല്ലാമേ ഫുൾ താൻ ഒരു കട്ടളയിൻ തുനിയിൽ ഉപസരിപ്പാളർ ഉറയ്ക്ക ചെറുതു നേരം മൗനമാകെ ഇരുന്ന് മനതിർക്കുൾ കണക്കിട്ട പിറക് നൺപൻ കൂറിനാൻ ശരിയെണ്ണെ രണ്ടുമേ ഫുള്ളിരിക്കട്ടും മറുപടിയും അവർ കൈപേശിയിലേ പാർത്തുകൊണ്ടിരിക്ക ഇരു നൺപറുകൾക്കുമിടയെ ഉറയാടൽ എതുവും നികഴവില്ലേ എല്ലോർക്കും ഇപ്പ ക്രൈം താൻ തേവൈ തിടീറനെ നൺപൻ പേശത്തുടങ്ങ അവൻ ഏതേപ്പറ്റി ചൊന്നാൻ എന്റെ വിശ്വനുക്ക് വിളങ്ങവില്ലേ എന്നെ ക്രൈം വിശ്വൻ കേട്ടാൻ നീ ക്രൈം എഴുതാമാട്ടോ താനെ ഒരു മൂന്നാമത് നബറിടമിരുന്ന് അവ്വാറ് ഒരു കേൾവി എഴുമ്പൊഴുത് താൻ മുതൻമുതലാകെ വിശ്വൻ അതുവരെയുള്ള താൻ പഠിപ്പുകളെപ്പറ്റി മനതിർക്കുൾ ആരായ തലയപ്പെട്ടാൻ ഇന്നയ്ക്ക് എല്ലാവരും അധികമാ വാസിപ്പത് ക്രൈം താൻ ഇന്ത മാതിരി സോഫ്റ്റ് എഴുതുന്ന കാലമെല്ലാം മലയേറിപ്പോച്ച് അന്ത വാദത്തിർക്ക് വിശ്വൻ പതിലെതും കൂറവില്ലേ നീ രൊമ്പ പൊട്ട് ഇഴു ഇഴണ് ഇഴുക്കറ രൊമ്പ തൂയ്മയാന വാർത്തയെല്ലാം പോടറ അവൻ വിമർശിത്താൻ അതുക്ക് നീ ഞാൻ നൂല വാസിക്കവേയില്ലേ തർച്ചയലാകെ തൻ വായിലിരുന്ന് വിഴുന്ന അവ്വിന നൺപണിൻ സെവിയിൽ ഒരു നഗയാടലാകെ വിഴുന്നുവിടുമോ എന്റെ അച്ഛം വിശ്വനുക്കൾ എഴുന്നത് ഞാൻ ലൈറ്റാ മൂന്ന് നാല് പേരാ വാസിച്ചു പാത്തേ അപ്പവേ ഒന്നോടെ ലാംഗ്വേജ് ക്രാഫ്റ്റിംഗ് ഇതെല്ലാം പറ്റി ഓരളവ് ഐഡിയ കിടച്ചത് വിശ്വനുക്ക് പൊരുൾ വിളങ്ങാതെ ഏതേതോ കലയെ ചൊർക്കലെയെല്ലാം കൂറിക്കൊണ്ടിരുന്നാൻ അവനത് നൺപൻ ആ മാം അത് തന്നെടാ പുനേ പേർ കമലേശ്വരം രൊമ്പ ലോക്കലായിരുക്ക് നൺപണിൻ ഒവ്വൊരു വിമർശനത്തെയും കേൾക്ക വിശ്വനുക്കുള്ളിരുന്ന തന്നെമ്പിക്കെ വെകുവാകെ കുറയുന്നു വന്നത് നീ ഇൻസ്റ്റാളെ ഇരിക്കുക ബുക്കെല്ലാം റിലീസാന രണ്ട് റീൽസ് എല്ലാം പോടണുണ്ടാ അപ്പത്താൻ നീ റീച്ചാവ് അവൻ അറിവുറകളെ പൊഴിന്തു തള്ളിനാൻ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർന്ന് തന്നെ പഴമുടി ചിരിത്തുകൊണ്ടേ വിശ്വൻ തൻ കരുത്തെ നുഴേത്താൻ ഇപ്പടി വിതണ്ടാവാദം പേശക്കൂടിയവൻക കാലം പൂരാ വീട്ടിലെത്താൻ ഇരുപ്പാനുക മുതൽ മുതലാകെ നൺപൻ സിനമുറ്റതെ കണ്ട് തൻ അധിക പേച്ചെ കട്ടുപ്പടുത്തിരിക്കലാമോ എന്റെ എണ്ണം വിശ്വനുക്കൾ തോന്നിയത് അതർക്ക് പിറകും തൻ നൂലിലിരുന്ന മറ്റേ കുറേകളെ ഒവ്വൻ്റാകൻ നൺപൺ വിളക്ക് மௌனமாகிருந்தான் விஸ்வன். நீ இப்படி 80s பூமரா இருந்தா உன்னை எவனும் திரும்பிய பார்க்க மாட்டான், தெரிஞ்சுக்கோ. பூமரா அப்படின்னா தன் சொல் அதிகாரத்தில் இல்லாத புது வார்த்தையை கேட்டதும் அறிவு பசி அதன் பொருளை விளங்குமாறு விஸ்வனை தூண்டியது. டேய், அதுதான்டா நம்ம அந்த காலத்தில் ஸ்கூலில் படிக்கும்போது பழம்னு எல்லாம் சொல்லுவோமே, அதுதான் இப்போ உள்ள ஜெனரேஷனுக்கு பூமர். அதற்கிடையே விஸ்வனின் சட்டை பையில் இருந்த கைபேசி ஒலிக்க அவன் அதை எடுத்து பேசத் தொடங்கினான். எனக்கு உடம்புக்கு கொஞ்சம் முடியலை, நான் போகட்டுமா? நண்பனிடத்தில் விஸ்வன் அனுமதி கேட்டான். நான் பேசினதெல்லாம் உனக்கு ஃபீல் ஆச்சுன்னா சோரி மச்சான், உன் நன்மைக்காகத்தான் சொன்னேன். இறுதியாக நண்பன் ஒரு வருத்தத்தை பதிவு செய்தான். அவனுக்கு கொடுக்க வைத்திருந்த தன் நூலை கையில் பிடித்தபடி உணவகத்தில் இருந்து வெளியேறிய விஸ்வன் கம்பை ஊன்றியபடி தனக்காக காத்து கொண்டிருந்த அந்த முதியவரை பார்த்து கண் கலங்கினான். கூப்பிட்டா நானே வந்திருப்பேனே ஐயா. அவனது உள்ளிலிருந்து வந்த அந்த உண்மை அவர் முகத்திலும் புன்னகையை நிறைத்தது. ஸ்டாலிலிருந்து உன்னுடைய இரண்டாவது நூலை இப்பத்தான் வாங்கிட்டு வந்தேன், நீ இங்கே தான் சாப்பிட வந்தேன்னு சொன்னாங்க. அப்போ சரி பார்த்துட்டு போலாமேன்னு வந்தேன். இந்தா இதில் உன் கையெழுத்த போட்டுத்தா. அவர் காசு கொடுத்து வாங்கிய விஸ்வனின் நூல் ஒன்றை எடுத்து அவனுக்கு நேராக நீட்டியபடி விண்ணப்பித்தார் அந்த முதியவர். அதை வாங்கிய விஸ்வன் முதல் பக்கத்தில் அன்புடன் என்று எழுதி அதற்கடியில் கையெழுத்தையும் போட்டான். நிறைய நேரம் அவர்களுக்கிடையே நடந்த உரையாடலில் அந்த செய்தியை அந்த முதியவர் விஸ்வனிடம் பகிர்ந்தார். தமக்கு புற்றுநோய் இருப்பதை கண்டறிந்து மருத்துவர்கள் சொன்னதை அவர் அறிவிக்க செய்தியை கேட்ட அதிர்ச்சியால் உறைந்து போனான் விஸ்வன். இயல்பாகவே பயனில் பாராட்டாத விஸ்வனுக்கு அம்முறை ஒரு செயற்கை ஆறுதல் வார்த்தை கூட வரவில்லை. சிறிது நாட்களுக்கு பிறகு சட்டை பையிலிருந்த கைபேசி ஒலித்ததும் விஸ்வன் அதை எடுத்து பேசத் தொடங்கினான். ஏறத்தாழ 1.5 மணி நேரம் அந்த முதியவ நண்பர் உரையாடினார். நேர்மையான விமர்சனங்களும் பாராட்டுகளும் குற்றச்சாட்டுகளும் செவி வழி வந்து குவிய தன் நூலை அவர் முழுமையாக வாசித்து முடித்திருக்கிறார் என்பதை விஸ்வன் விளங்கினான். பேசிக்கொண்டிருக்கும் அத்தருணத்தில் கூட படுத்திருக்கும் படுக்கையிலிருந்து கூட தன்னால் எழும்ப இயலாது என்பதை அவர் தெரிவித்தார் என்பதால் அடுத்த நூலின் பிரதி ஒன்றை தபால் வழி கொடுத்துவிட வேண்டும் என்று அந்த வயது மூத்த நண்பன் விண்ணப்பிக்க விஸ்வனின் கண்களும் இதயமும் ஈரமானது. நாட்கள் சென்றன. தன்னுடைய புதிய நூல் கையில் கிடைத்ததும் அதன் முதல் சில பக்கங்களை புரட்டி பார்த்து கொண்டிருந்த விஸ்வனின் மனதில் பல நினைவுகள் கடந்து போயின. அப்பொழுது தான் கைப்பட எழுதிய அந்த வாசகம் காகிதத்தில் அச்சிட்ட வடிவத்தில் இருப்பதை கண்டு மற்றுமொரு முறை அவன் அதை வாசித்தான். அம்ம மலையாளம் சாகித்ய வேதியிலுள்ள திரு ரஷீத் கான் அவர்களுடைய நினைவுகளுக்கு முன்னால் இந்நூல் சமர்ப்பணம். வாசித்து முடித்ததும் அவன் கண்கள் நீரூற்றியது. இனிவரும் காலத்தில் தன்னுடைய இயல் படைப்புகளுக்கு அவரை போன்ற இன்னொரு வாசகர் இருக்க முடியுமோ என்ற அச்சத்துடன் நூலை மூடி வைத்தான் விஸ்வன்.
1: அகநக நிகழ்ச்சியில் இதுவரை நேயர்கள் கேட்டது திரு சுப்பிரமணியன் கிள்ளிப்பாலம் அவர்கள் எழுதி வழங்கிய சிறுகதை.

0: നിഗഷിയിൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും ജോലിപരപ്പാന് തമിഴ്ചോരൽ മാലയെ. ഇത്തുടൻ ഇന്ത്യ നിഗഷിയിൽ നിറയുമടിഹിന്തിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.
1: തമിഴ്ചൊല് മാലൈ.
2: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
3: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
2: ആറോ യു വി യു എഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
3: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
4: അത്തിന്തോ തെനതിന്തോ തക തെയ്യാതിനെന്തോ, തെനതിന്തോ തിന്തിന്തോ തക തെയ്യാതിനെന്തോ.
5: ഇന്ന് വൈകിട്ട് 3 മണിക്ക് കൂട്ടുകാരിയിൽ.
6: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
5: അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായുള്ള അഭിമുഖം കേൾക്കാം. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകിട്ട് 3 മണിക്ക്.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
5: ആകാശവാണി, സമയം 11:00.
7: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
8: മലയാള ഭാഷയ്ക്കും കേരളത്തിന്റെ കലാപാരമ്പര്യത്തിനും ഏറ്റവും വലിയ സംഭാവനകൾ ചെയ്തവരിൽ പ്രഥമ ഗണനീയൻ, അതാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് എന്നതിൽ ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിന്റെ സംഭാവനകൾ. സംസ്കൃതത്തിന് സ്വാധീനം നിറഞ്ഞ കൂത്തിന്റെയും അന്നത്തെ ഭാഷാ സാഹിത്യത്തിന്റെയും സ്ഥാനത്ത് ശുദ്ധ മലയാളത്തിൽ അദ്ദേഹം രചിച്ച തുള്ളൽ കൃതികളും പദ്യങ്ങളും മലയാള ഭാഷയുടെ തന്നെ വളർച്ചയുടെ ഭാഗമാണ്. സാധാരണക്കാരന്റെ ഭാഷയിൽ അവർക്ക് രുചിക്കുന്ന കവിതകൾ രചിച്ച നമ്പ്യാരുടെ ഫലിതബോധവും ഏറെ പ്രശസ്തം. ഓട്ടൻ, പറയൻ, ശീതങ്കൻ എന്നീ വിഭാഗങ്ങളിലായി 64 തുള്ളൽ കൃതികൾ അദ്ദേഹത്തിന്റേതായിട്ടുണ്ട് എന്ന് കരുതുന്നു. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമായിരുന്നു കുഞ്ചൻ നമ്പ്യാർ കൃതികളുടെ മുഖമുദ്ര. 1705 1770 ഇടയിലാണ് കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്നത് എന്നാണ് ലഭ്യമായ അറിവ്. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് തറവാട്ടിലായിരുന്നു ജനനം. ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനായി അമ്പലപ്പുഴയിൽ ജീവിച്ച കാലത്താണ് തുള്ളൽ കൃതികളിൽ മിക്കവയും എഴുതിയത് എന്ന് കരുതപ്പെടുന്നു. സ്യമന്തകം, ഘോഷയാത്ര, കല്യാണ സൗഗന്ധികം, കിരാതം, സന്താനഗോപാലം തുടങ്ങി അനവധിയായ തുള്ളൽ കൃതികൾ എഴുതിയ നമ്പ്യാരുടെ രചനകളിൽ ചിലത് കർണാടക സംഗീതത്തിനും മുതൽക്കൂട്ടായിട്ടുണ്ട്. ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ കുഞ്ചൻ നമ്പ്യാരുടെ രചനയിലുള്ള ഏതാനും കൃതികൾ നമുക്ക് കേൾക്കാം.

ആദ്യമായി കേൾക്കാം ഏകസ്വരൂപ നമസ്തേ കൃഷ്ണ എന്നു തുടങ്ങുന്ന കൃതി. രാഗം ഹംസധ്വനി, ആദിതാളം. പാടിയത് കെ.ജി. ജയൻ.

അടുത്തതായി ഹംസാനന്ദി രാഗത്തിൽ നാഥ മുകുന്ദ ശൗരി എന്നു തുടങ്ങുന്ന കൃതി ആദിതാളം, പാടിയത് ആലപ്പി കെ.എസ്. ശ്രീകുമാർ.

കുഞ്ചൻ നമ്പ്യാരുടെ രചനയിൽ അടുത്തതായി പ്രണമത ഗണപതിം എന്നു തുടങ്ങുന്ന കൃതി, ഗൗളരാഗം ആദിതാളം, പാടിയത് വർക്കല സി.എസ്. ജയറാം.

അവസാനമായി പന്തുവരാളി രാഗത്തിൽ യദുകുല ചാരുലലാമ എന്നു തുടങ്ങുന്ന കൃതി ആദിതാളം. പാടിയത് കെ ജി ജയൻ.

0: കുഞ്ചൻ നമ്പ്യാരുടെ രചനയിലുള്ള ഏതാനും കൃതികളാണ് ഇന്ന് ഗാനകൈരളിലൂടെ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം കെ ജി സുമിത.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
3: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
2: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
3: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
2: സന്ദർശിക്കൂ www.irctctourism.com.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
5: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ മഹിദ MC സംസാരിക്കുന്നു.
6: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. കൃഷ്ണഗുഡിയിലൊരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി സമയം 11:30.
2: ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സർവകലാശാലയുടെ ജനസംഖ്യാ വിദ്യാഭ്യാസ വിഭവ കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ വി രഘു നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
3: 1987 ജൂലൈ 11 ലോക ജനസംഖ്യ ഏകദേശം 500 കോടി എത്തിയതിനെ തുടർന്നാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര വികസന പരിപാടി തീരുമാനിച്ചത്. 1990 ഐക്യരാഷ്ട്ര പൊതുസഭ ഇതിന് ഔദ്യോഗികമായ അംഗീകാരവും നൽകി. 1989 മുതൽ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിച്ചു വരുന്നു. ആഗോള ജനസംഖ്യയിലുണ്ടാകുന്ന മാറ്റം, അതിലൂടെ ജനങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികൾ എന്നിവ പരിഹരിക്കുന്നതിനുള്ള ഒരു സ്ഥിരം സംവിധാനമാക്കി മാറ്റിയെടുക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 2026 ജനസംഖ്യാ ദിനാചരണത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം ഇന്നത്തെയും ഭാവിയിലെയും യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും തിരിച്ചറിയുക എന്നതാണ്. ലോകരാഷ്ട്രങ്ങളും സന്നദ്ധ സംഘടനകളും സിവിൽ സമൂഹങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും ഈ ദിനം ആചരിച്ചു വരുന്നു. നമ്മുടെ ഭാരതത്തിൽ 2011 അവസാനത്തെ സെൻസസ് നടന്നത്. 121.9 കോടി ജനസംഖ്യയായിരുന്നു അന്ന്. അടുത്ത സെൻസസ് 2027 പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ്. ജനസംഖ്യാ വിദഗ്ധരുടെ കണക്കുകൂട്ടലനുസരിച്ച് 2026 നമ്മുടെ ജനസംഖ്യ ഏതാണ്ട് 147.6 കോടിയാണ്. 2027 സെൻസസ് പൂർത്തിയാവുമ്പോൾ കൃത്യമായ കണക്കുകൾ അറിയാൻ സാധിക്കും. നമ്മുടെ ഭൂമിയിൽ ഏകദേശം 11,700 കോടി ജനങ്ങൾ ജീവിച്ച് മരിച്ചു എന്നാണ് കണക്ക്. ഇപ്പോൾ ഏതാണ്ട് 830 കോടി ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. 2050 ലോക ജനസംഖ്യ ഏതാണ്ട് 980 കോടിയാവുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇപ്രകാരം ജനസംഖ്യയിലുണ്ടാകുന്ന വലിയ മാറ്റം പല വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. പരിസ്ഥിതിയിലുണ്ടാകുന്ന നാശം, വിഭവങ്ങളുടെ ദൗർലഭ്യം, രൂക്ഷമായ ജലക്ഷാമം, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം, സാമൂഹിക സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ, നഗരവത്കരണവും അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും, ജനസംഖ്യാ ഘടനയിലെ വ്യത്യാസങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾ, വികസിത രാജ്യങ്ങളുടെ തകർച്ച, സാമ്പത്തിക പ്രതിസന്ധി എന്നിവ പ്രശ്നങ്ങളിൽ ചിലതാണ്. ആഗോള ജനസംഖ്യാ സ്ഫോടനം പഠിക്കുവാനും പ്രശ്നപരിഹാരങ്ങൾക്കായി ഐക്യരാഷ്ട്ര ജനസംഖ്യാ നിധി, അന്താരാഷ്ട്ര സംഘടന എന്നിവ നിരവധി പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ലോകരാഷ്ട്രങ്ങളും ഇതോടൊപ്പം സഹകരിച്ച് മുന്നോട്ടു പോകുവാൻ ശ്രമിക്കുന്നുണ്ട്. ജനസംഖ്യാ വർദ്ധനവ് നിയന്ത്രിക്കുന്നതിനോടൊപ്പം വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ജനസംഖ്യാപരമായ പ്രതിരോധ ശേഷി കൈവരിക്കാനാണ് ഐക്യരാഷ്ട്ര ജനസംഖ്യാ നിധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബാസൂത്രണ സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാ ജനവിഭാഗങ്ങളിലും എത്തിക്കുക, മാതൃമരണങ്ങൾ കുറയ്ക്കുക, ലിംഗവിവേചനത്തിനെതിരായുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക, പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള അക്രമങ്ങൾ തടയുക, അവരുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഉൾഗ്രാമങ്ങളിൽ പോലും ആരോഗ്യ വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക തുടങ്ങിയവ ചില പ്രധാന പ്രവർത്തന മേഖലകളാണ്. ആഗോള ഭക്ഷ്യസുരക്ഷയാണ് സുപ്രധാനമായ മറ്റൊരു പരിപാടി. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് ആഹാരം ലഭ്യമാക്കുക എന്നത് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു പദ്ധതിയാണ്. കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കൃഷിരീതികൾ, പ്രാദേശിക കാർഷികോത്പാദനം മെച്ചപ്പെടുത്തൽ, പ്രാദേശിക വിപണിയുടെ ശാക്തീകരണം, സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഭക്ഷ്യവിതരണ ശൃംഖല ശക്തമാക്കുക എന്നിവ അവയിൽ ചിലതാണ്. 1950 ആരംഭത്തിൽ ഭാരതത്തിന്റെ ജനസംഖ്യ ഏതാണ്ട് 36 കോടിയായിരുന്നു. ജനസംഖ്യയുടെ 80% അന്ന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു. എന്നാൽ 2026 ലോക ജനസംഖ്യയുടെ 17.79% ജനങ്ങൾ അധിവസിക്കുന്ന ഭാരതം കാർഷിക മേഖലയിലും ഭക്ഷ്യോൽപാദനത്തിലും ലോകത്ത് 2-ാം സ്ഥാനത്താണ്. പാൽ, പരിപ്പുവർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ചണം, ഉണക്ക സവാള എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ലോകവിപണിയിൽ ഭാരതം 1-ാം സ്ഥാനത്താണ്. അരി, ഗോതമ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ, കരിമ്പ്, ചായ, പരുത്തി എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഭാരതം ഇന്ന് 2-ാം സ്ഥാനത്താണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം ഒട്ടും മോശമല്ല എന്നാണല്ലോ. ലോകബാങ്കിന്റെ മാനദണ്ഡങ്ങളനുസരിച്ച് ഭാരതത്തിലെ തീവ്ര ദാരിദ്ര്യം 2.3 ചുരുങ്ങിയിട്ടുണ്ട്. അതേസമയം ലോവർ മിഡിൽ ഇൻകം ദാരിദ്ര്യരേഖ പ്രകാരം വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. നീതി ആയോഗിന്റെ കണക്കുകളനുസരിച്ച് ദാരിദ്ര്യവും ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ കേരളം 1-ാം സ്ഥാനത്താണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സംസ്ഥാനങ്ങളിൽ പലതും ജനസംഖ്യ കൂടുതലായുള്ള സംസ്ഥാനങ്ങളാണ് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. യുവജനങ്ങളുടെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം. ഇന്ത്യൻ യുവജന നയമനുസരിച്ച് 15-29 പ്രായത്തിലുള്ളവരാണ് യുവജനങ്ങൾ. ഭാരതത്തിന്റെ ജനസംഖ്യയുടെ ഏതാണ്ട് 27% യുവജനങ്ങളാണ് എന്നാണ് കണക്ക്. ഏകദേശം 37 കോടി യുവജനങ്ങൾ ഭാരതത്തിലുണ്ട്. നഗര, ഗ്രാമ, തീരദേശ, പർവ്വത മേഖലകളിലായി വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികളല്ലാത്തവർ, സ്കൂൾ വിദ്യാഭ്യാസം പോലും ലഭിക്കാത്തവർ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന യുവജനങ്ങൾ ഉള്ള രാജ്യമാണ് ഭാരതം. തൊഴിലില്ലായ്മ, തൊഴിൽ നൈപുണ്യത്തിന്റെ അഭാവം, ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രായോഗിക അറിവിന്റെ കുറവ്, ലിംഗവിവേചനം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ഡിജിറ്റൽ അഡിക്ഷൻ, സാമ്പത്തിക പരിമിതികൾ, സാമൂഹികവും സാംസ്കാരികവുമായ നിയന്ത്രണങ്ങൾ, ഉപരിപഠനത്തിനുള്ള തടസ്സങ്ങൾ, പരിമിതമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ തുടങ്ങി നിരവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഭാരതീയ യുവത്വം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി നിരവധി പദ്ധതികളും സർക്കാർ തലത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. സ്കിൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, വികസിത ഭാരത്, ജി റാം ജി പദ്ധതി, അതായത് വർഷത്തിൽ 125 ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടി തുടങ്ങി യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ജനവിഭാഗങ്ങൾക്കായി വിവിധ ഇനം തൊഴിൽ സംരംഭങ്ങളും നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുന്നുണ്ട്. 26 കോടി വിദ്യാർത്ഥികൾ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ

0: ലക്ഷത്തിലധികം സ്കൂളുകളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. 4.5 കോടിയിലധികം യുവജനങ്ങൾ ഭാരതത്തിലെ 1300 യൂണിവേഴ്സിറ്റികളിലായി ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം സാമ്പത്തികവും സാമൂഹികവും പ്രാദേശികവുമായ കാരണങ്ങളാൽ വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത നിരവധി ലക്ഷം യുവജനങ്ങളും ഭാരതത്തിലുണ്ട്. അനൗപചാരിക വിദ്യാഭ്യാസം, ആജീവനാന്ത വിദ്യാഭ്യാസം, തുറന്ന പഠനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവസരങ്ങളും ഭാരതത്തിൽ ലഭ്യമാണ്. ഓരോ യുവജനത്തിനും അവരുടെ താൽപ്പര്യങ്ങൾക്കും കഴിവുകൾക്കും അനുസരിച്ച് പഠിക്കുവാനും വളരുവാനുമുള്ള അവസരങ്ങളുണ്ടാകണം. നാളത്തെ ഭാരതം ഇന്നത്തെ യുവജനങ്ങളുടെ കൈകളിലാണ്. യുവജനങ്ങളുടെ ശക്തിയാണ് ഭാരതത്തിന്റെ ശക്തിയായി ഭാവിയിൽ വളർന്നു വികസിക്കേണ്ടത്. അതിന് യോജിച്ച രീതിയിലുള്ള വികസന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ വിദ്യാഭ്യാസ രംഗം, സാമൂഹിക സാമ്പത്തിക രംഗം, സാങ്കേതിക രംഗം, സാംസ്കാരിക രംഗം എന്നീ മേഖലകളിൽ കൃത്യമായ പുരോഗതി ഉണ്ടാവണം. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി യുവജനങ്ങളെ മാറ്റിയെടുക്കണം. കേരള ജനസംഖ്യയുടെ 18.6% മുതിർന്ന പൗരന്മാരാണ് എന്നാണ് കണക്ക്. യുവജനങ്ങൾ കേരള ജനസംഖ്യയുടെ 23 മുതൽ 25% വരെ വരും. കേരളത്തിലെ യുവജനങ്ങളുടെ ജനസംഖ്യ താരതമ്യേന കുറവായി കാണുന്നു. മുതിർന്ന പൗരന്മാരുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ആശ്രിതരുടെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസി റേഷ്യോ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സൂചന. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം, അത് സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ജാഗ്രതയോടെ കേരളം പഠിക്കേണ്ട പ്രശ്നങ്ങളാണ്. കേരളത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ളത് സംസ്ഥാനത്തിന്റെ മികച്ച സാമൂഹ്യ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത്. ഒരു സമൂഹത്തിന്റെ ആരോഗ്യം, വിദ്യാഭ്യാസം, വികസനം എന്നിവ അളക്കുന്നതിനുള്ള സൂചകമായിട്ടാണ് ഇവ വിലയിരുത്തപ്പെടുന്നത്. ലിംഗസമത്വവും ഉയർന്ന സാക്ഷരതാ നിലവാരവും കേരളത്തിന്റെ പ്രത്യേകതയാണ്. മികച്ച ആരോഗ്യ സൗകര്യങ്ങളും ഉയർന്ന ശുചിത്വബോധവും കാരണം ശിശുമരണ നിരക്ക് കേരളത്തിൽ വളരെ കുറവാണ്. ഉയർന്ന ആയുർദൈർഘ്യം കേരളത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. കേരളത്തിലെ ജീവിത സാഹചര്യങ്ങൾ കാരണം സ്ത്രീകൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു. കേരളത്തിലെ പുരുഷന്മാർ വലിയൊരു വിഭാഗം ജോലി ആവശ്യങ്ങൾക്കായി മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പാർക്കുന്നതുകൊണ്ട് നാട്ടിലുള്ള സ്ത്രീകളുടെ എണ്ണം ആപേക്ഷികമായി ഉയരാനും കാരണമാകുന്നു. കേരളത്തിലെ വിദ്യാസമ്പന്നരായ യുവജനങ്ങൾക്കിടയിലെ തൊഴിലില്ലായ്മ ഭാരതത്തിന്റെ ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ദേശീയ ശരാശരി 10% കേരളത്തിന്റെ ശരാശരി ഏതാണ്ട് 29.9%. യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ക്രിയാത്മകമായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഈ രംഗത്തും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തിക്കും സുരക്ഷിതവും ആരോഗ്യകരവും മാന്യവുമായ ജീവിതം ഉറപ്പാക്കുന്നതിനും വരും തലമുറയ്ക്കായി സുസ്ഥിരമായ ഭാവി വികസിപ്പിച്ചെടുക്കുന്നതിനും ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാനുഷികമായും ശാസ്ത്രീയമായും കൈകാര്യം ചെയ്യേണ്ടതിന്റെ പ്രസക്തി ലോക ജനസംഖ്യാദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജനസംഖ്യ ഒരു സംഖ്യ മാത്രമല്ല, സുസ്ഥിര വികസനത്തിനും സമത്വപൂർണമായ സാമൂഹിക സൃഷ്ടിക്കുമുള്ള മനുഷ്യ വിഭവശേഷി തിരിച്ചറിയുകയും അതിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടത് മാനവരാശിയുടെ ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്. മാനവ സമൂഹത്തിന് അതിന് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം.
1: ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സർവകലാശാലയുടെ ജനസംഖ്യാ വിദ്യാഭ്യാസ വിഭവ കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ വി രഘു നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മണിച്ചിത്ര താഴെന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന ബിച്ചു തിരുമല, വാലി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, വിദ്യാസാഗർ സംഗീതം നൽകി, ബിജു നാരായണനും ശ്രീനിവാസും പാടിയത്. ചിത്രം സമ്മർ ഇൻ ബത്ലഹേം.

മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, ശ്വേത മോഹൻ, ജിയ ഉൽ ഹക് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം റോണി റാഫേൽ.

0: പ്രിയ ശ്രോതാക്കളെ, 12:15 വരെ ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. എഴുതാപ്പുറങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം വിദ്യാധരൻ.
1: 1, 2, 3.

ബി കെ ഹരിനാരായണന്റെ വരികൾ, പ്രശാന്ത് മോഹന്റെ സംഗീതം. സിത്താര കൃഷ്ണകുമാറും പ്രശാന്ത് മോഹനും പാടിയ ഗാനം ചിത്രം ക്ലാ ക്ലാ ക്ലീ ക്ലീ. നസ്രിയ തിരിഞ്ഞു നോക്കി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. കൗതുക വാർത്തകൾ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാന പരിപാടി രഞ്ജിനി ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക്. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ മഹിത എം സി സംസാരിക്കുന്നു. പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40. ആകാശവാണി ഏകതാര.
1: ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ എം രാധാകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. അരികത്തു നീ വന്നു നിൽക്കുമ്പോൾ ആപണിപ്പുലരി വന്നെന്നോട് പരിഭവിക്കും. ഗാനമെഴുതിയത് ശ്രീ കോട്ടൂർ ബിനു, സംഗീതം നൽകിയത് ജോസ്.

ജി രാധാകൃഷ്ണൻ ഗാനമെഴുതി. ജോസിന്റെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം. വഴിയമ്പലത്തിലെ അരയാൽ തണൽ പറ്റി ആരോ മധുരമായി പാടുന്നു.

അവസാനമായി വിടർന്നു വിലസും മുൻപേ മണ്ണിൽ കൊഴിഞ്ഞു വീഴുന്നു. ഗാനമെഴുതിയത് പ്രൊഫസർ കെ ചന്ദ്രശേഖരൻ പിള്ള, സംഗീതം നൽകിയത് SR മോഹൻ.

ശ്രീകോട്ടൂർ ബിനു, ജി രാധാകൃഷ്ണൻ, പ്രൊഫസർ കെ ചന്ദ്രശേഖരൻ പിള്ള എന്നിവർ ഗാനങ്ങളെഴുതി. ജോസ്, എസ് ആർ മോഹൻ എന്നിവർ സംഗീതം നൽകി. എം രാധാകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലൻഡിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നോർവെ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ഓക്ലൻഡിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് സേവന വാർഷിക ഉഭയകക്ഷി വ്യാപാരം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനും ധാരണയായി. സന്തുലിതവും സമഗ്രവുമായ ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി മേഖലയിൽ കാണാതായ ആൾക്കുവേണ്ടി 5-ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. അതിനിടെ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിക്ക് ആവശ്യമായ

0: സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. രണ്ടാമത്തെ സോൺ കേന്ദ്രീകരിച്ചാണ് പ്രധാന തിരച്ചിൽ. NDRF സംഘം, ഫയർഫോഴ്സ്, പോലീസ് എന്നിവയ്ക്ക് പുറമെ കൽപ്പറ്റ ജീവൻതുർക്കി രക്ഷാപ്രവർത്തകരും തിരച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. പാലത്തിനടുത്തുള്ള മൺകൂന നീക്കി പരിശോധന നടത്തും. അതിതീവ്ര പരിശോധനയാണ് ഇന്ന് നടക്കുകയെന്നും വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി മൂന്നംഗ സമിതിയും സർക്കാർ നിയോഗിച്ചു. സമിതി അടുത്ത ദിവസം ജില്ലയിൽ സന്ദർശനം നടത്തും.
0: മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വരെയും ധനസഹായം അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. UDF സർക്കാർ അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിട്ട അവസരത്തിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി പുറത്തിറക്കി. സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വി മുരളീധരൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശശി തരൂർ MP, മേയർ വി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ സ്മരണയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 1989 ഈ ദിനം ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്നേക്കും ഭാവിയിലേക്കുമായി യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തിരുവനന്തപുരം കാര്യവട്ടത്തുള്ള കേരള സർവകലാശാല ക്യാമ്പസ് ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്യുമെന്റലിസ്റ്റ് ഡോ സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
2: യുവജനതയുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അവരുടെ ഉൽപാദനശേഷിയും നാടിന്റെ സാമ്പത്തിക വികസനവും ഉറപ്പാക്കാൻ കഴിയൂ. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയാണ് ഇതിനുള്ള പ്രധാന ഉപാധി. പകർച്ചവ്യാധികൾക്കുപരി ജീവിതശൈലീ രോഗങ്ങൾ നമ്മുടെ യുവജനതയിലും പിടിമുറുക്കുന്ന ഇക്കാലത്ത് ശരിയായ പോഷകാഹാരവും ചിട്ടയായ വ്യായാമവും ശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് വഴുതി വീഴുന്ന യുവജനതയെ കൈപിടിച്ചുയർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടത് അത്യാവശ്യമാണ്.
0: ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് അമ്പൂരിയിലെ ഗോത്രവർഗ മേഖലയിൽ പോഷകാഹാര ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ 2 ഓഫീസുകളിലെ 900ലധികം ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ നടന്ന മന്ത്രിതല ചർച്ച ഫലം കണ്ടില്ല. സെന്ററുകൾ അടയ്ക്കുകയല്ലാതെ വഴിയില്ലെന്ന് ഓൺലൈനായി ചർച്ചയിൽ പങ്കെടുത്ത കമ്പനി അധികൃതർ വ്യക്തമാക്കി. തുടർന്ന് ഈ മാസം 20 കമ്പനി അധികൃതർ നേരിട്ടെത്തി കൃത്യമായ നിലപാട് അറിയിക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ നിർദ്ദേശിച്ചു. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായുള്ള വിവരശേഖരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 10 ദിവസം കൊണ്ട് ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. HLO എന്ന മൊബൈൽ ആപ്പാണ് വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്നത്. വ്യക്തികൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ വിവരങ്ങളാണ് നൽകേണ്ടത്. സെൻസസ് ജോലികൾക്കായി ഫീൽഡിൽ വരുന്ന എന്യൂമറേറ്റർമാർക്ക് പരിപൂർണ പിന്തുണ ജനങ്ങൾ നൽകണമെന്നും ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണം ഉണ്ടാകണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു.
0: അതിനിടെ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി തിരുവനന്തപുരം താലൂക്ക് പരിധിയിലെ ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കിയ LMS LPS വെങ്ങാനൂരിലെ അധ്യാപിക ഷെറിൻ സുമത്തെ ജില്ലാ കളക്ടർ അനുമോദിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയുടെ 6th തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം കപ്പൽ നിർമ്മാണശാലകളിൽ തദ്ദേശീയമായി യുദ്ധക്കപ്പലുകൾ വികസിപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ മേഖല വളർന്നതായി രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ഓണയാത്ര തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക തീവണ്ടികൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് തീവണ്ടികൾ അനുവദിച്ചത്. ടിക്കറ്റുകൾ

0: ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. ഓണക്കാലത്ത് കേരളത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. ആകെ 100-ലേറെ സർവീസുകളാണ് അനുവദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമി ഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പ്രതീക്ഷയുടെ പരകോടിയിൽ നിൽക്കുന്ന അർജന്റീനയും നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ പൊരുതാൻ ഉറച്ച സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം യഥാർത്ഥത്തിൽ സൂപ്പർ താരവും ടീം വർക്കും തമ്മിലാണ്. ഇതിഹാസ താരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ, അവസരത്തിന് തുയരുന്ന മൻസാംബി, എംബോള, വർഗാസ് ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പ് ചീട്ട്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മറികടക്കാനായത് അർജന്റീനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ സ്വിസ് പടയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഈജിപ്തിനെതിരെയുള്ള പ്രീ ക്വാർട്ടറിൽ ആടിയുലഞ്ഞ അർജന്റീനൻ പ്രതിരോധം കൂടുതൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ സ്വിസ് വെല്ലുവിളി മറികടക്കാൻ കഴിയൂ. 3rd ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള അതിശക്തരുടേതാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാലണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം പതിന്മടങ്ങാണ്.
0: കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലീലത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നാളെയുടെ വാഗ്ദാനങ്ങളായ കൌമാര പ്രതിഭകൾ മുതൽ രഞ്ജി ട്രോഫി കളിച്ച മുൻനിര താരങ്ങൾ വരെ അണിനിരക്കുന്ന ലേലപ്പട്ടികയിൽ ആകെ 173 കളിക്കാരാണുള്ളത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചിലവാക്കാനാവുക. മലപ്പുറം ജില്ലയിലെ നമ്പ്രാണിക്കടവ് റെഗുലേറ്ററിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്തത്. 1500 ഹെക്ടർ കൃഷിഭൂമിയിലെ ജലസേചനത്തിനും പദ്ധതി പ്രയോജനപ്പെടും. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശ് സ്വദേശി പ്രാൺ ജേത്രി, ആദിത്യ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് 185 ഗ്രാം MDMA ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കര സ്വദേശി മുഹമ്മദ് സമീലാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലാന്റിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നോർവെ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ജെറിയാട്രിക് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ മഹിദ എം സി സംസാരിക്കുന്നു.
1: ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതികളെയും വികസന നയങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ ജനസംഖ്യാ ഘടനയ്ക്കുള്ള പങ്ക് നിർണായകമാണ്. സാധാരണയായി ഈ ദിനത്തിൽ നാം ചർച്ച ചെയ്യാറുള്ളത് ജനസംഖ്യാ വർധനവിനെ കുറിച്ചോ വിഭവങ്ങളുടെ പരിമിതികളെ കുറിച്ചോ ആണ്. എന്നാൽ ഇന്ന് രാജ്യം, പ്രത്യേകിച്ച് കേരള സംസ്ഥാനം, അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെമോഗ്രഫിക് ട്രാൻസിഷനെ അഥവാ ജനസംഖ്യാപരമായ ഘടനാ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെയും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളുടെയും ഫലമായി ഇന്ന് ജനന നിരക്ക് കുറയുകയും ശരാശരി ആയുർദൈർഘ്യം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നേരിട്ടുള്ള പ്രതിഫലനം എന്നോണം നമ്മുടെ ജനസംഖ്യയിലെ പ്രായമായവരുടെ അനുപാതം ദ്രുതഗതിയിൽ ഉയരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വയോജനങ്ങളുടെ സവിശേഷമായ ആരോഗ്യ പരിപാലനത്തെയും അവരുടെ സാമൂഹിക സുരക്ഷിതത്വത്തെയും കുറിച്ച് ശാസ്ത്രീയവും പ്രായോഗികവുമായ ഒരു പുനർചിന്തനം അനിവാര്യമായിരിക്കുന്നു. നമ്മുടെ രാജ്യം

എത്ര പേര് ജീവിക്കുന്നു എന്നതാണ്. കുട്ടികളും പ്രായമായവരും ഈ ആശ്രയത്വത്തിന്റെ പരിധിയിൽ വരുന്നു. മുമ്പ് കുട്ടികളെ നോക്കാനായിരുന്നു മാതാപിതാക്കൾ കൂടുതൽ സമയവും പണവും ചിലവഴിച്ചിരുന്നതെങ്കിൽ ഇനി വരും വർഷങ്ങളിൽ പ്രായമായവരുടെ ആരോഗ്യത്തിനും പരിചരണത്തിനുമായിരിക്കും ഒരു കുടുംബം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരിക. അതുകൊണ്ട് നമ്മൾ നേടിയെടുത്ത ആയുസ്സിന് നല്ലൊരു ജീവിത നിലവാരം ഉറപ്പാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. മുതിർന്നവരുടെ സവിശേഷമായ ആരോഗ്യ ആവശ്യങ്ങൾ. പ്രായമാകുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന സ്വാഭാവികമായ മാറ്റങ്ങളെ വെറും രോഗങ്ങളായി മാത്രം കണ്ട് ചികിത്സിച്ചാൽ പോരാ. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ അവസ്ഥകളെ ഒരുമിച്ച് കണ്ടുവേണം ഈ ഘട്ടത്തെ സമീപിക്കാൻ. മുതിർന്നവരിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചെറുപ്പക്കാരെ പോലെ ഒരു പ്രത്യേക അവയവത്തെ ബാധിക്കുന്ന ഒരൊറ്റ രോഗമായിരിക്കില്ല അവർക്കുണ്ടാവുക. പ്രമേഹം, രക്താതി സമ്മർദ്ദം, സന്ധിവേദന, കാഴ്ചക്കുറവ് എന്നിവയെല്ലാം ഒന്നിച്ചു വന്നേക്കാം. ഇതിനായി പല ഡോക്ടർമാരെ മാറി മാറി കാണുകയും ഒരു പിടി മരുന്നുകൾ ഒരേ സമയം കഴിക്കേണ്ടി വരികയും ചെയ്യുന്നത് ഇന്ന് സാധാരണമാണ്. ഈ അമിതമായ മരുന്നുപയോഗം പലപ്പോഴും ശരീരത്തിന് മറ്റൊരു ഭാരമാകാറുണ്ട്. മരുന്നുകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം കാരണം പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് വീഴ്ചകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ. പ്രായമായ ഒരാൾ വീട്ടിൽ വഴുതി വീണാൽ അത് കേവലം ഒരു എല്ലുപൊട്ടലിൽ ഒതുങ്ങില്ല. അത് അവരുടെ സ്വയം പര്യാപ്തതയെയും മാനസികാവസ്ഥയെയും ദീർഘകാലത്തേക്ക് ബാധിക്കാം. പലപ്പോഴും ഇത് അവരെ കിടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കാറുണ്ട്. ഇതിനെല്ലാം പുറമെ ഇന്ന് നമ്മൾ ഗൗരവമായി കാണേണ്ട മറ്റൊന്നുണ്ട്, മറവി രോഗവും ഒറ്റപ്പെടൽ മൂലമുണ്ടാകുന്ന മാനസിക വിഷമങ്ങളും. മക്കളൊക്കെ ജോലിയും ജീവിതവുമായി ദൂരദേശങ്ങളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ അവശേഷിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക എന്നത് ശാരീരിക ചികിത്സയേക്കാൾ വലിയ വെല്ലുവിളിയാണ്. പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന്റെ പ്രാധാന്യം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ അഥവാ രോഗങ്ങൾ വരാതെ തടയുന്നതിനുള്ള മാർഗങ്ങളാണ്. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഹെൽത്ത് ചെക്കപ്പുകൾ ആവശ്യമില്ല എന്നൊരു തെറ്റായ ചിന്താഗതി നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ കൃത്യമായ ഇടവേളകളിലുള്ള രക്തസമ്മർദ്ദ പരിശോധന, പ്രമേഹ നിർണയം, കണ്ണിന്റെയും കേൾവിയുടെയും പരിശോധനകൾ എന്നിവ വഴി പല വലിയ അപകടങ്ങളും നമുക്ക് മുൻകൂട്ടി തടയാൻ സാധിക്കും. അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ള വാക്സിനേഷനുകൾ, ഉദാഹരണത്തിന് ഇൻഫ്ലുവൻസ, ന്യൂമോകോക്കൽ വാക്സിനുകൾ, ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ സഹായിക്കും. ശരിയായ സമയത്തുള്ള മെഡിക്കൽ ഇടപെടലുകൾ വഴി വലിയ ആശുപത്രി ചിലവുകളും മാനസിക വിഷമങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാൻ ഓരോ കുടുംബത്തിനും സാധിക്കും. കമ്മ്യൂണിറ്റി അധിഷ്ഠിത പരിചരണം. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മാതൃക ലോക പ്രശസ്തമാണ്. നമ്മുടെ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ ഇതിനകം തന്നെ മാതൃകയായിട്ടുണ്ട്. എന്നാൽ ഇനി നമുക്ക് വേണ്ടത് വികേന്ദ്രീകൃതമായ ജെറിയാട്രിക് കെയർ നെറ്റ്വർക്കുകൾ ആണ്. തദ്ദേശ സ്വയംഭരണത്തിന്റെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും പ്രായമായവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അവർക്കായി പകൽ വീടുകൾ അല്ലെങ്കിൽ വയോജന ക്ലബ്ബുകൾ സജീവമാക്കുകയും വേണം. ഇത് അവരുടെ ഒറ്റപ്പെടൽ മാറ്റാൻ സഹായിക്കും. സമൂഹവും കുടുംബവും ചെയ്യേണ്ടത്. ഈ ജനസംഖ്യാ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ആശുപത്രികൾ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. മാറ്റങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ബാത്റൂമുകളിലും ഇടനാഴികളിലും പിടിച്ചു നടക്കാൻ പാകത്തിനുള്ള ഹാൻഡ് റെയിലുകൾ സ്ഥാപിക്കുക, തറകളിൽ വഴുതി വീഴാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക, രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് വെളിച്ചം ഉറപ്പാക്കുക, പ്രായാധിക്യത്തിലും ചെയ്യാവുന്ന ലളിതമായ ശാരീരിക വ്യായാമങ്ങൾ, യോഗ, നടത്തം എന്നിവ ശീലമാക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, കാൽഷ്യം, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ സമീകൃതമായ പോഷകാഹാരങ്ങൾ നൽകാൻ ശ്രദ്ധിക്കുക. അവരെ രോഗികളായി കണ്ട് മാറ്റി നിർത്താതെ കുടുംബത്തിലെ ചർച്ചകളിലും തീരുമാനങ്ങളിലും പങ്കാളികളാക്കുക. നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ചികിത്സ അവരെ കേൾക്കാൻ തയ്യാറാകുക എന്നതാണ്. വയോജന സൗഹൃദപരമായ ഒരന്തരീക്ഷം വീടുകളിൽ സൃഷ്ടിച്ചെടുക്കുക. സാങ്കേതിക വിദ്യയുടെ സഹായം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പ്രായമായവരെ മാറ്റി നിർത്താൻ കഴിയില്ല. ടെലിമെഡിസിൻ സംവിധാനങ്ങൾ, മരുന്ന് കഴിക്കാൻ ഓർമ്മിപ്പിക്കുന്ന സ്മാർട്ട് ആപ്പുകൾ, അടിയന്തര ഘട്ടങ്ങളിൽ സഹായം തേടാനുള്ള എമർജൻസി അലേർട്ട് സിസ്റ്റങ്ങൾ എന്നിവ വയോജനങ്ങൾക്ക് വലിയ തുണയാണ്. നമ്മുടെ മാതാപിതാക്കളെ ഈ പുതിയ സാങ്കേതിക വിദ്യകൾ കൂടി ലളിതമായി പഠിപ്പിച്ചെടുക്കാൻ യുവതലമുറ തയ്യാറാകണം. വയോജന പരിപാലനം ഒരു കുടുംബത്തിന്റെ മാത്രം ബാധ്യതയല്ല, മറിച്ച് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ചരിത്രപരമായ ഒരു സംഭവമുണ്ട്. 1989 ജപ്പാൻ സർക്കാർ നടപ്പിലാക്കിയ ഗോൾഡ് പ്ലാൻ എന്ന തന്ത്രപരമായ പദ്ധതിയാണത്. പ്രായമായവർക്കായി ഹോം ഹെൽപ്പ് സർവീസുകൾ, ഡേ കെയർ സെന്ററുകൾ, ഹ്രസ്വകാല താമസ സൗകര്യങ്ങൾ എന്നിവ ഈ പദ്ധതിയിലൂടെ അവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ചു. ഒരു രാജ്യം വിചാരിച്ചാൽ എങ്ങനെ വയോജന സൗഹൃദ സമൂഹമായി മാറാം
എന്നതിൻ്റെ ഏറ്റവും മികച്ച ചരിത്രപരമായ ഉദാഹരണമാണ്.

0: ഈ ലോക ജനസംഖ്യാ ദിനത്തിൽ നമ്മൾ ഒരു പുതിയ കാഴ്ചപ്പാട് രൂപീകരിക്കേണ്ടതുണ്ട്. മുതിർന്ന തലമുറ നമ്മുടെ സമൂഹത്തിന്റെ ഭാരമല്ല, മറിച്ച് നമ്മുടെ വലിയ ഒരു സ്വത്താണ്. അവരെ കേവലം ആശ്രിതരായി കാണാതെ അവരുടെ അനുഭവ സമ്പത്തും അറിവും വരും തലമുറയ്ക്ക് വഴികാട്ടാൻ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. വാർദ്ധക്യം എന്നത് ഭയപ്പെടേണ്ട ഒരവസ്ഥയല്ല, അത് ജീവിതത്തിന്റെ സ്വാഭാവികമായ മനോഹരമായ ഒരു ഘട്ടമാണ്. അതിനെ ആരോഗ്യപൂർണവും അന്തസ്സുള്ളതുമാക്കുക എന്നത് ആ വ്യക്തിയുടെ മാത്രം ആവശ്യമല്ല, നമ്മുടെ സമൂഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. വരും തലമുറയ്ക്കായി നമ്മൾ കരുതി വെക്കേണ്ട ഏറ്റവും വലിയ നിക്ഷേപം ആരോഗ്യകരമായ വാർദ്ധക്യത്തെ അഥവാ ഹെൽത്തി ഏജിങ്ങിനെ പിന്തുണയ്ക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ്. പ്രായമാകുന്നത് തടയാൻ ആർക്കും കഴിയില്ല, എന്നാൽ ജീവിക്കുന്ന വർഷങ്ങൾക്ക് ആരോഗ്യവും ആനന്ദവും നൽകാൻ നമുക്ക് ഏവർക്കും ഒന്നിച്ച് കൈകോർക്കാം.
1: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ജെറിയാട്രിക് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ മഹിത എം സി.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 59 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഓക്ലൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് എൻഗേജ്മെന്റ് 2026 പ്രധാനമന്ത്രി മോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ സ്പാർക്ക് അരീനയിൽ എത്തും. 10,000-ത്തോളം ആളുകളാണ് വേദിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണം തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രിയുടെ ന്യൂസിലൻഡ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഓക്ലൻഡിൽ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഈസ്റ്റ് സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടനാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത 4 വർഷത്തേക്കുള്ള സംയുക്ത പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഇന്ത്യ ന്യൂസിലൻഡ് തന്ത്രപ്രധാന പങ്കാളിത്തം മാർഗരേഖ 2030 ഇരു പ്രധാനമന്ത്രിമാരും അംഗീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി.
2: Is the decision by the two prime ministers to raise the relationship to a strategic partnership. They also decided that this goal of a more strategic relationship would be approached systematically, for which they decided that there would be a roadmap to take us forward the next couple of years. This roadmap has been summarized.

0: In fact, in a document which is being released along with the joint statement that the two prime ministers are issuing, the conclusion of their talks.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. രാജ്യത്തെ ആണവോർജ്ജ മേഖലയുടെ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള ശാന്തി നിയമം 2025 നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവേഷണ സ്ഥാപനങ്ങളിലെയും വ്യവസായ മേഖലയിലെയും വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. 2047 രാജ്യത്തിന്റെ ആണവോർജ്ജ ശേഷി 100 GW ഉയർത്തുകയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്ന എൽനിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് കരുതുന്ന എൽനിനോയുടെ പ്രത്യാഘാതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രകടമാകുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് പറഞ്ഞു. ദേശീയ മത്സ്യകർഷക ദിനത്തിൽ CMFRI സംഘടിപ്പിച്ച മത്സ്യകർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടുത്ത ചൂടിനുശേഷം പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം വ്യത്യാസപ്പെടുന്നതിന് കാരണമാകും. ഇത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കാനിടയുള്ളതിനാൽ തീരദേശ മത്സ്യകർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന, പോലീസ് എന്നിവർക്ക് പുറമെ കൽപ്പറ്റയിലെ ജീവൻ രക്ഷാ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പുഴയിലുൾപ്പെടെ വ്യാപക തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യുമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. പരമ്പരാഗത പ്രതിരോധശേഷിയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തി ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ ഒരു പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത് തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ പ്രതിരോധ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ നൈപുണ്യത്തിലൂടെ അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകൾ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് മാറിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
3: एक समय था जब हम अपनी अधिकांश डिफेंस नीड्स के लिए दूसरे देशों की ओर देखते थे. आज हम अपने ही शिपयार्ड्स में अपने ही देश के लोगों के हाथों से वारशिप बना रहे हैं और वह भी एक के बाद एक तेज रफ्तार से हम वारशिप बना रहे हैं.
1: ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിലവിലുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തിയാണ് പുതിയവ അനുവദിച്ചിരിക്കുന്നത്. BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ തുടങ്ങിയവയാണ് പുതിയ കോഴ്സുകൾ. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ പരിഹരിക്കണമെന്നും സുസ്ഥിരമായ ഒരു ഭാവിക്കായി പ്രവർത്തിക്കണമെന്നും ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ഇറാൻ

0: നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സാമ്പത്തിക ശൃംഖലകളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ആഴ്ച ആദ്യം ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയാണ് ഈ നീക്കം. യു എസ് ഇറാൻ ധാരണാപത്രം അവസാനിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഉപരോധങ്ങൾ വരുന്നത്. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ മരണം 4000 കടന്നു. 16,740 പേർക്ക് പരിക്കേറ്റതായി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 24-ന് 7.2, 7.5 എന്നീ തീവ്രതകളുള്ള ഇരട്ട ഭൂകമ്പം വെനീസ്വലയിൽ നാശം വിതച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് കാണാതായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമി ഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ 285 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ട് ഇന്ന് രണ്ടാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. ലണ്ടനിലെ ലോഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റിന്റെ ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഒരു വിക്കറ്റിന് 21 റൺസ് എന്ന നിലയിലാണ്. മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി, സമയം 1:00. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. കത്തെഴുത്ത്, അത് നമ്മുടെ മനസ്സിലുള്ളത് മറ്റൊരാളോട് പ്രകടിപ്പിക്കുന്ന മനോഹരമായൊരു കലയാണ്. എഴുതുന്നയാളുടെ കൈയക്ഷരം, എഴുതാൻ ഉപയോഗിച്ച വാക്കുകളുടെ തിരഞ്ഞെടുപ്പ്, ആ വാചകങ്ങളിൽ നിറയുന്ന വികാര വിചാരങ്ങൾ, കടലാസിന്റെയും മഷിയുടെയും മണവും നിറവും ഒക്കെ ഹൃദയം കൊണ്ടെഴുതുന്ന കത്തുകളെ അവാച്യ സുന്ദരമാക്കുന്നു. ഡിജിറ്റൽ സന്ദേശങ്ങളുടെ ഈ കാലത്ത് ഒരു കത്ത് നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ലഭിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാന പരിപാടിയായ രഞ്ജിനിക്ക് ഇത്രയധികം ജനസമ്മതി ഉണ്ടായത്. രഞ്ജിനി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങൾ അയച്ച കത്തുകളുമായി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ രഞ്ജിനി. പരിപാടിയിൽ നിങ്ങളോടൊപ്പം ചേരുന്നു ലങ്കേഷ് അഗസ്ത്യകോട്.

രഞ്ജിനിയിലെ ആദ്യത്തെ കത്ത് വായിക്കാം. കടയ്ക്കൽ ചിതറ നിന്നുള്ള ദീപ ബിജു എന്ന ശ്രോതാവ് അയച്ചതാണ്. ഇങ്ങനെ പറയുന്നു കത്തിൽ: പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, എന്റെ പേര് ദീപ ബിജു. എന്റെ സ്വദേശം കൊല്ലം ജില്ലയിലെ ചിതറയിലുള്ള ഐരക്കുഴി വയലിക്കടയിലാണ്. എന്റെ അമ്മ വിലാസിനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗാനമാണ് ഞാൻ ഇന്ന് രഞ്ജിനിയോട് ആവശ്യപ്പെടുന്നത്. ഹൃദയം ഒരു ക്ഷേത്രം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഒരു ദേവൻ വാഴും ക്ഷേത്രം എന്ന ഗാനമാണ് കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ ദീപ ബിജു, ചിത്തറ, ഐരക്കുഴി. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. 1976 പി സുബ്രഹ്മണ്യം, മധു, ശ്രീവിദ്യ, രാഘവൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത ഹൃദയം ഒരു ക്ഷേത്രം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും കൂട്ടരും പാടിയ ഗാനമാണിത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

കടയ്ക്കൽ ചിതറ നിന്നുള്ള ദീപാ ബിജു ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വി ജി സുബ്രഹ്മണ്യൻ എന്ന ശ്രോതാവ് തളിക്കുളത്ത് നിന്നും അയച്ച കത്താണ് ഇനി വായിക്കുന്നത്. കത്തിലിങ്ങനെ പറയുന്നു, പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ സുബ്രഹ്മണ്യൻ വി ജി തളിക്കുളം. എന്റെ കത്തുകളെല്ലാം പരിഗണിക്കുന്ന രഞ്ജിനിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഒരു ഗാനം കൂടി ആവശ്യപ്പെടുകയാണ്. മലയത്തി പെണ്ണ് എന്ന സിനിമയിലെ മട്ടിച്ചാറ് മണക്കണ് മണക്കണ് എന്ന ഗാനം വെച്ചു തരും എന്ന പ്രതീക്ഷയിൽ നിർത്തുകയാണ്. ഈ ഗാനം ഷാജി വേങ്ങൂർ, രതീഷ് മഞ്ഞപ്ര, സുധാകരൻ തൃത്തല്ലൂർ, താജുദ്ദീൻ നാട്ടിക, സുലൈമാൻ കൂരിക്കുഴി, അബ്ദുൾ സലാം അഴീക്കോട്, ദിവ്യ സന്തോഷ്, ബിന്ദു ദിലീപ്, ഷീജ ദാസൻ, ഷീല വലപ്പാട് എന്നിവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനമാണിത്. വയനാർ വല്ലഭന്റെ വരികൾക്ക് ഈണം പകർന്നത് ഗായകൻ കെ പി ബ്രഹ്മാനന്ദനാണ്. കെ എസ് ഗോപാലകൃഷ്ണന്റെ സംവിധാനത്തിൽ 1989 പുറത്തുവന്ന മലയത്തി പെണ്ണ് എന്ന ചിത്രത്തിലെ ഗാനം.

ഇപ്പോൾ കേട്ട ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആവശ്യം അറിയിച്ചത് തളിക്കുളത്ത് നിന്നുള്ള വി ജി സുബ്രഹ്മണ്യൻ ആയിരുന്നു. രഞ്ജിനി തുടരുകയാണ്. വൃശ്ചിക പെണ്ണേ വേളിപ്പെണ്ണേ വെറ്റിലപ്പാക്കുണ്ടോ എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാൻ ആവശ്യം അറിയിച്ചുകൊണ്ട് വന്ന കത്താണിത്. കത്തയച്ചത് ആചാര്യ തിരുവത്ര എന്ന ശ്രോതാവ് ചാവക്കാട് നിന്നുമാണ്. മലയാള ചലച്ചിത്ര സംഗീത ശാഖയ്ക്ക് നിരവധി ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച സലിൽ ചൌധരി എന്ന സംഗീത പ്രതിഭയെ ആർക്കാണ് മറക്കാൻ കഴിയുക? അദ്ദേഹത്തിന്റെ ഭാര്യയായ സബിത ചൌധരിയും മികച്ച ഒരു ഗായികയായിരുന്നു. പ്രിയ രഞ്ജിനി, തോമസ് ശ്ലീഹ എന്ന ചിത്രത്തിൽ യേശുദാസും സബിത ചൌധരിയും ചേർന്ന് ആലപിച്ച വൃശ്ചിക പെണ്ണെ വേളിപ്പെണ്ണെ വെറ്റിലപ്പാക്കുണ്ടോ എന്ന ഗാനം കേൾപ്പിച്ചു തരണമെന്ന് സദയം താൽപര്യപ്പെടുകയാണ് പ്രതീക്ഷയോടെ ആചാരി തിരുവത്ര ചാവക്കാട്. ഈ ഗാനത്തിന്റെ രചന വയലാർ രാമവർമ്മയാണ്, സംഗീതം സലിൽ ചൌധരി, ആലാപനം യേശുദാസ്, സബിത ചൌധരി. ഉമേഷും വിധുബാലയും രംഗത്ത് വരുന്ന ഗാനമാണിത്. 1975 PA തോമസിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന

0: ചാവക്കാട് നിന്നുള്ള ആചാര്യ തിരുവത്ര ആവശ്യപ്പെട്ട ഇഷ്ടഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
1: കൂടാതെ വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: അത്തിന്തോ തനതിന്തോ തകത്തെയ്യാതിനെന്തോ തനതിന്തോ തിന്തിന്തോ തകതെയ്യാതിനെന്തോ.
6: ഇന്ന് വൈകിട്ട് 3 മണിക്ക് കൂട്ടുകാരിയിൽ.
7: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
6: അഭിനേത്രിയും നാടൻ പാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായുള്ള അഭിമുഖം കേൾക്കാം. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകിട്ട് 3 മണിക്ക്.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

രഞ്ജിനിയിലെ അടുത്ത ഗാനത്തിനു വേണ്ടി കത്തയച്ച് കാത്തിരിക്കുന്നത് ചവറ നല്ലെഴുത്തുമുക്കുന്നുള്ള സുഭാഷ് കുമാറാണ്. കത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു രഞ്ജിനിക്ക്: ഞാൻ സുഭാഷ് കുമാർ, ചവറ നല്ലെഴുത്തുമുക്ക് സ്വദേശി. ഇന്നും റേഡിയോയുടെ ആരാധകനാണ് ഞാൻ. രഞ്ജിനി, പ്രഭാതഭേരി, ഉദയഗീതം, പുലർവെട്ടം, ഗാനസല്ലാപം, ഓർമ്മച്ചെപ്പ്, എഴുത്തുപെട്ടി എന്നീ പരിപാടികൾ മുടങ്ങാതെ കേൾക്കാറുണ്ട്. എന്നാലും രഞ്ജിനി പരിപാടിയോടാണ് കൂടുതൽ ഇഷ്ടം. വീട്ടിൽ അപ്പൂപ്പൻ തുടങ്ങി വെച്ച റേഡിയോ ശീലം ഇപ്പോഴും ഞാൻ തുടരുകയാണ്. രാവിലെ 5:55 റേഡിയോ ഓൺ ചെയ്തു വെച്ചാൽ 8 മണിവരെ ഇപ്പോഴും കേൾക്കാറുണ്ട്. 8 മണിയുടെ സമാചാർ പ്രഭാതം തുടങ്ങുമ്പോൾ ഒരു ദിവസത്തെ പ്രധാന കർത്തവ്യങ്ങളിലേക്ക് കടക്കാൻ സമയമായി എന്ന തോന്നൽ ഉണ്ടാകാറുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരമാകുമ്പോൾ വീണ്ടും റേഡിയോ ഓൺ ചെയ്യും. പിന്നെ രാത്രിയാണ് കേൾക്കാൻ നേരം കിട്ടുന്നത്. പണ്ടൊക്കെ രഞ്ജിനി രാത്രിയിലായിരുന്നല്ലോ, അതൊക്കെ ഒരു കാലം. ഇന്ന് എനിക്കൊരു പാട്ട് കേൾക്കണം. 1985-88 കാലത്ത് കൊല്ലം എസ് എൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ചവറ KC തിയേറ്ററിൽ പോയി കണ്ട സിനിമയായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഞാനും എൻ്റെ ചേച്ചിമാരും ചേട്ടനും ഒക്കെ പോയി കണ്ട സിനിമയാണ് ഇത്. ആ സിനിമയിലെ മിന്നാമിനുങ്ങും മയിൽക്കണ്ണിയും എന്ന പാട്ട് രഞ്ജിനിയിലൂടെ കേൾപ്പിക്കുമോ? ഈ പാട്ട് രഞ്ജിനിയുടെ എല്ലാ ശ്രോതാക്കൾക്കും, ചവറ നല്ലെഴുത്തുമുക്കിലെ എല്ലാ റേഡിയോ സ്നേഹികൾക്കും, കോയിവിളയുള്ള ശ്രീധരൻ സാറിനും ലീല ടീച്ചർക്കുമായി സമർപ്പിക്കുന്നുവെന്ന് സുഭാഷ് കുമാർ, ചവറ നല്ലെഴുത്തുമുക്ക്. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ജിജോ 1984 സംവിധാനം ചെയ്ത മൈ ഡിയർ കുട്ടിച്ചാതൻ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബിച്ചു തിരുമലയാണ്, സംഗീതം നൽകിയത് ഇളയരാജ, പാടിയത് യേശുദാസും കൂട്ടരും.

0: ഇപ്പോൾ കേട്ട ഗാനം രഞ്ജിനിയിലൂടെ ആവശ്യപ്പെട്ടത് ചവറ നല്ലെഴുത്തുമുക്ക് നിന്നുള്ള സുഭാഷ് കുമാറാണ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
2: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
1: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
2: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
1: സന്ദർശിക്കൂ www.irctctourism.com.
0: ഇന്നത്തെ രഞ്ജിനിയിൽ 4 കത്തുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു, 4 പാട്ടുകളും കേട്ടു. ഇനി 5-ാമത്തെ കത്തിലേക്ക്. ഈ കത്തയച്ചത് വയലാർ നിന്നുള്ള രാധയാണ്. കത്തിൽ ഇഷ്ടഗാനവും ഡെഡിക്കേഷനും മാത്രമേ രാധ കുറിച്ചിട്ടുള്ളൂ. അടുത്ത കത്തിൽ എന്തെങ്കിലും വിശേഷങ്ങൾ കൂടി എഴുതണം കേട്ടാ. യേശുദാസും ബി അരുന്ധതിയും പാടിയ ഈ ഇഷ്ടഗാനം 1989 ക്രോസ് ബെൽറ്റ് മണിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന ദേവദാസ് എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം രാധ വയലാർ കത്തിലെഴുതിയതുപോലെ കാർത്തിക അണ്ടല്ലൂരിനു വേണ്ടി സമർപ്പിക്കുന്നു. ഇരുവർക്കുമൊപ്പം നമുക്കും കേൾക്കാം ആ ഗാനം. ഗാനരചന ബി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ, ചിത്രം ദേവദാസ്.

കാനനച്ചായകൾ നീളെ കളിയാടും തെന്നലെ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹം അറിയിച്ചുകൊണ്ട് രഞ്ജിനിയിലേക്ക് ഒരു കത്ത് വന്നിട്ടുണ്ട്. കത്തയച്ചത് മയ്യനാട് നിന്നുള്ള മുന്താസ് ബീഗം എന്ന ശ്രോതാവാണ്. കത്തിലെ വിശേഷങ്ങൾ നോക്കാം. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ നിന്റെ സ്ഥിരം ശ്രോതാവാണ് കേട്ടോ. രഞ്ജിനിക്കും രഞ്ജിനിയുടെ മറ്റ് ശ്രോതാക്കൾക്കും അതറിയാം കേട്ടോ. ഞാനൊരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു, കേൾപ്പിക്കുമോ? ഗാനം ഇതാണ്, ചിത്രം ഒരു സായാഹ്നത്തിൻ്റെ സ്വപ്നം. ഗാനം കാനനച്ഛായകൾ നീളെ കളിയാടും തെന്നലെ. സസ്നേഹം മുന്താസ് ബീഗം, മയ്യനാട്. ഈ ഗാനം എഴുതിയത് ഒ എൻ വി കുറുപ്പാണ്. ഈണം പകർന്നത് ഔസേ ബജൻ, പാടിയത് ചിത്ര. ഭരതൻ 1989 മധു, സുഹാസിനി, മുകേഷ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത ഒരു സായാഹ്നത്തിൻ്റെ സ്വപ്നം എന്ന ചിത്രത്തിലെ ആ പാട്ട് ഇതാ വരവായി രഞ്ജിനിയിലൂടെ.

ഇപ്പോൾ കേട്ട ഗാനം ആവശ്യപ്പെട്ടത് മയ്യനാട് നിന്നുള്ള മുംതാസ് ബീഗമാണ്. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ, തടവുകാർ തുടങ്ങിയവർക്കു വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. ജൂലൈ 13 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 9495964311. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർക്കുക, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 13 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ നമ്മുടെ ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു. രഞ്ജിനി തുടരുകയാണ്. അടുത്ത കത്ത് കൊട്ടാരക്കര നീലേശ്വരത്ത് നിന്നുള്ള സത്യശീലൻ കെ അയച്ചതാണ്. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരമെന്ന ഗാനം പ്രക്ഷേപണം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സത്യശീലൻ കെ, നീലേശ്വരം, കൊട്ടാരക്കര. രഞ്ജിനിയിലേക്ക് എഴുതുന്ന അടുത്ത കത്തിൽ കൂടുതൽ വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ പ്രിയ ശ്രോതാവ് ശ്രദ്ധിക്കുക. പാട്ട് കേൾപ്പിക്കാം. 2006 ബ്ലസ്സി സംവിധാനം ചെയ്ത പളുങ്ക് എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ ശരചന്ദ്രവർമ്മ എഴുതി, മോഹൻ സിത്താര സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനമാണിത്. ആ ഗാനം നമുക്ക് കേൾക്കാം രഞ്ജിനിയിലൂടെ.

ഇപ്പോൾ കേട്ട ഗാനം ആവശ്യപ്പെട്ടത് കൊട്ടാരക്കര നീലേശ്വരത്ത് നിന്നുള്ള സത്യശീലൻ കെ. രഞ്ജിനിയിലെ എട്ടാമത്തെ കത്തിലേക്ക്. കായംകുളം എരുവ കിഴക്ക് നിന്നുള്ള വിജയം അയച്ച കത്താണിത്. കത്ത് വായിക്കാം. എന്റെ എല്ലാമെല്ലാമായ രഞ്ജിനി മോൾക്ക്, എന്റെ പേര് വിജയം. ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്, ഇടയ്ക്കിടയ്ക്ക് കത്തിടുന്ന ആളാണ്. എന്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് എരുവ കിഴക്കാണ്. ഞാനും ചേട്ടനും ഞങ്ങളുടെ മകനും എന്റെ അമ്മയും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. എന്റെ വീട്ടിൽ മൂന്ന് റേഡിയോ ഉണ്ട്. അടുക്കളയിൽ, അമ്മയുടെ മുറിയിൽ, ഞങ്ങളുടെ ബെഡ്റൂമിൽ, ഇവ മൂന്നും ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ലെറ്റർ എഴുതുന്നത് ഈ മാസം 11-ാം തീയതി, അതായത് ഇന്ന് ഞങ്ങളുടെ 33-ാം വെഡിങ് ആനിവേഴ്സറിയാണ്. അതിലേക്ക് എനിക്കൊരു പാട്ട് വേണം. അന്നേ ദിവസം രഞ്ജിനിയിൽ ഈ കത്ത് ഉൾപ്പെടുത്തണമെന്ന് രഞ്ജിനി മോളോട് അപേക്ഷിക്കുകയാണ്. എനിക്ക് വേണ്ട പാട്ട് ആശംസകൾ, 100-100 ആശംസകൾ. ഈ പാട്ടാണ് വെച്ചു തരുമല്ലോ. ഈ പാട്ട് ആകാശവാണിയുടെ അണിയറ പ്രവർത്തകർക്കും എന്റെ അമ്മയ്ക്കും എന്റെ ചേട്ടനും ഞങ്ങളുടെ മകൻ പ്രിയൻകുട്ടനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുകയാണ്. കത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ രഞ്ജിനി മോൾ ക്ഷമിക്കുമല്ലോ. വിജയം, എരുവ കിഴക്ക്. സഭ്യമായ എന്തും പ്രിയ ശ്രോതാക്കൾക്ക് രഞ്ജിനിയിലേക്ക് അയക്കാവുന്നതാണ്. അതിൽ ഇത്തരം ആശങ്കയുടെ ആവശ്യമൊന്നുമില്ല കേട്ടാ. അപ്പോൾ പാട്ട് കേൾക്കാം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ഗംഗൈ അമരൻ. ഗായകൻ യേശുദാസ്. 1983 ജെ വില്യംസിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന ഹലോ മദ്രാസ് ഗേൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. പ്രിയ ശ്രോതാവിന് രഞ്ജിനിയും വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുകയാണ്. പാട്ട് കേട്ടോളൂ.

എരുവ കിഴക്കു നിന്നുള്ള വിജയം ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്. താലപ്പൊലി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാൻ ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഒരു കത്ത് രഞ്ജിനിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ കത്ത് അയച്ചത് വി കോട്ടയത്ത് നിന്നുള്ള തങ്കച്ചനാണ്. പ്ലീസ് റീഡ് ദ നെയിം ഓഫ് പ്ലേസ് ആസ് വി കോട്ടയം എന്ന് പിൻകുറിപ്പായി ശ്രീ തങ്കച്ചൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ തന്നെ സ്ഥലപ്പേര് വായിച്ചിട്ടുണ്ട്. കത്തിലിങ്ങനെ പറയുന്നു, രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവായ ഞാൻ ഒരു പഴയ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഗാനം ചുവടെ ചേർക്കുന്നു. വൃശ്ചികക്കാറ്റേ വികൃതിക്കാറ്റേ വഴിമാറി വീശല്ലേ. ഈ ഗാനം ശനിയാഴ്ച കേൾപ്പിക്കുമോ? തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ഈ ഇഷ്ടഗാനത്തിൻ്റെ വിവരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വരികൾ ചേരി വിശ്വനാഥിൻ്റേതാണ്. സംഗീതം വി ദക്ഷിണമൂർത്തി, ആലാപനം യേശുദാസ്. ചിത്രം താലപ്പൊലി. ചിത്രം പുറത്തിറങ്ങിയ വർഷം 1977. സംവിധായകൻ എം കൃഷ്ണൻ നായർ. പാട്ട് കേട്ടോളൂ.

0: നമ്മളിപ്പോൾ കേട്ട ഗാനം ആവശ്യപ്പെട്ടത് തങ്കച്ചൻ വി കോട്ടയം.
1: വിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
1: കൂടാതെ വിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: രഞ്ജിനിയിലെ അടുത്ത കത്തിലേക്ക്. കല്ലറ നിന്നും വക്കം വാഹിദ് എന്ന ശ്രോതാവ് അയച്ച കത്താണിത്. കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, പേരുപോലെ തന്നെ നീ ശ്രോതാക്കളെ രസിപ്പിക്കുകയാണ്. കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ നല്ല സുറുമ എന്ന ഗാനം കേൾപ്പിച്ചാൽ ഉപകാരം. വക്കം വാഹിദ്, കല്ലറ. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ഈ ഗാനത്തിന്റെ രചന പി ഭാസ്കരനാണ്, സംഗീതം ബി എ ചിദംബരനാഥ്. യേശുദാസ് പാടിയ ഗാനം പി എ തോമസിന്റെ സംവിധാനത്തിൽ 1966 പുറത്തുവന്ന കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിലെ ആ ഗാനം ശ്രീ വക്കം വാഹിദിനൊപ്പം നമുക്കും കേൾക്കാം രഞ്ജിനിയിലൂടെ.

0: കല്ലറ നിന്നുള്ള വക്കം വാഹിദ് ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനിയിൽ ഒരു കത്തുകൂടി വായിക്കാം. അതായത് 11-ാമത്തെ ഗാനത്തിന് വേണ്ടി വന്ന കത്ത്. കത്തയച്ചത് മാരാരിക്കുളത്ത് നിന്നുള്ള ശ്രീനിവാസനാണ്. പ്രിയപ്പെട്ട രഞ്ജിനി, മാരാരിക്കുളത്ത് നിന്ന് ശ്രീനിവാസന്റേതാണ് ഈ കത്ത്. ജീവിത സായാഹ്നത്തിൽ ദമ്പതികളായ മാതാപിതാക്കളെ, ഉദ്യോഗസ്ഥരായ മക്കളുടെ കൂടെ താമസിക്കുന്നതിനായി ഓരോരുത്തരായി മാതാപിതാക്കളെ കൊണ്ടുപോകുമ്പോൾ കേൾക്കുന്ന ഒരു ശോക ഗാനമാണ് ഇത്. സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലെ നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദ വേദനയോടെ പിരിഞ്ഞു പോണവരെ എന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കുള്ള രഞ്ജിനിയിൽ ഈ ഗാനം കേൾപ്പിക്കുമോ? ഈ ഗാനം മുഹമ്മയിലെ ശ്രീ ബേബി പാപ്പാളിനായി സമർപ്പിക്കുകയാണ് ശ്രീനിവാസൻ ഡി, അമ്പിളിയിൽ മാരാരിക്കുളം. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ഈ ഗാനം എഴുതിയത് വയലാറാണ്, ഈണം പകർന്ന് ജി ദേവരാജൻ, പാടിയത് പി ബി ശ്രീനിവാസ്. 1964 എസ് ആർ പുട്ടണ്ണ സംവിധാനം ചെയ്ത സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലെ ഗാനം.

മാരാരിക്കുളത്തു നിന്നുള്ള ശ്രീനിവാസൻ ഡി ആവശ്യപ്പെട്ട ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനിയുടെ സമയം പൂർണ്ണമാവുകയാണ്. കത്തുകളയച്ച് രഞ്ജിനിയുടെ ഭാഗമായവർക്കും പരിപാടി ഇതുവരെ കേട്ടിരുന്നവർക്കും നന്ദി പറയുന്നു. രഞ്ജിനിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഒന്ന് കുറിച്ചോളൂ. രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട് പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം 14. രഞ്ജിനി വീണ്ടും എത്തും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്ത്യക്കോട്.

0: ഹലോ, ആ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ഹിയർ. ആരാ?
1: കൃഷ്ണകുമാർ സാർ, ഇത് ഞാനാണ്, മഞ്ജുനാഥ ഷെട്ടി, ബാംഗ്ലൂരിൽ നിന്ന്.
0: ഓ മഞ്ജുനാഥ്, ഈ മൊബൈലിൽ നമ്പറാണ് വന്നത്, അതുകൊണ്ട് ആളെ പിടികിട്ടിയില്ല. അതിരിക്കട്ടെ, എങ്ങനെ പോകുന്നു നിങ്ങളുടെ അന്വേഷണം?
1: അത് പറയാനാണ് സാർ ഞാൻ വിളിച്ചത്. മേഘ എന്ന പെൺകുട്ടിയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് അവരുടെ ഹസ്ബൻഡിനെയോ വീട്ടുകാരെയോ ഫ്രെയിം ചെയ്യാൻ നമുക്ക് തെളിവുകളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല സാർ.
0: ഓ അങ്ങനെയാണോ?
1: അതെ സാർ, അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലും മേഘയെ കാണാതായ ഉടനെ അവരുടെ അച്ഛൻ രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. അന്നത്തെ പരാതിയും അന്നിട്ട FIR ഞാൻ തപ്പിയെടുത്തു. അന്ന് ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചെടുത്തപ്പോൾ നൽകിയ അതേ സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് ഇപ്പോഴും അവർ നൽകുന്നത്.
0: അപ്പോ
1: അതെ, ഹസ്ബൻഡോ റിലേറ്റീവ്സോ ആരെങ്കിലും ബോധപൂർവം കള്ളം പറഞ്ഞു വന്നോ എന്തെങ്കിലും മറച്ചു വെച്ചു എന്നോ എനിക്ക് തോന്നുന്നില്ല സാർ.
0: മേഘ ആരെങ്കിലും അപകടപ്പെടുത്തിയെന്ന് കരുതാൻ ചാൻസ് ഇല്ല അല്ലേ?
1: 98% ഇല്ല. താങ്കൾ വിളിച്ചു പറഞ്ഞതിനാൽ ഞാനൊരു അൺഒഫീഷ്യൽ അന്വേഷണമാണ് നടത്തിയത് സാർ. ഇനി നമുക്ക് എന്തെങ്കിലും മൂവ്മെന്റ് വേണമെങ്കിൽ കോർട്ട് മുഖാന്തരം നീങ്ങാനേ പറ്റൂ.
0: മനസ്സിലായി. ഞാൻ മഞ്ജുനാഥിനോട് പറഞ്ഞിരുന്നല്ലോ, വിവാഹ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഫ്രോഡ് നടക്കുന്നുവെന്ന് സൂചന കിട്ടിയപ്പോഴാണ് ഞാൻ ഈ ഹസ്ബൻഡിനെയും ഫാമിലിയെയും ആദ്യം കാണുന്നത്. അവർ അന്നെന്നോട് പറഞ്ഞത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക മാത്രമേ എനിക്കിതുകൊണ്ട് ഉദ്ദേശമുള്ളൂ.
1: അന്ന് സ്റ്റേറ്റ്മെന്റ് നൽകിയ എല്ലാവരെയും ഞാൻ കണ്ടു സംസാരിച്ചു. മിസ്സിംഗ് ആയ മേഘയുടെ ഒരു കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം മേഘ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആരോ ഒരുക്കിയ ഒരു സർപ്രൈസിന് വേണ്ടിയാണെന്നാണ്.
0: ആ കൂട്ടുകാരി?
1: ആ കുട്ടി ഇപ്പോ ഇന്ത്യയിലില്ല, IT സെക്ടറിലായതിനാൽ ഫോറിനിൽ പോയി സെറ്റിൽ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
0: കൂട്ടുകാരി പറഞ്ഞ സർപ്രൈസ് ഒരുക്കി ആളുടെ പേര് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
1: അന്ന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം

0: കൂട്ടുകാരി ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പേര് രേഖപ്പെടുത്തിയെടുത്ത് മഷി പടർന്നതിനാൽ അക്ഷരങ്ങൾ വ്യക്തമല്ല.
1: അത് ദുരൂഹമാണല്ലോ മഞ്ജു. ഈ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി കമ്പ്യൂട്ടറിൽ കാണുമല്ലോ, അത് ചെക്ക് ചെയ്തിരുന്നോ?
0: ഞാൻ ചെക്ക് ചെയ്തു സർ. എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റുകയല്ല ചെയ്തത്, അവയൊക്കെ സ്കാൻ ചെയ്ത് ഫയൽ ആക്കിയിട്ടാണ് സേവ് ചെയ്തത്. അതിനാൽ
1: അതേ മഷി പടർച്ച സ്കാൻ ചെയ്ത കോപ്പിയിലും അല്ലേ?
0: യെസ്, യു ആർ റൈറ്റ് സർ.
1: ഫെർദർ ഇൻവെസ്റ്റിഗേഷനിൽ ഫാമിലി താല്പര്യപ്പെടാത്തതിനാൽ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം പിന്നീട് ഡ്രോപ്പും ആക്കി.
0: കറക്റ്റ്.
1: താങ്ക് യു മഞ്ജു, അൺഒഫീഷ്യലായി ഇത്രയൊക്കെ ചെയ്തു നൽകിയതിന് ഒരുപാട് നന്ദി.
0: അതിൻ്റെ ഒന്നും ആവശ്യമില്ല സർ, ഇതെന്റെ ജോലിയുടെ ഭാഗം തന്നെയാണ്. ഓക്കെ, ബൈ കൃഷ്ണമോ സർ.
1: ബൈ മഞ്ജു.

0: എക്സ്ക്യൂസ് മീ മാഡം, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ടു മച്ച് ട്രബിൾ, കുഡ് യു ഹെൽപ് മീ?
1: ഹെൽപ്? വോട്ട് ഹാപ്പൻ?
0: ദിസ് ഊബർ ഡ്രൈവർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് യു പി ഐ മണി. ക്യാൻ യു ഗീവ് സം മണി ഇൻ ക്യാഷ്? ഐ വിൽ പേ ഇറ്റ് ത്രൂ ജിപേ.
1: ഹൗ മച്ച് ഡു യു നീഡ്?
0: ഇറ്റ്സ് 270 rupees.
1: ഓക്കെ, ഹിയർ 300 rupees.
0: താങ്ക് യു മാഡം. ഡ്രൈവർ, ഇല്ലി 300. Keep the balance. Thank you again. I approached 2 or 3 people, but no one helped.
1: Not their fault. No one carries cash these days.
0: That's right. Okay, I'm Chidambaram. Give your number. I will transfer the amount.
1: Chidambaram, then there is some secret hidden behind you. I will show my QR code. Scan it.
0: Everyone says this when they hear my name. But I am an open person. Check. Amount is transferred.
1: Okay, got it. Thank you.
0: 1 minute. There is a new saying in our place. Johnson Marsh, black tea and rain. What about a black tea?
1: Johnson Marsh? Then you are a Mallu?
0: Yes, I am from Kerala, Trivandrum.
1: Oh, പേര് പറഞ്ഞപ്പോ തമിഴ് എന്നാ കരുതിയത്. കട്ടൻ ചായ വേണേ കുടിക്കാം, പക്ഷേ ഇപ്പൊ മഴയും സംഗീതമൊന്നും ഇല്ലല്ലോ. സ്ട്രീറ്റിലെ ബഹളമല്ലാതെ.
0: മഴയുടെ സംഗീതം പോലെ നിങ്ങളുടെ സംസാരമുണ്ടല്ലോ.
1: അതിത്തിരി കൂടിപ്പോയി. ഒരു സംശയം.
0: എന്താ?
1: ഇൻ കേസ് ചായ കുടിച്ചു കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ നേരം അവിടെ യു പി ഐ ഇല്ലെന്ന് കരുതുക, ക്യാഷ് വീണ്ടും ഞാൻ തന്നെ തരേണ്ടി വരൂ?
0: സംശയം ന്യായമാണ്, പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ കിച്ചണിൽ ചെന്ന് ഞാൻ തന്നെ അരിയാട്ടിയോ പാത്രം കഴുകിയോ കടം തീർത്തോളാം. താങ്കളെ ബുദ്ധിമുട്ടിക്കില്ല. സോറി, പേര് പറഞ്ഞില്ല.
1: ഓ, ഞാൻ അന്ന.

0: ആ വരണം കൃഷ്ണകുമാർ സർ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ?
1: ഏയ് ഇല്ല, ചിത്ര ലൊക്കേഷൻ അയച്ചു തന്ന് നോക്കി ഞാനീ പോന്നു.
0: ചിലപ്പോ ഗൂഗിള് നമ്മളെ ഇട്ട് വട്ടം കറക്കാറുണ്ടല്ലോ, അതാ ചോദിച്ചത്.
1: ആ ആട്ടെ, എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ജീവിതം?
0: കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാംഗ്ലൂർ എനിക്ക് പുതിയതൊന്നുമല്ല. 2 വർഷം മുമ്പ് വരെ ഞാൻ ഈ നഗരത്തിൽ തന്നെയായിരുന്നു.
1: അയ്യോ, അതെനിക്കറിയത്തില്ലായിരുന്നു. ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ഇവിടം വരെ വരേണ്ടി വന്നത്. ചിത്ര ഇവിടെ ഉണ്ടെങ്കിൽ മറ്റേ കേസിന്റെ അന്വേഷണ പുരോഗതി കൂടി ഒന്ന് അറിയിച്ചിട്ട് പോകാന്ന് കരുതി.
0: പറയൂ, എന്തായി സാർ അന്വേഷണം?
1: എന്റെ പഴയ ഒരു കൊളീഗായിരുന്ന ഒരു മഞ്ജുനാഥ ഷെട്ടി, അദ്ദേഹം വഴിയാ ഞാൻ ഈ അനൌദ്യോഗിക അന്വേഷണം നടത്തിയത്. അന്നത്തെ FIR-ഉം സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ കക്ഷി തപ്പിയെടുത്തു. വീണ്ടും അതിൽ പറഞ്ഞ വ്യക്തികളെ ഒക്കെ കണ്ടെങ്കിലും മുന്നോട്ടു പോകാനുള്ള ഒരു തുമ്പും അവയിലൊന്നുമില്ല.

0: ഓ, അപ്പോ വീട്ടിൽ വെച്ച് ചന്ദ്രുവും അച്ഛനും പറഞ്ഞതൊക്കെ സത്യം തന്നെയാണല്ലേ?
1: ആകാനാണ് സാധ്യത. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തണമെങ്കിൽ ചിത്ര കോടതി വഴി മാത്രമേ ഇനി നടക്കൂ. 7 വർഷം പഴക്കമുള്ള ഒരു കേസ് വീണ്ടും ഓപ്പൺ ആകണമെങ്കിൽ അതാണ് പ്രൊസീജിയർ.
0: ഏയ്, അത് വേണ്ട. നമ്മൾ ഇതിൽ കക്ഷികളല്ലാത്ത സ്ഥിതിക്ക് അതും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ചന്ദ്രുവിന്റെ ഭാര്യ എവിടേക്കാണ് മറഞ്ഞു പോയത്?
1: ചിത്രയ്ക്ക് മാത്രമാണ് അത് കേൾക്കുമ്പോൾ കൗതുകം. ശരിക്കും പോലീസുകാരായ ഞങ്ങൾക്ക് ഇത്തരം കഥകളൊക്കെ ഏറെക്കുറെ സാധാരണ. അപ്രത്യക്ഷമായിട്ട് 10-12 വർഷം കഴിഞ്ഞ് തിരികെ എത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. മരിച്ചെന്ന് കരുതി ശവമടക്കം വരെ നടത്തിയ കക്ഷി 3-ാമത്തെ ദിവസം പൊങ്ങി വന്ന കഥയും ഈ അടുത്തുണ്ടായതാ.
0: അപ്പോ ആളെ തിരിച്ചറിയാതെയാണോ അടക്കം നടത്തിയത്?
1: ചില കേസുകളിൽ ലഭിക്കുന്ന മൃതദേഹം നന്നായി അഴുകിയതായിരിക്കും. കാണാതായവരുടെ ലിസ്റ്റ് വെച്ച് മാച്ച് ചെയ്ത് നോക്കും. ബന്ധുക്കൾ വന്ന് കണ്ട് തിരിച്ചറിയുകയും ചെയ്യും. എങ്കിലും പിശക് പറ്റുമ്പോൾ അത് വൻ വാർത്തയായി തീരും. ഞങ്ങൾ പോലീസുകാർക്ക് പിന്നെയും പണിയാവും.
0: കുഴിച്ചിട്ട ശവം പരേതന്റേതല്ലെങ്കിൽ ശരിക്കും പരേതനായ വ്യക്തി ആരാണെന്നല്ലേ?
1: അതെ അതെ. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ, നാട്ടിലേക്കുള്ള ട്രെയിനിന് സമയമായി.
0: അയ്യോ, ഇറങ്ങാറായോ? ഒരു ചായ പോലും ഞാൻ തന്നില്ല.
1: ഏയ്, അതൊന്നും സാരമില്ല. ആ, പിന്നൊരു കാര്യം, മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തവരിൽ ഒരാളെ മാത്രം മഞ്ജുനാഥിന് വീണ്ടും കാണാൻ സാധിച്ചിട്ടില്ല.
0: അതെന്തുകൊണ്ടാണ് സർ?
1: ആ കുട്ടി ഇപ്പോ വിദേശത്താ.
0: ആ വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റിലും വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടും കാര്യമില്ലല്ലോ.
1: ശരിയായിരിക്കാം ചിത്ര, പക്ഷേ മേഘയെ ഫോൺ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ ആളുടെ പേര് ആ കൂട്ടുകാരി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ആ പേരിന്റെ പുറകെ പോയിട്ടില്ല. ആ പേരാകട്ടെ FIR-ലും സ്റ്റേറ്റ്മെന്റിലും ഒന്നും വ്യക്തമല്ല.
0: എന്തെങ്കിലും സംശയിക്കത്തക്കതായി?
1: അങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല. ചിത്ര ബാംഗ്ലൂരിൽ തന്നെ ഉള്ള സ്ഥിതിക്ക് വേണമെങ്കിൽ അതാരാണെന്ന് ഒരു അന്വേഷണം നടത്തിക്കോളൂ.
0: അപ്പോ അന്വേഷണം നടത്തിയ മഞ്ജുനാഥോ?
1: മഞ്ജുനാഥിന് ഇതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ഒഫീഷ്യലി ചില പ്രശ്നങ്ങളുണ്ട്. ആ കുട്ടിയുടെ അന്നത്തെ മൊബൈൽ നമ്പർ ഞാൻ ചിത്രയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ സർ, മനസ്സിലായി. ഈ അന്വേഷണം ഇത്രയിടം വരെയെങ്കിലും എത്തിച്ചു തന്നതിന് ഒരുപാട് നന്ദി.
1: ഓക്കെ ചിത്ര, ഞാൻ ഇറങ്ങട്ടെ.

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഒൻപതാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ചിദംബരം ജിജിൻ അതിയന്നൂർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ പത്താം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ഹിഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: ഹിഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
3: സന്ദർശിക്കൂ www.irctctourism.com.
5: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
6: അതിന്തോ തനതിന്തോ തെയ്യാതിനെന്തോ, തനതിന്തോ തിന്തിന്തോ തെയ്യാതിനെന്തോ.
7: ഇന്ന് വൈകിട്ട് 3:00.

0: എനിക്ക് കൂട്ടുകാരിയിൽ
1: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
0: അഭിനേത്രിയും നാടൻ പാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായുള്ള അഭിമുഖം കേൾക്കാം. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകിട്ട് 3 മണിക്ക്.

സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ബിജു നാരായണൻ പാടിയ ഗാനമാണ് ആദ്യം. കെ ജയകുമാറിന്റെ വരികൾ, എം എം കീരവാണിയുടെ സംഗീതം. ചിത്രം സ്വർണ്ണ ചാമരം.

0: ഭാരതത്തിന്റെ ഗ്രാമങ്ങളെ വികസിതമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ കർമ്മ പദ്ധതിയാണ് വികസിത് ഭാരത് ജി റാംജി. എല്ലാ ഗ്രാമങ്ങളിലും 100% അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. റോഡ്, കുടിവെള്ളം, വൈദ്യുതി എന്നിവയിൽ ഇനി ഒരു ഗ്രാമവും പിന്നിലാകില്ല.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുകയാണ്. യൂസഫലി കേച്ചേരി എഴുതിയ വരികൾ മോഹൻ സിത്താര ഇണം പകർന്ന് സുജാത, എം ജി ശ്രീകുമാർ, സുദീപ് കുമാർ എന്നിവർ പാടിയത്. ചിത്രം ഓമപ്പെണ്ണിന് ഉരിയാട പയ്യൻ.

ഒരു ഗാനം കൂടി. എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ ജ്യോത്സനയും രാജേഷ് വിജയും കൂട്ടരും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. ചിത്രം ഇമ്മിണി നല്ലൊരാൾ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 3:30 കേൾക്കാം. ആകാശവാണി, സമയം 3:00.
1: കൂട്ടുകാരി. ഇന്ന് കൂട്ടുകാരിയിൽ അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
2: എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. കൂട്ടുകാരിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവാണ്. നമസ്കാരം മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: വർഷങ്ങൾക്ക് മുൻപ് അധികം സ്ത്രീകളൊന്നും നാടകരംഗത്തേക്ക് കടന്നു വരാത്ത ഒരു കാലഘട്ടത്തിൽ നാടകരംഗത്തേക്ക് പ്രവേശിച്ച ഒരാളാണ്. എങ്ങനെയായിരുന്നു ആ ഒരു നാടകത്തിലേക്കുള്ള യാത്ര?
3: 1994 പത്താം ക്ലാസ് കഴിഞ്ഞിറങ്ങിയ സമയത്താണ് ഞാൻ വനിതാ സാഹിതിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും കലാജാഥകളിലൊക്കെ സജീവമായിരുന്നു. ആ സമയത്ത് ശരിക്കും ഈ പറഞ്ഞ പോലെ പെൺകുട്ടികളെ നാടകത്തിലേക്കൊന്നും വിടാത്ത കാലഘട്ടം തന്നെയാണ്. ഇപ്പോൾ ഒരു 10-30 വർഷം കഴിഞ്ഞു. അന്ന് അമ്മയുടെ കൂടെയും സെക്രട്ടേറിയറ്റിലുമൊക്കെ വർക്ക് ചെയ്തിരുന്ന ആന്റിമാരും കോട്ടൺ ഹില്ലിലെ സീതമ്മ ടീച്ചറും ഒക്കെയാണ് എന്നെ ഇത്തരം കാര്യങ്ങളിൽ കൊണ്ടുപോയിരുന്നത്. അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവര് എങ്ങനെയാണോ നമ്മളെ കെയർ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി അമ്മയ്ക്ക് നല്ല ധാരണ, വീട്ടിൽ നല്ല ധാരണ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ അവർ തന്നെ കൊണ്ടുപോകും, അവർ തന്നെ കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ടൊന്നും അത്തരം വിഷയങ്ങളിൽ ഞങ്ങൾ ബോധേഡ് ആയിരുന്നില്ല. പിന്നെ കലാജാഥകൾ എന്ന് പറയുമ്പോൾ പൊതുവെ റോഡുകളിലൊക്കെ ആയിരുന്നു കലാജാഥകൾ, ഇലക്ഷൻ പ്രചരണ കലാജാഥകളൊക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണാനും അവരോട് മിംഗിൾ ചെയ്യാനും അവർ മോശം കമന്റ് പറയുന്നതും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെയൊന്നും നമ്മൾ അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടില്ല. ഇതൊക്കെ പോസിറ്റീവായിട്ട് കാണണം എന്ന് അന്ന് തൊട്ടേ തോന്നി തുടങ്ങിയിരുന്നു.
2: ആദ്യമായിട്ട് എന്നെ കൊണ്ട് ഇത് പറ്റുംന്ന് പറഞ്ഞ ആരാണെന്ന് ഓർമ്മയുണ്ട്?
3: അത് വീട്ടില് ചെറുതിലേ തൊട്ടേ എന്നെ കലാരംഗത്ത് കൊണ്ടുവരണമെന്ന് വിചാരിച്ചിരുന്ന അമ്മ അങ്ങനെ വിചാരിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ തൊട്ടേ ആകാശവാണിയുടെ ലളിത സംഗീത പാഠത്തിന്റെ പാട്ടുകളൊക്കെ എഴുതി പഠിപ്പിച്ച് അമ്മ പാടിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. കവിത പഠിപ്പിക്കൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പിന് ഡൽഹിയിലേക്ക് പോയി, ഇന്റർവ്യൂ കഴിഞ്ഞു വന്നു. ആ സ്കോളർഷിപ്പ് കിട്ടിയൊക്കെ കഴിഞ്ഞ സമയത്ത് അപ്പനും അമ്മയ്ക്കൊക്കെ മനസ്സിലായി ഇത് തന്നെയാണ് അവളുടെ വഴി എന്ന് അവൾ മനസ്സിലാക്കുന്നു എന്ന് തോന്നി. പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. രണ്ടുപേരും അച്ഛനും അമ്മയും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അപ്പൊ അച്ഛൻ ആദ്യമായിട്ട് കേരളത്തിന് പുറത്തേക്കുള്ള ഒരു ദൂരയാത്ര ചെയ്യുന്നത് എന്റെ കൂടെ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പിന്റെ ഇന്റർവ്യൂവിന് ഡൽഹിയിലേക്കാണ്. അപ്പൊ അവിടെ വന്നിട്ട് 3 ദിവസങ്ങളിലായിട്ടാണ് ആ ഇന്റർവ്യൂ അന്ന് നടന്നിരുന്നത്. 3 ദിവസങ്ങളിലും പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നു. അപ്പൊ ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഇന്റർവ്യൂ ആണ്, വലിയൊരു സ്പേസും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എനിക്കതിന് സെലക്ഷൻ കിട്ടി എന്ന് പറയുമ്പോൾ അപ്പന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പനിങ്ങനെ കൈയൊക്കെ പൊക്കി തുള്ളി ചാടുന്നത് എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. പോസ്റ്റ് ഓഫീസിൽ അതിന്റെ ലെറ്റർ വന്നിട്ട് ഞാൻ ആ ലെറ്റർ വാങ്ങി ഇത് പൊട്ടിച്ച് വായിച്ചിട്ട് ഫോൺ ചെയ്ത് ഞാൻ വീട്ടിലേക്ക് പറയുമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു അപ്പനത്. അങ്ങനെ വൈകുന്നേരം വന്നപ്പോൾ എന്നെ കെട്ടിപ്പിക്കും. സാധാരണ അപ്പനിങ്ങനെ ദേഹത്ത് തൊടുന്ന ഒരാളൊന്നുമല്ല, മക്കളെ പോലും അങ്ങനെ തൊടില്ല, ഇടയ്ക്കൊന്നും വന്ന് തലയിൽ ഇങ്ങനെ ആക്കും. അപ്പൊ അപ്പനൊന്നും വന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം അതാണ് നമ്മുടെ വഴിയിൽ നിന്ന് അപ്പനത് മനസ്സിലാക്കുന്നു.
2: കലാജാഥകൾ പറഞ്ഞു, റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ ഇവർക്ക് ഓക്കെ കുഴപ്പമില്ല, ഞാൻ സേഫ് ആണെന്നുള്ള ഒരു കാര്യം അറിയാൻ തോന്നും. പിന്നീട് ഫുൾ സപ്പോർട്ടായിരുന്നു ത്രൂ ഔട്ട്.
3: അതെ, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ നാട്ടുകാരെന്ത് പറയും എന്നുള്ളത് എല്ലാ പാരന്റ്സിനെയും പോലെ അവർ ബോധേഡായിരുന്നു ഒരു കാലഘട്ടമൊക്കെ. ഇപ്പൊ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, അമ്മയ്ക്ക് അച്ഛൻ മരിച്ചു, അമ്മയ്ക്ക് മനസ്സിലായി ഇനി അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ജോലി ഇതാണ്. അപ്പൊ എപ്പോഴാണോ അവർക്ക് വരേണ്ടി വരിക അപ്പോഴവർ വരും, ഏത് പാതിരാത്രിയിലും വരും, ഏത് പാതിരാത്രിയിലും പോകും. അതൊന്നും ഇപ്പൊ ഒരു വിഷയമേ അല്ല.
2: ആ കാലഘട്ടത്തില് ഈ പറഞ്ഞ പോലെ അധികം ആരും ഈ ഫീൽഡിലില്ലല്ലോ. അപ്പോ ആ നാടകത്തിൽ എത്രത്തോളം സ്ത്രീകളുടെ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ടായിരുന്നു?
3: ശരിക്കും എനിക്ക് അങ്ങനെ ഒരു പേടി ഒരു കാലത്തും തോന്നിയിട്ടില്ല. ജെൻഡറിനെ പറ്റിയിട്ട്

0: എൻ്റെ ഒരു ധാരണ കൊണ്ടാണോ എന്തോ, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കെന്തോ ഒരു കുറവ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സൂക്ഷിക്കണം എന്നൊരു തോന്നൽ എനിക്കില്ലാത്തോണ്ടായിരിക്കും ഞാൻ നിൽക്കുന്നിടത്ത് എത്ര പുരുഷന്മാരുണ്ട് അതോ ഞാൻ മാത്രമാണോ സ്ത്രീ എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് മാനവീയം പോലൊരു സ്ഥലത്തൊക്കെ നാടൻപാട്ട് പാടുമ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ മുഴുവൻ ആണുങ്ങളാണ്, കാണാൻ വരുന്നവരും ആണുങ്ങളായിരിക്കും. സ്ത്രീകൾ അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്ന് തന്നെയില്ല, ഞാൻ ആയിരിക്കും ഒരാൾ. അപ്പോഴും ഞാൻ ഒരിക്കലും അങ്ങനെ ആലോചിച്ചിട്ടില്ല എൻ്റെ ചുറ്റും ആണുങ്ങളാണോ എന്ന്. പിന്നെ വേറെ പലരും പറഞ്ഞിട്ട് അയ്യോ നീ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഞാനല്ല ഓ ശരി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
1: ഇപ്പൊ പറഞ്ഞ ഒരു ചിന്തയുണ്ടല്ലോ, ആ ഒരു ചിന്ത സാധാരണ നമ്മളിപ്പം വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ അതൊക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നമ്മളെ ചിന്തകൾ ഈ ജെൻഡർ വരാതെയുള്ള ഒരു ചിന്ത രൂപപ്പെടുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചെന്ന് കരുതുന്നത് എന്താണ്? ഐ മീൻ അങ്ങനെ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്ന തലത്ത്
0: എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും ഞാൻ നിന്ന നാടക സംഘമാണ്. നാടക സംഘത്തിൽ ഒരിക്കൽ പോലും അത് പ്രത്യേകം തന്നെ പറയണം, രഘുത്തമൻ എന്നാണ് സാറിന്റെ പേര്, അഭിനയ നാടക പഠന കേന്ദ്രമാണ്. സാർ ഒരിക്കലും തൂത്തുവാരാനും ചായ ഇടാനും ഒന്നും ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. അങ്ങനെയാണ് അവർ തോക്കുന്നത് അത് പെണ്ണുങ്ങൾ സ്ഥിരം ചെയ്യുന്ന പണി, അതൊന്നും അല്ല അവർ ചെയ്യേണ്ടത്. നിങ്ങൾ പോയി പെയിന്റ് അടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സെറ്റിനെ സഹായിക്കുക എന്നിങ്ങനെ പറയുമായിരുന്നു. എല്ലാവരും എല്ലാം ജോലിയും ചെയ്യണം. അവിടെ അന്നും പ്രധാനമായിട്ടും പാചകം ചെയ്തിരുന്ന മുൻഷിയിലെ ദിലീപേട്ടൻ, മുൻഷി ദിലീപ് എന്ന് പറഞ്ഞ ഏട്ടനാണ് നല്ല പാചകക്കാരനെ, അദ്ദേഹമാണ് എപ്പോഴും പാചകം ചെയ്ത്. പെണ്ണുങ്ങൾ പോയി ചായ ഇടുമെന്ന് ഒരിക്കലും പറയാറില്ല. അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു.
1: നാടകത്തിനൊക്കെ എത്രത്തോളം ലൈഫില് അല്ലെങ്കിൽ നമ്മുടെ ആ ജീവിതത്തെ നോക്കിക്കാണുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത്?
0: എനിക്ക് നാടകം പോലെ ഇത്രയും ക്ലിയർ ആയിട്ട് ജീവിതത്തെ നോക്കിക്കാണാൻ വേറെ ഏതെങ്കിലും കലയ്ക്ക് കഴിയുമോ എന്ന് തോന്നിയിട്ടില്ല. നമുക്ക് കുറേ ആൾക്കാരെ അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ വളരുന്നതിൽ ആൾക്കാരെങ്ങനെയായിരിക്കും ഞാൻ നോട്ടീസ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. ഒരിടത്ത് നിന്നാൽ പോലും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ, പ്രത്യേകിച്ച് അഭിനയത്തിന് അങ്ങനെ ഒരു ഇതുണ്ട്, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. അവർക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല നമ്മൾ അവരെ മനസ്സിലാക്കുന്നുണ്ടെന്നും അവർ പറയുന്ന ഒരു ഡയലോഗിൽ നിന്നും അവരുടെ സ്വഭാവം എന്താണെന്നും നമുക്ക് ഏകദേശം ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നെന്ന് അവർക്ക് ധാരണ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവും ഇയാൾ അങ്ങനെയാണല്ലോ, ഇയാൾ ഇങ്ങനെയാണല്ലോ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും, അയാൾ അങ്ങനെയാണെന്നും ഇയാൾ ഇങ്ങനെയാണെന്നും. എല്ലാ മനുഷ്യരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ അഭിനയിച്ചൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ നമ്മുടെ വീടിനകത്തുള്ള നമ്മളല്ല, ശരിക്കുള്ള നമ്മളാണ്. പുറത്ത് നമ്മൾ കാണിക്കുന്നത് വേറെ ഒരു നമ്മളാണ്. അപ്പൊ ആ സാധനത്തെ നമ്മൾ രണ്ടും രണ്ടായിട്ട് തന്നെ ഇങ്ങനെ മാറ്റി കാണിച്ചാലേ കൃത്യമായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവത്തുള്ളൂ ഇത് രണ്ടും രണ്ടാളാണ്. നമ്മൾ തന്നെ നമ്മളെയും ആലോചിക്കും, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിയോട് എൻ്റെ അമ്മയോട് എൻ്റെ അനിയനോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്. പക്ഷെ അതുപോലെയല്ല ഞാൻ പുറത്തൊരാളോട് ബിഹേവ് ചെയ്യുമ്പം, ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമുക്ക് നാടകം ചെയ്തതുകൊണ്ട് മനസ്സിലാവുന്നൊരു കാര്യമാണ്. എല്ലായിടത്തും ഞാനിപ്പം പുറത്താണേലും എൻ്റെ വീട്ടിലാണേലും എങ്ങനെയാണ് മാന്യമായിട്ട് ബിഹേവ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ചെയ്യുന്ന ഒരാളാണ്. അത് നാടകം തരുന്ന ഒരു സാധനമാണെന്ന്.
1: ഇനി ആദ്യ നാടകത്തിലേക്ക് വരുമ്പോൾ അന്ന് ആദ്യമായിട്ട് നാടകം അവതരിപ്പിക്കാൻ പോയതിനെ കുറിച്ച് ഒന്ന് ഓർത്തെടുക്കാം.
0: ആ അത് ഭഗവതജുഗം എന്ന് പറഞ്ഞ നാടകം ജ്യോതിഷംജി ഡയറക്റ്റ് ചെയ്തപ്പം ഉള്ള നാടകമാണ് അത് ഭഗവതജുഗം. അന്ന് ചങ്ങനാശ്ശേരി SB കോളേജിൽ അതിൻ്റെ പ്രൊഡക്ഷന് മുമ്പ് നജ്മുൽ ഷാഹി എന്ന് പറഞ്ഞ അമ്പിളി ചേച്ചി, ഇപ്പം അമ്പിളി എന്നാണ് ചേച്ചിയുടെ പേര്, ചേച്ചി സ്കൂൾ ഡ്രാമയിലെ അധ്യാപികയാണ്. ചേച്ചി അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു, അപ്പോൾ ചേച്ചിക്ക് പകരമാണ് ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഒരു രണ്ട് ദിവസത്തെ റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് SB കോളേജിൽ പോയിട്ട് ആ നാടകം കളിക്കുന്നത്. അതൊരു നല്ല അനുഭവമായിരുന്നു. ഞാനപ്പം ഇത്രയും കാലം കലാജാഥകളൊക്കെ ചെയ്തും ഒക്കെ നാടകം ചെയ്തിരുന്നതിനേക്കാൾ വേറിട്ടൊരു രീതിയിലാണ് നാടകം അവിടെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് എന്ന്. അന്ന് മുൻഷി ദിലീപേട്ടൻ, മുൻഷി ബൈജു ചേട്ടൻ, ഷാജഹാൻ ചേട്ടൻ, അനിൽ നെടുമ്പങ്ങാട്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് അവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഭഗവതജ്യം കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ് കനി ഉള്ളത്. കനി അന്ന് അതിന് മുമ്പും ഞാൻ വരുന്നതിന് മുമ്പും അവിടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ നാടകം ചെയ്യുന്നൊരു രീതി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഒറിജിനൽ നാടകം എന്ന്. എനിക്ക് SB കോളേജിലെ അനുഭവം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എങ്ങനെയാണ് ആ ടീം ഒരു പ്രോപ്പർട്ടിയുടെ ചാർജുള്ള ഒരു പ്രോപ്പർട്ടി നോക്കുന്നത്, സെറ്റ് ചെയ്യുന്നത്, പിന്നെ നാടകത്തിന് മുമ്പുള്ള പ്രിപ്പറേഷൻ, ആൾക്കാരെങ്ങനെയാണ് ഒരുങ്ങുന്നത്, ഒരുങ്ങുമ്പോൾ ഉള്ള ഒരു പെൻഡ്രോ ഓഫ് സൈലൻസ്, അവിടെ ആരും ബഹളം ഉണ്ടാക്കുന്നില്ല, എല്ലാവരും ക്യാരക്ടറായിട്ട് നിൽക്കുന്നു. അതൊക്കെ എനിക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാലുടനെ അവരുടെ മൂഡ് മാറുക, അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുക, നിറയെ പാട്ട് പാടുക. എനിക്കെന്ന് തോന്നുന്നു അന്ന് കോട്ടയം തൊട്ട് ട്രിവാൻഡ്രം വരെ ഞങ്ങൾ പാട്ട് പാടി. ഇന്ന് നാടൻ പാട്ടൊക്കെ ഞാൻ ഭയങ്കര എൻ്റെ ഏറ്റവും നല്ല യൗവനം നിന്ന സമയത്താണ്, ഭയങ്കര ഒച്ചത്തി പാടുന്ന ഒരാളാണ് ഞാൻ. അത്രയും ഒച്ചത്തി പാട്ടൊക്കെ പാടി ട്രിവാൻഡ്രം വരെ വന്നത് വലിയൊരു ഓർമ്മയാണ്.
1: പലപ്പോഴും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരു മേഖലയാണല്ലോ നാടകത്തിൽ. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെ പോയി അവതരിപ്പിക്കുന്ന നേരത്താണ് സൗണ്ട്, ലൈറ്റ്, കുറെ കാര്യങ്ങൾ നോക്കുമ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ വരും. നമ്മൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവണം, പിന്നെ താമസ സൗകര്യം, അങ്ങനെ കുറെ കാര്യങ്ങൾ, അഡ്വേഴ്സിറ്റീസിനെ ഇങ്ങനെ ഓവർകം ചെയ്യുന്ന അതിനെ കുറിച്ചും കൂടി ഒന്ന്.
0: ഒരു ദിവസം ഇത് ഭഗവതോജ്യോത്തിന്റെ അവതരണത്തില് യമൻ ഇരിക്കുന്ന ഒരു പൊക്കമുള്ള ഒരു സ്പേസിലാണ് യമൻ. അവിടെ നിന്നിട്ട് മിഴാവ് കുത്തുന്നതിലാണ് നാടകം തുടങ്ങുന്നത്. ഞങ്ങളുടെ പോണ്ടിച്ചേരിയിലെ പി ജി ഒക്കെ പഠിച്ചിട്ടുള്ള ഷാജഹാൻ ചേട്ടനാണ് എമ്മന്റെ ക്യാരക്ടർ എന്ന നല്ല കട്ട ബോഡിയൊക്കെ ഉള്ള ആളാണ്. പുള്ളി ഏണിയിൽ കൂടെ വലിഞ്ഞ തട്ടിൽ ആ ലെവലിലേക്ക് കയറുന്ന സമയത്ത് ഏണി സ്ലിപ്പായി ആള് നാടകം തുടങ്ങുന്ന സമയത്ത് താഴേക്ക് വീണു. ഡയറക്ടർ ഒരു സൈഡിൽ നിന്ന് ജ്യോതിഷേട്ട് ഓടി വരുന്നു, നമ്മളെല്ലാം ഓടി ചെല്ലുന്നു. ജ്യോതിഷേട്ടൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുക, ഷാജഹാൻ നീ ഓക്കെ ആണോ? അപ്പം ഷാജഹാൻ ചേട്ടൻ അന്ന് വരെ ഇങ്ങനെ സ്റ്റിഫായിട്ട് നമ്മൾ സന്തോഷമായിട്ട് മാത്രമേ പുള്ളിയെ കണ്ടുള്ളൂ. പുള്ളി ഇടാ ഞാൻ കാരണം നാടകം ഒന്നും നിന്നുപോയല്ലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു ഷാജഹാൻ ചേട്ടനുണ്ട്. പുള്ളിക്കൊന്നും സംഭവിച്ചില്ല, പക്ഷെ നാടകം തുടങ്ങുമ്പോൾ തന്നെ നിന്നുപോയത് പുള്ളി കാരണമാണെന്നുള്ളൊരു തോന്നല്, അങ്ങനെ പുള്ളി കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്തിട്ടുണ്ട്.
1: പക്ഷേ എന്നാലും അതിനെ
0: ഓവർകം ചെയ്ത് പ്രൊഡക്ഷൻ നല്ല പ്രൊഡക്ഷനാണ്, എന്ത് വന്നാലും ഓവർകം ചെയ്യും നമ്മൾ എന്നുള്ളതാണ്.
1: പിന്നെ താമസ സൗകര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും കുറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയൊക്കെ.
0: സത്യത്തിൽ നമ്മളിങ്ങനെ ഫെസ്റ്റിവലുകളിലൊക്കെ നാടകം ചെയ്യുന്ന ഗ്രൂപ്പുകളായതുകൊണ്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും താമസ സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ പ്രൊഫഷണൽ നാടകരംഗത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഒന്നും കാര്യം അങ്ങനെയല്ല. താമസിക്കാനുള്ള സൗകര്യത്തിന് പല സ്ത്രീകളും മൊത്തത്തിലുള്ള സുഹൃത്തുക്കളൊക്കെ നമുക്ക് പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവുണ്ട്. നല്ല അക്കോമഡേഷൻ കിട്ടത്തില്ല, ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിലുള്ള സൗകര്യം ഉണ്ടാവത്തില്ല, ഉത്സവപ്പറമ്പിലൊക്കെ മറച്ചു കെട്ടിയിട്ടുള്ള ആ സ്ഥലത്ത് തന്നെയൊക്കെ മൂത്രമൊഴിക്കാൻ പോയ കഥകളും കുപ്പിയിൽ മൂത്രമൊഴിക്കുന്ന അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ സത്യത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട് കേട്ടോ, നമുക്കറിയാത്തൊരു മേഖലയാണത്.
1: ഇപ്പൊ പറഞ്ഞു യൗവനകാലത്ത് ഏറ്റവും ഉച്ചത്തിലൊക്കെ പാട്ട് പാടി ചങ്ങനാശ്ശേരി തിരുവനന്തപുരം വരെ വന്ന സമയങ്ങളുണ്ടെന്ന്. എങ്ങനെയാണ് ഈ സംഗീത പഠനത്തിലേക്ക് കടന്നു വരുന്നത് ഈ നാടകം?
0: ചെറുതിലേ തൊട്ട് അമ്മ ഇങ്ങനെ പാട്ട് പഠിപ്പിക്കുകയും പാട്ടിനോടൊരു താല്പര്യവും ഉണ്ടായിരുന്നു. അപ്പൊ SSLC കഴിഞ്ഞപ്പോ പിന്നെ പാട്ട് പഠിക്കാമെന്ന് തീരുമാനിച്ചാണ് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കർണാടക സംഗീതം ഡിഗ്രി എടുക്കുന്നത്. ആ സമയത്ത് ഈ കലാജാതകളിലൊക്കെ വളരെ സജീവമായിട്ട് നാടൻപാട്ട് കാണും. ഡിഗ്രി കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ്, അഭിനയയിൽ ചെന്നപ്പോഴാണ്, അന്ന് മാനവീയം വീഥിയുടെ ചാർജ് അഭിനയക്കാണ്. അഭിനയ നാടക പഠന കേന്ദ്രമാണ് എല്ലാ ആഴ്ചകളിലും പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിനുവേണ്ടി മാനവീയം വീഥിയിലും പിന്നെ പാടാൻ തുടങ്ങി നാടൻപാട്ട്. അപ്പം എനിക്ക് മനസ്സിലായി കർണാട്ടിക് മ്യൂസിക്കിനേക്കാൾ കൂടുതൽ എല്ലാ ക്ലാസ് ഓഡിയൻസിനും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നാടൻപാട്ട്. പിന്നെ എൻ്റെ വോയിസ് അത്രയും ഓപ്പൺ ആണ്, എൻ്റെ പെർഫോമൻസ് ലെവലെ കുറച്ച് നാടൻപാട്ടിന് പറ്റുന്ന രീതിക്കാണ് എന്നൊക്കെ എനിക്ക് തോന്നിയപ്പം എനിക്ക് നാടൻപാട്ടിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അതൊക്കെ കൊണ്ട് എനിക്ക് നാടൻപാട്ട് വേണം, ഞാൻ നാടൻപാട്ട് രംഗത്ത് തന്നെ തുടരേണ്ടതുണ്ട് എന്ന് അങ്ങനെ മനഃപൂർവ്വം തീരുമാനിച്ചെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ ആയി. മാനവീയത്തിൽ എല്ലാ ആഴ്ചയും 10-19 വർഷക്കാലം എല്ലാ ഞായറാഴ്ചകളിലും പാടും. അപ്പൊ സ്വാഭാവികമായിട്ട് പാട്ട് എന്റെ ജീവിതത്തിന്റെ ഭാഗമായി, നാടവും പാട്ടുമാണ് ജീവിതം എന്നുള്ളതായി.
1: കേട്ടോണ്ടിരിക്കുന്നവർക്ക് കുറച്ച് എനർജി നാടൻ പാട്ടിയുടെ കൊടുത്താലോ?
0: കൊടുക്കാം.

0: അമ്മ പെറ്റിട്ടൊരു മെമ്മക്കളല്ലേ, അത്തിന്തോ തെനതിന്തോ തകരയ്യാതിനെന്തോ, തെനതിന്തോ തിന്തിന്തോ തകരയ്യാതിനെന്തോ.
1: എനർജിയൊക്കെ അവിടെ എത്തിന്ന് കരുതാം. നമ്മൾ നാടൻപാട്ടിലേക്ക് വന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നാടകവും നാടൻപാട്ടും ഇതെല്ലാം കൂടെ എങ്ങനെയാണ് അതിന്റെ ഒരു സമയം എല്ലാം കണ്ടെത്തി എങ്ങനെയാണ് ഇതിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും സജീവമായിട്ട് പോകുന്നുണ്ടോ?
2: ചെയ്യുന്നുണ്ട്, പാട്ടും ചെയ്യുന്നുണ്ട്, നാടകവും ചെയ്യുന്നുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നത് എന്റെ ഒരു 30 വർഷമായിട്ട്, അതായത് 1994 തൊട്ട് ഇതിലേക്ക് സജീവമായതിന് ശേഷം ഒരു കാലഘട്ടത്തിലും ഞാൻ ഇതിൽ നിന്ന് മാറി നിന്നിട്ടില്ല. സാധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുടുംബജീവിതത്തിൽ സ്ത്രീയാണ് ഇത്തരം കാര്യങ്ങൾ കലാജീവിതത്തിൽ നിന്ന് പിന്നോക്കം പോകും. നാടകം അഭിനയിക്കാൻ പറ്റില്ല, പിന്നെ പ്രസവിച്ചാൽ കുറച്ച് നാൾ ഇതിനൊന്നും പോകാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യണം, പിന്നെ ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, കുട്ടിയെ വളർത്തണം. പക്ഷെ ഇതൊന്നും എന്റെ ജീവിതത്തിൽ ഒരിക്കലും എന്നെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന്
1: എനർജി തരുന്നതെന്ന് വെച്ചാൽ ആ കാണുന്ന ഓഡിയൻസ് തരുന്ന ഒരു തിരിച്ചു തരുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഇതുവരെ അങ്ങനെയുള്ള ഓഡിയൻസിന്റെ ഫീഡ്ബാക്ക് കാരണം നമ്മൾ ഏറ്റവും ഓർത്തിരിക്കുന്ന തരത്തിലുള്ള മെമ്മറീസിനെ കുറിച്ച്
2: ഞാൻ ഇതിനു മുമ്പും ഒരുപാട് എടുത്ത് പറഞ്ഞിട്ടുള്ളത് മത്സ്യഗന്ധി എന്ന് പറഞ്ഞ നാടകം ചെയ്യുന്ന സമയത്ത്, നമ്മളീ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകളിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്, ഇന്ത്യ ഒട്ടാകെയുള്ള ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഈ മത്സ്യഗന്ധി എന്ന് പറയുന്ന നാടകം മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ ജീവിത പ്രശ്നങ്ങളാണ് പറയുന്നത്. അപ്പൊ അന്ന് അത് കോസ്റ്റൽ ഏരിയയിൽ കുറെ ഇടങ്ങളിൽ ചെയ്തു. ജീവിത പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ദേഹത്ത് എപ്പോഴും ഒരു സ്മെല്ലുണ്ടാവും, അപ്പൊ അവരെപ്പോഴും സൊസൈറ്റി മാറ്റി നിർത്തും മത്സ്യത്തൊഴിലാളികളെ, എല്ലാവരുടെ ഇടയിലേക്ക് ചെല്ലാൻ അവർക്ക് തന്നെ അവരുടെ സ്മെല്ലിനോടൊരു അവജ്ഞ, അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. നാടകം ഇതെല്ലാം പറയുന്നുണ്ട്. പിന്നെ അവർക്ക് മൂത്രമൊഴിക്കുന്ന സ്ഥലമില്ലാത്തത്, അവരുടെ കച്ചവടം നടക്കാത്തത്, അവരുടെ കുടുംബജീവിതത്തിലെ കള്ളും കഞ്ചാവും വരുത്തുന്ന ഇൻഫ്ലുവൻസ്, അത്രയും കാര്യങ്ങളെല്ലാം നാടകം പറയുന്നുണ്ട്. അപ്പൊ ഈ നാടകം കഴിഞ്ഞ് മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ മുഴുവൻ ഒരു പള്ളിയുടെ മുറ്റത്താണ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ നാടകത്തിനിടയ്ക്ക് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കഞ്ചാവിന്റെ കാര്യം പറയുമ്പോൾ ആണ് മക്കളെ ഇതുള്ളതാണ് എന്നൊക്കെ ഇവരിങ്ങനെ മറുപടി തരുന്നുണ്ട്. അപ്പൊ അവൾ മക്കൾ പറഞ്ഞത് ശരി തന്നെ, അവന്മാരുടെ മണ്ട അടിച്ചു പൊളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നാടകം കഴിഞ്ഞിട്ട് ഞാൻ അവരെല്ലാം അങ്ങനെ ദൂരെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അമ്മ നാടകം കൊള്ളാമായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയുടെ കൈ പിടിച്ചപ്പോൾ ബാക്കി അമ്മമാരെല്ലാം കൂടെ എന്നെ ഇങ്ങനെ

0: കെട്ടിപ്പിടിച്ച് പൊക്കിയെടുത്ത് എന്നിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവരുണ്ടാക്കുന്ന മീൻകറികൾ, മീൻ പറഞ്ഞ നല്ല ഫ്രഷ് അല്ലേ, നമുക്കൊക്കെ ഇവിടെ നിന്ന് കിട്ടില്ലല്ലോ. അങ്ങനെ അതൊരു വലിയ, എനിക്ക് എത്ര അവാർഡ് കിട്ടിയാലും ഇതിന്റെ മുകളിൽ വെക്കാൻ ഒരു സാധനം എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടാവുമെന്ന് തോന്നില്ല. അത്രയും ഹാപ്പിയായി ഞാൻ.
1: അത് വലിയൊരു അംഗീകാരമാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: പിന്നെ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ അത്തരത്തിലും ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് പല ക്യാരക്ടേഴ്സും നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏതായിരിക്കും ഏറ്റവും ഹൃദയത്തോട് ചേർത്ത്?
0: എനിക്ക് നാടകത്തിൽ ഞാൻ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും, നമ്മൾ കോറസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ സോളോ പെർഫോമൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ആണ്. ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെയില്ല. എല്ലാം എന്റെ പ്രിയപ്പെട്ട കഥാ കാര്യം. എല്ലാത്തിലും നമ്മൾ നമ്മുടെ മനസ്സും ശരീരവും കൊടുത്താണ് ചെയ്യുന്നത്, എന്ത് ചെയ്താലും. അപ്പൊ എനിക്കെല്ലാം അത്തരത്തിൽ പ്രിയപ്പെട്ട കാര്യം.
1: ആ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇപ്പൊ സോളോ ചെയ്യുന്ന
0: മത്സ്യഗന്ധി മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ ക്യാരക്ടറായിരുന്നു. പിന്നെ ചെയ്തത് എന്റെ ഉപ്പുപ്പോക്കൊരാന ഉണ്ടായിരുന്നു, ബഷീറിന്റെ കഥയാണ്. അതിനകത്ത് കുഞ്ഞിപ്പാത്തുമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ സോളോ ആയിട്ട് ചെയ്തത്.
1: ആ ക്യാരക്ടർ ഡയലോഗ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ?
0: കേട്ടോ, ഞാനേ ആനമക്കാരന്റെ പുന്നാരമോടെ പുന്നാരമോള, എന്റെ ഉപ്പുപ്പാക്കേ ഒരാന ഉണ്ടായിരുന്നു, വല്ലൊരു കൊമ്പനാന. ദാണ്ടേ ഇതുപോലെ തുമ്പിക്കൈയൊക്കെ നീണ്ടിങ്ങനെ താഴോട്ട് വന്ന് കൊമ്പൊക്കെ വെളുത്തു കൂർത്തങ്ങനെ വന്ന് കാലൊക്കെ കറുത്ത് തടിച്ചിങ്ങനെ താഴോട്ട് വന്ന് വാല്, അയ്യോ വാലിങ്ങനെയല്ല, ഇതിൻ്റെ വാല് ചെറുതാ, വാല് എങ്ങനെയായിരുന്നോ എന്തോ. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ ഉപ്പുപ്പാൻ്റെ ആനയെ എൻ്റെ ഈ മറുകുപോലെ കറുത്തതാ. എൻ്റെ ഉപ്പുപ്പാൻ ആനയുള്ളോണ്ടാ എനിക്ക് മറുകുണ്ടായെന്ന എൻ്റെ ഉമ്മ പറയണത്. ഇതേ ഭാഗ്യമറുക, അതാണ്. അങ്ങനത്തെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ് കുഞ്ഞിപ്പാത്തുമ്മയുടെ ക്യാരക്ടർ.
1: ഇനി വേറൊരെണ്ണം വളരെ വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ വിഷമിച്ച ഒരു ക്യാരക്ടർ
0: മത്സ്യഗന്ധി. ഇത് വിഷമോ അല്ല, ഇത് സൊസൈറ്റിയോടുള്ള ഒരു സാധനമാണ്.
1: അത് കേൾക്കാം.
0: ബസ് സ്റ്റാൻഡിലേക്ക് മത്സ്യത്തൊഴിലാളി സ്ത്രീ അവർ കുട്ട ഇങ്ങനെ താഴെ വെക്കുമ്പോൾ അവരുടെ ചരുവത്തിൽ നിന്ന് വെള്ളം കുറച്ചിങ്ങനെ ഒഴുകി വരും. അപ്പോഴുള്ള ഡയലോഗാണ്, ഓ മീൻ വെള്ളമാകുമ്പോഴത്തി പൂര നാറും, പുള്ള ഇത്തിരി അങ്ങോട്ട് മാറി നിന്നാ മതിയല്ല, ഇതൊക്കെ കറി വെച്ചും പൊരിച്ച് തിന്നാൻ കിട്ടുമ്പോ നല്ല രുചി. മീനെന്തരി പിന്നെ മുല്ലപ്പൂ മണക്കുവാ, മീന്നാറ്റം പോലും.
1: ഈ നാടകത്തിൽ നിന്ന് എങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്?
0: നാടകത്തിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന സന്തോഷ് ഏട്ടൻ, സന്തോഷ് കീഴാറ്റൂര്, അദ്ദേഹം എപ്പോഴും നാടകത്തിൽ വളരെ സജീവമാണ്. അദ്ദേഹമാണ് എന്നെ നടൻ സിനിമയിൽ കമൽ സാറിന്റെ സിനിമയ്ക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നടൻ സിനിമയിലേക്ക് ആദ്യം എത്തുന്നത്. അതായിരുന്നു ആദ്യത്തെ സിനിമ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഒരുപാട് സിനിമകൾ, ടീച്ചർ, മഹാവീര്യർ, കാക്കിപ്പട, കോൾഡ് കേസ്, ഉപചാരപൂർവ്വം ഗുണ്ട,
1: പൊന്മാൻ,
0: വ്യസനസമേതം, വെന്തുവിത്രാദികൾ, പ്രകമ്പനം, ഏറ്റവും അവസാനം റിലീസായത് ഈ തനി നിറം. അങ്ങനെ 10-35 സിനിമ ചെയ്തു. നാടകത്തോടൊപ്പം തന്നെ സിനിമയും ഉണ്ട്.
1: പക്ഷേ നാടകത്തിലും സജീവമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ഒരു കാലഘട്ടത്തിലും നാടകത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. പൊതുവെ ആൾക്കാരിങ്ങനെ പറയും, സിനിമയിലൊക്കെ സജീവമായാൽ പിന്നെ നാടകം ചെയ്യാൻ കിട്ടില്ല, നാടകത്തിന് പോകത്തില്ല താല്പര്യം. എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എപ്പോഴും നാടകം തരുന്ന ഒരു എനർജി വേറെയാണ്.
1: ഇതിലിപ്പം നാടകത്തിൽ അഭിനയിക്കുന്നതും സിനിമയിൽ അഭിനയിക്കുന്ന അഭിനയം തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാം.
0: നാടകം സിനിമയിൽ അഭിനയിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ക്യാരക്ടേഴ്സിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാടകത്തിൽ നമ്മൾ പഠിച്ച ടെക്നിക്കുകൾ ഒരുപാട്. നമ്മളിപ്പോൾ നാടകത്തിലൊരു കഥാപാത്രത്തെ ചെയ്യുമ്പം ആ കഥാപാത്രം എവിടെ നിന്ന് വരുന്നു, എന്തുകൊണ്ടായിരിക്കും ആ കഥാപാത്രം ഈ സമയത്ത് ഇങ്ങനെയാണ് ഡയലോഗ് പറയുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരോ രീതിക്ക് റിഹേഴ്സൽ ചെയ്യുകയും പഠിക്കുകയും ചെയ്യും. ആ പഠനം നമുക്ക് സിനിമയിലെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാവർക്കും അതിങ്ങനെ പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂന്നില്ല, ഡയറക്ടർക്കോ ആർക്കും. അത്തരം കാര്യങ്ങൾ നമ്മൾ തന്നെ തന്നെ, എന്തുകൊണ്ടായിരിക്കും ഇവരിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇവരിങ്ങനെയല്ലാതെ വേറെ എങ്ങനെ സംസാരിക്കാം. അപ്പം ഡയറക്ടർ ഇതല്ല ചേച്ചി വേറൊരു മെത്തേഡിൽ പറയൂ എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു മെത്തേഡിൽ പറയാനൊക്കെ പറ്റുന്നത് നമുക്ക് നാടകം തന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്.
1: നാടകം ഇങ്ങനെ ഓവർ ആക്ടിംഗ് പോലെ, അല്ലെങ്കിൽ അങ്ങനെ അവർ പിന്നെ സിനിമ വരുമ്പോൾ ഇത് കുറച്ച് ഓവർ ആക്ടിംഗ് പോലെ തോന്നും എന്നൊക്കെ പറയാറുണ്ട്. എത്രത്തോളം അതിൽ വാസ്തവം ഉണ്ടെന്ന് അറിയില്ല. അതിനെ
0: ഒരു വലിയൊരു ഓഡിറ്റോറിയത്തിൽ ഓഡിയൻസിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അത്തരത്തിൽ വലുതായിട്ട് ജസ്റ്റേഴ്സ് എടുക്കുകയും അങ്ങനെയൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ നാടകക്കാർക്ക്. പക്ഷേ നമ്മൾ ക്യാമറയുടെ മുമ്പിലാണ് ആക്ട് ചെയ്യുന്നതെന്നൊരു സെൻസ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഈസിയായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാര്യം നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് അനങ്ങുന്നത് പോലും വളരെ കൃത്യമായിട്ട് നമുക്ക് ക്യാമറയിൽ ക്യാച്ച് ചെയ്യുമല്ലോ. അപ്പം അത് നമ്മൾ ക്യാമറയുടെ മുമ്പിലാണ് അഭിനയിക്കുന്നതെന്നുള്ള ധാരണയിൽ നമ്മളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈസിയായിട്ട് കിട്ടുന്നൊരു കാര്യമാണത്.
1: പലപ്പോഴും നമ്മളെല്ലാവരും പല തരം ഇമോഷണൽ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതാണ്. അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പം മേ ബി അത് നാടകത്തിൽ അഭിനയിക്കും അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കും, എപ്പോഴും ഉണ്ടാവും. അതിനെയൊക്കെ എങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ, സാധാരണഗതിയിൽ പലരും ബ്രേക്ക് എടുക്കുന്ന സമയങ്ങളൊന്നും ബ്രേക്ക് എടുത്തിട്ടില്ല, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രതിസന്ധികളെയൊക്കെ ഓവർകം ചെയ്യാൻ എങ്ങനെയാണ്?
0: പ്രതിസന്ധികളെ ഓവർകം ചെയ്യാതെ നിവർത്തിയില്ല എന്നുള്ളതാണ് ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രതിസന്ധികൾ എല്ലാ സമയത്തും ലൈഫിലുണ്ടാവും. ആൾക്കാർ നമ്മളെ പറ്റി പറയാവുന്നതിന്റെ മാക്സിമം പറയും, ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം ഉപദ്രവിക്കും. ജീവിതത്തിൽ നിന്ന് നമ്മളെ തുടച്ചു മാറ്റാൻ പറ്റുന്ന വഴികളെ പറ്റിയൊക്കെ അവർ ആലോചിക്കും. പക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ തിരിച്ച് ആ ശരി, അവൻ ഇങ്ങനെ ചെയ്തോ എന്നാൽ ശരി മറുപടി കൊടുക്കാം, അവൾ ഇങ്ങനെ ചെയ്തോ എന്നാൽ അവൾക്ക് ഇങ്ങനെ മറുപടി കൊടുക്കാം എന്നാലോചിച്ചാൽ കഴിഞ്ഞു. കാര്യം അവർ ചെയ്തോണ്ടിരിക്കും. നമ്മളിപ്പം എനിക്ക് ചിലപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരിക്കും, എനിക്ക് നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നാടൻ പാട്ട് പരിപാടി ഉണ്ടായിരിക്കും. ഞാൻ അവൾക്ക് പ്രതികാരം ചെയ്യാമെന്ന് പറഞ്ഞാൽ ആരുടെ സമയം നഷ്ടമാണേ? എന്റെ സമയം നഷ്ടമാണ്. പക്ഷെ ആ സമയത്ത് ഞാനൊരു സിനിമ ചെയ്തൊരു നാടകം ചെയ്തൊരു നാടൻപാട്ട് പരിപാടിക്കും പോയിട്ടിരുന്നാൽ എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും, എനിക്ക് കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ജീവിതം ഉണ്ടാവും, അവൾക്ക് അതുകൊണ്ട് കുശുമുണ്ടാവും. അതല്ലേ സംഭവിക്കുക? അപ്പം ഒരാളെ നമുക്ക് ദ്രോഹിക്കണമെന്ന് ശരിക്കും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക, അവരെ അവരുടെ വഴിക്ക് വിടുക. അവർ നമുക്ക് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയമുണ്ടല്ലോ, നമ്മളെ പറ്റി മോശം പറയാനും നമ്മളെ ദ്രോഹിക്കാനും ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന സമയം അവരുടെ ലൈഫിൽ നിന്നാണ് നഷ്ടമാകുന്നത്, നമ്മുടെ ലൈഫിൽ നിന്നല്ല. അതിന് നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ മാത്രം മതി, അതാണ് ഏറ്റവും സമാധാനം കിട്ടാനുള്ള മാർഗം. മറ്റേത് ഒരാളെ നമ്മൾക്ക് പകവ് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുവാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി ആക്കി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇനി ഇങ്ങനെ ചെയ്യാം, ഇനി അവളെ പറ്റി അവിടെ അങ്ങനെ പറയാം, ഇവിടെ ഇങ്ങനെ പറയാം. ഇത് നമ്മുടെ ജീവിതത്തെ താഴോട്ട് കൊണ്ടുപോകത്തേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും വായിക്കാം, എന്തെങ്കിലും എഴുതാം, വേണ്ട എണ്ണ ചൂടാക്കി രണ്ട് പപ്പടം കാച്ചാം, എന്നിട്ട് അത് തിന്നാം.
1: സിമ്പിൾ
0: സിമ്പിൾ ആണെ. നല്ല രണ്ട് പാട്ട് കേൾക്കാം, അവരൊരു പാട്ട് പഠിക്കാമെന്ന് തീരുമാനിക്കാം. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പിന്നെ ഒന്നുമില്ലെങ്കിൽ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാം ഒരു പണിയില്ലെങ്കിൽ.
1: ഇപ്പോ സജീവമായിട്ട് നാടകത്തിൽ തുടരുന്ന ആളാണ്, പുതിയ നാടകങ്ങൾ ഏതൊക്കെയാണ്?
0: പുതിയൊരു നാടകത്തിന്റെ വിശേഷം വലിയ വിശേഷമാണ്. അപ്പൊ ഞങ്ങള് ആപ്റ്റ് എ പ്ലേസ് ഫോർ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാടക സംഘം പുതിയതായിട്ട് ചെയ്യുന്ന നാടകം ഈസിക്കൽ ടു എന്നാണ് നാടകത്തിന്റെ പേര്. നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് സാം ജോർജ് ആണ്. അതൊരു ഇംപ്രവൈസ്ഡ് നാടകമാണ്. ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ത്രെഡാണ്. നാടകം പറയുന്നത് ഒരു രണ്ട് ഗവൺമെന്റ് ജോലിയിൽ നിന്നും വിരമിച്ച രണ്ടുപേർ, രണ്ട് ക്ലാസ്സിൽ ജീവിച്ചു വന്ന രണ്ടുപേരും വിവാഹിതരായി ജീവിക്കുന്ന ഒരു അച്ഛനും അമ്മയും, അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈഗോകളും, ഈ പ്രായത്തിലും ഈഗോകൾ മനുഷ്യരെ എങ്ങനെ അലട്ടുവെന്നും, അവസാനം ഏത് മനുഷ്യരാണേലും ഈ ഈഗോ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലല്ല, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലോ രണ്ട് രാജ്യങ്ങൾ തമ്മിലോ സംസ്കാരങ്ങൾ തമ്മിലോ ഒക്കെ ഈഗോകൾ ഉണ്ടാകാമെന്നും, ആ ഈഗോകളിലൊക്കെ അവസാനം മനുഷ്യർക്ക് പരസ്പരം സ്നേഹിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഈ നാടകം മുന്നോട്ട് വയ്ക്കുന്നത്.
1: മൂന്ന് പേര് ചേർന്നിട്ടാണ്,
0: ഞാനും പ്രേംജിത്ത് സുരേഷ് ബാബും രണ്ടുപേരാണ് അഭിനയിക്കുന്നത്, സാം ഡയറക്ട് ചെയ്തു. അപ്പൊ ഈ നാടകത്തിന്റെ ആദ്യത്തെ 5 അവതരണം ഫുൾ ഓഡിയൻസിൽ ടിക്കറ്റ് ഷോ ആയിട്ടാണ് നടത്തിയത് ആക്കുളത്ത്. അവിടെ 5 ഷോ കഴിഞ്ഞു. സോപാനത്തിൽ 1 ഷോ കഴിഞ്ഞ് പ്രശസ്ത നാടക പ്രതിഭയായിരുന്ന ശാന്തകുമാറിന്റെ അനുസ്മരണത്തിന് 3 ജൂലൈ കോഴിക്കോട് 1 ഷോ കഴിഞ്ഞ്, പിന്നെ 5 ജൂലൈ വെള്ളനാട് കരുണാസായി സൈക്കോ പാർക്കിൽ 1 ഷോ കഴിഞ്ഞ്. നാടകത്തിന് കുറെ അവതരണങ്ങൾ കിട്ടുന്നുണ്ട്. എല്ലായിടത്തിലും എല്ലാ പ്രായത്തിലുമുള്ള ആൾക്കാർ, എന്റെ അനിയന് എന്റെ കുഞ്ഞിന് 4 വയസ്സേ ഉള്ളൂ, അവൻ തൊട്ട് ഞാൻ കണ്ട നല്ല പ്രായമുള്ള 10-80 വയസ്സുള്ള ആൾക്കാർ വരെ നാടകം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്,
1: എത്തുന്നുണ്ട്.
0: ഭയങ്കര ഇമോഷണൽ ആയിട്ട് ആൾക്കാർ, വാർദ്ധക്യകാലത്തെ കാര്യങ്ങളും കൂടാണെന്ന് പറയുന്നത് കൊണ്ട് ഒരു പെൻഷനൊക്കെ കഴിഞ്ഞ ആളുകൾക്കൊക്കെ വല്ലാതെ അങ്ങ് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു മരണത്തോടടുക്കുന്നു, എന്താവും നമ്മുടെ മരണം, എങ്ങനെയായിരിക്കും എന്നൊക്കെ എല്ലാവരും ഒന്ന് ആകുലപ്പെടില്ലേ? അപ്പൊ ഈ സമയത്തിനൂടൊക്കെ കടന്നു പോകുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക്, മക്കളൊക്കെ വിദേശത്താണ്, ഇവിടെ ഒന്നും ചെയ്യാനില്ലാത്ത, ഒറ്റപ്പെട്ട്, പൈസ ഉണ്ടെന്നാൽ പക്ഷെ പൈസ കൊണ്ടൊരു പ്രയോജനവും ഇല്ലാത്ത മനുഷ്യരുണ്ട്, അത്തരം മനുഷ്യരുടെ എല്ലാം ജീവിതത്തിലൂടെ കടന്നു പോകുന്നൊരു നാടകമാണ്.
1: എന്തൊക്കെ ഉണ്ടായാലും അൾട്ടിമേറ്റ്ലി നമ്മൾ തേടുന്നത്
0: സ്നേഹമാണ്
1: അതെ, അത് കൺവേ ചെയ്യുന്ന ഒരു നാടകമാണ്.
0: അതെ അതെ,
1: സൊസൈറ്റിയിലെ പല പ്രശ്നങ്ങളുണ്ട്. അതിൽ സ്റ്റിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അതൊരു കല്യാണത്തിന്റെ കാര്യമാവട്ടെ അല്ലെങ്കിൽ പൊതു ഇടങ്ങളാവട്ടെ, ഇവിടെ എല്ലാം ഇപ്പോഴും ഒരുപാട് ഡിസ്ക്രിമിനേഷൻ പലതരത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നാടകം ചെയ്യണോ തോന്നിയിട്ടുണ്ടോ ഇനി? അങ്ങനെ
0: അല്ല, ഈ മത്സ്യഗന്ധി പോലത്തെ നാടകത്തിലും ഒക്കെ അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ ഏത് തലത്തിൽ, ഇനിയിപ്പോ ഞാൻ ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി ധാരണയുള്ള ഒരാളാണ്, ശരിക്കും എനിക്ക് അറിയാം സ്ത്രീയും പുരുഷനും തമ്മിൽ ഈ പറയുന്ന വിവേചനങ്ങളൊന്നുമല്ല, ബുദ്ധിയിലോ അല്ലെങ്കിൽ ശാരീരികഘടനയിലോ രണ്ടും രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്. പക്ഷെ ഒന്നിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല സ്ത്രീ എന്നുള്ളത് അറിയാം. അപ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ കളരിക്ക് വിടും, പ്രാക്ടീസ് ചെയ്യിക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഈ സൊസൈറ്റിയിൽ ഒരാൾ ഒരു പുരുഷൻ വന്ന് കൈവച്ചാൽ അവൾക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണമെന്നുള്ള എൻ്റെ തോന്നൽ കൊണ്ടാണത് ഞാൻ ചെയ്യുന്നത്. അവളെ തന്നെത്താനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണം, അവൾ തന്നെത്താനെ യാത്ര ചെയ്യട്ടെ, അവളവളുടെ തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന് പറഞ്ഞ് വളർത്തുന്നത് ആ സ്പേസ് സൊസൈറ്റി അവൾക്കും കൂടെ ഉള്ളതാണ്. പുറത്തുനിന്നുള്ള എന്ത് കേട്ടാലും അവളെ അത് ബാധിക്കരുത്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ പെണ്ണല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ കേൾവികളും അവളെ ബാധിക്കരുത് എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം. നീ വിവാഹം കഴിക്കുക, കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് സെക്കൻഡറി ആണ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നീ ഏൺ ചെയ്യണം. ഒരു സ്ത്രീ എപ്പോഴാണ് ഇൻഡിപെൻഡൻ്റ് ആവുന്നത്? ശരിക്കും അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലാണ്. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാകണമെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവണം. എനിക്ക് തീരുമാനമെടുക്കാം, കാര്യം എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ആ സ്ഥലത്തേക്ക് എത്തണം. എല്ലാ സ്ത്രീകളും അതിന് പറ്റുന്ന ഏണിങ്സ് ഉണ്ടാവണം. പൈസ കിട്ടിയിട്ട് അതേപോലെ കൊണ്ടുവന്ന് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുന്ന സ്ത്രീകളും ഉണ്ട്. നമ്മുടെ ഒരു ഫാമിലി സെറ്റപ്പിൽ അങ്ങനെയാണ്, സ്ത്രീകളെ പൈസ ഉപയോഗിക്കേണ്ട, പുരുഷൻ വെക്കാം. അങ്ങനെ അല്ലാത്ത ഒരുപാട് ആൺസുഹൃത്തുക്കളുണ്ട് എനിക്ക്. വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന പെൺകൂട്ടുകാരികളുള്ള പുരുഷ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ പേർക്കും അങ്ങനെ അല്ലാതെയാണ് നമ്മൾ കാണുക. ഭർത്താവ് അറിയാതെ ഒരു മുട്ടുസൂചി പോലും, സ്വന്തമായിട്ടൊരു പൊട്ട് പോലും വാങ്ങിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പൊ അത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായി വരേണ്ട മാറ്റമാണ്. അത് ഉണ്ടായി വരുന്നുണ്ടെന്നേ. പുതിയ ജനറേഷനൊന്നും അത്ര കണ്ട് മോശമായിട്ടുള്ള കുട്ടികളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
1: ഇപ്പൊ കുറച്ചും കൂടി എല്ലാ ആളുകളുടെ ചിന്ത, അതുപോലെ ജോലിയിൽ, എനിക്ക് തോന്നുന്നു വീട്ടുജോലിയിലൊക്കെ പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ട്.
0: അത് നമ്മളെപ്പോഴും പറയും, ഇപ്പം ഡിവോഴ്സ് കൂടുന്നുണ്ട്. പഴയതുപോലല്ല, മനുഷ്യർക്കിടയിൽ സ്നേഹമില്ല, ഡിവോഴ്സ് ഭയങ്കരമായിട്ട്. എന്തുകൊണ്ടാണ് കൂടുന്നത്? രണ്ട് വ്യക്തികൾക്ക് എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം എന്നതിനെ പറ്റി രണ്ട് വ്യക്തികൾക്കും ധാരണയുള്ളതുകൊണ്ടാണ്. പണ്ട് ഭർത്താവ് അടിച്ചാൽ കൊള്ളോണ്ട് നിൽക്കുന്നതാണ് ഒരു പതിവ്രതയായ ഒരു സ്ത്രീയുടെ ലക്ഷണമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇപ്പൊ സ്ത്രീക്ക് അറിയാം എന്റെ ശരീരത്തിൽ തൊടുന്നതിന് തെറ്റാണെന്നോ അതിനെ എന്നെ സംരക്ഷിക്കാൻ നിയമമുണ്ടെന്നും സ്ത്രീക്ക് അറിയാം.
1: നമ്മൾ അഭിനയത്തിലൂടെ കടന്നുപോയി, നാടൻ പാട്ടിലൂടെ കടന്നുപോയി, സൊസൈറ്റിയിലെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, അങ്ങനെ വിവിധ തലങ്ങളിലൂടെ കടന്നുപോയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ, നാടകം ചെയ്യാൻ സാധിക്കട്ടെ. ഈ പറഞ്ഞ പോലെയുള്ള ചിന്തകൾ കൺവേ ചെയ്യുന്ന നാടകം പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡയറക്ട് ചെയ്യാനോ ഒക്കെ സാധിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: നന്ദി സിവിൽ, ഇത്രയും നേരം എന്നോട് കൂടെ ഇരുന്ന് നല്ല ചോദ്യങ്ങൾ ചോദിക്കുകയും അത് ആസ്വദിക്കുകയും ഒക്കെ ചെയ്തതിന്. എന്റെ പരിപാടി ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന നല്ല ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ആകാശവാണി എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ്. ഏറ്റവും സന്തോഷത്തോടെ എല്ലാവർക്കും നല്ല ജീവിതം ആശംസിക്കുന്നു.
2: അഭിനേത്രിയും നാടൻപാട്ടു കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായി സിവിൽ ജിഹാദ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

സമയം 3:30. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അവൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ്. വയലാറിന്റെ ഗാനവരികൾ ജി ദേവരാജന്റെ സംഗീതം.

കല്യാണി മേനോൻ, പി മാധുരി, ലത, പി ജയചന്ദ്രൻ എന്നിവർ പാടിയ ഗാനം. ഗാനരചന എ പി ഗോപാലൻ, സംഗീതം ജി ദേവരാജൻ. ചിത്രം സ്വരങ്ങൾ സ്വപ്നങ്ങൾ.

0: ആകാശവാണി സമയം 4 മണി.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
3: എന്റെ പേര് സുജി.
2: സ്ഥലം?
3: കാട്ടാക്കട.
2: കാട്ടാക്കട എവിടെയാണ്? ഇപ്പൊ കാട്ടാക്കട ആണല്ലോ ട്രെൻഡ്.
3: കാട്ടാക്കട തടിമിനിന്റെ അവിടെ.
2: എന്ത് ചെയ്യണം ഇപ്പോ?
3: ഞാനിപ്പോ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
2: എവിടെയാണ്?
3: നാനാഞ്ചിറ.
2: ഈ ജോലിയിലോട്ട് വന്നപ്പോ എങ്ങനെയുണ്ട്?
3: അടിപൊളിയാണ്. മെഡിക്കൽ ഫീൽഡ് അല്ലേ, അപ്പം അതിന്റേതായ പ്രഷറും കാര്യങ്ങളും പിന്നെ എൻജോയ്മെന്റും ഒക്കെ ഉണ്ട്.
2: ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: വീട്ടില് അമ്മയുണ്ട്, പപ്പയുണ്ട്, ബ്രദർ ഉണ്ട്, ഞാനും.
2: ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് പരിപാടികളൊക്കെ?
3: ഒഴിവ് സമയം കിട്ടുമ്പോൾ കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെലവഴിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്.
2: ഫ്രണ്ട്സിനോടൊപ്പം എന്തൊക്കെയാണ് പ്രോഗ്രാംസ്?
3: യാത്രകളാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അവരെ കൂടെ കൂടുതലും ചായ കുടിയാണല്ലോ, അപ്പോൾ ഒരു വൈകുന്നേരം സമയമാകുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ചായ കുടിക്കുന്നു.
2: ഒരു ചായയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് രസമല്ലേ?
3: അതെ അതെ.
2: ഫുഡ് തേടി പല പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാറുണ്ടോ?
3: അങ്ങനെ ഫുഡിനോട് വലിയൊരു പ്രിയം നമുക്കില്ല. നമ്മൾ കൂടുതലും ചായ പ്രേമികളായതുകൊണ്ട്.
2: ഒരു ദിവസം എത്ര ചായ കുടിക്കും?
3: 2 ചായ.
2: അത് വളരെ കുറവാണല്ലോ.
3: കാരണം രാവിലെ കുടിക്കുന്നില്ല, വൈകിട്ട് കുടിക്കുന്നുണ്ടല്ലോ 2 പ്രാവശ്യം.
2: ഫ്രണ്ട്സിനോടൊപ്പം യാത്രകളൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു.
3: അതെ.
2: നിങ്ങളെല്ലാം ചേർന്ന് ഇപ്പോൾ ഈ അടുത്തായിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ?
3: പൊന്മുടി പോയിട്ടു.
2: എങ്ങനെ ഉണ്ടായിരുന്നു?
3: അടിപൊളിയായിരുന്നു.
2: അപ്പൊ എന്തായാലും അടിച്ചു പൊളിച്ചു.
3: തീർച്ചയായിട്ടും.
2: പാടുന്ന ആളാണോ?
3: ആ, ചെറുതായിട്ട്.
2: അപ്പൊ നമുക്കൊരു 2 വരെയും ശ്രമിച്ചു നോക്കിയാലോ?
3: അറിയത്തില്ല.
2: എന്തായാലും പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്.
3: അതെ അതെ അതെ.
2: എങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് കൂടുതൽ കേൾക്കാറുള്ളത്?
3: റൊമാൻറ്റിക്.
2: എന്താണ് ഇപ്പൊ റൊമാൻറ്റിക് സോങ്സിനോടൊരു കൂടുതൽ ഇഷ്ടം തോന്നാൻ?
3: ബിക്കോസ് ഒരാളോട്ട് ചെറുതായിട്ടൊന്ന് കമ്മിറ്റഡ് ആയതുകൊണ്ട്.
2: അപ്പൊ അതിന്റെ ഒരു
3: ഹാങ്ഓവർ.
2: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: നീ ഹിമമഴയായി.
2: ഇടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയിലെ ഗാനമാണല്ലേ?
3: അതെ അതെ അതെ.
2: ഇടക്കാലത്ത് സൂപ്പർ ഹിറ്റ് ആയിരുന്ന ഒരു പാട്ടാണ്.
3: അതെ അതെ.
2: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
3: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: ദർശന.
0: സ്ഥലം?
1: സ്ഥലം പേയാട് വെളപ്പിശാല.
0: എന്ത് ചെയ്യണം അപ്പോ?
1: എക്സ്റേ ടെക്നീഷ്യൻ ആണ്.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, ഹസ്ബൻഡിന്റെ ചേട്ടൻ.
0: ഒഴിവ് സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: പാട്ട് കേൾക്കും. വേറെ അങ്ങനെ
0: എഴുത്തോ അങ്ങനെ എന്തെങ്കിലും?
1: ഇല്ല. ഡാൻസ്?
0: ഡാൻസ് പഠിച്ചിട്ടുണ്ടോ?
1: പഠിച്ചിട്ടില്ല, എന്നാലും പാട്ടിട്ട കളിക്കും.
0: ഫ്രണ്ട്സിനോടൊപ്പം തന്നെ?
1: ആ അതെ.
0: സിനിമകളൊക്കെ ഇഷ്ടമാണോ?
1: അങ്ങനെ ഒരുപാട് കാണില്ല, ഇഷ്ടമാണ്.
0: പാട്ടുകൾ കൂടുതലായി ഇപ്പോ മലയാളം തന്നെയാണോ, തമിഴ്, ഹിന്ദി എല്ലാം കേൾക്കും? എങ്ങനെയാണ്?
1: തമിഴ്, മലയാളം മിക്സ്.
0: മെലഡീസ് ആണോ? അടിച്ചുപൊളിയാണോ?
1: അടിച്ചുപൊളി. മെലഡീസ് കേൾക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ
0: ഒരു സുഖം.
1: അടിച്ചുപൊളിയാകുമ്പോ നമുക്ക് ഒരുമിച്ച് നമുക്ക് തുള്ളാൻ
0: തോന്നും.
1: എനിക്കിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഒരു ഗാനം ചോദിച്ചാലേ ഇത് പറയാം.
1: ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്ത്.
0: ഡോക്ടർ ലവൻസിന് വരാം. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക്.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോൾ മറ്റൊരു സുഹൃത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
1: എൻ്റെ പേര് സർവേഷ്.
0: സർവേഷ്, ഒരു വെറൈറ്റി പേരാണ്.
1: അതെ.
0: സ്ഥലം എവിടെയാണ്?
1: കൈമനം, പാപ്പനംകുട്ടി.
0: എന്ത് ചെയ്യണം ഇപ്പോൾ?
1: ഞാനിപ്പോൾ ബി ബി എ കഴിഞ്ഞ് 3 ഇയർ കോഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത് എം ബിക്ക് അപ്ലൈ ചെയ്തു.
0: ഇപ്പോഴായിട്ട് പാസ് ഔട്ടാണോ?
1: ആ, ഇപ്പം പാസ് ഔട്ടായിരുന്നു.
0: ശരി. ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ?
1: ആ, കാരണം നമ്മൾ മൈസൂരായിരുന്നു, അപ്പം അവിടെ ആയിരുന്നു 3 വർഷവും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പം ചെറിയൊരു മിസ്സിങ്.
0: അപ്പോൾ അവിടെ സ്ഥലങ്ങളൊക്കെ ഏകദേശം കണ്ടിട്ടുണ്ടോ?
1: ആ, കണ്ടിട്ടുണ്ട്.
0: 3 വർഷം അവിടെ അടിച്ച് പൊളിച്ചു.
1: ആ, പഠിത്തവും എല്ലാം ഉണ്ട്, രണ്ടും ഒരുമിച്ച് ബാലൻസ് ചെയ്തു.
0: അവിടെ നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഫ്രണ്ട്സിനോടൊപ്പം?
1: ഏകദേശം മിക്ക സ്ഥലങ്ങളും. സൂ ആയാലും ശരി, പാലസ് ആയാലും ശരി, അവിടെ ദസറ വലിയ പരിപാടിയാണ്. 10 ദിവസം അവിടെ ഫുൾ പാലസിന്റെ അവിടെ തിരക്കായിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്.
0: വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ?
1: നല്ല എക്സ്പീരിയൻസ്.
0: അപ്പൊ അവിടുത്തെ ഒരു ഫുഡ് ഒക്കെ എങ്ങനെയായിരുന്നു?
1: ഫുഡ്
0: ഇഷ്ടപ്പെട്ടോ?
1: ഹോസ്റ്റലിൽ എത്തുമ്പോൾ കഷ്ടപ്പെട്ടു, കാരണം അത്രയും ആൾക്കാർക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കറിയിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടും.
0: ഫുള്ള് വെള്ളം തന്നെയായിരുന്നു അല്ലേ? അവിടെ കുക്ക് ചെയ്യായിരുന്നോ ഫ്രണ്ട്സിനോടൊപ്പം?
1: കെറ്റിലുണ്ട്, അപ്പൊ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നൂഡിൽസും അതും ഇതും ഒക്കെ.
0: ഇപ്പൊ അവിടെ കിട്ടുന്ന കുറച്ച് വെറൈറ്റി ഫുഡൊക്കെ ഒന്ന് പറയാമോ?
1: വെറൈറ്റി ആയിട്ട് അവിടെ അവരെ ബാത്ത് എന്ന് പറയും, റൈസാണ്. ബസ്മതി റൈസ് പോലത്തെ ഒരു സാധനം ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അത് കൊള്ളാം. പിന്നെ മൈസൂർ പാക്ക് അറിയാലോ അവിടുത്തെ. പിന്നെ അവരെ ഒരു ബിരിയാണിയാണ്, ദൊണ്ണ ബിരിയാണി എന്ന് പറയും, അത് കൊള്ളാം.
0: അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു അല്ലേ?
1: അടിപൊളി.
0: ഇനി ഇവിടെ തന്നെ ചെയ്യണമെന്നാണോ അതോ ദൂരോട്ട് എവിടെയെങ്കിലും എം ബി എ ചെയ്യണമെന്നാണോ ആഗ്രഹം?
1: ബാംഗ്ലൂർ.
0: അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും വരാൻ മനസ്സ് സമ്മതിക്കുന്നില്ല?
1: ഇല്ല ഇല്ല.
0: ഫ്രണ്ട്സ് എല്ലാം ചേർന്നപ്പോ എവിടെയെങ്കിലും യാത്രയൊക്കെ പോയിരുന്നോ?
1: ആ, അവരെ വീട്ടിൽ തന്നെ. ഇപ്പം കണ്ണൂരുള്ള ആളാണെങ്കിൽ കണ്ണൂർ നമ്മൾ പോകും, കാരണം അടുത്താണ് മൈസൂരിന്ന് ട്രാവൽ ചെയ്യാൻ. ഫ്രണ്ട്സുമായിട്ട് കണ്ണൂരും കോഴിക്കോടും.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിലെ അമ്മ, അച്ഛൻ, അനിയൻ.
0: അനിയനൊക്കെ എത്ര?
1: 10th കഴിഞ്ഞു.
0: പാടുന്ന ആളാണോ?
1: അല്ല അല്ല അല്ല.
0: പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്?
1: ഇഷ്ടപ്പെടുന്നു.
0: കൂടുതലും എങ്ങനെയുള്ള പാട്ടൊക്കെയാണ് കേൾക്കാറ്?
1: വിൻറ്റേജ്.
0: വിൻറ്റേജ് സോങ്സ് ഒക്കെയാണ് ഇഷ്ടം.
1: ആ,
0: എന്താണ് ഇപ്പോൾ അങ്ങനെ പഴയ ഗാനങ്ങളോട് ഒരു ഇഷ്ടം തോന്നാൻ? അതിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണ്?
1: ഇപ്പോഴത്തെ സോങ്സ് ഒക്കെ 4 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉള്ളൂ. പണ്ടത്തെ സോങ്സ് 8 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അറ്റൻഷൻ സ്പാൻ ആയാലും ശരി, അതിങ്ങനെ ഫുള്ള് നമുക്ക് കേൾക്കണം. മുമ്പ് ഇപ്പോഴത്തെ പാട്ടെല്ലാം തീരെയാണ്, അപ്പം പഴയ പാട്ടാണ്.
0: ഭാവിയിൽ എന്താണ് ലക്ഷ്യം?
1: എം ബി എ കഴിഞ്ഞ് ബിസിനസ്.
0: ഇന്ന് പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ശ്രീരാഗം, പവിത്രം സിനിമ.
0: ആ സിനിമയെ കണ്ടിട്ടുണ്ടോ?
1: ആ,
0: നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താ?
1: അഞ്ജന.
0: സ്ഥലം?
1: മംഗലക്കൽ, കാട്ടാക്കട മംഗലക്കൽ.
0: അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങളത്?
1: അവിടെ വിശേഷം, വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
0: എന്ത് ചെയ്യണം ഇപ്പോ?
1: ഞാൻ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു.
0: എവിടെയാണ്?
1: നാലാഞ്ചറ.
0: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലിയൊക്കെ നല്ല നൈസാണ്, മെഡിക്കൽ ഫീൽഡാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ട്, ഹാപ്പിനെസ്സും ഉണ്ട്.
0: അപ്പോൾ അങ്ങനെ ജോലിയൊക്കെ ആസ്വദിച്ച് പോവുകയാണ്?
1: അതെ, ആസ്വദിക്കുകയാണ്.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ പപ്പ, അമ്മ, ചേട്ടൻ, ചേച്ചി, മാരിഡാണ്, ഹസ്ബൻഡ്.
0: ഫ്രീ ടൈമായി കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്?
1: ആക്ടിവിറ്റീസ് കൂടുതൽ നേരം ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, പിന്നെ ഡാൻസ്.
0: ഡാൻസ് പഠിച്ചിട്ടുണ്ടോ?
1: ഡാൻസ് പഠിച്ചിട്ടില്ല, എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്, ഞാൻ ഡാൻസ് കളിക്കും.
0: നമ്മൾ കൂട്ടുകാരെ കൂടെ അങ്ങ് ചെയ്യും അത്രയാണ്.
1: അതെ, തന്നെ
0: ഫ്രണ്ട്സിലൊരു ഡാൻസ് മാസ്റ്ററെ കാണുമല്ലോ.
1: അത് ഞാൻ തന്നെ.
0: ഞാൻ തന്നെയാണ് ഡാൻസ് മാസ്റ്റർ വിക്രം.
1: അതെ അതെ.
0: എങ്ങനെയാണ് സ്റ്റെപ്പുകളൊക്കെ ഇടുന്നത്?
1: സ്റ്റെപ്പുകളൊക്കെ നല്ല അടിപൊളിയാ, വെറൈറ്റി.
0: എത്ര പേരുണ്ട് നിങ്ങളെ ബാച്ചിൽ ഡാൻസ് ഒക്കെ കളിക്കാൻ?
1: ഡാൻസിൽ നമുക്ക് ഒരു ആറഞ്ച് ഉണ്ട്.
0: എല്ലാവരും കൂടെ അങ്ങ് തകർക്കും?
1: തകർക്കും.
0: പുറത്ത് പോയി പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കാറുണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല, റീൽസ് ഒക്കെ ചെയ്തിടാറുണ്ട്.
0: അപ്പോൾ അത് തന്നെയാണ് പരിപാടി?
1: ആ, ഇൻസ്റ്റയിൽ ചെയ്യുന്നുണ്ട്.
0: സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ?
1: ആ, സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്.
0: എങ്ങനെ ഇപ്പോൾ ഫ്രണ്ട്സിനോട് പോകണോ ഫാമിലിയോട് പോകണോ കൂടുതൽ സിനിമകളൊക്കെ?
1: ഫ്രണ്ട്സിനോട് തന്നെ.
0: ഇപ്പോൾ അവസാനം കണ്ട ഒരു സിനിമ ഏതാ?
1: വാഴ.
0: എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ?
1: നൈസായിരുന്നു, ഹാഷിറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു.
0: പാടുന്ന ആളാണോ?
1: അല്ല.
0: നമുക്ക് രണ്ടു വരും ശ്രമിച്ചു
1: നോക്കിയാലും.
0: പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്?
1: ഇഷ്ടമാണ്, ഒരുപാട് കേൾക്കാറുണ്ട്.
0: ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ഗായികയൊക്കെ ചോദിച്ചാലോ?
1: ചിത്ര ചേച്ചി തന്നെയാണ് മെയിൻ. ഗായകനാണെങ്കിൽ കാർത്തിക് ഇഷ്ടമാണ്.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഈറൻ മേഘം.
0: ചിത്രം എന്ന സിനിമ അല്ലേ, എം ജി ശിവകുമാർ പാടിയ ഒരു ഗാനമാണ്.
1: അതെ അതെ, കാരണം സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മോഹൻലാലും.
0: നമ്മൾ എപ്പോഴൊക്കെ കണ്ടാലും നമുക്ക് ബോറടിക്കാത്തൊരു സിനിമ.
1: അതെ, ഇപ്പം ഇട്ടാലും ഞാൻ ഇരുന്ന് കണ്ടോളൂ.
0: അപ്പം നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ, തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. ജൂലൈ 13 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുന്താസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 13 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ നമ്മുടെ ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു.
1: ഇൻട്രവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും. ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി. സമയം 4:30. ഇനി 5 മണിവരെ നമുക്ക് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം എം ജി ശ്രീകുമാറും ചിത്രയും കൂട്ടരും പാടിയതാണ്. ചിത്രം സ്നേഹസാഗരം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: മാനത്തെ തമ്പ്രാന്റെ കൂടാരത്തൊട്ടാരത്തിൽ കതിരവനുണ്ട്.
1: അകലത്തകലത്തൊരു

0: ആകാശവാണി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 5 മണി. കേൾക്കാം
1: ഇയും ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. സംപ്രതി സംസ്കൃത പരിപാട്യാം രാമോ വിഗ്രഹവാൻ ധർമ്മഃ ഏകാ സമാലോചന ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷകഃ ഡോക്ടർ എൻ

0: പരശുരാജൻ കുടവട്ടൂർ.
1: രാമോ വിഗ്രഹവൻ ധർമ്മഃ ഏകാസമാലോചന. രാമായണവിധി നാമശ്രവണേന സർവൈരാദൃതം സർവമനോരഞ്ജകം പ്രാചേതസപ്രണീതം രാമായണമേവ സർവേഷാം സ്മൃതിമണ്ഡലം സമാശ്രിഷ്യത. സാർവകാലികം സാർവലൗകികം വിശ്വോത്തരം ചൈതദ്വാങ്മയം ലോകേസ്മിൻ സമേഷാം ചിന്തകാനാം ക്രാന്തദർശിനാം കവീശ്വരാണാം വാഗ്ദേവതാ വരപ്രസാദേന അനുഗ്രഹീതാനാം കലാകാരാണാം സർവോപരി സാധാരണാനാഞ്ച സ്വസ്വരംഗേഷു നിരതശയം സ്വാധീനമതനോത്. അതേവ സി രാജഗോപാലാചാര്യണ പ്രോക്തം. ഇൻഡീഡ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ദീസ് ഇതിഹാസാസ് ദ രാമായണ ആൻഡ് ദ മഹാഭാരതാസ് ഹാസ് ഹവ് കം ടു ബി റോ മെറ്റീരിയൽസ് ഫോർ ദ വർക്ക്സ് ഓഫ് ന്യൂമറസ് പോയറ്റ്സ് ആൻഡ് സെയിൻസ് ദാറ്റ് കെയിം ലേറ്റർ ടു റൈറ്റ് ഡ്രാമാസ് ആൻഡ് സിംഗ് പോയംസ് ആൻഡ് ഹിംസ് ടു കീപ് ദ നേഷൻ ഇൻ ദ സ്ട്രെയ്റ്റ് പാത്സ് സദുപദേശഹായവ കാവ്യസ്യ പരമോധർമ്മഃ ഭാരതീയാന സജ ഉത്തമാഭ്യുദയ അധമ വിനിപാത പ്രതിപാദനേനൈവ കവിഭിഃ ആവിഷ്ക്രിയത. അത്ര രാമായണേ കോന്നസ്മിൻ സാമ്പ്രതൻ ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ഇതി മഹർഷേഹ പ്രശ്നേന ലോകാനാം മാർഗദർശക അനന്വയ മഹിമാവാൻ ധീരോദാത്ത കശ്ചന മഹാപുരുഷ ഏവ ഭവേത് സ്വപ്രണീതസ്യ മഹാകാവ്യസ്യ നായക ഇതി ദൃഢനിശ്ചയ ഏവ കഥാനായകത്വേന ശ്രീരാമം അവതാരയിതും ഋഷീശ്വരമേനം പ്രാചോദയത്. അതയവ കാവ്യസ്മിൻ നായകത്വേന ഉപവർണിതേ ശ്രീരാമേ മനുഷ്യസഹജം ശക്തി ദൗർബല്യാനാം ആധിക്യം ന്യൂനത്വം ച ദരീദൃശ്യതേ. ധർമ്മഃ ത്യാഗഃ സത്യം ദയ പിതൃഭക്തിഃ ഭ്രാതൃസ്നേഹ ഇത്യാദീനി സനാതനമൂല്യാനി ചായേവ സദാ സർവത്ര തം അനുഗച്ഛന്തി. കിന്തു ചായം കേഷുത അവസരേഷു കോപാകുലഃ പരിഷാഷര ഉച്ചരൻ കരുണാർദ്ര ചിത്തഃ ദീനദീനം വിലവൻ ദൃശ്യതേ. അഭിചരാമഃ ആദികാവ്യസ്മിന്ന കേവലം പ്രജാക്ഷേമ തത്പര കശ്ചന മഹാരാജഃ കിന്തു കൃഷി ധർമ്മമൂർത്തിശ്ച ദോഷാപേക്ഷയ ഗുണപ്രകർഷേണ സനാതനധർമ്മസ്യ ആചരണേന പാലനേന ച മനുഷ്യത്വാദ് അമരത്വമായാദഃ കശ്ചന മഹാപുരുഷ ഏവ രാമായണേ ദൃശ്യമാനഃ രാമഃ. വിധിമാം ഋഷിഭിസ്തുല്യം കേവലം ധർമ്മമാസ്ഥിതം ആത്മാനം മനുഷ്യം മന്യേ രാമം ദശരഥാത്മജം ദൈവസമ്പാദിതോ ദോഷോ മാനുഷേണമയാചിതഃ ഏവമാദീനി രാമവാക്യാനി തസ്യ മാനുഷഭാവം പ്രകാശയതി. ശ്രീരാമഃ ധർമ്മസ്യ മൂർത്തീഭാവം ഇത്യഭിവ്യഞ്ജയതി രാമോ വിഗ്രഹവാൻ ധർമ്മഃ ഇതി രാമായണീയം വചനം. ജന്മസു മനുഷ്യജന്മമേവ മഹീയാൻ മനനശീലോ മനുഷ്യഃ ധർമാനുസാരേണ ഐഹികം ജീവിതം നയതി ചേത് അത്രൈവ സ്വർഗഃ നോ ചേത് അത്രൈവ നരകഃ. മനുഷ്യാണാം അഭ്യുദയം നിശ്രേയസഞ്ച ധർമ്മമാശ്രിത്യമേവ. അതയേവ ഋഷീശ്വരാഃ സുരയഃ ധർമ്മഭൂയിഷ്ടം ലോകക്രമം സംസ്ഥാപയിതും ധർമ്മമൂർത്തിത്വേന സ്വീയരചനാസു സർവേഷാം മാതൃകാരൂപേണ ഉത്തമകഥാപാത്രാൻ അവതാരയന്തി. കുതയിതി ചേത് സന്മാർഗചാരിണാം മഹാജനാനാം മാർഗഃ ഇതരോ ജനാഃ അനുഗച്ഛന്തി. മഹാകവിനാ വ്യാസേന ഉക്തം ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം മഹാജനോ യേന ഗത സബന്ധാഃ. ശ്രീനാരായണ ഗുരുദേവഃ ധർമ്മം ഏവം നിർവക്തി ധർമ്മയേവ പരം ശ്രേഷ്ഠം ധർമ്മയേവ മഹാധനം ധർമ്മ സർവത്ര വിജയി ഭവതു ശ്രേയസേ നൃണാം. മോക്ഷം ജീവിതസ്യ പരമോലക്ഷ്യഃ തദപി ധർമ്മേ പ്രതിഷ്ഠിതം ച ഏതാദൃശസ്യ ധർമ്മസ്യ സുസ്ഥിതിഹി അനിവാര്യമേവേത്യന്തർദർശനമേവ രാമകഥാപാത്ര സൃഷ്ടിയർത്ഥം ഋഷയഹേ ചോദന. രാമാധിപത് വർത്തിതവ്യം ന രാവണാധിപത് ഇതി ഉപദേശഃ ന വിസ്മർത്തവ്യഃ. യദ്യപി കേഷുചിത് കർമ്മസു അധർമ്മസ്യാംശോ അനുവാചകേഭ്യഃ ഗോചരീഭവതി തഥാപി രാമായണേ ആചരിതാനി സർവാണി കർമാണി ധർമാനുസാരിണീ. പുത്രധർമ്മ പരിപാലനാർത്ഥം രാജകീയ സുഖഭോഗാദീനി തെക്കുതം രാമോ വിമനസ്കഃ നാഭൂത്. ചീരവാസസം ആത്മസാത്കർത്തും രത്നഭാസുരം മകുടം തസ്മിൻ പ്രതിരോധം നാജായത. പിതുരാജ്ഞാം അക്ഷരശോ അനുപാലയിതും ദൃഢവ്രതോയം പിതൃദേവോ ഭവ ഇതി ഭാരതീയ സംസ്കൃതേഹ പ്രത്യക്ഷ നിദർശനമിവ സർവേഷാം പുരഃ നരീ നിർത്തി. രാമോ വദതി ലക്ഷ്മീചന്ദ്രാദ് അപയാദ്വാ ഹിമവാൻ വാ ഹിമം ത്യജേത് അതീയാത് സാഗരോ വേളാം ന പിതുരാജ്ഞാമഹം വിദുഹു. യതി പിതാ ദശരഥ ആജ്ഞാവതി തർഹി പാവകേ പതിതും അതിതീക്ഷ്ണം കരളം ഭോക്കതും അർണവേ നിവതിതും വാ സന്നദ്ധോയം രാമഃ

0: രാജ്ഞഃ പ്രതിജ്ഞാപാലനാർത്ഥം ജടാവൽക്കലം സപ്രശ്രയം ധാരയാമാസ. അഭിഷേകവിഘ്നവൃത്താന്തമാകർണ്യ തസ്മിൻ സന്തോഷം വാ സന്താപം വാ നോദിതഃ ഇത്യേതത് സുഖദുഃഖയോഃ തസ്യ സമഭാവം ദ്യോത്യതേ. അവിച വിഘ്നസ്യ കാരണഭൂതം കൈകേയീം പ്രതി ഈർഷ്യായാഃ ഈശൻ മാത്ര സ്ഫുരണോ വിന്ന അജായത ഇത്യേതത് തസ്യ അന്തസ്സംസ്കാരമാവേദയതിച്ച. രണാങ്കണേ തീഷ്ണേന വിശിഖേന നിബദന്തം സ്വഭ്രാതരം സൗമിത്രിം വിലോക്യ ഭാതൃസ്നേഹ പ്രചോദിതം അധികരണാർദ്രൻ രാമവിലാപം ശിലാഹൃദയസ്യ കസ്യാവചിത്തം നാർദ്രയതി. കിന്നുമേ സീതയാ കാര്യം കിംവാക്കാര്യം ജീവിതേനവ ശയാനം യുദ്ധേ വശ്യാമി ഭ്രാതരം യുതി നിർജിതം ശക്യാ സീതാ സമാനാരി പ്രാപ്തും ലോകേ വിജിന്നത ന ലക്ഷ്മണ സമോഭ്രാത സജീവ സാമ്പരായിക. പുനഃ സന്തത സഹചാരിണം സ്വപ്രാണതുല്യം ലക്ഷ്മണം മുനിവേഷധാരിണസ്യ യമധർമ്മസ്യ പ്രതിജ്ഞാം പാലയിതും തത്യാജയതി രാമസ്യ ത്യാഗശീലം ആവേദയതി. ഏകപത്നീവ്രതം സർവേഷാം മാർഗദർശകോയം മഹാപുരുഷ ഭാരതീയ കുടുംബജീവിതസ്യ ജീവാതിരിവ സർവോത്കർഷേണ വരീവർത്തി. പരസ്പര പ്രേമണ വിശ്വാസേന ജനീയമാനം ജീവിതം ഇഹ സ്വർഗം പ്രദാസ്യതി അന്യഥാ നരകഞ്ച. രാമസ്യ സ്വഭാവവിശേഷേ സ്വൽപമാത്രാംശാഃ അത്ര സംരക്ഷ്യന്തേ. കേവലേന മനുഷ്യസഹജേന ദൗർബല്യേന അഭിഭൂയമാനം ശ്രീരാമചന്ദ്രം രാമായണേ സുതരാം ദ്രഷ്ടും ശക്യതേ. രാവണസകാശാത് മോചിതാം സീതാം പ്രതി രാമേ സംജാതം ഹർഷം ദൈന്യം രോഷം ച സാധാരണജനോചിതമേവേതി വക്തം ന കാപി സംശീതിർവർത്തതേ. ശ്രീരാമസ്യ സീതാഭർസനം പശ്യ പ്രാപ്തചാരിത്രസന്ദേഹ മമ പ്രതിമുഖേ സ്ഥിത ദീപേ നേത്രാതുരസ്യേവ പ്രതികൂലാസി മേ ധൃതം. ലക്ഷ്മണേ ഭരദേവാത്വം ഗുരുബുദ്ധിം യഥാസുഖം സുഗ്രീവേ വാനരേന്ദ്രേവ രാക്ഷസേന്ദ്രേ വിഭീഷണ നിവേശയ മനസ്സീതേ തഥാവാ സുഖം ആത്മനഃ. അഗ്നിശുദ്ധം സഹധർമ്മിണീം അന്തർവത്നീം ജാനകീം മഹാരണ്യേ തിക്തവാനിത്യേത സാധുവാ ഇതി വിചികിത്സ സമുദയതി സഹൃദയാനാം. പ്രജാക്ഷേമ തത്പരാണാം രാജ്ഞാം പ്രജാഹിതമേവ പ്രധാനമിത്യുക്തി സീതാപരിത്യാഗേന സമീചീനം. കുതഃ അനാഗസി രാജ്ഞഃ ദണ്ഡനീതി ധർമ്മവിരോധമേവ ഏതത് ഭൂപതി രാമസ്യ അസമീക്ഷ്യകാരിത്വമേവ ദ്യോതയതി. ശൂർപ്പണകാ വിഷയേ സ്വാർത്ഥതാവശംവദഃ അഭവത് രാമഃ. രാമേ സാഭിലാഷാം താം ലക്ഷ്മണസകാശം പ്രേഷയാമാസേ തനുചിതം അവസരേസ്മിൻ ശ്രീനിവാസശാസ്ത്രണ അഭിപ്രായം ശ്രദ്ധേയമേവ. ഐ ഹവ് പർട്ടിക്കുലർലി നോ ഡൗട്ട് ഇൻ മൈൻഡ് that the poet intended to show us that Rama was just like other people in trying times. Samasadaha Ramayane sajedasam gocharibhudaha Shriramaha udatta gunagana bhuishtaha dosha revishtaha mahan gopi manushyaha kindu balagandhe yuttagandhe cha kojit kojit Ramaha Vishnor avadaramidi paramarsho drishyate. Kathapatrana manena tatpreda maharshihi lokan udbodhayati ത്യാഗേന സമാസാദിതം സർവം സനാതനം ജീവിതേ ലാളിത്യം ചിന്തായാം ഔന്നത്യം ച മനുഷ്യാൻ അമരത്വം നയതി. അഭിച സർവം ധർമ്മേ പ്രതിഷ്ഠിതം തസ്മാത് സർവേ ധർമ്മപരായണാഃ ഭവേയുഹു ച കാലേസ്മിൻ സർവേ ധർമ്മപരാംഖാഃ ത്യാഗവിമുഖാശ്ച കേവലം ഭൗതിക സുഖഭോഗ ഭോഗാർത്ഥം സ്വച്ഛന്ദം വിഹരന്തഃ ധർമ്മപദം വിസ്മരന്തി യദി സ്മരന്ത്യവി ചേത് തദാചരിതം വിമുഖായന്തേ. ജനാഹ ജനപദാഹ രാഷ്ട്രാശ്ച പരസ്പരം കലഹായമാനാഹ വർത്തന്തി. അലസതാ വിലസിതം ജനസഞ്ചയം ലക്ഷ്യബോധശൂന്യം യൗവതം പരസ്പര മൈത്രീരാഹിത്യം ചേത്യാദേഹ സർവത്ര വിഹരന്തി. താദൃശാൻ പ്രബോധയിതം ധർമ്മവദേ സമാനയിതം രാമസ്യ ജീവിത സന്ദേശ ബഹു ഉപയുജ്യതേ. മൂല്യരഹിത കേവല ഭൗതികോന്നതി ന ശാശ്വതി കിന്തു ലാളിത്യപൂർണ സനാതനമൂല്യാധിഷ്ഠിത ജീവിതരീതിരേവ നിത്യ പരിപൂർണ ചേതി രാമസ്യ ജീവിത ദർശനേന കവിഹി ലോകാൻ ഉദ്ബോധയതി.
1: ഇദാനീം സംസ്കൃത ഗാനാലാപനം ശൃണ്മഹാ.

സംസ്കൃത പരിപാട്യാം ഏതാവതഹ ശ്രുതഹ രാമോ വിഗ്രഹവാൻ ധർമ്മഹ ഏകാ സമാലോചന ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷകഃ ഡോക്ടർ എൻ വിശ്വരാജൻ കുടവട്ടൂർ. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.

0: ആകാശവാണി, നമുക്ക് കേൾക്കാം.
1: പാട്ടുകളം തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് കരിയം രാജനും സംഘവും.

ഡിജിറ്റൽ സേവനങ്ങൾ ഇനി ഓരോ വീട്ടുവാതിൽക്കലും. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയിലൂടെ ഗ്രാമങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റും ഡിജിറ്റൽ സാക്ഷരതയും ഉറപ്പാക്കുന്നു. ഇനി സർക്കാർ ആനുകൂല്യങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് അക്കൗണ്ടുകളിലേക്കെത്തും.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ, തടവുകാർ തുടങ്ങിയവർക്കു വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ്. ജൂലൈ 13 തീയതി തിങ്കളാഴ്ച രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 13 തീയതി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി ഹരിചരണും മൃദുല വരറും പാടിയത് ചിത്രം പട്ടം പോലെ.

0: ചലച്ചിത്രഗാനം സമാപിച്ചു. ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, പ്രേംജി കെ ഭാസി അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ശ്രീ കമലാംബികെ വന്ദേഹം എന്നാരംഭിക്കുന്നു ആദ്യഗാനം.

0: ജന്മദിനന്തോ.
1: ഇന്ന് വൈകിട്ട് 3 മണിക്ക് കൂട്ടുകാരിയിൽ.
0: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
1: അഭിനേത്രിയും നാടൻ പാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായുള്ള അഭിമുഖം കേൾക്കാം. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകിട്ട് 3 മണിക്ക്.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വത്തിന്റെ പ്രാധാന്യം, ഡോക്ടർ ദിവ്യ അർനായരുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി മ്യൂസിക് ടൈം, 8:00 നാടകം 3 ചോദ്യങ്ങൾ അവസാന ഭാഗം, ലിയോ ടോൾസ്റ്റോയുടെ ദ 3 ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടക ആവിഷ്കാരം, റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്, സംവിധാനം റൂബി ബാബു, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 കായിക ലോകം, ഫെൻസിംഗ് പരിശീലകനായ ശിവകുമാറുമായി അഭിമുഖം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, ഡോക്ടർ ആർ മാധുരി ദേവി അവതരിപ്പിക്കുന്ന വീണ കച്ചേരി, 11:00 സ്പോട്ട് ലൈറ്റ്, 11:15 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറിപ്പ് അവതരിപ്പിച്ചത്, 6:00 ഉഷമലരി, വയലോപ്പള്ളിയുടെ സർപ്പക്കാട് എന്ന കവിത, ആലപനം KS ലതിക മോഹൻ.

ആറ് പതിനഞ്ചിന് ഉദയഗീതം കെ എസ് ജോർജും സംഘവും പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിലെന്ന്, ആയിരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 76-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. 9 ഓർമ്മച്ചെപ്പ്, 10 എഴുത്തുപെട്ടി. 10:20 നിയമരംഗം, അവയവദാന നയം, നിയമവും മാനദണ്ഡങ്ങളും. അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 ബാലലോകം, തിരുവനന്തപുരം നന്ദിയോട് SKVHSS കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 എന്തൊരു മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി, ഗഞ്ചിറ വിദ്വാൻ ജി ഹരിശങ്കർ. 12 ഏകതാര ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രോലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും, ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 രഞ്ജിനി, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, 2:45 ഹരിതവാണി, കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര ഭാഗം 8, പ്രാവ്. 3 ചലച്ചിത്ര ഗാനങ്ങൾ. 4 സായന്തനം, കവിയും ഗാനരചയിതാവുമായ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള പങ്കെടുക്കുന്നു. 4:30 സൺഡേ സെലക്ഷൻസ്. 5 മൊഴിയുറവകൾ, ജീവിതപാതയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കവി ജി ശങ്കരക്കുറുപ്പ് പങ്കുവച്ച ജീവിതാനുഭവങ്ങൾ. തുടർന്ന് എന്റെ കഥാലോകം, ഉറൂബ് നടത്തിയ പ്രഭാഷണം. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഭക്തിഗാനങ്ങൾ, ഗിൽബർട്ട് ജോൺ പാടിയത്. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, PME വിദ്യ. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, പാൽകൂൺ ഉൽപാദന രീതികൾ, ഡോക്ടർ ഹീരാജിയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി, ചായക്കപ്പിലെ ബിസിനസ്, ലഘുനാടകം. തുടർന്ന് ഭാഗ്യ ഉണ്ണികൃഷ്ണൻ പാടുന്ന ലളിതഗാനം. 8 നാട്ടുചിന്ത, രാമൻ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഈശോദ് സിന്ധു. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട്. 9:30 അക്ഷര സൗരഭം, അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ വിപ്ലവകാരി, പൊൻകുന്നം വർക്കിയെക്കുറിച്ചുള്ള ചിത്രീകരണം. 10 രവി വാസരിയ അഖില ഭാരതീയ സംഗീത സഭ, കുമാർ മർദൂർ വോക്കൽ. 11:00 സുഭാഷിതം, പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് അവതരിപ്പിച്ചത്. 11:10 മുതൽ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8°C, കുറഞ്ഞ താപനില 24.5°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2°C, കുറഞ്ഞ താപനില 25.1°C. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NVS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസിൽ, 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: An Indian Prime Minister, he said the next visit would not take so long.
1: 40 साल के बाद कोई भारतीय पीएम न्यूजीलैंड की धरती पर आया है. ये मेरा सौभाग्य है. मैं न्यूजीलैंड के सभी निवासियों के लिए, आप सभी लोगों के लिए 140 करोड़ भारतीयों की शुभकामनाएं लेकर आया हूं. साथियों, प्रधानमंत्री के रूप में भले ही मेरा पहला न्यूजीलैंड दौरा है, लेकिन 25-30 साल पहले जब मैं किसी सरकार में भी हिस्सा नहीं था, सार्वजनिक जीवन में मुझे कोई जानता नहीं था, तब भी मुझे यहाँ न्यूजीलैंड आने का अवसर मिला था.
0: The Pradhan Mantri formalization of micro food processing enterprises scheme has crossed the milestone of sanctioning loans to more than 2 lakh micro food processing enterprises across the country. The scheme has leveraged project investments of over 20,300 crore rupees and generated nearly 11 lakh direct and indirect employment opportunities. Addressing a special event in New Delhi today, Union Minister for Food Processing Industries Chirag Paswan said the achievement is not merely a milestone to celebrate, but a strong foundation for the next phase of India's food processing growth story. Mr. Paswan also underlined the participation of women entrepreneurs at nearly 44% of all beneficiaries reflects the true spirit of women-led development, a cornerstone of Viksit Bharat. Union Railway and IT Minister Ashwini Vaishnav today announced plans to develop Hyderabad as a major high-speed rail hub with proposed bullet train corridors linking the city to Pune, Chennai and Bengaluru. Speaking at an industry event in Hyderabad, he said the high-speed rail network will significantly reduce travel time and strengthen connectivity among South India's major economic centres. The minister also highlighted India's growing electronics and semiconductor sectors, saying the country has adopted an AI as a service model and that Telangana is playing a key role in electronics manufacturing. A speedboat carrying Indian tourists capsized near Vietnam's Phu Quoc Island today. According to local media reports, 15 people are feared dead, while 21 people were rescued. The boat carrying 32 Indian tourists and 4 crew members overturned about 400 meters off Hon Mai Rut Ngai Island, triggering a rescue operation. The Indian Embassy in Hanoi today said the exact details of the incident are being ascertained as search and rescue operations by local authorities are ongoing. In the FIFA World Cup, Norway will take on England, while defending champions Argentina will clash with Switzerland in the quarterfinals to determine the remaining semi-finalists. The third quarterfinal match between Norway and England will be played at Miami Stadium with kick-off scheduled for 2:30 a.m. Indian Standard Time. Later, Argentina will face Switzerland at Kansas City Stadium at 6:30 a.m. Indian Standard Time. The Indian Women's compound team of Jyoti Surekha Vennam, Pritika Pradeep and Chikita Thaniparthi clinched the silver medal at the Archery World Cup Stage 4 in Madrid, Spain today. In the final, the Indian trio went down 228-232 to Colombia. The silver medal opened India's account in the season-ending tournament, with the contingent aiming to add more medals later in the day. And with that, we end this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. പാലക്കാട് ജില്ലാ വൃത്താന്തം.
3: നഗരത്തിലെ IMA ജംഗ്ഷൻ സിവിൽ സ്റ്റേഷൻ റോഡിലെ മണ്ണിടിഞ്ഞ് മലമ്പുഴ ജലസേചന കനാലിലേക്ക് വീണ പ്രദേശം ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് ജില്ലാ കളക്ടർ കെ സുധീർ അറിയിച്ചു. മഴ ശക്തമായതിനെ തുടർന്ന് ഇടിഞ്ഞു വീണ കനാലിന്റെ ഭിത്തി എത്രയും വേഗം പുനർനിർമ്മിക്കാൻ സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ഞായറാഴ്ചയ്ക്കകം മണ്ണ് നീക്കം ചെയ്ത് സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കണമെന്നാണ് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് ജില്ലയിൽ തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതിയിൽ ഈ മാസം 15 വരെ രജിസ്റ്റർ ചെയ്യാം. അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാമെന്ന് അധികൃതർ അറിയിച്ചു. ലഹരിമുക്ത വിദ്യാലയം വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി കെ എ തുളസി പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. ലഹരിക്കെതിരെ ശബ്ദമുയർത്തേണ്ട മുന്നണി പോരാളികളാണ് വിദ്യാർത്ഥികളെന്നും ലഹരി വിപത്തിൽ വീണുപോയവരെ ജീവിതത്തിലേക്ക്

0: കൊണ്ടുവരാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. പിരായിരി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം രമേശ് പിഷാരടി MLA നിർവഹിച്ചു. പഞ്ചായത്തിൽ പുതുതായി സ്ഥാപിച്ച മഴ മാപിനിയും MLA ഉദ്ഘാടനം ചെയ്തു. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി പച്ചക്കറി വിത്ത്, തൈകൾ, ജൈവ കീടരോഗ നിയന്ത്രണ ഉപാധികൾ എന്നിവയുടെ വിതരണവും ഫലവൃക്ഷ തൈകൾ, കാർഷിക യന്ത്രങ്ങൾ, ജൈവവളങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പനയും സംഘടിപ്പിച്ചു. മലമ്പുഴ ICDS പ്രോജക്ടിന് കീഴിലുള്ള വിവിധ അംഗനവാടികളിലെ വർക്കേഴ്സിനും സൂപ്പർവൈസർമാർക്കും വേണ്ടി ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി ക്ലാസ് നയിച്ചു. ഭക്ഷ്യഭദ്രതാ നിയമം അടിസ്ഥാനമാക്കി വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിധിയിൽ വരുന്ന പദ്ധതികളുടെ നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും അനധികൃതമായി മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് N. സരിത അറിയിച്ചു. പൊതുജനാരോഗ്യവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്നതിനും ജില്ലയെ മാലിന്യമുക്തമായി നിലനിർത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയതായും അവർ അറിയിച്ചു. പറമ്പിക്കുളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും ജില്ലാ സാക്ഷരതാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പറമ്പിക്കുളത്തെ വിവിധ ഉന്നതികളിൽ വായനാ മാസാചരണവും തുല്യതാ രജിസ്ട്രേഷൻ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. വനം വകുപ്പിന്റെയും സാക്ഷരതാ മിഷന്റെയും സംയുക്ത സംഘം പറമ്പിക്കുളം, ചുങ്കം, കൂരിയാർകുട്ടി, എർത്ത് ഡാം, അഞ്ചാം കോളനി തുടങ്ങിയ ഉന്നതികൾ സന്ദർശിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. പുസ്തകങ്ങളും വിതരണം ചെയ്തു. ജില്ലയിലെ ഭൂജല സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന നീർധാര പദ്ധതി തുടങ്ങി ഒരു വർഷത്തിൽ 42,530 പ്രവൃത്തികൾ പൂർത്തിയാക്കിയതായി വാർഷിക അവലോകന യോഗം വിലയിരുത്തി. ആകെ പ്രവൃത്തിയുടെ 92.68% പ്രവൃത്തികളാണ് പൂർത്തിയാക്കിയത്. അടുത്ത ഘട്ടത്തിൽ അംഗനവാടികളിലും വിദ്യാലയങ്ങളിലും ജലസംഭരണികൾ സ്ഥാപിക്കാനുള്ള പ്രപ്പോസൽ തയ്യാറാക്കും. ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മാനസികാരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉറക്കക്കുറവ് അനുഭവിക്കുന്നവർക്ക് പ്രത്യേക OP ആരംഭിച്ചു. ജീവിതശൈലി, മാനസിക സമ്മർദ്ദം, മൊബൈൽ ഫോൺ ഉപയോഗം എന്നിവ മൂലം ഉറക്കക്കുറവ് അനുഭവിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക OP ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ സേവനം ലഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. മലമ്പുഴ ആനക്കൽ കവ റോഡിൽ ശക്തമായ മഴയെ തുടർന്ന് ഒന്നാമ്പുഴ പാലത്തിന്റെ കൽവർട്ട് തകർന്ന സാഹചര്യത്തിൽ കർശന യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ അറിയിച്ചു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി റോഡ് സുരക്ഷിതമാക്കുന്നതുവരെ വിനോദസഞ്ചാരികൾക്കും ഭാരവാഹനങ്ങൾക്കുമാണ് പ്രദേശത്തേക്ക് സഞ്ചാര വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കാനായി ഡ്രൈ ഡേ ആചരിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി N. ശംസുദ്ദീൻ പറഞ്ഞു. വട്ടയനാട് ഗവൺമെന്റ് VHSS മാരിയില്ല മഴക്കാലം വിദ്യാലയങ്ങളിൽ പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡ്രൈ ഡേയുടെ ഭാഗമായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ക്യാമ്പയിനിൽ വിദ്യാലയങ്ങളിൽ മികച്ച പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വത്തിന്റെ പ്രാധാന്യം, ഡോക്ടർ ദിവ്യ ആർനായരുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് 6:50 വയലും വീടും. ഇന്ന് 7:35 യുവവാണി മ്യൂസിക് ടൈം. ഇന്ന് 8:00 നാടകം 3 ചോദ്യങ്ങൾ അവസാന ഭാഗം, ലിയോ ടോൾസ്റ്റോയുടെ ദ 3 ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടക ആവിഷ്കാരം, റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്, സംവിധാനം റൂബി ബാബു. മറക്കാതെ കേൾക്കുക ഇന്ന് 8:00 നാടകം 3 ചോദ്യങ്ങൾ അവസാന ഭാഗം. ഇന്ന് 9:15 കായിക ലോകം, ഫെൻസിംഗ് പരിശീലകനായ ശിവകുമാറുമായി അഭിമുഖം. 9:15 കായിക ലോകം. ഇന്ന് 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ.

നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 76-ാം ഭാഗം. നാളെ 8:30 നോവൽ സഞ്ചാരം. നാളെ 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. നാളെ രാവിലെ 10:20 നിയമരംഗം, അവയവ ദാന നയം, നിയമവും മാനദണ്ഡങ്ങളും. അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ സംസാരിക്കുന്നു. നാളെ രാവിലെ 10:20 നിയമരംഗം. നാളെ രാവിലെ 11:00 ബാലലോകം, തിരുവനന്തപുരം നന്ദിയോട് SKVHSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. നാളെ രാവിലെ 11:00 ബാലലോകത്തിൽ. നാളെ 11:30 എന്തരോ മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി, ഗെഞ്ചിറ വിദ്വാൻ ജി ഹരിശങ്കർ. നാളെ 11:30 എന്തരോ മഹാനുഭാവലു.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. നാളെ 2:45 ഹരിതവാണി കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പരയുടെ 8-ാം ഭാഗം പ്രാവ്. നാളെ 2:45 ഹരിതവാണി. നാളെ 4 മണിക്ക് സായന്തനം കവിയും ഗാനരചയിതാവുമായ ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള പങ്കെടുക്കുന്നു. നാളെ 4 മണിക്ക് സായന്തനം. നാളെ 5 മണിക്ക് മൊഴിയുറവുകൾ, ജീവിതപാതയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കവി ജി ശങ്കരക്കുറുപ്പ് പങ്കുവച്ച ജീവിത അനുഭവങ്ങൾ, തുടർന്ന് എന്റെ കഥാലോകം ഉറൂബ് എഴുതിയ പ്രഭാഷണം, ക്ഷമിക്കണം, ഉറൂബ് നടത്തിയ പ്രഭാഷണം നാളെ വൈകുന്നേരം 5 മണിക്ക് മൊഴിയുറവുകളിൽ.

0: നാളെ വൈകുന്നേരം 5:45 ഭക്തിഗാനങ്ങൾ, ഗിൽബർട്ട് ജോൺ പാടിയത്. നാളെ 6:50 വയലും വീടും, പാൽകൂൺ ഉൽപാദന രീതികൾ, ഡോക്ടർ ഹീരാജിയുമായി അഭിമുഖം. നാളെ 7:35 യുവവാണി, ചായക്കപ്പിലെ ബിസിനസ് ലഘുനാടകം, തുടർന്ന് ഭാഗ്യ ഉണ്ണികൃഷ്ണൻ പാടുന്ന ലളിതഗാനം. നാളെ മറക്കാതെ കേൾക്കുക 7:35 യുവവാണിയിൽ. നാളെ രാത്രി 8:00 നാട്ടുചിന്ത്, രാമൻ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. ആദൌ മുഖ്യാഃ വാർത്താഃ. ഭാരത് ന്യൂസിലാൻഡ് ദേശയോഃ ദ്വിപക്ഷീയ സംബന്ധാഃ സാമരിക സഹഭാഗിതാസ്തരേ സമേധിതാഃ. ത്രിംശദധികദ്വിസഹസ്രവർഷം യാവത് പാരസ്പരിക വ്യാപാരം ദ്വിഗുണീകൃത്യ പഞ്ചത്രിംശത് സഹസ്രകോടിരൂപ്യകാണാം ലക്ഷ്യം നിർധാരിതം. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ കഥനം. ന്യൂസിലാൻഡ് ദേശെ നിവസത ഭാരതീയ സമുദായേന ദ്വയോഃ രാഷ്ട്രയോഃ വികാസയാത്രായാം ഏകഃ മഹത്വപൂർണോ ഭാഗഃ ഊഢഃ. ഓക്ലാൻഡ് നഗരെ വിശാലം ഭാരതീയ പ്രവാസി സമുദായം ച സംബോധിതവാൻ അസൌ. രക്ഷാമന്ത്രിണാ രാജ്നാഥ് സിംഹേന സ്വദേശിതന്ത്രേണ നിർമ്മിതസ്യ IS മഹേന്ദ്രഗിരി യുദ്ധപോതസ്യ വിധിവത് ജലാവതരണം വിധാപിതം. സംസൂചിതം ച

0: यत् भारत न्यूजीलैंड संबंधः स्मृतये समान मूल्याय सहैव उज्ज्वल भविष्याय च निर्मितः। अवसरेऽस्मिन् न्यूजीलैंड प्रधानमन्त्रिणा क्रिस्टोफर लेक्सन इत्यमुना उभय देशयोः मध्ये वर्धमानस्य सामरिक आर्थिक सहयोगस्य अथ प्रगाढ संबंधस्य विशेषरूपेण उल्लेखो विहितः। रक्षामन्त्री राजनाथसिंहः अद्य प्रावोचत् यत् भारतं पारम्परिक रक्षाक्षमतां सहैव आधुनिक प्रौद्योगिकीं सुदृढीकृत्य एकां बलशालिनीं आत्मनिर्भरां रक्षासेनां निर्माति। तेन प्रतिपादितं यत् आगामी युद्धेषु कृत्रिम बुद्धिमत्तायाः एवमेव अन्येषां नवीन तन्त्राणां प्रयोगः भवितुमर्हति, परञ्च अन्तिमरूपेण विजयः राष्ट्रिय संकल्पेन वीरसैनिकैः सक्षम सैन्यशक्त्या एव प्राप्स्यते। रक्षामन्त्रिणा प्रोदीरितं यत् प्रौद्योगिकी पारम्परिक सैन्यबलं च परस्परं पूरकौ स्तः। सहैव भारतम् आत्मनिर्भर भारत संकल्पस्यान्तर्गतं द्वयोः अपि क्षेत्रयोः उत्कृष्टं प्रदर्शनं विधातुं कटिबद्धं वर्तते। श्रीराजनाथसिंहः अद्य विशाखापत्तनम् नगरे स्वदेशीयायाः प्रोजेक्ट 17A प्रणाल्याः षष्ठस्य INS महेन्द्रगिरि नामकस्य स्टेल्थ फ्रिगेट युद्धपोतस्य नौसेनायाः पूर्वीय पोतदले सम्मेलनम् समारोहं सम्बोधयन् आसीत्। केन्द्रीय मार्ग परिवहन अथ राजमार्ग मन्त्री नितिन गडकरी अद्य महाराष्ट्रस्य नागपुरे तृतीय ब्रिक्स परिवहन मन्त्रिणां परिषदः अध्यक्षतां विहितवान्। सम्मेलनस्यास्य समाप्त्यन्तरं वार्ताहरैः सह भाषमाणः असौ अब्रवीत् यत् बहुभ्यः देशेभ्यः समागतैः प्रतिनिधिभिः वैकल्पिक जैव इन्धनानाम् अथ प्रदूषण मुक्त प्रौद्योगिकीनाम् उपयोगेन भूमार्ग रेलमार्ग विमानयान जलमार्गेषु च कार्बन तटस्थ परिवहनं विकासयितुं कृतानां प्रयासानां विस्तरेण समीक्षा कृता। असौ प्रत्यपादयत् यत् ब्रिक्स सदस्य देशानां मध्ये संकट प्रतिरोधकाय सुस्थिराय च परिवहन क्षेत्राय परस्पर सहयोगं सुदृढं विधातुं आधुनिक प्रौद्योगिकीनां नूतनान्वेषणानां च आदान प्रदानं क्रियते। अद्य व्यावी चक्रवातः पूर्ण चीन सागरे प्रचण्ड वेगेन प्रवर्धमानः सन् जापानस्य दक्षिणेषु द्वीपेषु तीव्रवायुना सह अतिवृष्टिम् अजनयत्। अनेन सहैव तैवान देशः पूर्वीय चीन देशश्च चक्रवातस्य तट संघटनाय पूर्णतः सज्जो वर्तेते। ऋतुविभागस्य पूर्वानुमानानुगुणम् एषः चक्रवातः तैवान देशस्य उत्तरभागात् प्रातः एव चीन देशस्य झेन्जियांग प्रान्ते तटं प्रवेक्ष्यति। जापान देशस्य ओकिनावा प्रान्ते समुद्र तरंगाणां समाह्वानानन्तरं 200-तोप्यधिकाः विमानयानानि निरस्तीकृतानि। अद्य भारत इंग्लैंड क्रिकेट दलयोर्मध्ये प्रचलन्त्याः श्रृंखलायाः पञ्चमान्तिमश्च T20 अन्ताराष्ट्रिय स्पर्धा साउथैम्पटन नगरस्य यूटिलिटा बाउल क्रीडांगणे भविता। क्रीडेयं भारतीय समयानुसारं सायंकाले 7 समारप्स्यते। इति वार्ताः।
1: इपोल प्रादेशिक वार्तकൾ കേൾക്കാം।
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലന്റിനെയും നേരിടും. ന്യൂസിലന്റിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ശക്തമായ സ്തംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്ലാന്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ന്യൂസിലന്റ് ബന്ധം പരസ്പര സൌഹൃദത്തിലും പൊതുവായ മൂല്യങ്ങളിലും അധിഷ്ഠിതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10,000-ലധികം ഇന്ത്യൻ പ്രവാസികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വ്യോമ, ഉപരിതല, അന്തർവാഹിനി ഭീഷണികളെ ഒരുപോലെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമുദ്രമേഖലയിലെ രാജ്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കും. പ്രോജക്ട് 17A പദ്ധതിക്ക് കീഴിൽ നാവികസേനയുടെ ഭാഗമാകുന്ന 6-ാമത്തെ തദ്ദേശീയ യുദ്ധക്കപ്പലാണ് ഇത്. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വിഷ്ണുദാസ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ P പുകഴേന്തി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അദീല അബ്ദുള്ള എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു K കൺവീനർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതികൾ വിലയിരുത്തൽ, സുരക്ഷാ വീഴ്ചകൾ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. ദുരന്ത ബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാവുകയെന്നും പോലീസിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം വരുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 8 വരെ 6,632 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു.
3: പോലീസിന്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒരു കാര്യക്ഷമത, അക്കൌണ്ടബിലിറ്റി ഉറപ്പുവരുത്തുകയും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദൌത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ക്രൈമിന്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള സംവിധാനമായിരിക്കും കേരള പോലീസ് ഇനി ഉണ്ടാകുന്നത്.
2: കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് സൌജന്യ യാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ സൌകര്യമുണ്ടാകും. സർക്കാർ ഫണ്ടിനു പുറമെ CSR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗികൾക്ക് കിടക്ക ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ സേവനം ക്രമപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
4: CHS കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ വാർഡുകളുണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിനായിട്ട് ഉപയോഗിക്കും. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിക്കുമ്പോൾ സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ മാത്രമാക്കുകയാണ്. ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആശുപത്രിയിൽ അദ്ദേഹത്തിന് നിയോഗിക്കും.
2: സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വേരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൌൺ ഹാളിൽ വേരിഫിക്കേഷൻ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ജൂലൈ മുതൽ എല്ലാ ജില്ലകളിലും വേരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നിനെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ചൊക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള സംരക്ഷിതമല്ലാത്ത പ്രദേശങ്ങളായതിനാൽ ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
0: ഓണക്കാലത്തെ യാത്രാ തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക സർവീസുകൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് ട്രെയിനുകൾ അനുവദിച്ചത്. ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 5 വരെ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ്. വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മടക്കയാത്ര. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യത നേടാനുള്ള നിർണായക ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. മിയാമി സ്റ്റേഡിയത്തിൽ നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 തുടങ്ങും. നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ഈ മത്സരങ്ങളിലെ വിജയികൾ കൂടി എത്തുന്നതോടെ ലോകകപ്പിന്റെ സെമി ഫൈനൽ ചിത്രം വ്യക്തമാകും. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചതായി ഇന്ത്യൻ എംബസി. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. 21 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. കണ്ണൂർ പയ്യന്നൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധം. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് താടിയിലെ ചെറിയ മുറിവിന് ചികിത്സ തേടിയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കായി അനസ്തേഷ്യ നൽകിയതോടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് യു പി എസ് സി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റായ upsc.gov.in പരിശോധിക്കാം. സംസ്ഥാന കർഷക അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം. വള്ളംകളി ഉൾപ്പെടെയുള്ള പൊതു ഉത്സവ പരിപാടികളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി വിപുലമാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഇതിലൂടെ ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും യുവതലമുറയെ വഴിതിരിച്ചുവിടാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5-അംഗ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം.
3: സമ്മാനങ്ങൾ ഓർമ്മയായി സൂക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സമ്മാനമായി ലഭിച്ച ക്യാമറ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചാലോ? അത്തരം ഒരനുഭവമാണ് മലപ്പുറം സ്വദേശിയായ എ പി നൌഷാദിന്റേത്. വർഷങ്ങൾക്ക് മുൻപ് തന്റെ പിതാവ് സമ്മാനിച്ച യാഷിക DX അനലോഗ് ക്യാമറയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് പുതിയ വഴിത്തിരിവായത്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 800-ലധികം അപൂർവ ക്യാമറകളുടെ ഉടമയാണ് നൌഷാദ്. ഹോബിയായി തുടങ്ങിയ ശേഖരണം ഇന്ന്

രാജ്യത്തെ ശ്രദ്ധേയമായ ക്യാമറ ശേഖരങ്ങളിലൊന്നായി വളർന്നു. 25 രാജ്യങ്ങളിൽ നിന്നുള്ള 800-ലധികം അപൂർവ ക്യാമറകളുമായി ചരിത്രത്തിന്റെ നിശബ്ദ സാക്ഷിയായി മാറിയിരിക്കുകയാണ് നൌഷാദിന്റെ ഈ അപൂർവ ശേഖരം. ആദ്യകാലത്ത് കൂട്ടുകാർക്കിടയിൽ അഭിമാനമായി ക്യാമറ ഉപയോഗിച്ചിരുന്ന നൌഷാദ് പിന്നീട് ക്യാമറകളുടെ ചരിത്രത്തോടും നിർമ്മാണ വൈവിധ്യങ്ങളോടും ആകൃഷ്ടനാവുകയായിരുന്നു. വിന്റേജ് ബോക്സ് ക്യാമറകൾ, പോളറോയിഡുകൾ, അണ്ടർവാട്ടർ ക്യാമറകൾ, വീഡിയോ റെക്കോർഡറുകൾ, അപൂർവ സൈനിക ചാര ക്യാമറകൾ തുടങ്ങി നിരവധി അപൂർവ ശേഖരങ്ങൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ക്യാമറകൾക്ക് പുറമെ 1700-കളുടെ അവസാനകാലത്തെ പത്രങ്ങൾ, 200-ലധികം റേഡിയോകൾ, പേജറുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവയും ശേഖരത്തിലുണ്ട്. ഇതിനകം തന്നെ നിരവധി സ്കൂളുകളിലും കോളേജുകളിലുമായി അദ്ദേഹം 20 പ്രദർശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ അപൂർവ ശേഖരങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ വീടിനോട് ചേർന്ന് ഒരു മ്യൂസിയം സ്ഥാപിക്കാനാണ് നൌഷാദിന്റെ പദ്ധതി. ഒരു കാലത്ത് ദുർഗന്ധവും മാലിന്യ കൂമ്പാരവും നിറഞ്ഞിരുന്ന സ്ഥലം ഇന്ന് ശുചിത്വത്തിന്റെ മാതൃകയായി മാറിയിരിക്കുന്നു. ശുചിത്വം ഉറപ്പാക്കേണ്ട ഓഫീസ് തന്നെ മാലിന്യത്തിന്റെ പിടിയിലായിരുന്ന അവസ്ഥയിൽ നിന്ന് മാതൃകാപരമായ മാറ്റത്തിലേക്കാണ് കൊച്ചി നഗരസഭാ ഹെൽത്ത് ഓഫീസ് നടന്നെത്തിയത്. കൂട്ടായ പരിശ്രമവും ശക്തമായ നേതൃത്വവും ചേർന്നപ്പോൾ അസാധ്യമായി തോന്നിയ മാറ്റം യാഥാർത്ഥ്യമായി. ഹെൽത്ത് ഇൻസ്പെക്ടർ എം എസ് ഷിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശുചീകരണ മാലിന്യ നീക്ക പ്രവർത്തനങ്ങളുടെ ഫലമായി ഓഫീസിനും പരിസരത്തിനും പുതിയ മുഖം ലഭിച്ചു. കാലങ്ങളായി കെട്ടിക്കിടന്ന മാലിന്യം പൂർണമായും നീക്കം ചെയ്ത് പരിസരം വൃത്തിയാക്കിയതോടെ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ആരോഗ്യകരവും ശുചിത്വമുള്ളതുമായ അന്തരീക്ഷമൊരുക്കാൻ സാധിച്ചു. ശുചിത്വത്തിന് മാതൃകയാകേണ്ട ഒരു പൊതുസ്ഥാപനം അതിന്റെ യഥാർത്ഥ ദൌത്യത്തിലേക്ക് തിരിച്ചെത്തിയതായി ഈ മാറ്റത്തെ വിശേഷിപ്പിക്കാം. ശുചിത്വം എന്നത് ഒരു ദിവസത്തെ പ്രവർത്തനമല്ല, മറിച്ച് തുടർച്ചയായ ഉത്തരവാദിത്തമാണെന്ന സന്ദേശമാണ് ഈ ഇടപെടൽ സമൂഹത്തിന് നൽകുന്നത്. പൊതുസ്ഥാപനങ്ങൾ മാത്രമല്ല, ഓരോ വ്യക്തിയും സ്ഥാപനവും പരിസര ശുചിത്വം സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശ്രമം ചെയ്യുകിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. കവി KC കേശവപിള്ളയുടെ ഈ വരികൾ അന്വർത്ഥമാക്കും വിധം പരിശ്രമത്തിലൂടെ അസാധ്യമായി ഒന്നുമില്ല എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് പത്തനംതിട്ട സ്വദേശി അശ്വിൻ. പന്ത്, പ്ലേറ്റ്, പുസ്തകം തുടങ്ങി വിവിധ വസ്തുക്കൾ വിരൽത്തുമ്പിൽ അതിവിദഗ്ധമായി കറക്കി ബാലൻസ് ചെയ്യാനുള്ള അസാധാരണ കഴിവിലൂടെ അശ്വിൻ ശ്രദ്ധ നേടുകയാണ്. കഠിനമായ പരിശീലനവും ആത്മവിശ്വാസവുമാണ് ഈ മികവിന്റെ അടിത്തറ. തന്റെ വിരൽത്തുമ്പിലെ മായാജാലത്തിലൂടെ അശ്വിൻ 2020 ഗിന്നസ് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തം റെക്കോർഡ് മറികടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാധ്യമപ്രവർത്തകനായ അശ്വിൻ. പ്രതിഭ ജന്മസിദ്ധമാകണമെന്നില്ല, അത് നിരന്തര പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാവുന്നതാണ് എന്ന സന്ദേശമാണ് അശ്വിൻ യുവതലമുറയ്ക്ക് നൽകുന്നത്. മൊബൈൽ സ്ക്രീനുകൾക്കപ്പുറം സ്വന്തം കഴിവുകൾ കണ്ടെത്തി അവയെ മികവിലേക്ക് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അശ്വിന്റെ യാത്ര വലിയ പ്രചോദനമാണ്. ആത്മവിശ്വാസവും അർപ്പണബോധവും കൈവിടാതെ മുന്നേറിയാൽ സാധാരണക്കാരനും അസാധാരണ നേട്ടങ്ങൾ സ്വന്തമാക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ യുവാവ്. ഒരു കാലത്ത് കല്ലുവെട്ടിന്റെ മുറിവുകൾ മാത്രം ബാക്കിയാക്കിയ ഭൂമി ഇന്ന് പക്ഷികളുടെ പാട്ടും മരങ്ങളുടെ തണലും നിറഞ്ഞ ഹരിതവനം. മനുഷ്യന്റെ ആത്മാർത്ഥമായ പരിശ്രമം പ്രകൃതിക്ക് എങ്ങനെ പുതുജീവൻ നൽകുമെന്ന് തെളിയിക്കുന്നതാണ് കൊണ്ടോട്ടി സ്വദേശി മുസ്തഫയുടെ ഗ്രീൻ അറ. കല്ലുവെട്ട് പ്രവർത്തനങ്ങളാൽ നശിച്ചുകിടന്ന ഭൂമിയെ വർഷങ്ങളുടെ പരിശ്രമത്തിലൂടെ ഇദ്ദേഹം പച്ചപ്പിന്റെ ലോകമാക്കി മാറ്റിയിരിക്കുകയാണ്. കരിപ്പൂരിലെ ഉപേക്ഷിക്കപ്പെട്ട ഏകദേശം 5 ഏക്കർ കല്ലുമട പ്രദേശമാണ് ഇന്ന് ഗ്രീൻ അറ എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യനിർമ്മിത വനമായി മാറിയത്. 6 വർഷത്തിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 100 തദ്ദേശീയ മരങ്ങളും ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിച്ച് ജൈവവൈവിധ്യം വീണ്ടെടുക്കാൻ മുസ്തഫയ്ക്ക് കഴിഞ്ഞു. ഇന്ന് നിരവധി പക്ഷികളുടെയും ചെറുജീവികളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഈ പ്രദേശം ജൈവ വൈവിധ്യത്തിന്റെ സമ്പന്നത തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ മാത്രം പോരെന്നും

233 വർഷമായി ആൺകുട്ടികൾക്ക് മാത്രമായിരുന്ന പ്രവേശന രീതി അവസാനിപ്പിച്ച് ഈ അധ്യയന വർഷം മുതൽ പ്ലസ് വൺ ക്ലാസ്സിലേക്ക് ആദ്യമായി പെൺകുട്ടികൾക്കും പ്രവേശനം നൽകി. സ്കൂളിന്റെ ചരിത്രത്തിലെ നിർണായക നാഴികക്കല്ലായാണ് ഈ മാറ്റം വിലയിരുത്തപ്പെടുന്നത്. സഹവിദ്യാഭ്യാസത്തിലേക്കുള്ള ഈ ചുവടുവയ്പ് സമൂഹത്തിൽ ലിംഗസമത്വത്തിനും ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിനും ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഒരേ ക്ലാസ് മുറിയിൽ ഒരുമിച്ച് പഠിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന തലമുറയെ വളർത്തിയെടുക്കാൻ ഇത്തരം മാറ്റങ്ങൾ സഹായകമാകുമെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വിദ്യാർത്ഥിനികൾക്കായി പ്രത്യേക ശുചിമുറികൾ, വിശ്രമമുറി ഉൾപ്പെടെ ആവശ്യമായ സൌകര്യങ്ങളും സ്കൂൾ ഒരുക്കിയിട്ടുണ്ട്. വരും വർഷങ്ങളിൽ താഴ്ന്ന ക്ലാസുകളിലേക്കും പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകി പൂർണമായും സഹവിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് മാറാൻ സ്കൂൾ തയ്യാറെടുക്കുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഒരുക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റമാണ്. നല്ല വാർത്ത. ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായം ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, നന്മയുടെയും തിന്മയുടെയും പോരാട്ടമാണ് ജീവിതം. ക്ഷമയും വിശ്വാസവുമുള്ളവർക്കാണ് ഇവിടെ വിജയം. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പശുക്കളിലെ രോഗപ്രതിരോധം ശുചിത്വവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. അതിനു മുൻപായി ഇന്നത്തെ ചോദ്യം പറയാം. ഒരു പൗൾട്രി ഫാമിന് എപ്പോഴാണ് ലൈസൻസ് എടുക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. പശു വളർത്തൽ ഒരു മുഖ്യ ഉപജീവന മാർഗമാക്കി അതിലൂടെ ജീവിത ഭദ്രത ഊട്ടിയുറപ്പിച്ച ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ആഗ്രഹമുണ്ടെങ്കിലും പരിചയക്കുറവും ആശങ്കയും മൂലം പശു വളർത്തൽ ഉപേക്ഷിക്കുന്നവരും ഒട്ടും കുറവല്ല. സ്ഥലപരിമിതിയും പശുക്കളെ ബാധിക്കുന്ന രോഗങ്ങളുമൊക്കെ അതിന്റെ ഒരു പ്രധാന കാരണമാകാം. മനുഷ്യർക്കെന്ന പോലെ കന്നുകാലികൾക്കും വളരെ പെട്ടെന്ന് രോഗം പിടിപെടാറുണ്ട്. പശുക്കളിൽ രോഗം വരാതിരിക്കാനും പടർന്നു പിടിക്കാതിരിക്കാനും നാം വളരെയധികം ശ്രദ്ധിക്കണം. രോഗസംക്രമണം, പ്രതിരോധ നടപടികൾ എന്നിവയിൽ പിഴവുകളുണ്ടായാൽ കർഷകർക്ക് വലിയ സാമ്പത്തിക

0: ആർത്ഥിക നഷ്ടമുണ്ടാകുന്നു. പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വം വളരെ പ്രധാനമാണ്. വളരെ നല്ല രീതിയിൽ ശുചിത്വം പാലിക്കുന്നതിലൂടെ അവയെ ബാധിക്കുന്ന രോഗങ്ങൾ ഒരു പരിധിവരെ തടയാനും ചികിത്സാ ചെലവ് കുറയ്ക്കാനും സാധിക്കുന്നു. പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെൻചെമ്പ് വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ ദിവ്യ ആർ നായരാണ്. ഷിബു ജോർജ് ഡോക്ടർ ദിവ്യ ആർ നായരുമായി സംസാരിക്കുന്നു.
1: ഡോക്ടർ ദിവ്യ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ ദിവ്യ, പശുക്കളുടെ രോഗപ്രതിരോധത്തിന് വേണ്ടി ശുചിത്വത്തിന്റെ പ്രാധാന്യം എന്തുവാ, ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം.
2: നമ്മുടെ ക്ഷീരകർഷകർക്ക് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് പശുക്കൾക്ക് രോഗം വരുമ്പോഴാണ്. അപ്പൊ രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടി നല്ലത് രോഗം വരാതെ ഇരിക്കുന്നത്. അപ്പൊ ക്ഷീരകർഷകരെല്ലാം അവഗണിക്കുന്നതും എന്നാൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ശുചിത്വം. ശുചിത്വം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തൊഴുത്തിന്റെയും പരിസരത്തിന്റെയും ശുചിത്വം.
1: ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് തൊഴുത്തിനെ പറ്റി തന്നെ സംസാരിക്കാം. എന്നാൽ പശുക്കൾ അവിടെ തന്നെയാണല്ലോ അധികം സമയവും ചെലവഴിക്കുന്നത്. അപ്പം തൊഴുത്തിന്റെ ശുചിത്വത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ തൊഴുത്ത് നമ്മൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: ഫസ്റ്റ് തന്നെ അധികം നീർവാർച്ച ഉള്ളതും എന്നാൽ വെള്ളം കെട്ടി നിൽക്കാത്തതുമായിട്ടുള്ള സ്ഥലത്താണ് തൊഴുത്ത് ഉണ്ടാക്കേണ്ടത്. തൊഴുത്ത് പണിയുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് തന്നെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കണം തൊഴുത്ത് പണിയേണ്ടത്. അങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ പണിയുമ്പോൾ സൂര്യപ്രകാശം ദിവസവും 1-2 മണിക്കൂറെങ്കിലും നമ്മൾ തൊഴുത്തിൽ വീഴും. അതുവഴി തൊഴുത്ത് നല്ല ഡ്രൈ ആയി കിടക്കാനും അതുപോലെ തന്നെ സൂര്യപ്രകാശം നല്ലൊരു അണുനാശിനിയാണ്. അപ്പം ഇത്രയും നേരം സൂര്യപ്രകാശം കിട്ടി തൊഴുത്ത് നല്ല ഡ്രൈ ആയി കിടന്നു കഴിഞ്ഞാൽ അത് തന്നെ ശുചിത്വത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ തറയിൽ നിന്ന് നമ്മൾ ഒരു 15 സെന്റിമീറ്ററെങ്കിലും അടിസ്ഥാനം ഇട്ടിട്ട് വേണം തൊഴുത്ത് പണിയേണ്ടത്. തൊഴുത്തിന്റെ തറ അത്യാവശ്യം പരുപരുത്തതാണ്, അധികം മിനുസമാവാനും പാടില്ല. അത്യാവശ്യം ഒരുമാതിരി പരുപരുത്തതായിരിക്കണം, തറ കോൺക്രീറ്റ് ചെയ്തതായിരിക്കണം. പിന്നെ നമ്മൾ തൊഴുത്ത് പണിയുമ്പോൾ തന്നെ ഒരു 40 സെന്റിമീറ്ററിന് 1 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ ചരിവിടണം. സ്ലോപ്പ് ഇടുന്ന എന്താന്ന് വെച്ചാൽ ഈ മൂത്രവും വെള്ളവും ഒക്കെ പെട്ടെന്ന് ഒഴുകി പോവാനായിട്ടിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒഴുകി പോവാനായിട്ട് നമുക്ക് പശു നിൽക്കുന്നതിന്റെ ബാക്കിലായിട്ട് ഒരു 30 സെന്റിമീറ്റർ വ്യാസത്തിൽ ഒരു ഓവ് ചാല് കൊടുക്കണം. അപ്പൊ ഈ മൂത്രവും വെള്ളവും ഒക്കെ ഇതിൽ കൂടെ അങ്ങ് ഒഴുകി അതൊരു മൂത്ര ടാങ്ക് ഉണ്ടാക്കി അതിൽ ശേഖരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള മാർഗം. പിന്നെ തൊഴുത്തിന്റെ പരിസരത്തായിട്ട് തന്നെ നമുക്ക് ചാണകക്കുഴി ഉണ്ടാക്കണം. ചാണകക്കുഴി ഉണ്ടാക്കുമ്പോൾ അതിന് എപ്പോഴും ഒരു മേൽക്കൂര ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴുത്തിന്റെ മേൽക്കൂര പണിയുമ്പം അത് കുറച്ച് ഉയരത്തിൽ പണിതാൽ നമുക്ക് വായുസഞ്ചാരം ഉറപ്പാക്കാം. വായുസഞ്ചാരം മാത്രമല്ല, തൊഴുത്തിൽ ദുർഗന്ധം ഉണ്ടെങ്കിൽ അത് ഇല്ലാതിരിക്കാൻ ഇങ്ങനെ മേൽക്കൂര ഉയരത്തിൽ പണിയുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഈ പുറംഭിത്തികളില്ലേ, പുറംഭിത്തികൾ ഒരു 3 അടിയിൽ കൂടുതൽ ഉയരത്തിൽ പണിയേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ നല്ല കാറ്റും വെളിച്ചവും തൊഴുത്തിനുള്ളിൽ എപ്പോഴും ഉണ്ടാവും.
1: മാഡം സൂചിപ്പിച്ചില്ലേ തൊഴുത്ത് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കണം, ഉണങ്ങിയിരിക്കണം.
2: അതെ.
1: അപ്പം ഇതിൽ ഒരു വെറ്റ്നസ് അല്ലെങ്കിൽ എപ്പോഴും ഒരു നനഞ്ഞു കിടന്നാലും രോഗങ്ങളുടെ സാധ്യതകൾ കൂടുമല്ലേ?
2: തീർച്ചയായിട്ടും തൊഴുത്ത് എപ്പോഴും നനഞ്ഞിരിക്കുന്നത് നന്നായി ഈർപ്പം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ അത് എത്തിക്കും. എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കുന്ന തറയിൽ രോഗാണുക്കൾ പെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വൃത്തിഹീനമായ തൊഴുത്തിന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നേരിടുന്ന ക്ഷീരകർഷകർ നേരിടുന്ന ഒരു അസുഖമാണ് അകിട് വീക്കം. അത് വൃത്തിഹീനമായ തറയിൽ നിന്നാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പം ഈ ചാണകവും മൂത്രമൊക്കെ തറയിൽ കെട്ടി നിന്നു കഴിഞ്ഞാൽ പശുക്കൾ കറവ കഴിഞ്ഞിട്ട് ഇതിനകത്ത് കിടക്കാൻ ഇടവരും. അപ്പം അങ്ങനെ കിടക്കാൻ വരുമ്പം ഈ മുലക്കണ്ണുകൾ കറവ കഴിഞ്ഞിട്ട് കുറച്ചു നേരം തുറന്നിരിക്കും. അപ്പം ഈ വൃത്തിഹീനമായിട്ടുള്ള ഈ തറയിൽ കിടക്കുന്ന പശുക്കൾ മുലക്കണ്ണിലൂടെ രോഗാണുക്കൾ അകത്തേക്ക് കയറി അകിട് വീക്കം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പശുക്കൾ ഹീറ്റിലായിരിക്കുന്ന സമയത്ത് ഗർഭാശയ മുഖം തുറന്നിരിക്കും. അപ്പം ഈറ്റത്തിലൂടെ രോഗാണുക്കൾ കയറി ആ ഗർഭാശയ വീക്കവും അനുബന്ധമായിട്ട് പിന്നെ വന്ധ്യതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം തൊഴുത്തിൽ ചാണകവും മൂത്രമൊക്കെ കെട്ടി നിൽക്കുന്നത് ഈച്ചയും കൊതുകൊക്കെ പെറ്റുപെരുകാനുള്ള സാധ്യതയും കൂട്ടും. പിന്നെ സ്ഥിരമായിട്ട് നനഞ്ഞിരിക്കുന്ന തൊഴുത്തിൽ പശുക്കൾ സ്ഥിരമായിട്ട് അതിനകത്താണ് നിൽക്കുന്നത്. അപ്പം കുളമ്പ് നല്ല സോഫ്റ്റാവും മൃദുവാവും. പശുക്കളുടെ കുളമ്പ് സോഫ്റ്റ് ആവുമ്പം രോഗം കൂടുതലായിട്ട് കുളമ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് കുളമ്പ് ചീയൽ, കുളമ്പിനെ പൊട്ടുന്നത്, പിന്നെ കുളമ്പ് തേയ്മാനം, അതുപോലുള്ള അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പശുക്കളുടെ തൊലിപ്പുറത്ത് ഉള്ള ഫംഗസ് ബാധയൊക്കെ ഈർപ്പം കൂടുതലായിരിക്കുമ്പം കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ പോഡോഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, കാലിൽ വരുന്നൊരു അസുഖം, അതും ഈർപ്പം ഉള്ള തൊഴുത്തിൽ അധികമായിട്ട് കാണുന്നുണ്ട്.
1: അപ്പൊ ഈ തൊഴുത്ത് വൃത്തിയാക്കുമ്പം സാധാരണമായി നമ്മൾ വെള്ളം ഒഴിച്ചങ്ങ് വൃത്തിയാക്കാറുണ്ട്. ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ ഇതിനു വേണ്ടി?
2: നമുക്ക് ദിവസവും തൊഴുത്ത് വൃത്തിയാക്കാൻ വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി. ക്ഷീരകർഷകരെല്ലാം പശുക്കളെ കുളിപ്പിച്ചിട്ടായിരിക്കും തൊഴുത്ത് കഴുകുന്നത്. അപ്പൊ രാവിലെ തന്നെ പശുക്കളെ കുളിപ്പിച്ചതിന് ശേഷം അതിനെ തൊഴുത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പൊ നമുക്ക് തൊഴുത്ത് വൃത്തിയാക്കാൻ എളുപ്പമായിരിക്കണം. ഈ പശുവിനെ കുളിപ്പിക്കുന്നത് ആൾക്കാർ 2-3 തവണയൊക്കെ കുളിപ്പിക്കുന്നവരുണ്ടാവും. 1 തവണ ദിവസവും കുളിപ്പിച്ചാൽ മതിയാവും. ഇപ്പൊ വേനലായിരിക്കുമ്പം ഒന്നിൽ കൂടുതൽ തവണ കുളിപ്പിക്കുന്നത്. അതിന്

0: പകരം ഈ നനഞ്ഞ ചണച്ചാക്ക് പശുവിൻ്റെ മേത്തിട്ട് കൊടുക്കാം, പിന്നെ ഫാനിട്ട് കൊടുക്കാം തൊഴുത്തിൽ. അങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി തൊഴുത്തിൻ്റെ തറ ഡ്രൈ ആയിട്ട് കിടക്കാൻ പറ്റും. പശുക്കളെ കുളിപ്പിക്കുന്ന നമ്മൾ ചകിരി പോലുള്ള സാധനങ്ങൾ വെച്ച് ഉരച്ച് കഴുകി വൃത്തിയാക്കാം. പിന്നെ നമുക്ക് ബ്രഷ് ചെയ്യാം, ദിവസവും ഒരു നേരമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ പശുക്കളുടെ ദേഹത്ത് ഇളകിയിരിക്കുന്ന രോമങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം പോകുന്നതിന് സഹായിക്കും. സാധാരണ നമ്മൾ വീടുകളിൽ നിന്ന് പാല് വാങ്ങിക്കുന്നവർക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ രോമമൊക്കെ കാണും. അത് ഒഴിവാക്കാൻ നമുക്ക് ഡെയിലി ബ്രഷ് ചെയ്യുന്നത് കൊണ്ട് സഹായിക്കും. അപ്പം പശുവിനെ നമ്മൾ കുളിപ്പിച്ച് മാറ്റിക്കഴിഞ്ഞ് പിന്നെ തറ നന്നായിട്ട് നമ്മൾ അടിച്ച് കഴുകി വൃത്തിയാക്കണം വെള്ളം ഉപയോഗിച്ച്. അപ്പം പുൽത്തൊട്ടിയും വെള്ളത്തൊട്ടിയും എല്ലാം ഇതുപോലെ തന്നെ വൃത്തിയാക്കണം. പിന്നെ നമ്മൾ പുറംഭിത്തികൾ കാര്യം പറഞ്ഞായിരുന്നു, പുറംഭിത്തികൾ 1.5 മീറ്റർ ഉയരത്തിൽ വരെയെങ്കിലും നന്നായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കണം. ഡെയിലി ഇങ്ങനെ ചെയ്താൽ മതി.
1: ഇങ്ങനെ ചെയ്താൽ നമുക്ക് മിക്ക രോഗങ്ങളും ഇതിൽ നിന്ന് വരുന്ന രോഗങ്ങളെയൊക്കെ മാറ്റി സാധിക്കും.
0: ഡെയിലി രാവിലെ ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ പിന്നെ തൊഴുത്ത് നല്ല ഡ്രൈ ആയിട്ട് കിടക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ സ്ഥലം ഉള്ളവർക്ക്, പറമ്പൊക്കെ ഉള്ളവർക്ക് പശുവിനെ തണലത്ത് പറമ്പിൽ നിർത്താം. പിന്നെ അവർ ഉച്ച കഴിഞ്ഞിട്ട് കറക്കാൻ സമയത്തിന് തൊട്ട് മുമ്പായിരിക്കും കയറ്റുന്നത്. അപ്പൊ ആ സമയത്ത് നല്ല ഈർപ്പരഹിതമായി ക്ലീനാക്കി കിടക്കും.
1: ഡെയിലി കഴുകുമ്പോൾ നമ്മൾ ഈ അണുനാശിനികൾ ഉപയോഗിക്കണോ, അതിന്റെ ആവശ്യം വരുന്നുണ്ടോ?
0: അണുനാശിനികൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ക്ലീനിങ്ങിന് ഉപയോഗിക്കാം. നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്ന അണുനാശിനികൾ നിഷ്കർഷിക്കുന്നത് അലക്കുകാരം, വളരെ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന ഒന്നാണ് അലക്കുകാരം. അലക്കുകാരം ഉപയോഗിക്കാം, കുമ്മായം ഉപയോഗിക്കാം, പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പിന്നെ കുർസോൾ എന്നുള്ള രാസവസ്തുപ്പ് കിട്ടുന്നുണ്ട്. അതെല്ലാം ഈ നാലെണ്ണമാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതിനകത്ത് അലക്കുകാരം നമ്മളെപ്പോഴും 4% വീര്യമുള്ള ലായനി ആക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കുമ്മായം നമ്മൾ 1/2 കിലോ കുമ്മായം 4 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് തൊഴുത്ത് കഴുകാം. ഇനി കുമ്മായം തന്നെ നമുക്ക് പൊടിയായിട്ട് വിതറാം. മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ പൊടിയായിട്ട് തൊഴുത്തിലൊക്കെ വിതറി ഒരു നിശ്ചിത സമയം, ഒരു 30 മിനിറ്റോ 1 മണിക്കൂറോ ഒരു കോൺടാക്ട് പീരീഡ് കൊടുത്തതിന് ശേഷം പിന്നെ അത് അടിച്ച് കഴുകി കളയാം. അങ്ങനെയും കുമ്മായം ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് 1:10,000 എന്നുള്ള ഒരു കണക്കിൽ, അതായത് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു 3-4 തരി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ട് അത് കൊണ്ട് തൊഴുത്ത് കഴുകാം. കുർസോൾ എന്ന് പറഞ്ഞ രാസവസ്തുവാണെങ്കിൽ നമുക്ക് 1% വീര്യത്തിലാണ് അത് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ആഴ്ചതോറും ഒരു
1: ഉപയോഗിച്ചാൽ മതി. ദിവസം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ തൊഴുത്തിന് എങ്ങനെ നമ്മൾ ശുചീകരിച്ച് വെക്കുന്നത്, തൊഴുത്ത് എങ്ങനെ നമ്മൾ പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ വേണം വിശദമായിട്ട് തന്നെ പറഞ്ഞ്. പക്ഷെ തൊഴുത്തിന്റെ പരിസരം, അതിന്റെ ശുചിത്വവും അത്രയും പ്രാധാന്യമുള്ളതല്ലേ?
0: അതെ അതെ. തൊഴുത്തിന്റെ പരിസരത്ത് നമ്മൾ ഒരിക്കലും മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. പരിസരത്ത് വെള്ളവും ചാണകവും കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. എന്നും അവിടുത്തെ ചപ്പ് ചവറുകൾ നീക്കി വൃത്തിയാക്കണം. പിന്നെ സന്ധ്യാസമയത്ത് നമുക്ക് കുന്തിരിക്കവും ശീമക്കൊന്ന ഇലയില്ലേ, അതും വെച്ചിട്ട് പുക ഇട്ടു കൊടുക്കാം. അത് നല്ലതാണ്, അത് പ്രാണികളെയും കീടങ്ങളെയൊക്കെ അകറ്റാൻ ഒരു പരിധിവരെ സഹായിക്കും. പിന്നെ നമ്മൾ ചാണകക്കുഴി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ചാണകക്കുഴി തൊഴുത്തിൽ നിന്നും ഇത്ര അകലെ വേണോ അത്രയും നല്ലതാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് എപ്പോഴും കീടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ആൾക്കാർക്ക് ഈ ചാണകം ചുമന്നുകൊണ്ട് ഈ കുഴിയിൽ ഇടാൻ പോകാനുള്ള ആ ബുദ്ധിമുട്ട് കാരണം 1 മീറ്ററെങ്കിലും ചാണകക്കുഴി തൊഴുത്തിൽ നിന്ന് അകലത്തിലായിരിക്കണം. ഇനി ചാണകക്കുഴിക്ക് മേൽക്കൂര എന്തായാലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ മൂത്രവും വെള്ളവും ഒക്കെ ശേഖരിക്കാനായിട്ട് ഒരു മൂത്ര ടാങ്ക് ഉണ്ടായിരിക്കണം, അതിനും മേൽമൂടി ഉണ്ടായിരിക്കണം. ചാണകക്കുഴിയിൽ നമുക്ക് കുമ്മായവും ബ്ലീച്ചിങ് പൗഡറും ചേർന്ന മിശ്രിതം വെച്ചിട്ട് ഇടയ്ക്ക് ഇട്ടു കൊടുക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ കുമ്മായത്തിൽ 250 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ മിക്സ് ചെയ്ത് അത് ഈ ചാണകക്കുഴിയിൽ ഇട്ടു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ തൊഴുത്തിലെ വേസ്റ്റും പുല്ലിന്റെ വേസ്റ്റും ചാണകവും ഒക്കെ ഏറ്റവും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ബയോഗ്യാസ് പ്ലാന്റ് വഴി നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സ്ലറി കിട്ടും, നമുക്ക് വീട്ടിലാവശ്യത്തിനുള്ള വൈദ്യുതിയും നമുക്ക് അതിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ തൊഴുത്തിന് ചുറ്റും കളകളും കുറ്റിച്ചെടികളും ഒക്കെ വളർന്നു നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. പിന്നെ തൊഴുത്തിന്റെ ചുറ്റുമുള്ള ഈ വെള്ളക്കെട്ടൊക്കെ പരമാവധി ഒഴിവാക്കണം. കാരണം പശുക്കൾ മലിനജലം കുടിക്കാൻ ഇടവരുത്തരുത്. അതുപോലെ ചേറിലും ചെളിയിലും ഒക്കെ പശുക്കളെ കെട്ടുന്നത് ഒഴിവാക്കണം. അങ്ങനെ വരുമ്പോൾ എലിപ്പനി പോലുള്ള അസുഖങ്ങൾ പശുക്കൾക്ക് പിടിപെടാൻ കാരണമാവും. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കണം.
1: പിന്നെ നമ്മള് തൊഴുത്തിനെ കുറിച്ച് സംസാരിച്ച ഒരു കാര്യം വിട്ടുപോയി തോന്നുന്നു, നമുക്ക് പശുക്കൾക്ക് കൊടുക്കാനുള്ള വെള്ളം കൊടുക്കാനുള്ള
0: അതിനിപ്പം നമുക്ക് ഈ പുൽത്തൊട്ടിയോട് ചേർന്ന് തന്നെ വെള്ളത്തൊട്ടിയും സ്ഥാപിക്കാം. ഇപ്പൊ അടിവഴി ഭൂഗർഭ പൈപ്പ് വഴിയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം കൊടുക്കുന്ന ഇത് സംവിധാനം വെക്കാറുണ്ട്. പക്ഷേ അത് നല്ല ക്ലീൻ വാട്ടർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്.
1: മേഡം പറഞ്ഞ മൂത്ര ടാങ്ക്, അതേമാതിരി ചാണകത്തിന് വേണ്ടിയുള്ള ടാങ്ക് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കർഷകർ. ഇപ്പം ഇത് തന്നെ വിൽപ്പന ചെയ്തിട്ട് നല്ലൊരു ആദായം കിട്ടാനുള്ള സാധ്യതകളുണ്ടല്ലോ.
0: അതെ അതെ. അതിനകത്ത് ഇപ്പൊ തന്നെ മൂത്രം നമുക്ക് ഗോമൂത്രം ആക്കിയിട്ട് വളമായിട്ട്
1: നമുക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ അധികം സാധ്യതകളുണ്ട്.
0: പച്ചക്കറി അടിക്കാനോ അതിനുള്ള വളമാക്കി, പിന്നെ അതുപോലെ ചാണകം ഉണക്കിയിട്ട്, ഏറ്റവും നല്ല മാർഗം വേനലിൽ ഉണക്കുക എന്നുള്ളതാണ്. ചാണകം ഉണക്കാനായിട്ട് നമുക്ക് ഇപ്പം കണ്ടുവരുന്ന ഒരു മാർഗം എന്ന് വെച്ചാൽ കോഴികൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഷെഡ് അടിച്ചിട്ട് ചാണകം അങ്ങനെ നിരത്തിയിടും.

0: ഇത് കോഴികളെ തുറന്നുവിടും. അപ്പം കോഴികളിത് ചിക്കി ചികഞ്ഞ് അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നല്ല പൊടിയായിട്ട്, ചാണക പൊടിയായിട്ട് കിട്ടും. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. പിന്നെ അത് വാരി ചാക്കിലാക്കി കൊടുത്താൽ മതി.
1: കോഴികൾക്കും ആഹാരം കിട്ടും.
0: കോഴിയൊക്കെ ഒരു തീറ്റ പ്രത്യേകിച്ച് നമ്മൾ കണ്ടെത്തേണ്ടതില്ല. അപ്പൊ അതൊരു നല്ല മാർഗമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ മഴക്കാലത്താണ് കർഷകർ ഏറ്റവും ചാണകം ഡ്രൈ ആക്കാനായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം.
1: ഇപ്പം അതിനു വേണ്ടിയുള്ള മെഷീനറീസും ആൾക്കാർ വളവായിട്ട് അത് ഒരു സംരംഭമായിട്ട് തന്നെ ചില ആൾക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു.
0: അതെ അതെ. അതിന് ചാണകം മഴക്കാലത്ത് ഇതുപോലെ ഷെഡ് അടിച്ചിട്ട് കോഴികളെ തുറന്നുവിട്ടാൽ ഷെഡ് അടിച്ചാൽ നമ്മൾ നനയത്തില്ലല്ലോ.
1: പാലുൽപാദനം എപ്പോഴും ശുദ്ധമായിട്ട് തന്നെ ആകണമെന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയും ഈ ശുചിത്വം ഒരു വലിയ പങ്കല്ലേ വഹിക്കുന്നത്.
0: അതെ അതെ. എളുപ്പം കേടാവുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് പാല്. അപ്പം നമ്മൾ വൃത്തിയുള്ള പാലുൽപാദനത്തിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കറവ സമയത്താണ്. കറവയ്ക്ക് തൊട്ട് മുന്നേ ആയിരിക്കും ആൾക്കാർ സാധാരണ തീറ്റ ഇട്ട് കൊടുക്കുക. ഈ പൊടിത്തീറ്റയും തിരുത്തീറ്റയൊക്കെ കറവയ്ക്ക് തൊട്ട് മുമ്പ് ഇട്ട് കൊടുക്കും. അതിനുശേഷം പെട്ടെന്ന് തന്നെ കറന്നു കഴിഞ്ഞാൽ ഈ പൊടിയും മാലിന്യങ്ങളും ഒക്കെ പാലിൽ കലരാൻ ഇടപെടും. അത് ഒഴിവാക്കുന്നതിനായിട്ട് കറവയ്ക്ക് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും തീറ്റ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറു ചൂടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ചിട്ട് നമുക്ക് കറവയ്ക്ക് മുമ്പ് അകിട് കഴുകാം. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി തന്നെ മുക്കിപ്പിഴിഞ്ഞൊരു തോർത്തുകൊണ്ട് നമുക്ക് അകിട് തുടച്ചതിന് ശേഷം കറന്നെടുക്കുകയും ചെയ്യാം. കറക്കുമ്പം അകിട് നനഞ്ഞതായിരിക്കരുത്. പിന്നെ കറവക്കാരൻ നല്ല വ്യക്തി ശുചിത്വം പാലിക്കണം. കറവക്കാരൻ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. നഖങ്ങൾ പറ്റേ വെട്ടിയിരിക്കണം. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർ കറക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. അപ്പം കറക്കുന്ന സമയത്ത് തുമ്മയും ചുമയ്ക്കുകയൊന്നും ചെയ്യരുത്. കറക്കുന്നതിന് മുമ്പ് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷമേ കറക്കാൻ തുടങ്ങാവൂ. ഇനി ഒരു പശുവിനെ കറന്നതിന് ശേഷം അടുത്ത പശുവിനെ കറക്കാൻ പോകുമ്പോഴും ഇതുപോലെ വൃത്തിയാക്കണം. കേട്ടോണ്ടിരിക്കുന്നവർ വിചാരിക്കും ഇതൊക്കെ പ്രായോഗികമാണോ.
1: അതെ.
0: പക്ഷേ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയേറെ വൃത്തിയായിട്ട് പശുവിനെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും, രോഗങ്ങളെ ഒഴിവാക്കാനും പറ്റും. ഇനി രണ്ട് മൂന്ന് പശുക്കൾ ഉള്ള ഒരു സ്ഥലത്ത് ഒരു പശുവിന് അകിടുവീക്കം ഉണ്ടെങ്കിൽ ഈ അകിടുവീക്കം ഉള്ള പശുവിനെ ലാസ്റ്റ് കറക്കണം. ഇനി അകിടുവീക്കമുള്ള പശുവിന് തന്നെ മൂന്ന് കാമ്പ് ചിലപ്പം നോർമലായിരിക്കും, ഒരു കാമ്പിലായിരിക്കും അകിടുവീക്കം ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് കാമ്പുകളും കറന്നതിന് ശേഷം മാത്രമേ ആ നാലാമത്തെ കാമ്പിൽ ഉള്ള പാല് കറന്നു കളയാവൂ. ഇനി കറവ സമയത്ത് ചാണകവും മൂത്രവും ഒന്നും പാലിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. കറന്നു തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ കറന്നു തീർക്കുക. ചുറ്റുമുള്ള ഗന്ധങ്ങളെല്ലാം പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പാലിന് കഴിവുണ്ട്. അപ്പം നമ്മൾ കറന്നു കഴിഞ്ഞാൽ പാല് പാത്രം മൂടി വെക്കണം. പിന്നെ നല്ല അകവും പുറവും വൃത്തിയുള്ളതും പിന്നെ ഈർപ്പരഹിതമായ പാത്രം മാത്രം ഉപയോഗിക്കണം പാല് കറക്കാൻ വേണ്ടിയിട്ട്. കറവ ശേഷം നമ്മൾ ഈ മുലക്കണ്ണ് തുറന്നിരിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ നേരത്തെ. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ പോവിഡോണൈഡിൻ പോലുള്ള ലായനികൾ, അണുനാശിനിയാണത്, അത് ഒരു ഗ്ലാസ്സിൽ എടുത്താൽ മതി. അണുനാശിനി എടുത്തിട്ട് നാല് കാമ്പ് മുക്കുന്നത് ആ മുലക്കണ്ണ് തുറന്നിരിക്കുന്ന സമയത്ത് രോഗാണുക്കൾ അകത്തേക്ക് കയറുന്നത് തടയുന്നു. പിന്നെ കറവ ശേഷം നമുക്ക് വേണമെങ്കിൽ പുല്ല് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പശുക്കൾ കുറച്ച് നേരത്തേക്ക് കിടക്കത്തില്ല, അപ്പോഴും തറയിൽ നിന്നുള്ള രോഗാണുക്കൾ അകത്തേക്ക് കയറാതിരിക്കാൻ സഹായിക്കും. ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാൽപാത്രങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കണം. അതിന് നമ്മൾ സോഡാക്കാരം പോലുള്ള ഡിറ്റർജന്റ് ഉപയോഗിച്ചിട്ട് വെള്ളം ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഉണക്കണം. മിൽക്കിംഗ് മെഷീൻ ആണ് നമ്മൾ പാലുകാർക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഇതുപോലെ എന്നും ക്ലീൻ ചെയ്യണം. അതിന് നിഷ്കർഷിച്ചിട്ടുള്ള അണുനാശിനികൾ ഉപയോഗിച്ചാണ് മിൽക്കിംഗ് മെഷീൻ ക്ലീൻ ചെയ്യേണ്ടത്.
1: ശുചിത്വം ഇല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ബാഹ്യ പരാദങ്ങളാണ്. എളുപ്പം അത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പശുക്കൾക്ക് വിഭിന്ന രോഗങ്ങളും പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിനെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: വൃത്തിഹീനമായ തൊഴുത്തും പരിസരവും ബാഹ്യ പരാദങ്ങളായ ചെള്ള്, പട്ടുണ്ണി, പിന്നെ ഈ കടീച്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ പറ്റിവരുവാനായിട്ട് ഏറ്റവും നല്ല ഒരു ചുറ്റുപാടാണ് വൃത്തിഹീനമായ ചുറ്റുപാട്. അപ്പം ഇത് പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. തൈലേറിയ ഇപ്പം കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ പണ്ടൊന്നും ഇല്ലായിരുന്ന തൈലേറിയ ഇപ്പം കൂടുതലായിട്ടുണ്ട്. തൈലേറിയ, അനാപ്ലാസ്മ, ബബീസിയ, പിന്നെ ഈ ചർമ്മമുഴ രോഗം എന്ന് പറഞ്ഞിട്ട് രോഗം, ഇപ്പം നമ്മൾ വാക്സിനൊക്കെ എടുക്കുന്നത് ലംബി സ്കിൻ ഡിസീസ്, അത്, പിന്നെ മുടന്തം പനി എന്ന് പറയും പശുക്കൾക്ക്. മുടന്തും ഉണ്ടാവും പനിയും ഉണ്ടാവും, അങ്ങനെ വരുന്ന ഒരു അസുഖമുണ്ട്. അതെല്ലാം പടരുന്നത് രോഗം ഇല്ലാത്ത പശുക്കൾക്ക്, രോഗമുള്ള പശുക്കളിൽ നിന്ന് ഈ ബാഹ്യ പരാദങ്ങൾ വഴിയാണ്ടാണ് പകരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഏറ്റവും നിയന്ത്രിക്കുക എന്നുള്ളത് ഇന്നത്തെ ഒരു ഭയങ്കര അനിവാര്യതയാണ്. എന്നാൽ ഈ ജനുവരി മുതൽ മെയ് വരെയുള്ള സമയത്താണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്, ഈ ബാഹ്യപരാദങ്ങൾ. അപ്പം ഇന്ന് വിപണിയിൽ നമുക്ക് ഒരുപാട് മരുന്നുകളുണ്ട് ഈ ബാഹ്യപരാദങ്ങൾ നിയന്ത്രിക്കാൻ. കൂടുതലും വെള്ളത്തിൽ കലക്കി പശുക്കളെ നെയ്യത്ത് തളിക്കാനുള്ള മരുന്നുകളും ഉണ്ട്. പിന്നെ പോറോൺ എന്ന് പറയും, ഇങ്ങനെ മുതുകിൽ വരച്ചു കൊടുക്കാൻ വരുന്ന, അങ്ങ് ചോക്ക് പോലെ വരയ്ക്കാം, അങ്ങനെയുള്ള മരുന്നുകളും വിപണിയിൽ ലഭ്യമാണ്. പക്ഷെ കർഷകരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു വിഭാഗം പേര് അവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോവും, അവിടുന്ന് ചെള്ളിനുള്ള മരുന്ന് ചോദിക്കും, അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് അവർക്ക് തോന്നിയ പോലെ ഉപയോഗിക്കും. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നോ അങ്ങനെയൊന്നും ഒരു ഇതില്ലാതെ ഉപയോഗിക്കും. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പരാദങ്ങളെല്ലാം ഈ മരുന്നുകൾക്കെതിരെ
1: പ്രതിരോധ ശേഷി
0: ഡെവലപ്പ് ചെയ്യും. പ്രതിരോധ ശേഷി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കും.

0: ഉപയോഗിക്കുമ്പോൾ അത് കേൾക്കാതെ വരും. അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, അത് കറക്റ്റായിട്ട് പശുവിനെ നമ്മൾ ആദ്യമേ കുളിപ്പിക്കണം. കുളിപ്പിച്ചതിന് ശേഷം പശുവിന്റെ ദേഹം നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് തേക്കാൻ പാടുള്ളൂ. നിർദ്ദേശിച്ചിട്ടുള്ള ആ അനുപാതത്തിൽ ഈ വെള്ളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തേച്ച് പിടിപ്പിച്ചു കൊടുക്കും. അപ്പം പശുവിന്റെ ദേഹത്താണെങ്കിൽ ഈ ചെവിയുടെ അകത്തും പിന്നെ ഈ വയറിന്റെ അടിവശത്ത്, കഴുത്ത്, വാല്, തൊടയുടെ ഇടുക്കുള്ള ആ സ്ഥലത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഒരുപാട് ചെള്ളുകൾ കാണും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഈ മരുന്ന് നന്നായിട്ട് പുരട്ടിക്കൊടുക്കുക. പശുവിന് ദേഹത്ത് പുരട്ടുന്നതോടൊപ്പം തന്നെ നമ്മൾ തൊഴുത്തിലും പരിസരത്തും എല്ലാം മരുന്ന് കൊടയണം. ഇങ്ങനെ മരുന്ന് കൊടഞ്ഞതിന് ശേഷം പിന്നെ പശുവിനെ കുളിപ്പിക്കരുത്. എന്നിട്ട് പിന്നെ നമ്മൾ മറ്റേ പോറോൺ പോലുള്ള മരുന്നാണെങ്കിൽ നമ്മൾ കഴുത്തിന്റെ ബാക്കിലില്ലേ, അവിടം തൊട്ട് വാലിന്റെ തുടക്കം വരെ ഇങ്ങനെ ഒരു വര പോലെ വരച്ചു കൊടുക്കുക. അത് നമ്മൾ വേറെങ്ങും തേക്കേണ്ട, അതങ്ങ് സ്പ്രെഡ് ആയിക്കോളും. പിന്നെ നമുക്ക് ഒത്തിരി ചെള്ളുണ്ടെങ്കിൽ ഗുളികകളും ഇഞ്ചക്ഷനും ഒക്കെ ഉണ്ട്. എന്നാലും കൂടുതലും നമ്മൾ ഇങ്ങനത്തെ മരുന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. പിന്നെ നമ്മൾ മരുന്ന് തേച്ച് കഴിഞ്ഞാൽ ഈ പട്ടുണ്ണികൾ കൂടുതലും ഇങ്ങനെ തറയിൽ മയങ്ങി വീഴുക ചെയ്യുന്നത്, ചത്ത് വീഴുക അല്ല ചെയ്യുന്നത്, കൂടുതലും മയങ്ങി വീഴും. അപ്പം നമ്മൾ ഇതിനെ അപ്പം തന്നെ ഇതിനെ തൂത്തുകൂട്ടണം. തൂത്തുകൂട്ടി തീയിലിടണം. അതാണ് ഏറ്റവും നല്ല ഇതിനെ നശിപ്പിക്കാനുള്ള മാർഗം. പിന്നെ തൊഴുത്തിൻ്റെ ചുറ്റുമുള്ള ചപ്പുചോറുകളും ഒക്കെ നമ്മൾ തീയിട്ട് നശിപ്പിക്കണം. അതിൻ്റെ കൂടെ ഈ നമ്മൾ ഒന്ന് രണ്ടായിട്ട് ദേഹത്ത് പറ്റി പിടിച്ചിരിക്കും ചെള്ളുകൾ. അപ്പം നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് ഇതിനെ പറക്കിയിട്ട് അതിനെയും തീയിലിട്ട് നശിപ്പിക്കണം. പിന്നെ ഇത് പ്രധാനമായിട്ട് ഈ തൊഴുത്തിൻ്റെ അകത്തുള്ള ഈ വിള്ളലുകൾ, ചെറിയ സുഷിരങ്ങൾ, അവിടെയൊക്കെ ഇത് പോയിരിക്കും, അവിടെ നിന്ന് പെരുകയും ചെയ്യും. അപ്പം നമ്മൾ പശുവിനെ തേക്കുന്ന സമയത്ത് തന്നെ തൊഴുത്തിൻ്റെ ആ വിള്ളലുകളിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും തേക്കണം. ഇനി അങ്ങനെയെങ്കിലും വിള്ളലുകൾ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ സിമെന്റ് ഇട്ട് നമ്മൾ അടയ്ക്കുക.
1: ഇവർക്ക് പെരുകാനുള്ള സ്ഥലം നമുക്ക്
0: കൊടുക്കരുത്. അതായത് തൊഴുത്തിന്റെ പരിസരത്ത് ഈ പാഴ് വസ്തുക്കളൊക്കെ കാണത്തില്ലേ, ഓട്, ഓല,
1: അങ്ങനെയുള്ള ഇരിക്കാനുള്ള സാധ്യതകളുണ്ടല്ലേ,
0: അവിടെയൊക്കെ ഇത് പെരുകും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി വൃത്തിയാക്കുക.
1: ശുചിത്വം പാലിച്ചാൽ മിക്ക രോഗത്തിൽ നിന്ന് നമ്മുടെ പശുക്കളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ചില കാര്യങ്ങളെല്ലാം താങ്കൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഇതെല്ലാം കർഷകർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ അവർക്ക് തോന്നും ഇതെല്ലാം പ്രായോഗികമാണോ അല്ലയോ ഒന്നും തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് ഇതിന്റെ ലാഭം ലഭിക്കും.
0: തീർച്ചയായും
1: ഡോക്ടർ ദിവ്യ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യം നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: പശുക്കളിലെ രോഗപ്രതിരോധം ശുചിത്വവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത് വെൻചെമ്പ് വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ ദിവ്യ ആർ നായർ.

0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തിര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക.
1: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM.

0: ഈ പദ്ധതിയുടെ മുഖ്യലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതാണ്: ഒരു പൗൾട്രി ഫാമിന് എപ്പോഴാണ് ലൈസൻസ് എടുക്കേണ്ടത്? ഉത്തരം: ഫാമിൽ 500 മുതിർന്ന പക്ഷികളിൽ കൂടുതലുണ്ടെങ്കിൽ ലൈസൻസ് ആവശ്യമുണ്ട്. മുട്ടക്കോഴി, മുട്ടത്താറാവ് എന്നിവയുടെ കാര്യത്തിൽ 6 മാസത്തിന് മുകളിലുള്ളവയാണ് മുതിർന്നവയായി കണക്കാക്കുക. എന്നാൽ ഇറച്ചിക്കോഴി, ഇറച്ചിത്താറാവ് എന്നിവയുടെ കാര്യത്തിൽ 22 ദിവസത്തിന് മുകളിലുള്ളവയെ മുതിർന്നവയായി കണക്കാക്കും. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നാളെ വൈകുന്നേരം 6:50. നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. സംസ്ഥാന കൃഷി വികസന കർഷക ക്ഷേമ വകുപ്പ് 2025 സംസ്ഥാന കർഷക അവാർഡുകളുടെ ഭാഗമായി മാധ്യമരംഗത്തെ മികവിന് നൽകുന്ന കർഷക ഭാരതി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മികച്ച ഫാം ജേർണലിസ്റ്റുകളെയാണ് അവാർഡിന് പരിഗണിക്കുന്നത്. വ്യക്തികളുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ മൂന്ന് വിഭാഗങ്ങളിലായാണ് കർഷക ഭാരതി അവാർഡുകൾ നൽകുന്നത്. ഓരോ വിഭാഗത്തിലും വിജയിക്കുന്നവർക്ക് 50,000 രൂപ ക്യാഷ് അവാർഡ്, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കും. അവാർഡ് വിജ്ഞാപന തീയതി മുതൽ പിന്നോട്ടുള്ള ഒരു വർഷ കാലയളവിലെ മാധ്യമപ്രവർത്തന മികവാണ് വിലയിരുത്തുക. അപേക്ഷാ ഫോറവും വിശദമായ മാർഗനിർദ്ദേശങ്ങളും www.kerala-agriculture.gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിലും www.fibkerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 14. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 695-0003 എന്ന വിലാസത്തിൽ അയക്കണം. കവർണപ്പുറത്ത് കർഷക ഭാരതി അവാർഡ് 2025 വിഭാഗത്തിന്റെ പേര് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റിൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആത്മ പ്രോഗ്രാമിന് കീഴിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ തസികയിലെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഒരൊഴിവ്, പ്രായപരിധി 60 വയസ്സ്, പ്രതിഫലം പ്രതിമാസം 50

0: 10,000 രൂപ. കാലാവധി 1 വർഷം. കൃഷി, കൃഷി വിപണനം, അഗ്രോണമി, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, മണ്ണ് ശാസ്ത്രം, കാർഷിക സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ കൃഷി അനുബന്ധ മേഖലകളിലെ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഡോക്ടറേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് കോർഡിനേഷൻ, ആസൂത്രണം എന്നിവയിൽ കുറഞ്ഞത് 10 വർഷത്തെ പ്രവൃത്തി പരിചയവും ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് 20 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. സർക്കാർ മേഖലയിലെ സേവന പരിചയം അഭിലഷണീയം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ സഹിതം 20/7/2026 ഡയറക്ടർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, വികാസ് ഭവൻ, തിരുവനന്തപുരം 6950333 എന്ന വിലാസത്തിലേക്കോ നോഡൽ atmakerala@gmail.com എന്ന മെയിൽ ഐ ഡിയിലേക്കോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയെ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ്. എറണാകുളം ജില്ലയിലെ തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിലുള്ള കാറ്റ്സ് വിത്ത് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ 2 മാസം പ്രായമുള്ള മികച്ച ഇനം കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണം 15-ന് സംഘടിപ്പിക്കുന്നു. പരിമിതമായ എണ്ണം മാത്രമുള്ളതിനാൽ താൽപര്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു. ബുക്ക് ചെയ്യേണ്ട നമ്പർ 8078220717. നമ്പർ ഒരിക്കൽ കൂടി 8078220717. കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് കാർഷിക രംഗത്തെ താൽപര്യമുള്ളവർക്കായി സൌജന്യ ഹ്രസ്വകാല ഓൺലൈൻ കോഴ്സ് സംഘടിപ്പിക്കുന്നു. വിഷയം IoT കോൺസെപ്റ്റ്സ് ഇൻ അഗ്രികൾച്ചർ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് കാർഷിക മേഖലയിൽ. ക്ലാസുകൾ ആരംഭിക്കുന്നത് 2026 ജൂലൈ 17. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് 10 ഓൺലൈൻ സെഷനുകളായി നടത്തുന്നു. ഇംഗ്ലീഷ് ഭാഷയിലാണ് പരിശീലനം. രജിസ്ട്രേഷൻ അവസാനിക്കുന്ന തീയതി 2026 ജൂലൈ 27. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഈ പഠന കേന്ദ്രം നടത്തുന്ന പരീക്ഷ പാസാക്കുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ നിശ്ചിത ഫീസ് അടച്ച് ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാവുന്നതാണ്. www.cel.kau.in/e-learning/reg.php എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് cel.kau@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 0487-243-8567 ഒരു നമ്പർ കൂടിയുണ്ട്, 8547-83-7256 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടുക. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലാൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ ഭരണഘടനയോടും പൊതുജനക്ഷേമത്തോടുമുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്കാണ് മുൻതൂക്കം നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 18-ാമത് ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ദ്വിദിന പരിശീലന പരിപാടി ഗയയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു.
2: Healthy debates strengthens the democracy. Constructive cooperation advances the state and the nation. In a democracy

0: we may agree to disagree. But we all should remember one thing, we all should agree towards one thing, our commitment to the people and our commitment to our constitution.
1: ന്യൂസിലൻഡിലെ രണ്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇരുരാജ്യങ്ങൾക്കുമിടയിൽ അവസരങ്ങളുടെ വലിയ സാധ്യതയുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ മോദി പറഞ്ഞു.
2: हर युग में हर दौर में भारत ने खुद को ट्रांसफॉर्म किया है और इसका कारण है हमारी सीखने की ललक. भारत सबसे सीखता है. हमारे लिए सामने वाले देश की जनसंख्या नहीं जन कल्याण की भावना मायने रखती है और इसलिए हमने न्यूजीलैंड से भी बहुत कुछ सीखा है.
1: ഇന്ത്യയുടെ വളരുന്ന ആഗോള നിലവാരത്തെയും ന്യൂസിലൻഡിന്റെ വികസനത്തിന് ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനയെയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ അഭിനന്ദിച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഹോച്ചിമിൻ സിറ്റിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡറുമായി സംസാരിച്ചു. സത്വര നടപടി സ്വീകരിക്കുമെന്ന് അംബാസിഡർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ലോക്നായക് ജയപ്രകാശ് നാരായണൻ രാജ്യത്തിന് ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ മഹാനായ സ്വാതന്ത്ര്യസമര സേനാനിയും ചിന്തകനും ദേശീയ നേതാവുമായിരുന്നെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജയപ്രകാശ് നാരായൺ പബ്ലിക് ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ഗ്രന്ഥശാലകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും രാജ്യത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ വായന അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സുസ്ഥിര വികസനത്തിന് സ്വമേധയായുള്ള കുടുംബാസൂത്രണം, യുക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ, ആരോഗ്യകരമായ കുടുംബങ്ങൾ എന്നിവയുടെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ് ലോക ജനസംഖ്യാ ദിനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ഗർഭധാരണ ഇടവേള കൃത്യമായി പാലിക്കുന്നത് മാതൃശിശു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അനിവാര്യമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം Instagram അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ സി പി രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 6 ലക്ഷം പേരെ വീടുകളിൽ നിന്നൊഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കര തൊടുമെന്നാണ് റിപ്പോർട്ട്. 100 കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കുകയും ട്രെയിൻ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു.

0: ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നോർവെ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം. വിജയികൾ സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
1: സമ്മർദ്ദങ്ങളുടെ ഭാരവുമായി എത്തുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഒന്നും നഷ്ടപ്പെടാനില്ലാതെ പോരാട്ട സജ്ജരായ സ്വിറ്റ്സർലൻഡും നേർക്കുനേർ വരുമ്പോൾ കടലാസിലെ കണക്കുകൾ അപ്രസക്തമാകും. യഥാർത്ഥത്തിൽ മെസ്സി എന്ന സൂപ്പർ താരവും സ്വിസ് പാടയുടെ ടീം വർക്കും തമ്മിലാണ് 4 മത്സരം. ഇതിഹാസാരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിനൊത്തുയരുന്ന മൻസാമ്പി, എംബോള, വർഗാസ്, ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പുചീട്ട്. പ്രതിരോധത്തിലെ കരുത്തും വേഗമേറിയ കൗണ്ടർ ആക്രമണങ്ങളുമാണ് സ്വിറ്റ്സർലൻഡിന്റെ പ്രധാന ആയുധങ്ങൾ. ഇന്ന് രാത്രി നടക്കുന്ന 3 ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവെ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള ശക്തികളുടെ ബലപരീക്ഷണമാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം അലകടലായി വരും.
0: വിംബിൾഡൺ ടെന്നീസ് വനിത സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നൊസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 ദിനം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 9 170 റൺസ് എന്ന നിലയിൽ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 285 റൺസിന് പുറത്തായിരുന്നു. ലോർഡ്സിലാണ് മത്സരം. സ്പെയിനിലെ മാഡ്രിഡിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ 4 മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് വെള്ളി. ഇന്ന് നടന്ന ഫൈനലിൽ കൊളംബിയയോട് 228-232 എന്ന സ്കോറിനാണ് ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ T20 പരമ്പരയിലെ 5 മത്സരം സതാംപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ പദ്ധതിക്കു കീഴിൽ രാജ്യത്ത് 2 ലക്ഷത്തിലധികം സംരംഭങ്ങൾക്ക് വായ്പ അനുവദിച്ചതായി ഭക്ഷ്യ സംസ്കരണ മന്ത്രി ചിരാഗ് പസ്വാൻ. പദ്ധതിയുടെ ആകെ ഗുണഭോക്താക്കളിൽ 44% വനിതാ സംരംഭകരാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓണാഘോഷവേളയിൽ യാത്രാതിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി. യുവവാണി.
3: Welcome back to Yuvavani Music Time. For the next 25 minutes, we are featuring music from BTS.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീത സംവിധാനം കണ്ണൂർ രാജൻ.

ആകാശവാണി മൂന്ന് ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയിയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം അവസാന ഭാഗം. റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സുദർശനൻ കുടപ്പനമൂട്, എസ് രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാടമന, കല്ലയം കൃഷ്ണദാസ്, സുൽഫി ഓയൂർ, ഹരികുമാർ വാലേത്ത്, ഷിബു വിൻസെന്റ്, വിനിരാജ് ഡിആർ.

0: മൂന്ന് ചോദ്യങ്ങൾ, നാടകം അവസാന ഭാഗം.
1: ദൂരെ ഒരാൾ,
2: അതെ അതെ,
1: ശ്വാസം കിട്ടാതെയാണല്ലോ ഓടി വരുന്നത്. താടിയുണ്ട്, നീണ്ട താടി.
2: അയ്യോ,
1: അയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്.
2: വയറിൽ അമർത്തി പിടിച്ചിട്ടുണ്ട്. വേദന സഹിക്കാനാവാതെ പൊളയുന്നു.
1: ഗുരുതരമായി എന്തോ സംഭവിച്ചു.
2: അതെ, അയാൾ ഇങ് എത്തുന്നത് വരെ നോക്കി നിൽക്കണ്ട. വരൂ വരൂ, നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. വേഗം വേഗം വേഗം. ആ, നമുക്ക് ജീവൻ രക്ഷിക്കണം കേട്ടോ. ഇവിടെ ഇവിടെ തട്ടരുത്, തട്ടരുത്.
1: അയ്യോ, കഷ്ടമായി പോയല്ലോ. താങ്ങി എഴുന്നേൽപ്പിക്കും മുമ്പേ ദേ നിലത്തേക്ക് വീണുപോയി. അയ്യോ, ബോധം നഷ്ട

0: ഒറ്റപ്പെട്ടെന്ന് തോന്നുന്നു.
1: നോക്കൂ, അയാളുടെ വയറ്റിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ട്.
0: ആ, ഞാൻ കണ്ടു. ചോര ഒലിച്ച് ദേ ഒരു പുഴ പോലെ ഒഴുകുന്നുണ്ട്. നമുക്കിത് കഴുകി വൃത്തിയാക്കാം. മുറിവ് കെട്ട
1: പിടിച്ചോളൂ. നമുക്ക് ഇയാളെ കുടിലേക്ക് കൊണ്ടുപോകാം. വേഗം വേഗം, സമയം കളയണ്ട.
0: കൊണ്ടുപോകാം.

0: യോ, എത്ര കഴുകിയിട്ടും ചോര നിൽക്കുന്നില്ലല്ലോ. ഷോ, എന്തൊരു കഷ്ടമാണിത്.
1: സാരമില്ല, വീണ്ടും വീണ്ടും കഴുകൂ. ക്ഷമയോടെ സ്നേഹത്തോടെ കഴുകൂ.
0: ആ,
1: ചോര ഉറപ്പായി നിൽക്കും.
0: ഇപ്പൊ ചോര നിന്നിട്ടുണ്ട്, ആശ്വാസമായി. ഇനിയും മുറിവ് കെട്ടാമല്ലോ.
1: ഇതാ ഈ മരുന്ന് കൂടി വെച്ചോളൂ, വേദന കുറയും, മുറിവ് ഉണങ്ങുകയും ചെയ്യും.
0: കണ്ണു തുറക്കുന്നുണ്ട്.

0: ഓ, രാത്രിയായി, നമുക്ക് ഇയാളെ അകത്ത് കൊണ്ടുപോയി കിടത്താം. പിടിച്ചോളൂ, സൂക്ഷിച്ച് മുറി വനക്കാതെ നോക്കണം. ഇവിടെ ഇവിടെ തട്ടരുത്, തട്ടരുത്. കിടക്കെ തട്ടാതെ വരൂ. ഈ കിടക്കയിൽ കിടത്തണം. കുഞ്ഞെ, ഇവിടെ കിടന്ന് വിശ്രമിച്ചോളൂ കേട്ടോ.
1: അയ്യോ, മതിയേ മതി, അങ്ങനെ കിടന്നോളൂ.

0: കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. മുറിവേറ്റ ആ മനുഷ്യന് കാവലായി. പാവം, വേദന കടിച്ചമർത്തി കിടക്കുകയായിരുന്നിരിക്കും.
1: അതേ സന്യാസി ശ്രേഷ്ഠ, ഞാനും ഉണർന്നു കിടക്കുകയായിരുന്നു. അയാളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്.
0: അതെ, അയാൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ക്ഷീണം മാറി കാണും, വേദനയും കുറഞ്ഞു കാണും അല്ലേ?
1: ആ അയ്യോ, അതാ അദ്ദേഹം ഉണർന്നിരിക്കുന്നു. ആ കണ്ണുകൾ തുറന്ന് മെല്ലെ ചുറ്റും നോക്കുന്നുണ്ട്. അത്ഭുതകരമായൊരു മാറ്റം ദേ അയാളെ കാണുന്നു.

0: കുഞ്ഞെ, ഇപ്പോൾ എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ടോ? കുറച്ചെങ്കിലും വേദന സഹിക്കാനാവുന്നുണ്ടോ?
1: കഴിഞ്ഞ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞിരിക്കില്ല. ഒരു മരവിപ്പ് മാത്രം. ഇപ്പോൾ വേദന കുറഞ്ഞു, ശ്വാസം നേരെ വീഴുന്നുണ്ട്. ഒരു പുതിയ ജന്മം പോലെ.
0: ഇനിയും കുറച്ച് പച്ചില മരുന്നുകൾ കൂടിയുണ്ട്. ഓരോ അണുവിലും ആരോഗ്യം നിറയട്ടെ. പൂർണ്ണമായി സുഖപ്പെട്ടിട്ട് ആശ്രമം വിട്ടിറങ്ങിയാൽ മതി. കാത്തിരിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. രോഗശാന്തിക്കായി പ്രാർത്ഥനകളുമുണ്ട്. വേഗം സുഖം പ്രാപിക്കും. ഈ കാടിന്റെ കുളിർമയിൽ സ്വസ്ഥമായി ശയിച്ചോടൂ.
1: മരണം തൊട്ട എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ദൈവമല്ലേ അങ്ങ്? എങ്ങനെ മറക്കാൻ കഴിയും ഈ രൂപം? എന്റെ ഓരോ ശ്വാസത്തിലും ഇപ്പോഴങ്ങുണ്ട്. ഗുരുവായി, രക്ഷകനായി, എനിക്ക് പുനർജന്മം നൽകിയ അങ്ങയെ ഞാൻ എത്ര അനുസരിച്ചാലും മതി വരില്ല.

0: ഈ കടം ഞാൻ എങ്ങനെ വീട്ടും? പാദങ്ങൾ കഴുകി കുടിച്ചാലും തീരില്ലൊരിക്കലും.
1: നിന്റെ മുറിവുകളിൽ പടരുന്ന വേദന ഞാൻ അറിയുന്നു. നീ നിസ്സഹായത്തോടെ കയ്പ് നുണയുകയാണ് അല്ലേ? ഈ കാടിന്റെ മടുത്തിട്ടുള്ള പച്ചമരുന്നുകൾ നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരും. മുറിവുണക്കാനും വേദന അകറ്റാനും കഴിവുള്ളൂ. ഇവിടെ ഇപ്പോ കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ ഒരാളിന്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ പോയി വരാം. സുഖമായി കിടന്നോളൂ.

0: താങ്കൾക്കിപ്പോൾ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ?
1: ഇല്ല, അത്ര കണ്ടു ബുദ്ധിമുട്ടില്ല.
0: ആ, എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ, താങ്കൾ ആരാ? എന്താ താങ്കൾക്ക് സംഭവിച്ചത്? താങ്കളുടെ കണ്ണിലെ തീവ്രത, ഈ മുറിവുകൾ, ഈ ഭാവം, പറയൂ, ആരാ?
1: മുഖവുരയില്ലാതെ പറയാം, ഞാൻ അങ്ങയുടെ ശത്രു. അങ്ങയുടെ ജീവനെടുക്കാൻ കാത്തിരുന്നവൻ.
0: ശത്രുവോ? എങ്ങനെ? എന്തിന്? എന്തിന് നീ എന്റെ ജീവൻ എടുക്കണം? ഞാൻ എന്ത് പിഴച്ചു നിനക്ക്?
1: അങ്ങ് ഈ രാജ്യത്തിന്റെ അധിപനല്ലേ? അധികാരം, സമ്പത്ത്, പ്രതാപം എല്ലാം അങ്ങയുടെ കാൽക്കീഴിൽ. അങ്ങ് പലരുടെയും സ്വപ്നങ്ങൾ തകർത്തില്ലേ? അങ്ങ് ഏത് വേഷം ധരിച്ചാലും എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവും. അത്രത്തോളം എനിക്ക് സുപരിചിതനാണ്. എന്റെ മനസ്സിലെ വെറുപ്പ് അങ്ങയുടെ രൂപം കൊത്തിവെച്ചു.
0: എനിക്ക് നിന്നെ അറിയില്ല, ഒരു തരത്തിലും ഞാൻ ഓർക്കുന്നുമില്ല. ആരാണ് നീ? എന്താണ് ഈ വൈരാഗ്യം?
1: എന്റെ സഹോദരനെ കുറിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ അങ്ങേക്ക് ഓർമ്മ വരും. അവൻ നെഞ്ചിൽ കനലുമായി നടന്നവൻ, കണ്ണുകളിൽ സ്വപ്നങ്ങളുണ്ടായിരുന്നവൻ, ചിരിയിൽ ആയിരം കഥകൾ ഒളിപ്പിച്ചവൻ. ഓർമ്മയുണ്ടോ അങ്ങേക്ക്?
0: എത്രയോ മുഖങ്ങൾ മാഞ്ഞുപോയി, എത്രയോ പേരുകൾ വിസ്മൃതിയിലാണ്ടു. പറയൂ, ആരായിരുന്നു അവൻ?
1: രാജ്യദ്രോഹക്കുറ്റം ചുമത്തി സ്വത്തുക്കൾ പിടിച്ചെടുത്ത് തൂക്കിലേറ്റിയ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ. അവൻ അന്യായം കണ്ടാൽ പൊട്ടിത്തെറിക്കുന്ന ഒരഗ്നികോളമായിരുന്നു. അധികാരത്തിന്റെ അന്ധതയ്ക്കെതിരെ പോരാടിയവൻ. ഓർമ്മയില്ലേ അങ്ങേക്കാമുഖം? അവൻ എന്റെ ജീവനായിരുന്നു.

0: ഓർക്കുന്നുണ്ട്, അതിലെനിക്ക് പശ്ചാത്താപമുണ്ട്. ഒരു ഒരു ഒരു കൊടുങ്കാറ്റ് പോലെ ആ ഓർമ്മകൾ എന്നെ പിന്തുടരുന്നു. അന്നത്തെ എന്റെ തീരുമാനം എത്ര വലിയ തെറ്റായിരുന്നെന്ന് ഇന്നെനിക്ക് മനസ്സിലാകുന്നു. ക്ഷമ ചോദിച്ചാൽ തീരുന്ന പ്രവൃത്തിയായിരുന്നില്ല അത്. എങ്കിലും ഞാൻ യാചിക്കുകയാണ്.
1: എന്തിന്? ഞാൻ അങ്ങയുടെ ശത്രുവാണെന്നറിഞ്ഞ് ശ്രുതിക്ക് അവശനായി കിടക്കുന്ന എന്നെ അങ്ങേക്ക് ഇപ്പോൾ നിഷ്പ്രയാസം വകവരുത്താമല്ലോ. എന്തിന് കാരുണ്യം? എന്തിനീ പശ്ചാത്താപം? അധികാരം തലയ്ക്ക് പിടിച്ചൊരാൾ ഇത്രമേൽ താഴുന്നത് വിശ്വസിക്കാനാകുന്നില്ല.
0: അധികാരത്തിന്റെ ആദ്യ നാളുകളിൽ എനിക്ക് തെറ്റുകൾ പറ്റി, കാഴ്ചകൾ മങ്ങി, വിധികൾ പിഴച്ചു, സിംഹാസനം ഒരു ഭാരമായി തോന്നി, മുൾമുനയിൽ ഇരുന്ന് പോലൊരു വേദന. പക്ഷേ കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ. ഓരോ വീഴ്ചയും ഒരു പാഠമായിരുന്നു. ഇന്നെന്റെ കിരീടം വെറും അലങ്കാരമല്ല, അത് പ്രജകളുടെ പ്രതീക്ഷയാണ്. എന്റെ വാൾ അവരുടെ രക്ഷയ്ക്കുള്ളതാണ്, എന്റെ ഭരണം അവരുടെ സന്തോഷത്തിനു വേണ്ടി മാത്രം.
1: അങ്ങയുടെ പിന്നീടുള്ള നല്ല ഭാവം ഒരു നുണയാണെന്ന് ഞാൻ കരുതി കൊല്ലുവാനായി മാത്രം കാത്തിരുന്നു. അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് വെറുപ്പോടെ, പകയോടെ ഞാൻ നോക്കി ഓരോ പ്രഭാതത്തിലും.

0: അറുക്കാൻ നിർത്തിയ ആടിനെ പോലെ അങ്ങയെ കണ്ടു. അങ്ങയുടെ ചിരി എന്റെ ചിന്തകളെ കൊത്തി വലിച്ചു. അങ്ങയുടെ ദയ എന്നെ കൂടുതൽ രോഷം കൊള്ളിച്ചു. പക്ഷേ ഈ കുടിലിന്റെ വാതിക്കൽ എത്തും വരെ ഞാൻ കണ്ടത്, കേട്ടത്, അറിഞ്ഞത് അങ്ങയുടെ ശരിക്കുമുള്ള മാറ്റമാണ്. ആ മാറ്റത്തിൽ അങ്ങയോടുള്ള എന്റെ വെറുപ്പും പകയും അടിഞ്ഞു പോകുന്നു.
1: നീ ഈ പരിസരത്ത് എന്തിനു വന്നു?
0: കൊല്ലാൻ, അങ്ങയെ കൊല്ലാൻ തന്നെ.
1: അതിന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ആരാണ് ആ ഒറ്റുകാരൻ?
0: അങ്ങയാൽ അവഗണിക്കപ്പെട്ട പണ്ഡിത സദസ്സിൽ നിന്ന് ഒരാൾ.
1: വിചിത്രമായിരിക്കുന്നു.
0: അങ്ങയെ അപായപ്പെടുത്താൻ ഞാൻ കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഒരു നിമിഷം തെറ്റിപ്പോയി. ഇല്ലെങ്കിൽ കുടിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങയെ ഞാൻ വകവരുത്തിയേനെ.
1: പിന്നീട് നീ എന്ത് ചെയ്തു?
0: വൈകുന്നേരമായിട്ടും അങ്ങയെ കാണാത്തത് കൊണ്ട് ഞാൻ പുറത്തിറങ്ങി. പക്ഷേ അങ്ങയുടെ അംഗരക്ഷകൻ എന്റെ മുന്നിൽ പെട്ടുപോയി. സംശയം തോന്നിയ അയാൾ എന്നെ വാളെടുത്ത് വെട്ടി. മുറിവേറ്റ ഞാൻ ഓടുകയായിരുന്നു. ഓടിയില്ലായിരുന്നുവെങ്കിൽ അവിടെ കിടന്ന് വീണ്ടും വെട്ടേറ്റ് ഞാൻ മരിച്ചു.
1: അപ്പോൾ നീ എന്നെ കൊല ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു അല്ലേ?
0: ഉറപ്പായും. ഈ കുടിലിൽ എത്തുന്നതിന് മുൻപ് വരെ അത് മാത്രമായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇനി എന്നോട് അങ്ങ് ക്ഷമിക്കണം. കുറ്റബോധം ഒരു ഭാരം പോലെ.
1: എന്തിന്?
0: ഇവിടെ ഞാൻ മരണം തൊട്ടരികിൽ കണ്ട ആ നിമിഷങ്ങളിൽ അങ്ങ് രക്ഷകനായി അവതരിച്ചു. അങ്ങയുടെ പരിചരണം, കരുതൽ, സ്നേഹത്തിന്റെ സ്പർശം എന്റെ ഉള്ളിലെ പകയെല്ലാം കഴുകിക്കളഞ്ഞു. ഇനി ഞാൻ അങ്ങയുടെ വിശ്വസ്ത സേവകനാണ്.
1: ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ്. നിന്റെ സഹോദരനെ ശിക്ഷിച്ചതിന് അധികാരത്തിന്റെ തെറ്റുകൾക്ക് വില കൽപ്പിക്കുന്നില്ല. എന്നാൽ ഞാനൊരു ഭരണാധികാരിയാണെന്ന് കരുതി തെറ്റിനെ ന്യായീകരിക്കാൻ കഴിയില്ല. പിടിച്ചെടുത്ത സ്വത്തുക്കൾ ഞാൻ തിരികെ നൽകാം. നിനക്കുള്ള ചികിത്സയ്ക്കായി കൊട്ടാരം വൈദ്യരെയും സേവകരെയും ഇങ്ങോട്ട് അയക്കാം.
0: ജീവൻ രക്ഷിച്ചു തരും വലുതായി. ഇനി എന്ത് ക്ഷമാപണം?
1: ശരി, വിശ്രമിച്ചോളൂ. എല്ലാം ശാന്തമാകട്ടെ.

0: ആ അങ്ങനെ ശ്വാസം കിട്ടാതെ പിടഞ്ഞ ആ മനുഷ്യൻ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ പോയി.
1: ഒരു ജീവൻ രക്ഷിച്ച സംതൃപ്തിയും സന്തോഷവും എനിക്കുമുണ്ട്.
0: ആ അതാണ് ധർമ്മം.
1: പക്ഷേ ആ താടിക്കാരൻ ആരാണെന്നോ അയാൾക്ക് എന്ത് സംഭവിച്ചതാണെന്നോ അങ്ങ് അന്വേഷിച്ചില്ലല്ലോ.
0: അയാൾ ആരും ആകട്ടെ, സഹായം ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകിയെന്ന് മാത്രം. അതിൽ കൂടുതലൊന്നും അറിയാൻ ഞാൻ ശ്രമിച്ചില്ല.
1: പക്ഷേ അയാളെന്റെ ജീവൻ എടുക്കാൻ വന്നതായിരുന്നു ഒരു കൊടുങ്കാറ്റ് പോലെ.
0: ജീവൻ എടുക്കാനോ? കാരണം എന്തിനാ അത്ര പക?
1: അത് കാരണം ഞാൻ തന്നെയാണ്, എന്റെ ചെയ്തികൾ.
0: അതിന് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ചോരയോ വെറുപ്പോ വിധിയോ?
1: അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ്, വേഷപ്രച്ഛന്നനായി വന്നതാണ്.
0: മഹാരാജൻ, അങ്ങ് ഇവിടെ എത്തി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഞാനത് മനസ്സിലാക്കി.

0: മണ്ണിനറിയാം വിത്തിൻ്റെ ഭാഷ. അങ്ങയുടെ നോട്ടവും നടപ്പും എത്ര ഒതുക്കിയിട്ടും അത് പുറത്തു വരുന്നത് ഞാൻ അറിഞ്ഞു. കാറ്റിനറിയാം പൂവിൻ്റെ ഗന്ധം. പുറം ലോകവുമായി എനിക്കിപ്പോൾ ഭൗതികമായ ബന്ധമില്ലെങ്കിലും അങ്ങൊരു സാധാരണക്കാരനല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. കടലിനറിയില്ലേ നദിയുടെ ദാഹം?
1: അങ്ങയുടെ വിദഗ്ധമായ ഉപദേശം എനിക്ക് ആവശ്യമായിരുന്നു. ഒരു വഴികാട്ടിയായി, ഇരുളിൽ വെളിച്ചമായി. ഇവിടെ സാധാരണക്കാർക്ക് മാത്രം പ്രവേശനമുള്ളത് കൊണ്ടാണ് നാം വേഷം മാറി വന്നത്.
0: സാധാരണക്കാരൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വേഷമോ ഭാവമോ അല്ല. ഇവിടെ വന്നു ചേരുന്ന എല്ലാവർക്കും സാധാരണക്കാരുടെ മനസ്സുണ്ടായിരിക്കണം എന്നതാണ്. മനസ്സ്, അതാണ് പ്രധാനം. അങ്ങിപ്പോ ആടയാഭരണവും കിരീടവും ചെങ്കോലും ഒക്കെയായി വന്നാലും ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ സാധാരണക്കാരനായിരിക്കണം. വിനയത്തിൻ്റെ പാഠം പഠിക്കാൻ.
1: അങ്ങയുമായി അടുത്തപ്പോഴാണ് ഞാൻ എൻ്റെ വിഡ്ഢിത്തം മനസ്സിലാക്കുന്നതേ. എന്റെ അഹങ്കാരം അത്ര വലുതായിരുന്നു.
0: ഇവിടെ നിൽക്കുമ്പോ അങ്ങ് ഒരു പരിധിവരെ സാധാരണക്കാരൻ തന്നെയായിരുന്നു. ആ, അതൊക്കെ പോട്ടെ. മനസ്താപം വെടിഞ്ഞ് പറഞ്ഞു വന്ന കാര്യം പൂർത്തീകരിച്ചോളൂ.
1: അധികാരമേറ്റപ്പോൾ സിംഹാസനവും അധികാരത്തിന്റെ കൊടുമുടിയും എന്റെ മാത്രം ലോകമായി. എന്റെ ഓരോ നോട്ടവും കൽപ്പനയായി, ഓരോ വാക്കും നിയമമായി. എന്റെ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കി. ഏകാധിപതിയായിരുന്നു ഞാൻ. ജനങ്ങളുടെ കണ്ണീരിൽ ഞാൻ എന്റെ സാമ്രാജ്യം കണ്ടു.
0: അധികാരം, അതൊരു മരീചികയാണ് കുഞ്ഞി. അതൊരുവന് ഉന്മാദിയാക്കും. ഒരുവന്റെ കണ്ണു മൂടിക്കിട്ടും, സ്വയം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാക്കും. അതാണ് അധികാരത്തിന്റെ പോരായ്മ. നന്മതിന്മകളെ തിരിച്ചറിയാനാവാത്ത അധികാരിക്കും ഒപ്പം പ്രജകൾക്കും അധികാരം ഭാരമായി മാറും.
1: നാം രാജാവാകുമ്പോൾ രാജ്യത്തിനകത്തും പുറത്തും ഭീഷണികളുണ്ടായി. എന്റെ അധികാരത്തിനെതിരായുള്ള ഓരോ സ്വരവും അപകട സൂചനയായി തോന്നി. അധികാരം ഉറപ്പിക്കാൻ, രാജ്യത്തെ വരുതിയിലാക്കാൻ ഞാനൊരു വഴി കണ്ടെത്തി. സ്വത്തുക്കൾ പിടിച്ചെടുത്തു. പലരുടെയും ജീവനും സ്വപ്നങ്ങളും കവർന്നെടുത്തു. അവരുടെ ശബ്ദങ്ങളെ ഇല്ലാതാക്കി. ഈ പാപഭാരം ഇന്നും എന്നെ പിന്തുടരുന്നു.
0: കുറ്റബോധത്തിന്റെ കയ്പുനീരും പശ്ചാത്താപത്തിന്റെ തീവ്രയാതനയുമാണ് അങ്ങയെ നന്മയിലേക്ക് നയിച്ചത്. മനസ്സാക്ഷിക്കുത്തിന്റെ വേദനയിൽ മെഴുകുരുകിയൊലിക്കുന്നത് പോലെ അങ്ങ് സ്വയം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു.
1: ആ താടിക്കാരന്റെ സഹോദരൻ എന്റെ സിംഹാസനത്തിനെതിരെ ജനങ്ങളെ ഇളക്കിവിട്ടു. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ഞാൻ അയാളെ തകർത്തു. സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്തു. വധശിക്ഷ നൽകി. കോട്ടകൊത്തളങ്ങളിൽ ഇപ്പോഴും കേൾക്കുന്നുണ്ട് ആ സഹോദരന്റെ നിലവിളി. എന്റെ കുറ്റബോധം, എന്റെ പശ്ചാത്താപം, അതുകൊണ്ട് എന്താണ് ഫലം?
0: സംഭവിച്ചതെല്ലാം സംഭവിച്ചു. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ഇനി വ്യാകുലപ്പെടരുത്. ആ മനുഷ്യൻ വന്നതും പോയതും പറഞ്ഞതും പറയാത്തതും ഒക്കെ എനിക്കറിയാം. ഇവിടെ വെച്ച് നിങ്ങൾ തമ്മിലുണ്ടായ സംഭാഷണം മുഴുവൻ അയാൾ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. സംശയം വേണ്ട മഹാരാജൻ, അയാളുടെ ഹൃദയം ശാന്തമായിരിക്കുന്നു. പകയുടെ കരിനിഴൽ മാഞ്ഞുപോയിരിക്കുന്നു.
1: സമാധാനമായി എനിക്ക്, സന്യാസി ശ്രേഷ്ഠ. ഇപ്പോ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ, നെഞ്ചിലെ കല്ലുരുകി നീങ്ങിയ പോലെ. ഇനിയും മടങ്ങിപ്പോകാൻ എന്നെ അനുവദിച്ചാലും.
0: ആയിക്കോട്ടെ, സന്തോഷമായി മടങ്ങിക്കൊള്ളൂ.
1: പിന്നെ ഈ നിമിഷത്തിലും അങ്ങയോട് അപേക്ഷിക്കുകയാണ് എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം.
0: അങ്ങയുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിച്ചു കഴിഞ്ഞല്ലോ.
1: അതങ്ങനെ മനസ്സിലാവുന്നില്ലല്ലോ.
0: അങ്ങ് ഈ കുടിലിൽ കഴിഞ്ഞ നിമിഷങ്ങളിലെ അനുഭവത്തിലൂടെ ഞാൻ പറയാം. ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ താമസം വന്നപ്പോ അങ്ങ് മടങ്ങിയിരുന്നെങ്കിൽ ആ താടിക്കാരൻ അങ്ങെ ആക്രമിക്കുമായിരുന്നു അല്ലേ?
1: അതെ.
0: പരിക്കേറ്റ ആ മനുഷ്യനെ ശുശ്രൂഷിക്കാൻ തയ്യാറായതുകൊണ്ട് അയാൾക്ക് അങ്ങയോടുണ്ടായിരുന്ന പക ഇല്ലാതെയായി. കഴിഞ്ഞ കാലത്തെയോ വരും കാലത്തെയോ ഓർത്ത് ഒന്നും ചെയ്യാനാവില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ.

0: ഏതു കാര്യവും എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ ചെയ്യുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ഈ നിമിഷത്തിൽ നിങ്ങളോടൊപ്പമുള്ളയാൾ ആരാണോ ആ ആളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഇനി പ്രവൃത്തി, ഒപ്പമുള്ളവർക്ക് നന്മ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി. ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്നർത്ഥം.
1: അതെ,
0: മനസ്സിലായല്ലോ.
1: അതെ,
0: വിജയ് ഭവ.

മൂന്ന് ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയിയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം അവസാന ഭാഗം സമാപിക്കുന്നു. റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്. സംവിധാനം റൂബി ബാബു.

കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും രാജാവ് സുദർശനൻ കുടപ്പനമൂട്, സന്യാസി എസ് രാധാകൃഷ്ണൻ, പണ്ഡിതന്മാർ ഉണ്ണികൃഷ്ണൻ മാടമന, ഹരികുമാർ വാലേത്ത്, സുൽഫി ഓയൂർ, ഷിബു വിൻസെന്റ്, അംഗരക്ഷകൻ വിനുരാജ് ഡിആർ, താടിക്കാരൻ കല്ലയം കൃഷ്ണദാസ്. സംവിധാന സഹായം എൻ സുനിത, ദീപാവിയൻ.

ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം ദാമോദരൻ തമ്പുതിരിയുടെ കവരികൾ, രവി ബോബയുടെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം ഒരു വടക്കൻ വീരഗാഥ.

0: ചലച്ചിത്ര ഗാനം ഇനി 8:40 കേൾക്കാം. ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്താണെന്ന് ശ്രദ്ധിക്കാം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അഥവാ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് നിന്നുപോയ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവർ മെച്ചപ്പെട്ട നിലയിലേക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ പെൺകുട്ടികൾക്ക് കൈത്താങ്ങാവുന്ന ഒരു പദ്ധതിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി അഥവാ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 14 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 8-ാം ക്ലാസ് പാസ്സായ കുട്ടികളെയാണ് ഈ പദ്ധതിയിലേക്ക് പരിഗണിക്കുന്നത്. ഇതിനായി അനുശാസിക്കുന്ന ചില മാനദണ്ഡങ്ങളും ഒരു നിശ്ചിത തുകയുടെ നിക്ഷേപവും തുക ലഭിക്കാനുള്ള യോഗ്യതയുമൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അവ എന്താണെന്നും എങ്ങനെയാണ് ഇത് യോഗ്യതയുള്ള പെൺകുട്ടികളിലേക്ക് ഈ പ്രയോജനം ലഭിക്കുന്നതെന്നും ശ്രദ്ധിക്കാം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ, കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയത്തിൽ നിന്ന 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ എന്നിവരെയാണ്. അതായത് സമൂഹത്തിൽ പിന്നാക്കാവസ്ഥയിലായ SC/ST വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങായാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. 9-ാം ക്ലാസ്സിൽ ചേരുന്ന വർഷം പെൺകുട്ടികൾക്ക് 31 മാർച്ച് 16 വയസ്സിൽ താഴെയായിരിക്കണം പ്രായം. ഈ പദ്ധതിയിൽ ചേരുന്നതിനായി കുറച്ചു പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. വിവാഹിതരായ പെൺകുട്ടികൾ, സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവയിൽ പഠിക്കുന്നവർ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, CBSE അഫിലിയേറ്റഡ് സ്കൂളുകൾ തുടങ്ങി കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ ചേരുന്ന പെൺകുട്ടികൾ എന്നിവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന

0: പെൺകുട്ടിയുടെ പേരിൽ ഒരു നിക്ഷേപം നടത്തുകയും നിശ്ചിത വയസ്സ് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്കീമിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിനിയുടെ പേരിലും 3000 രൂപ പൊതുമേഖലാ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നിക്ഷേപവും പലിശയും പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യും. സ്ഥിര നിക്ഷേപമായാണ് കുട്ടിയുടെ പേരിൽ ഈ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത്. 18 വയസ്സാകുന്നതുവരെ ഈ പണം പിൻവലിക്കാൻ കഴിയില്ല. എന്നാൽ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇത് പിൻവലിക്കുകയും ചെയ്യാം. ഈ തുകയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ ഈ തുക കാലാവധി എത്തുന്നതിന് മുമ്പ് പിൻവലിക്കാനോ പലിശ വാങ്ങാനോ അനുവാദമില്ല. ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ ബാങ്കിന്റെ പാസ്ബുക്കോ സ്ഥിര നിക്ഷേപത്തിന്റെ സർട്ടിഫിക്കറ്റോ പെൺകുട്ടിക്ക് നൽകും. 18 വയസ്സ് തികയുമ്പോൾ ഈ തുക പെൺകുട്ടിക്ക് ലഭിക്കും എന്ന് പറഞ്ഞല്ലോ. അതിൽ 18 വയസ്സ് പൂർത്തിയായ 10ാം ക്ലാസ് വിജയിച്ച ഗുണഭോക്താവായ പെൺകുട്ടിക്ക് മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 10ാം ക്ലാസ് വിജയിച്ച സർട്ടിഫിക്കറ്റും 9ാം ക്ലാസ്സിൽ പഠിച്ചതായുമുള്ള സ്ഥാപന തലവന്റെ സാക്ഷ്യപത്രവും ഹാജരാക്കിയാൽ ഗുണഭോക്താവിന് തുക ലഭിക്കും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണകൂടങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നിവയാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ പങ്കാളികളായി നിയോഗിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ സെക്കൻഡറി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി നമ്മുടെ സമൂഹത്തിലെ SC/ST വിദ്യാർത്ഥികളുടെ ഇടയിൽ കാലോചിതമായ പരിഷ്കരണത്തിന് ഇടയായി തീരുമെന്നതിൽ സംശയമില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഈ കേന്ദ്ര പദ്ധതിയായ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന പദ്ധതി നമ്മുടെ സമൂഹത്തിൽ മികച്ച മാറ്റത്തിന് വഴിയൊരുക്കും എന്ന് നിസ്സംശയം പറയാം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മൈസൂരുവിലാണ് അന്ത്യം. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകി 3 തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. 1957 19 വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിലൂടെയാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി ഉൾപ്പെടെ 20 ഭാഷകളിലായി 10,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാരമുൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. ന്യൂസിലൻഡിലെ 2 സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ടുമറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡർ അറിയിച്ചു. സംഭവത്തിൽ വിയറ്റ്നാം എംബസിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ നോർക്ക CEO മുഖ്യമന്ത്രി VD സതീശൻ ചുമതലപ്പെടുത്തി. ഏകോപനത്തിനായി കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഹൈദരാബാദിനെ രാജ്യത്തെ പ്രധാന അതിവേഗ റെയിൽ ഹബ്ബാക്കി മാറ്റാനൊരുക്കി കേന്ദ്രം. ഹൈദരാബാദിനെ പൂനെ, ചെന്നൈ, ബംഗളൂരു എന്നീ പ്രമുഖ സാമ്പത്തിക കേന്ദ്രങ്ങളുമായി കൂട്ടിയിണക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴികൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും.

0: കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോ റോ വെസൽ നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോ റോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരാ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പോലീസിനെ കൂടുതൽ ജനസൌഹാർദ്ദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാകുകയെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സർക്കാർ ഫണ്ടിനു പുറമെ CSIR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വെരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് എല്ലാ ജില്ലകളിലും വെരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിലായി. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി വിശാൽ സോമനാണ് പിടിയിലായത്. ഓണാഘോഷവേളയിൽ യാത്രാനിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ഭാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 600,000 പേരെ ഒഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനയിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കരതൊടുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മലാപ്പറമ്പിലെ 150 വീടുകൾ ഹരിതഭവനങ്ങളാക്കിയ ദേശോധാരിണി വായനശാലയ്ക്കുള്ള ശുചിത്വ മിഷൻ പുരസ്കാരം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി സമ്മാനിച്ചു. ഭക്ഷണാവശിഷ്ടങ്ങൾ വീടുകളിൽ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കി കൃഷിക്ക് ഉപയോഗിക്കുക, അജൈവ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുക ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഹരിതഭവനങ്ങളിലൂടെ നടപ്പാക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നാളെ രാത്രി 7 മണിവരെ ജലവിതരണം മുടങ്ങുമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. പാറ്റൂർ, മഞ്ചൂർ, മാതൃഭൂമി റോഡ്, ചിറക്കുളം റോഡ്, മൂലവിളാകം, തമ്പുരാൻമുക്ക്, പേട്ട, ചാക്ക, പാൽക്കുളങ്ങര, ഓൾ സെയിൻസ്, വെട്ടുകാട്, ശംഖുമുഖം, കൊച്ചുവേളി എന്നീ സ്ഥലങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ എസ് ജാനകി പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീത സംവിധാനം ഇളയരാജ, ചിത്രം ആ രാത്രി.

0: wickets each. In men's cricket, England were 241 for 1 in 18.3 overs against India in the fifth and final T20 international of the series in Southampton when reports last came in. Earlier, India won the toss and elected to field. England has already clinched the series with a 3-0 lead, while India will be aiming to register a consolation victory before the teams move on to the ODI series. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi departs for home after concluding landmark New Zealand visit, says bilateral trade agreement between two countries will accelerate India's journey towards a developed nation. 15 Indians killed in a boat mishap in Vietnam, President, Vice President and Prime Minister express condolence. West Bengal government forms 9-member committee headed by a retired judge to examine draft bill of Uniform Civil Code. Legendary singer S. Janki, known as Nightingale of South India, passes away. IMD forecasts heavy rainfall across northern and eastern parts of the country for next 4 to 5 days. In FIFA World Cup, Norway to take on England, while defending champions Argentina to clash with Switzerland in quarterfinals. And Indian women's compound team clinches silver medal at Archery World Cup Stage 4 in Madrid. That is all in the news at 9. Good night.
1: ആകാശവാണി
2: കായിക ലോകം.
3: മുൻ ഫെൻസിംഗ് താരവും കേരള ഫെൻസിംഗ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ കെ ശിവകുമാറുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
4: ശിവകുമാർജി, പരിപാടിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം സർ.
4: ഫെൻസിംഗിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം മനസ്സിൽ വരുന്നത്, താങ്കൾ ഈ കായിക രംഗത്തിലേക്ക് എങ്ങനെയാണ് വന്നത്, തുടക്കം എങ്ങനെയായിരുന്നു?
5: ഞാൻ സ്കൂൾസ് മുതലേ സ്പോർട്സിലുണ്ടായിരുന്നു, അത്ലറ്റിക്സ് ആയിരുന്നു. ഞാൻ അത്ലറ്റിക്സ് ചെയ്യുന്നുണ്ടാകുമ്പോൾ സ്കൂൾസിലെ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കളിക്കും. എട്ടാം ക്ലാസ് തൊട്ടാണ് തുടങ്ങി. അതെങ്ങനെ തുടങ്ങി വന്നപ്പോഴത്തേക്ക് അന്ന് കബഡിക്ക് പോകണം, കബഡിക്ക് സാർ വന്ന് കബഡി ഉണ്ട് അടുത്ത ആവശ്യമുണ്ട്, ആ പോകാൻ സാറെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സ്കൂളിൽ കുറച്ച് പേരുണ്ടാവും, അത് ഞങ്ങൾ പോകും. കബഡിക്ക് പോകും, ക്രിക്കറ്റ് പോകും, വോളിബോളിന് പോകും, അത്ലറ്റിക്സിന് പോകും.
4: കിട്ടുന്ന
5: ചാൻസിൽ ഞങ്ങൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അന്ന് ഇത്ര വിപുലമായിട്ടുള്ള രീതിയിലൊന്നുമല്ല, അന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന സ്പോർട്സ് നമ്മുടെ നാടൻ രീതിയിലുള്ളത് അങ്ങ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര എക്യുപ്മെന്റ്സ് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ രാവിലെ ഉള്ളത് ഞങ്ങൾ എടുക്കുന്നു, ആ സാറ് കൊണ്ടുപോകുന്നു, ഞങ്ങൾ കൊണ്ട് കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നു, തിരിച്ച് നമ്മൾ സ്കൂളിൽ വരുന്നു.
4: അത് കഴിഞ്ഞിട്ട് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റൈലിൽ എങ്ങനെയാണ്?
5: സിസ്റ്റമാറ്റിക് സ്റ്റൈലിൽ സാർ, അങ്ങനെ വന്ന സമയത്ത് സ്കൂളിലെ സാർ പറഞ്ഞു ഞങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്ത് പോവാം, നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും, അവിടെ ഒരുപാട് ഇവൻറ്റുകളുണ്ട്. അങ്ങനെ ആ സാറിനെ കൊണ്ട് നേരെ സോമസാറെന്നൊരു സാറുണ്ടായിരുന്നു, സാർ നെടുമ്പാടുള്ള. അപ്പോൾ സോമസാറിൻ്റെ അടുത്താക്കി, അന്ന് അത്ലറ്റിക്സിൽ ചെയ്തുകൊണ്ട് വന്നു. ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഹൈറ്റ് അനുസരിച്ച് എനിക്ക് ഒരു ലോങ് പറ്റത്തുള്ളൂ. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ചെയ്തുകൊണ്ട് സാറ് പറഞ്ഞു.
4: ലോങ് ഡിസ്റ്റൻസ് എത്ര മീറ്റർ ആയിരുന്നു?
5: 1500. അപ്പോൾ അത് ചെയ്തുകൊണ്ട് സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിൻ്റെ ഏജ് ഇത്രയായി, അപ്പോൾ നിനക്കിതിൽ ഫിനിഷ് ചെയ്ത് നിനക്കൊരു മെഡലെടുത്ത് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നീ അടുത്തൊരു ഈവൻറ്റ് ചേഞ്ച് ചെയ്ത് മേളിൽ ഫെൻസിംഗ് എന്ന് ഒരു ഈവൻ്റ് ഉണ്ട്, ഒളിമ്പിക്സ് ഗെയിമാണ്, ഇൻ്റർനാഷണൽ ഗെയിമാണ്, നീ ഒരു കാര്യം ചെയ്തു. ഞാൻ അവിടുത്തെ കോച്ച് രാധാകൃഷ്ണൻ സാറാണ്, സാറിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. സാറിനെ അവിടെ കൊണ്ട് ജോയിൻ ചെയ്തു.
4: കേട്ടിട്ടുണ്ടായിരുന്നു?
5: ഇല്ല, കേട്ടിട്ടില്ല. അപ്പോൾ സാറിനടുത്ത്
4: അറിയത്തില്ല.
5: അപ്പോൾ സാറിനടുത്ത് പോയി, സാറിങ്ങനെ കുറച്ച് പറഞ്ഞു തന്നു, മനസ്സിലാക്കി. ഞങ്ങൾ അങ്ങനെ ചെയ്തു, അങ്ങനെ ചാമ്പ്യൻഷിപ്പുകളോട് അങ്ങനെ പോയി. അങ്ങനെ ഏകദേശം
4: ആദ്യമായിട്ട് അത് എൻ്റെ അടുത്ത് നമ്മൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ തോന്നി ആ സമയത്ത്, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നൽ വന്നായിരുന്നു മനസ്സിൽ?
5: അല്ല സാർ, ഞങ്ങൾ ഈ എല്ലാ ഇവൻ്റും അങ്ങ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളിത് അങ്ങ് ചെയ്തു പോയി. പക്ഷേ അതിൻ്റെ ടെക്നിക്കലിറ്റികൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ അത് ചെയ്ത് ഒന്ന് രണ്ട് ജില്ലാ ചാമ്പ്യൻഷിപ്പ്, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് സാർ ഇതിനെ അങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, ഇന്ന ഇന്ന കാര്യങ്ങളാണ്, ഇങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ, നിങ്ങൾ റെഗുലർ വരിക. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ രാവിലെ അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞു, 10ാം ക്ലാസ്സോടെ ഞാൻ നിർത്തി, കാരണം വീട്ടിലെ ബുദ്ധിമുട്ടുകളും കാരണങ്ങളും കൊണ്ട് അതങ്ങ് നിർത്തി. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകും, രാവിലെ പ്രാക്ടീസിന് വരും. പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അന്ന് കഴിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കാനുണ്ടാവില്ല, എൻ്റെ ഒരു കൂട്ടാനുണ്ട്, പ്രൊവലേഷൻ ഒരു കുട്ടിയുണ്ട്, കൂട്ടാനുണ്ട്, അവനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും. അത് ഞങ്ങളൊരു 4-5 പേരുണ്ടാവും. കൊണ്ടുവരുന്ന സാധനം 5 പേരായിട്ട് ഷെയർ ചെയ്ത് കഴിച്ചിട്ട് എൻ്റെ അവിടെ തന്നെ ഒരു ചെറിയ ടാപ്പുണ്ട് ഗ്രൗണ്ടിൻ്റെ അവിടെ, അതിന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് മാറി നേരെ ഞാൻ ജോലിക്കും. അവർ സ്കൂളിലും കോളേജിലും പോകുന്നവരായി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയതാണ് സാറെ. ഏകദേശം ഒരു 11-12 നേഷൻസ് കളിച്ചിട്ട്.
4: ഇങ്ങനെ എത്ര നാൾ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് ആദ്യം ഒരു നേഷൻസ് കളിക്കാൻ?
5: ഞാൻ ഏകദേശം ഒരു 8-9 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ജില്ലാ ചാമ്പ്യൻഷിപ്പിന് എന്നെ ഇറക്കി. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അടുത്ത 2ാമത്തെ വർഷം സ്റ്റേറ്റിന് പോയി. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു, ആ വർഷം അന്ന് ഒരാൾക്ക് 2

0: ഇൻഡിവിജ്വൽ കളിക്കാമായിരുന്നു. അന്ന് എനിക്ക് ടീമെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഡിവിജ്വൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ വർഷം ടീം ക്വാളിഫൈ ചെയ്തു, ടീമിൻ്റെ കൂടെ പോയി, ആ നാഷണൽസ് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി കുറച്ചുകൂടെ ചെയ്തപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ക്യാമ്പുണ്ടായിരുന്നു. ഈ ക്യാമ്പിൽ വരുമ്പോഴത്തേക്ക് പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. നമ്മളൊരു ഒരു സെൻറ്ററിൽ സ്ഥിരം ചെയ്യുന്ന ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നു, അവരൊരു അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്യാമ്പിലോട്ട് പോകണം. ക്യാമ്പിലോട്ട് പോകുമ്പോൾ പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. ഇവർ കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നമുക്ക് അതിൻ്റെ ഇത് ടെക്നാലിറ്റി കിട്ടുള്ളൂ,
1: നമ്മുടെ
0: സ്റ്റാൻഡിങ് എന്താണെന്ന് മനസ്സിലാവും. അവിടെ നിന്ന് നമ്മൾ ചെയ്ത് ചെയ്ത് ചെയ്ത് മുന്നിലോട്ട് വരിക.
1: ആദ്യത്തെ നാഷണൽസ് എവിടെയായിരുന്നു?
0: ആദ്യത്തെ നാഷണൽസ് പഞ്ചാബിലായിരുന്നു സാറേ, പട്യാല. ഞങ്ങൾ ആ ഫസ്റ്റ് ഇയർ ആയിരുന്നു. ഫസ്റ്റ് വർഷം പോയി, ഞങ്ങൾക്ക് അത് ആദ്യമായിട്ട് പോയി ഒന്നും അന്ന് കിട്ടിയില്ല. അന്ന് വന്നിട്ട് ഞങ്ങൾ ബെസ്റ്റ് 16-ലെന്തോ പുറത്തായി. അതിന് അടുത്ത വർഷം വന്നിട്ട് ബെസ്റ്റ് 7-ൽ വന്നു. അതന്നാണ് ഞങ്ങൾ ആ സാറേ ആന്ധ്ര നാഷണൽ മത്സരിച്ചത്. അതിനുശേഷം വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. കഴിഞ്ഞു പറഞ്ഞാൽ ഞങ്ങളൊരു ബെസ്റ്റ് 8-നുള്ളിൽ എത്തണമെന്ന് ആർമിക്കാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ തീർന്നു. പിന്നെ വേറെ നോക്കാനില്ല, ഓൺ സൈഡ് അടിയായിരിക്കും. ഏറെ എന്നാലും ഒരു 15 പോയിന്റ് ആണെങ്കിൽ ഒരു 8-6-8 പോയിന്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അവർ 3 നേരം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അവർക്ക് അവരെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലിയുണ്ട്, ഓൾറെഡി ജോലിയുണ്ട്. അവരെ വർക്ക് എന്ന് വെച്ചാൽ രാവിലെ എണീക്കുക, പ്രാക്ടീസ് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് അടിക്കുക, റെസ്റ്റ് എടുക്കുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, ഇതാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു. അപ്പം നമ്മുടെ ജോലിയും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ ഇങ്ങനെ കറങ്ങി പോരുന്നതാണ്.
1: അപ്പോൾ ആദ്യമായിട്ടൊരു നാഷണൽസൊക്കെ പോയപ്പം സംസ്ഥാനത്തിന് പുറത്ത് പോയി കളിച്ചപ്പം ആ പ്ലെയേഴ്സിൻ്റെയൊക്കെ കൂടെ നമുക്ക് കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുമാരെക്കാട്ടിലും കുറവല്ല, അങ്ങനൊരു മനസ്സിലൊരു ധൈര്യം വന്നോ അതോ ഒരു കോൺഫിഡൻസിന് കുറവുണ്ടായിരുന്നു?
0: ഇതിങ്ങനെയല്ല, കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നാഷണൽസിൽ മെഡൽ അടിക്കാൻ പറ്റുള്ളൂ, നാഷണൽസിൽ ഒരു പൊസിഷൻ വരാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായത്. അതിനുശേഷമാണ് വർക്കൗട്ട് വീണ്ടും നമ്മൾ ചേഞ്ച് ആയി തുടങ്ങിയത്. കാരണം നമ്മൾ സ്റ്റേറ്റ് ജില്ല ജില്ല കളിക്കുമ്പോൾ നമുക്ക് അടുത്ത് നിന്ന് കിട്ടുന്ന സ്റ്റേറ്റ് പങ്കെടുക്കണം, സ്റ്റേറ്റ് മെഡൽ. അപ്പോൾ സ്റ്റേറ്റ് മെഡൽ അടിച്ചാൽ മാത്രമേ നാഷണൽസ് പോകും. നാഷണൽസ് പോകുമ്പോഴത്തേക്ക് നാഷണൽസ് ഇത്രയും ടീമിൻ്റെ കൂടെ ബോട്ട് ചെയ്യണം. അപ്പം നമ്മൾ ഇത്ര ചിലപ്പം പഞ്ചാബിലാണ് ഒരു 4 ദിവസം യാത്ര ചെയ്ത് അവിടെ പോയി. കാരണം ഇങ്ങനെ അങ്ങനെ പോയി മുന്നോട്ട് പോയത്. അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി. ഇപ്പോൾ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഒരുപാട് മുന്നോട്ടായി. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അതിനെ ഒരു എന്ത് പറഞ്ഞാൽ അവർ അതിനെ ഒരു ഈവൻ്റ് അവർ സെലക്ട് ചെയ്താൽ അതെങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം, അതിന് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആവശ്യം, ഇത് എവിടെ പോയാലും കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ള നോളജ് ഇപ്പോഴുണ്ട്.
1: ഈ ഫെൻസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അപ്പറേറ്റസ് ഒക്കെ എല്ലാ സ്ഥലത്തും ലഭ്യമാണോ അത്?
0: സാർ, അപ്പാരറ്റസ്
1: കളിക്കാൻ നേരം എങ്ങനെയായിരുന്നു?
0: ഞങ്ങൾ മാനുവലി ചെയ്തുകൊണ്ട് വന്നെ, മാനുവലി ചെയ്ത് നാഷണൽസ് പോകുമ്പോഴത്തേക്കാണ് ഇലക്ട്രിക്കൽ ചെയ്യുന്നത്. അതിപ്പം മാറി ജില്ലാ ചാമ്പ്യൻഷിപ്പ് പോയിട്ട് ഇലക്ട്രിക്കൽ വന്നു തുടങ്ങി. കാരണം അതൊരു ഏകദേശം ഒരു 10-15 വർഷത്തിനുള്ളിൽ ഇത് മാറി തുടങ്ങി.
1: അപ്പോൾ ഈ ഫെൻസിങ്ങിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്തുവാ നമ്മുടെ സംസ്ഥാനത്ത്? എല്ലാ സ്ഥലത്തും ഈ അപ്പറേറ്റസ് ഒക്കെ ഉണ്ടോ, ഇലക്ട്രിക്കലൊക്കെ എല്ലാം ഉണ്ടോ? ഇത്
0: അപ്പാരറ്റസ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഉണ്ട്, സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റലിൽ എല്ലാത്തിനും ഉണ്ട്, സഹായിക്കുണ്ട്. ഇപ്പം ജില്ലാ അസോസിയേഷൻ ഇത് വാങ്ങിക്കാന്ന് വെച്ചാൽ അപ്പാരറ്റസ് മാത്രം 140,000 രൂപയാവും. അതിൻ്റെ പിസ്റ്റൂടെ വേണമെന്നുണ്ടെങ്കിൽ 2-60 പോകും, 2-60, 2-70 പോകും. അത് ഓരോ കമ്പനിക്ക് എമൗണ്ട് വ്യത്യാസം വരും. അതിൽ അപ്ഡേഷൻ വരും, പുതിയ അപ്ഡേഷൻ വന്ന അപ്പാരറ്റസ് ആണെങ്കിൽ വീണ്ടും ഒരു 50,000-40,000 വ്യത്യാസം വരും. മറ്റതാണെങ്കിൽ ഒരു 1-1.5. ഇത് വാങ്ങിച്ചാലേ പറ്റും, എല്ലാ അസോസിയേഷനും വാങ്ങിക്കാൻ പറ്റത്തില്ല, ജില്ലാ അസോസിയേഷനും പറ്റത്തില്ല.
1: പക്ഷെ ഇപ്പം സായിയുടെ കയ്യിലും അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ കയ്യിലും ഉണ്ട്, അപ്പോൾ അവിടെ അവിടെ ട്രെയിനിങ്
0: അവിടെ ഹോസ്റ്റലുണ്ട്. നമ്മുടെ ഹോസ്റ്റലിൽ എല്ലാ കുട്ടികൾക്കും ഇലക്ട്രിക്കലാണ് ചെയ്യുന്നത്. സായി ആയാലും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റലുകളായാലും എല്ലാവർക്കും അതിൻ്റെ സജ്ജീകരണങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഇത് വെച്ച് തന്നെ ഇപ്പം നമ്മളൊരു മാനുവലി ബോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ഈവൻ്റ് ബേസിൽ വെയിറ്റ് ഉണ്ട്. അതായത് എപ്പ എന്നൊരു ഈവൻറ്റിൽ 750 ഗ്രാം പ്രഷർ വന്നാൽ, നമ്മുടെ ബോഡിയിൽ 750 ഗ്രാം പ്രഷർ വന്നാൽ മാത്രമേ ലാമ്പ് വരത്തുള്ളൂ. ഇപ്പം ഞാൻ സാറിനെ ഹിറ്റ് ചെയ്തു, സാറിന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും കൈക്ക് ഹിറ്റ് കൊണ്ടു, സാറിനും ഫീൽ ചെയ്യാൻ പറ്റും കൊണ്ടു. പക്ഷെ അത് ലാമ്പ് വരണമെന്നാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കറക്റ്റായാൽ മാത്രമേ ലാമ്പ് വരത്തുള്ളൂ. ലാമ്പ് വരണമെങ്കിൽ അപ്പാരറ്റസ് വേണം,
1: അപ്പോഴേ പോയിന്റ്
0: അപ്പോഴേ പോയിന്റ് വരും. അല്ല, മാനുവലി ചെയ്യുമ്പോൾ അപ്പം നിൽക്കുന്ന ഫ്രണ്ടിൽ നിൽക്കുന്ന ജൂറി വേറെയാണ്. ആ ഹിറ്റ് കൊണ്ടു. അപ്പം ഞാൻ സാർ കൊണ്ടില്ല, അവിടെ കാട് വരും, അപ്പം അടുത്ത ആൾ ചോദിക്കത്തില്ല. ഇതാണ് ഇതിൻ്റെ റൊട്ടീനിങ്. അത് ചേഞ്ചായി വന്ന ഒരു 15 വർഷം കൊണ്ട് ഇങ്ങോട്ട് മാറി. ഇപ്പോഴും നിൽക്കുന്ന ഒരു ജൂറി നിന്ന് കഴിഞ്ഞാൽ അവർക്കറിയാം ലാമ്പ് പറയാൻ പറ്റും, ഹിറ്റ് കൊണ്ടാൽ കൊണ്ടു, അത് പിന്നെ ബ്ലേഡ് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ബ്ലേഡിൽ ചെക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ ഉണ്ട്, ഈ വെയിറ്റ് കറക്റ്റാണോ, ടിപ്പിൻ്റെ പ്രഷർ കറക്റ്റാണോ, സ്പ്രിംഗ് എയർ, ഇതെല്ലാം ചെക്ക് ചെയ്തേ നടക്കത്തുള്ളൂ.
1: ഇപ്പം ഈ ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ഗെയിമാണ്, എല്ലാവർക്കും ഇതിനെക്കുറിച്ച്
0: അറിയത്തില്ല.
1: ഇതിൻ്റെ ഇവൻറ്റ്സ് ഒക്കെ ഇതൊക്കെയാണ്
0: സാർ? ഇതിൽ 3 ഇവൻ്റ് ഉണ്ട്. 3 ഇവൻ്റ് എന്നാൽ സേബർ, ഫോയിൽ, എപ്പെ. ഇതെന്ന് നമ്മുടെ സ്ലീവ് കട്ട് ബനിയൻ ഇല്ലേ, ആ ഒരു, അതായത് കയ്യില്ലാത്തൊരു ബനിയൻ അല്ല, കറക്റ്റ് ഇടുപ്പിന് മുകളിലോട്ട് ഈ ബനിയൻ മാത്രമാണ് ഫോയിൽ എന്ന ഇവൻറ്റ്. അതിന് 500 ഗ്രാം പ്രഷർ വേണം, എന്നാലേ എല്ലാം പോരത്തുള്ളൂ.
1: ആ സ്പേസിൽ നമ്മൾ
0: ആ ടാർഗറ്റ്, ആ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യില്ലാത്തൊരു സിലിവസ് ബനിയനിൽ ആ ഒരു ടാർഗറ്റാണ്. അതിൽ മാസ്ക് വരത്തില്ല, ഈ കരുത്തിന് മുകളിലോട്ട് വരത്തില്ല, ഇത് മാത്രമേ. അതിന് ഫോയിൽ 500 ഗ്രാം പ്രഷർ വന്നാൽ മാത്രമേ എല്ലാം പോരത്തുള്ളൂ. അതിന് അടുത്ത ഇവന്റ് എപ്പെ, ഫുൾ ബോഡിയാണ്, 750 ഗ്രാം പ്രഷർ വരണം.
1: ഫുൾ ബോഡി എന്ന് പറഞ്ഞാൽ
0: ഫുൾ ബോഡി, ഫുൾ ഹെഡ് തൊട്ട് ലെഗ് വരെ ബോഡി പാർട്സിൽ എവിടെ കൊണ്ടാലും ലാമ്പ് വരും. ഇനി അടുത്തൊരു ഇവന്റ് ഉണ്ട്, സേബർ എന്നാണ് ഇവന്റ്. ഇവന്റെ ടച്ചിങ് ആണ്, അതായത് ബോഡിയിൽ ഇടുപ്പിന് മേളിലോട്ട് ഫുൾ ബോഡി അപ്പർ ബോഡി മേളിൽ മൊത്തം അതിൽ ടച്ച് ചെയ്താൽ ലാമ്പ് വരും.
1: പ്രഷറിന്റെ ആവശ്യമില്ല,
0: ഇല്ല ടച്ചിങ് ലാമ്പ് വരും. പക്ഷെ ഇതിലുണ്ട്, ഇതിൽ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. സ്പെസിഫിക്കായിട്ട് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ സാറിന് ഹിറ്റ് ചെയ്യുന്നു, സാറ് തടുത്തിട്ട് തിരിച്ചടിച്ചാൽ സാറിന് പോന്നു പെരാത്ര പ്രസം എന്ന് പറയും. ഇതിങ്ങനെ കുറേ റൂൾസ് ഉണ്ട്.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ നമ്മളത് പറയുന്നത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ വരുന്ന കുട്ടിയൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇന്ന ഇവൻ്റ് എന്ന് പറഞ്ഞാൽ അവർ നേരെ യൂട്യൂബിൽ കയറുന്നു, സെർച്ച് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, എന്നിട്ട് അവർ ഈ വീഡിയോസ് കണ്ടിന്യൂസ് കാണും. ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഓൺലൈൻ കോമ്പറ്റീഷൻ ബൗട്ട് കാണാൻ പറ്റും അവർക്ക്. കണ്ടവർ മനസ്സിലാക്കും ഇതിങ്ങനെയാണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് അപ്പോൾ അകത്തേക്ക് സ്ലോ മോഷൻ വരും, അതിലും അവർക്ക് അറിയാൻ വരും എന്തുകൊണ്ടാണ് ഈ പോയിന്റ് കിട്ടാത്തത്. അത് വ്യക്തമായി പണ്ടത്തെ കാലത്ത് അതില്ല.
1: ശരി തന്നെ.
0: പണ്ട് നമ്മൾ കോമ്പറ്റീഷൻ ഓരോ കോമ്പറ്റീഷൻ കണ്ടിട്ട് നമ്മളവിടെ ഇരിക്കും, ഈ ബാക്കിയുള്ള കോമ്പറ്റീഷൻ തീരുന്നവരെ നമ്മളിരിക്കും. എന്തിനായിരിക്കുന്ന വെച്ചാൽ എന്തെങ്കിലും അവർ പുതിയ ടെക്നിക്കൽ ആഡ് ചെയ്യുന്നുണ്ടോ, ഈ ബൗട്ട് എങ്ങനെ ചെയ്യുന്നു, എത്ര പോയിന്റ് എടുത്തു, എത്ര പോയിന്റ് അവിടെ കൊടുത്തു, ഇതെല്ലാം നോക്കി നമ്മൾ ഫുള്ള് കണ്ടിട്ടാണ് വരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ കുട്ടികൾ വരുന്നു കോമ്പറ്റീഷൻ സമയത്ത് വരുന്നു, ബൗട്ട് ചെയ്യുന്നു, തിരിച്ചവർ ആ എൻ്റെ ബൗട്ട് കഴിഞ്ഞു നോക്കേണ്ട, പിന്നെ അവർ കാണും ഫൈനൽ കാണും, സെമി ഫൈനലേ കാണത്തുള്ളൂ. കാരണം ബാക്കി എല്ലാവർക്കും അറിയാം, അവർക്ക് എന്തെങ്കിലും ഉണ്ടോ മൊബൈൽ എടുക്കുമോ നോക്കുമോ, ഇൻക്ലൂഡിംഗ് റിസൾട്ട് വരെ ഓൺലൈൻ ആക്കി കഴിഞ്ഞു.
1: ഇതിൽ ഇൻഡിവിജ്വലും ടീം ഇവന്റും രണ്ടും ഉണ്ട്.
0: ഇൻഡിവിജ്വൽ ഉണ്ട്, ടീം ഇവന്റും ഉണ്ട് സാർ. ഇൻഡിവിജ്വല് മുൻകാലങ്ങളിൽ രണ്ടു പേർക്കേ പറ്റത്തുള്ളൂ, ഇപ്പം നാല് പേർക്ക് ഇൻഡിവിജ്വൽ കളിക്കാം. ഒരു ജില്ലയിൽ സ്റ്റേറ്റ് പോകുമ്പോഴും നാല് പേർ, ഈ നാല് പേര് തന്നെയാണ് ടീം കളിക്കുന്നത്.
1: നാലുപേരുടെ പെർഫോമൻസിന്റെ
0: അടിസ്ഥാനത്തിൽ നാല് പേരും നാല് ബെസ്റ്റ് മൂന്ന് പ്ലെയർ ടീം കളിക്കും, ഒരാളെ റിസർവ് ഇതാണ് പോകുന്നത്.
1: ഓക്കെ. ഫെൻസിംഗ് അസോസിയേഷൻ, കേരള ഫെൻസിംഗ് അസോസിയേഷൻ, ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? കോച്ചസ് ഒക്കെ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ?
0: കൗൺസിലിന്റെ കോച്ചസ് ഉണ്ട്, ഞങ്ങളുടെ അസോസിയേഷന് കോച്ചായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ നിന്നുള്ള പ്ലേയർ സീനിയർ പ്ലേയേഴ്സാണ്, എൻ ഐ സി ഡിപ്ലോമ കഴിഞ്ഞിട്ട് സായിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, നമ്മുടെ സ്പോർട്സ് കൗൺസിലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ സർക്കാർ ജോബിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്.
1: അപ്പോൾ നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് ഈ ഫെൻസിംഗിന്റെ ഒരു നിലവാരം എങ്ങനെയാണ് ഇപ്പോൾ?
0: നിലവാരം സാറേ മുന്നത്തെ കാട്ടിലും ഇപ്പം ഒത്തിരി ഒത്തിരി ഉണ്ട്. ഒത്തിരി ക്ലബുകൾ വരുന്നുണ്ട്, അക്കാഡമികൾ വരുന്നുണ്ട്. ഇപ്പം ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടത്താൻ തന്നെ ഞങ്ങൾക്ക് ഒരു കാറ്റഗറി നടത്താനായിട്ട് ഒരു ദിവസം മതിയാവത്തില്ല.
1: അത്രയും
0: അക്കാഡമിയുടെ കുട്ടികളുണ്ട്, ക്ലബിന്റെ കുട്ടികളുണ്ട്, നമ്മുടെ ഹോസ്റ്റലിന്റെ കുട്ടികളുണ്ട്.
1: ഒരു നാഷണൽ ലെവലിലൊക്കെ നമ്മുടെ ഒരു സ്റ്റാൻഡിങ് എങ്ങനെയാ കേരളത്തിൽ?
0: മുന്നത്തെ കാട്ടിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ കോമ്പറ്റീഷൻ ഇപ്പം പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ക്യാമ്പ് ഒരു മാസമെങ്കിലും വയ്ക്കണം. ക്യാമ്പ് ഒരു മാസം വെച്ചിട്ട് വെച്ചതെന്ന് കഴിഞ്ഞാൽ മാത്രമേ അവർ ഇമ്പ്രൂവ്മെന്റ് മനസ്സിലാക്കുള്ളൂ. പിന്നെ ക്യാമ്പ് സെലക്ഷൻ വെക്കണം, ക്യാമ്പ് സെലക്ഷൻ വെച്ചിട്ടാണ് ആളിനെ കൊണ്ടുവന്നത്.
1: അപ്പോൾ പിള്ളേർക്ക് എങ്ങനെ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷന്?
0: ഇപ്പോഴത്തെ എല്ലാ സെന്ററിലും ഒത്തിരി കുട്ടികൾ ഹോസ്റ്റൽ സെലക്ഷൻ വെക്കുന്നുണ്ട്. ഹോസ്റ്റൽ സെലക്ഷൻ ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്, ഇവർ ഹോസ്റ്റലിലോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഇതിലെ ഒരു ഓരോ ഇപ്പോൾ സ്പോർട്സിലും മെയിനായിട്ട് നോക്കുന്നത് ഒരു കുട്ടി വന്നു, ആ കുട്ടി ചെയ്ത് നോക്കിയിട്ട് ഇമ്പ്രൂവ് ആവുന്നില്ലാന്നുണ്ടെങ്കിൽ പാരൻ്റ് തന്നെ പാരൻ്റ് ഒരു കാൽക്കുലേഷനിലാണ് ഒരു കുട്ടിയെ കൊണ്ടാക്കുന്നത്. കൊണ്ടാക്കി കുട്ടി ചെയ്യുന്നു, ആ കുട്ടി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരടുത്ത് ഓപ്ഷൻ നോക്കുകയാണ്, അടുത്ത ഈവൻറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. മുന്നേ അങ്ങനെയല്ല, മുന്നേ ഒരു കുട്ടിയെ കൊണ്ടുപോയി എൻ്റെ മോൻ ഇത് ഇന്ന ചെയ്യുന്നു, അതിൽ നിന്ന് ചിലർ രക്ഷപ്പെട്ടു പോകുന്നു, ചിലവർ ബാക്കിലോട്ട് പോകുന്നു. ഇപ്പോൾ അറിയില്ല, പാരൻ്റ് ഒരു ഈവൻറ്റിൽ ഒരാളെ കൊണ്ടാക്കുമ്പോഴത്തേക്ക് സ്പോർട്സിലുണ്ടാക്കുമ്പോൾ അവരെല്ലാം പാരൻ്റ് ചിന്തിക്കും, എൻ്റെ മോൻ ഇന്ന ഗെയിമിൽ പോയാൽ ഏതുവരെ പോവാം, മെഡൽ വരുമോ, ഗ്രേസ് മാർക്ക് കിട്ടുമോ, ജോബ് കിട്ടുമോ, ഇതെല്ലാം ചിന്തിച്ചാൽ പോണേ.
1: എല്ലാ ഒരു കാൽക്കുലേഷൻ,
0: എല്ലാം പാരന്റിന് കാൽക്കുലേഷൻ ഉണ്ടാവും.
1: ഇപ്പം ഫെൻസിംഗിന്റെ ഒരു ഭാവി എന്തുവാ നിങ്ങൾ കാണുന്നത്? അപ്പം നമുക്കൊരു നല്ല ഭാവി നമുക്കൊരു മുന്നിൽ കാണാൻ പറ്റും, പക്ഷെ ഒരു പ്രാക്ടീസും ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം നമുക്ക്
0: എക്യുപ്മെന്റ്സിന് വില കൂടുതലാണ്. ഇപ്പം ബ്ലേഡ് വാങ്ങിക്കുന്ന വെച്ചാൽ മുന്നേന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് ചെയ്യാനായിട്ട് നോർമൽ ബ്ലേഡ് മതി. ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷന് പോകണമെങ്കിൽ എഫ്ഐയുടെ ബ്ലേഡ് വേണം. എഫ്ഐയുടെ ബ്ലേഡ് വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 16,000 രൂപയാണ് ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ചെയ്യേണ്ട ബ്ലേഡ്. ഇത് വാങ്ങിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല, ഒന്നതാണ്. പിന്നെ ഹോസ്റ്റലുകളിൽ ഇഷ്യൂ ചെയ്യണമുണ്ട്. ഈ ചെയ്യുന്ന കുട്ടികൾ അത് വെച്ച് അഡ്ജസ്റ്റ്, ഈ രണ്ട് ബ്ലേഡ് മിനിമം ഒരു കോമ്പറ്റീഷൻ ഒരു മൂന്ന് ബ്ലേഡെങ്കിലും ഉണ്ടാവണം. ഒരെണ്ണം ഇപ്പോൾ ഇലക്ട്രിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, അടുത്തൊരു ബ്ലേഡ് സ്റ്റാൻഡ് ബൈ വേണം. ഇതില്ലാന്നുണ്ടെങ്കിൽ പറ്റത്തില്ല.
1: ഇങ്ങനത്തെ ചെറിയൊരു എന്താ പറയുന്നത് അപ്പറേറ്റസ് എക്യുപ്മെന്റ്സ്
0: ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതിപ്പോൾ മുന്നത്തെ കാലത്തൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി. ഇപ്പം എല്ലാ എക്യുപ്മെന്റ്സുകളും ഈ ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് കേരളത്തിലുണ്ട്. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റുകളിലും ഈ എക്യുപ്മെന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്.
1: ലഭ്യത ഉണ്ട്, പക്ഷേ അത് വാങ്ങാനുള്ള കഴിവ് എല്ലാവർക്കും ഇല്ല. അപ്പോൾ ഈ അപ്പറേറ്റസും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം സുലഭമായ ഫെൻസിംഗിൽ നമുക്ക് നല്ലൊരു ഭാവി കാണാൻ സാധിക്കും. ശിവകുമാർജി, താങ്കൾ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മോട് പങ്കുവച്ച് വളരെ നന്ദി.
0: താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.
2: മുൻ ഫെൻസിംഗ് താരവും കേരള ഫെൻസിംഗ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ കെ ശിവകുമാറുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം രജു കോലിയേക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: ദിസ് ഈസ് ആകാശവാണി തിരുവനന്തപുരം. സാറ്റർഡേ നൈറ്റ് ഫീവർ.
1: ഹലോ, വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് ഫീവർ. ഐ എം അനുശ്രീ എസ് ആർ ആൻഡ് ഇറ്റ്സ് ഓൾവേസ് എ പ്ലെഷർ ടു ഹാവ് യുവർ കമ്പനി ഓൺ എ സാറ്റർഡേ ഈവനിംഗ്. ലെറ്റ്സ് കിക്ക് തിങ്സ് ഓഫ് വിത്ത് എ സോങ് ദാറ്റ്സ് എ പെർഫെക്റ്റ് മാച്ച് ഫോർ എ സാറ്റർഡേ ഈവനിംഗ്. A timeless classic that celebrates the simple joy of heading to the cinema with someone special. Here's Saturday Night at the Movies by The Drifters.

0: ഡോക്ടർ ആർ മാധുരി ദേവിക്ക് അഗലി പ്രസ്തുതി ഹെ രീതി ഗൗഡരാഗമേ സന്ത ത്യാഗരാജ കി രചന നന്നു വിടച്ചി കഥലകുറ ജോ കി ത്രിപുട്ട താൽമി നിബദ്ധ ഹെ.
1: She next presents a composition of Saint Tyagaraja in Reethi Gaula Ragam, Triputa Talam.

0: ആകാശവാണി. നമസ്കാരം. ഗ്രാമീണ ജനതയുടെ ഉന്നമനം ലക്ഷ്യമിടുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ അഥവാ VBG റാംജി നിയമത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഗ്രാമീണ ജനതയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി നിർണായക പങ്കുവഹിച്ച ചരിത്രപരമായ നിയമമായിരുന്നു 2005 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. ഗ്രാമീണ മേഖലയിലെ സ്ത്രീ ശാക്തീകരണത്തിലും സാമ്പത്തിക ഉൾപ്പെടുത്തലിലും വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമായ ഈ പദ്ധതിയെ കൂടുതൽ ആധുനികവും ശാസ്ത്രീയവും സുതാര്യവുമായ വ്യവസ്ഥകളോടെ കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചതാണ് VBG റാംജി ആക്ട് 2025. രാജ്യവ്യാപകമായി 2026 July 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ദർശനത്തിൽ ഗ്രാമീണ ജനതയെക്കൂടി പങ്കാളികളാക്കുകയാണ് ഈ നിയമത്തിന്റെ പ്രധാന ദൌത്യം. ഗ്രാമീണ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുതാര്യത പൂർണ്ണമായി ഉറപ്പാക്കുക, ഗ്രാമങ്ങൾക്ക് ദീർഘകാലം പ്രയോജനപ്പെടുന്ന ശാശ്വതമായ പൊതുസ്വത്തുക്കൾ നിർമ്മിക്കുക എന്നിവയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ എന്ന പേര് സൂചിപ്പിക്കുന്നതുപോലെ തൊഴിലിനൊപ്പം സുസ്ഥിരമായ ഉപജീവന മാർഗങ്ങളും ഗ്രാമീണ മേഖലയിൽ ഉറപ്പുവരുത്താൻ ഈ ദൌത്യം ലക്ഷ്യമിടുന്നു. പഴയ പദ്ധതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ VBG റാംജി നിയമം ഘടനയിലും ആനുകൂല്യങ്ങളിലും വിപ്ലവകരമായ പുരോഗതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മുൻപ് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു കുടുംബത്തിന് പരമാവധി 100 തൊഴിൽ മാത്രമാണ് ഉറപ്പു നൽകിയിരുന്നതെങ്കിൽ ഇപ്പോഴത് 125 ദിവസമായി ഉയർത്തിയിട്ടുണ്ട്. വർഷത്തിലധികമായി ലഭിക്കുന്ന ഈ 25 ദിവസങ്ങൾ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചതിനൊപ്പം തൊഴിലാളികളുടെ ദേശീയ ശരാശരി വേതന നിരക്കിലും കേന്ദ്ര സർക്കാർ വലിയ വർധന വരുത്തിയിട്ടുണ്ട്. ദേശീയ ശരാശരി വേതനം 298.8 നിന്നും 327.4 രൂപയാക്കി പുതുക്കി നിശ്ചയിച്ചു. രാജ്യത്തെ ഒരു സംസ്ഥാനത്തും പ്രതിദിന വേതനം 300 താഴെയാകരുത് എന്ന് കർഷക തൊഴിലാളി ക്ഷേമം മുൻനിർത്തി പുതിയ നിയമം കർശനമായി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഈ വേതന വർധനയുടെ ആനുകൂല്യം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലാണ്. കേരളത്തിലെ പുതിയ തൊഴിലുറപ്പ് വേതന നിരക്ക് 401 ഉയർന്നിട്ടുണ്ട്. ഇത് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്നാണ്. താരതമ്യേന ഉയർന്ന ജീവിത ചെലവുള്ള കേരളത്തിലെ ഗ്രാമീണ തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ് നൽകുന്നത്. ഈ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയവും ഭരണപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതുമായ മാറ്റം അതിന്റെ സാമ്പത്തിക ഘടനയിലാണ്. സഹകരണ ഫെഡറലിസം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ VBG റാംജി നിയമപ്രകാരം മൊത്തം പദ്ധതി ചെലവിന്റെ 40% സംസ്ഥാന സർക്കാരുകൾ വഹിക്കണം. ബാക്കി 60% തുക കേന്ദ്ര വിഹിതമായിരിക്കും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ജമ്മു കശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകൾക്കും കേന്ദ്ര സർക്കാർ ഇതിൽ വലിയ ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഈ പുതിയ സാമ്പത്തിക സമവാക്യത്തിലൂടെ സംസ്ഥാനങ്ങൾക്ക് പദ്ധതി നടത്തിപ്പിൽ കൂടുതൽ ഉത്തരവാദിത്തവും പങ്കാളിത്തവും ഉറപ്പാക്കാൻ സാധിക്കും. VBG റാംജി പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചു. സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇതറിയിച്ചത്. രാജ്യമെമ്പാടും പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ കേന്ദ്രമന്ത്രി സംതൃപ്തി പ്രകടിപ്പിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് VBG റാംജിയിലേക്കുള്ള പരിവർത്തനം സുഗമമായിരുന്നുവെന്നും ഇതുവരെ സാങ്കേതികമോ പ്രവർത്തനപരമോ ആയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: ആന്ധ്രപ്രദേശ്, രാജസ്ഥാൻ, തമിഴ്നാടു, കേരള ജൈസെ രാജ്യോക്കോ ബഹത് ബധായി ദേതാം ജിനോനെ പെഹലെ ഈ സപ്താഹ് മേ പ്രഭാവി പ്രാരംഭ കിയാ ഔർ ബഡി സംഖ്യ മേ റോജ്ഗാർ ഉപലബ്ധ കരായാ. ഹാലാങ്കി റോജ്ഗാർ മാൻസൂൻ പർ ഭി നിർഭർ ഹൈ, ഇസ്ലിയെ ജാ കം ഹുആ ഹൈ ഉൻ രാജ്യോ കോ മേരാ യേ കഹനാ നഹീ കി വഹാ കാം നഹീ, ക്യോംകി കഹീ ബാരിശ് ഹോ രഹി ഹോഗി തോ ഫിർ കാം നഹീ ഹോതാ. ദേശ് കേ കഹീ ഹിസ്സോ മേ മാൻസൂൻ ഛായാ ഹുആ ഹൈ ഔർ മാൻസൂൻ കി വജഹ സേ ഭി കാം ബാധിത ഹോതാ ഹൈ. കഹീ ജഗഹ ഖേതീ കാ കാം ഭി പീക് സീജൻ ഹൈ കഹീ ജഗഹ, ഇസ്ലിയെ ഉസ്കേ കാരണ ഭി കാം കി ജറൂറത് നഹീ ഹോതീ. ലേക്കിൻ ശുരുആത് ഹമാരി ബഹുത് അച്ഛി ഹുഈ ഹൈ. ലേക്കിൻ മിത്രോ, ഹമാരാ ലക്ഷ്യ കേവൽ കുഛ് ഗ്രാം പഞ്ചായത്ത് നഹീ, സബ് ഗ്രാം പഞ്ചായത്തോ മേ കാം പ്രാരംഭ കർനാ ഹൈ ജഹാ കാം കി ജറൂറത് ഹോ. ഹംകോ സുനിശ്ചിത് കർനാ ഹൈ സമയ പർ മജ്ദൂരി. ആപ് ജാനത്തെ ഹൈ കി 15 ദിൻ കേ അന്ദർ അന്ദർ, വേസേ തോ ഹം കോശിശ് കരേ 15 ദിൻ കാ സവാൽ നഹീ ഹൈ, ഹം അതിശീഘ്ര കൈസേ ഉൻകെ ഖാതേ മേ ഉൻകെ പസീനേ കി കീമത് പഹുഞ്ചാ ദേ മസ്ദൂരി കി ലേക്കിൻ 15 ദിൻ സേ ജ്യാദാ അഗർ ഹോ ഗയേ തോ ഇസ്മേ ബേരോജ്ഗാരി ഭത്തേ കാ പുഖ്താ പ്രാവധാൻ ഹേ ജോ മസ്ദൂർ ഭായി യാ ബഹൻ കോ ദേനാ പഡേഗാ ലേക്കിൻ സമയ പർ മസ്ദൂരി സുനിശ്ചിത ഹോ ജായേ ഇസ്ലിയേ രാജ്യ സർക്കാർ അപ്നേ ഹിസ്സേ കേ ക്യോംകി യേ പൈസാ തോ ആജ് ജാരി ഹോ രാ ഹേ ലേക്കിൻ രാജ്യ സർക്കാർ കേ ഹിസ്സേ കി രാശി ഭി തത്കാൽ രാജ്യ കാ ജോ ഷെയർ ഹേ വോ പഹുഞ്ച് ജായേ ताकि मजदूरों के खाते में समय पर मजदूरी पहुंच सके।
0: ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതിന് ആന്ധ്രാപ്രദേശ്, കേരളം, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൌണ്ടുകളോ മറ്റ് നടപടിക്രമങ്ങളോ പൂർത്തിയാക്കാത്ത സംസ്ഥാനങ്ങളോട് അവ സമയബന്ധിതമായി പൂർത്തിയാക്കാനും ആവശ്യപ്പെട്ടു. ഗ്രാമീണ ഉപജീവന മാർഗങ്ങളെ പരിവർത്തനം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വികസിത് ഭാരത് ജി റാംജി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എഴുതിയ ഒരു ലേഖനം സമൂഹ മാധ്യമത്തിൽ പങ്കിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമൂഹിക സംരക്ഷണത്തിന്റെ പരിഷ്കരണമാണ് ഇത് വിഭാവനം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണപരമായ പ്രക്രിയകളിൽ മികച്ച രീതിയിലുള്ള ഡിജിറ്റലൈസേഷനും ആധുനികവൽക്കരണവുമാണ് VBG റാംജിയിലൂടെ കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുന്നത്. നിലവിലുള്ള EKYC പൂർത്തിയാക്കിയ ജോബ് കാർഡുകൾക്ക് പകരമായി ഇനി മുതൽ കൂടുതൽ പരിരക്ഷയുള്ള ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ വിതരണം ചെയ്യും. പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് പരിശോധന നടത്തി നൽകുന്ന ഈ കാർഡുകൾക്ക് 3 വർഷത്തെ കാലാവധിയാണുണ്ടാവുക. തൊഴിലാളികൾക്ക് രാജ്യത്ത് എവിടെയിരുന്നും ജോലി ആവശ്യപ്പെടാൻ കേന്ദ്രീകൃത ഓൺലൈൻ പോർട്ടൽ സംവിധാനവും കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. തൊഴിലാളികൾ ജോലി ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ച് 15 ദിവസത്തിനകം തൊഴിൽ നൽകാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ അവർക്ക് കൃത്യമായ തൊഴിലില്ലായ്മ വേതനം നൽകാൻ നിയമപരമായ വ്യവസ്ഥയുണ്ട്. ആദ്യത്തെ 30 ദിവസത്തേക്ക് വേതനത്തിന്റെ പകുതിയും അതിനുശേഷം പൂർണ്ണ വേതനവും നൽകണമെന്നാണ് വ്യവസ്ഥ. പദ്ധതിയിൽ പൂർണ്ണമായ സുതാര്യത ഉറപ്പാക്കുന്നതിനും ഫണ്ടുകൾ കൃത്യമായി തൊഴിലാളികളിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിനും കർശനമായ സാങ്കേതിക നിയന്ത്രണങ്ങൾ പുതിയ നിയമത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ ഫണ്ടുകളുടെ വിനിയോഗവും തൊഴിൽ പുരോഗതിയും പൊതുജനങ്ങൾക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ സാധിക്കുന്ന തത്സമയമായ ഡാഷ്ബോർഡുകളും കേന്ദ്ര സർക്കാർ സജ്ജീകരിച്ചിട്ടുണ്ട്. തദ്ദേശീയരായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാമൂഹിക ഓഡിറ്റിംഗ് സംവിധാനം കൂടുതൽ ശക്തമാക്കുകയും ക്രമക്കേടുകൾ തടയാൻ കർശന നടപടികൾ വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നു. VBG റാംജി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് തിരുവനന്തപുരം മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളി ജയന്തി ദേവി ആകാശവാണിയോട്.
2: 8 വർഷമായിട്ട് ഞാൻ മേറ്റായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ്. നമുക്ക് ഇപ്പൊ 369 രൂപയായിരുന്നു 24-25 സാമ്പത്തിക വർഷത്തിലെ വേതനം. ഇപ്പൊ നമുക്കൊരു 401 രൂപയായതിൽ അധിക സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തൊഴിൽ ദിനവും 125 ആക്കിയതിൽ വളരെ സന്തോഷം. അപ്പൊ നമുക്ക് എനിക്കൊരു വയ്യാത്ത മോനാണുള്ളത് എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിയുള്ള മോനാണ്. അവന് എങ്ങും ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ആ അവസ്ഥയിൽ നമ്മൾ ഇപ്പൊ ഏതൊരു വീട്ടിലും പണ്ടത്തെ കണക്കല്ല, ഒരു പെണ്ണുങ്ങളും കൂടി ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു 401 കേട്ടപ്പോ തന്നെ വളരെ സന്തോഷമായി. VBG റാംജിയുടെ ഈ തൊഴിൽ വേതനം കൂട്ടിയതിൽ നമുക്ക് എനിക്കും തൊഴിലാളികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. നമുക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്ന് ഹസ്ബൻഡിനെ സഹായിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഏറ്റവും അധികം സന്തോഷം നമുക്ക് 100 തൊഴിൽദിനം എങ്ങനെങ്കിലും കൂട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതാണ്. അതിപ്പോ 125 തൊഴിൽദിനമാക്കിയതിൽ വളരെ സന്തോഷം.
0: വിത്ത് വിതയ്ക്കൽ, വിളവെടുപ്പ് തുടങ്ങിയ പ്രധാന കൃഷി കാലയളവുകളിൽ ആവശ്യമായ കർഷക തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഒരു സാമ്പത്തിക വർഷത്തിൽ ആകെ 60 ദിവസത്തിൽ കവിയാത്ത ഇടവേള പ്രഖ്യാപിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഈ നിയമം അധികാരം നൽകുന്നു. എല്ലാ പ്രവൃത്തികളും വികസിത് ഗ്രാമപഞ്ചായത്ത് പദ്ധതികളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പങ്കാളിത്ത പ്രക്രിയകളിലൂടെ തയ്യാറാക്കി ഗ്രാമസഭ അംഗീകരിക്കുകയും ചെയ്യുന്നു. PM ഗതിശക്തി ഉൾപ്പെടെയുള്ള ദേശീയ പ്ലാറ്റ്ഫോമുകളുമായി ഈ പദ്ധതികളെ ഡിജിറ്റലായി സംയോജിപ്പിച്ചിട്ടുമുണ്ട്. ഈ സംയോജിത ആസൂത്രണ സംവിധാനം വഴി മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും പദ്ധതികൾ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയും. ഒരേ പ്രവൃത്തികൾ ആവർത്തിക്കുന്നത് ഒഴിവാക്കാനും പൊതുമുതൽ പാഴാകാതെ സൂക്ഷിക്കാനും ഇതുവഴി സാധിക്കും.
3: കണ്ണൂർ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളി അനുപമ 125 വർഷത്തോളം
4: 125 ദിവസത്തെ പണിയുണ്ടാകും എന്നുള്ളത് തൊഴിലുറപ്പിന്റെ ഒരു ഉറപ്പായിട്ട് തന്നെ ഞങ്ങൾ കരുതുകയാണ്. കാരണം ഞങ്ങൾ ഇതുവരെ ചെയ്തു പോന്നിരുന്ന ജോലികളെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതലായിട്ടുള്ള ജോലികൾ ഇപ്പോൾ ലഭിക്കുമെന്ന്

0: എന്നാണ് കരുതുന്നത്. അതായത് ആദ്യമൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കല്ല് കയ്യാല പോലെയുള്ള ജോലികളായിരുന്നു, വ്യക്തികളുടെ സ്ഥലത്ത് ചെയ്തിരുന്ന ജോലികളായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് സുസ്ഥിര വികസനത്തിന്റെ ഭാഗമായി റോഡ് പണികളും കെട്ടിട നിർമ്മാണങ്ങളും അതുപോലെ ജലസംരക്ഷണത്തിനായിട്ട് മഴക്കുഴികളും കുളങ്ങളും ഒക്കെ നിർമ്മിക്കാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ കിണറുകൾ നിർമ്മിക്കുവാനും അതുപോലെ തന്നെ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ജീവനോപാധികളുമായി ബന്ധപ്പെട്ട തൊഴിലുകളും, അതായത് ആട്ടിൻകൂട്, പശുത്തൊഴുത്തുകൾ, കോഴിക്കൂടുകൾ, മത്സ്യക്കുളങ്ങൾ തുടങ്ങിയവയൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ ലഭിച്ചില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം ലഭിക്കും എന്നും അറിയാൻ കഴിഞ്ഞു. അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ 125 തൊഴിൽ ദിനങ്ങൾ ലഭിക്കുമെന്നത് ഒരു ഉറപ്പായ കാര്യമായി തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ തൊഴിലിന്റെ ഉറപ്പും കൂടിയ വേതനവും VBG റാംജിയിൽ ലഭിക്കുമ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശ്വാസം നൽകുന്നതും പ്രതീക്ഷ നൽകുന്നതുമാണ്.
1: അനുവദനീയമായ ജോലികളുടെ കാര്യത്തിൽ ഗ്രാമങ്ങളുടെ ദീർഘകാല പുരോഗതി ലക്ഷ്യമിട്ടുള്ള മികച്ച മാറ്റമാണ് പുതിയ നിയമത്തിൽ ദൃശ്യമാകുന്നത്. താൽക്കാലിക ജോലികൾക്ക് പകരം പൊതുസ്വത്ത് നിർമ്മാണത്തിന് മാത്രമാണ് ഇനി മുൻഗണന. കനാൽ നവീകരണം, പൊതുജലാശയങ്ങളുടെ പുനരുദ്ധാരണം, മഴവെള്ള സംഭരണികളുടെ നിർമ്മാണം തുടങ്ങിയ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കും ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം, പൊതു കെട്ടിടങ്ങളുടെ പരിസര വികസനം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഇതിൽ വലിയ പ്രാധാന്യം നൽകുന്നു. ഒപ്പം വ്യാപകമായ വനവൽക്കരണം, തീരദേശ സംരക്ഷണം, പുനരുപയോഗ ഊർജ അടിസ്ഥാന സൗകര്യ നിർമ്മാണം തുടങ്ങിയ കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും പുതിയ നിയമം വലിയ രീതിയിൽ വഴിയൊരുക്കുന്നു. ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള മണ്ണുമാറ്റൽ ജോലികൾക്ക് പകരം തലമുറകൾക്ക് പ്രയോജനപ്പെടുന്ന മികച്ച ആസ്തികൾ ഗ്രാമങ്ങളിൽ നിർമ്മിച്ചെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും ഡിജിറ്റൽ സംവിധാനങ്ങളും കർശനമാക്കുന്നത് വഴി പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിൽ ചില പ്രായോഗിക ക്രമീകരണങ്ങൾ ആവശ്യമായി വന്നേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് വ്യവസ്ഥിതിയെ കൂടുതൽ കുറ്റമറ്റതാക്കാൻ സഹായിക്കും. കോഴിക്കോട് നിന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളി പ്രേമ ആകാശവാണിയോട്.
2: കൂലിയാണ് വേണ്ടത്. ഒത്താക്കാർ ഈ തൊഴിലുറപ്പിലൂടെ ജീവിതം കഴിയുന്നവരുണ്ട്. കൂലി കൂട്ടിയിരുന്നു, പിന്നെ പണി തൊഴിലിനും കൂട്ടി. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തൊഴിലാളികൾക്ക് സന്തോഷം തന്നെയാണ്.
1: ഇന്ത്യൻ ഗ്രാമീണ വികസന രംഗത്ത് വലിയൊരു ഘടനാപരമായ പുരോഗതിക്കാണ് VBG റാംജി നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. കൂടുതൽ തൊഴിൽ ദിനങ്ങളും ഉയർന്ന വേതനവും സുതാര്യതയും ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുകയും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഗ്രാമീണ തൊഴിലിനെ ശാക്തീകരണത്തിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കുമുള്ള തന്ത്രപരമായ മാർഗമായി ഈ നിയമം മാറ്റുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൃത്യമായ ഏകോപനത്തിലൂടെയും ആസൂത്രിതമായ നടത്തിപ്പിലൂടെയും മാത്രമേ VBG റാംജി നിയമത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി കൈവരിക്കാനും വികസിത ഭാരതമെന്ന സ്വപ്നത്തിലേക്ക് ഇന്ത്യൻ ഗ്രാമങ്ങളെ വേഗത്തിൽ നയിക്കാനും സാധിക്കുകയുള്ളൂ. VBG റാംജി അഥവാ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ നിയമത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം ഹരിഷ്ണ.
3: ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സമയം 11 മണി കഴിഞ്ഞ് 14:09. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. നാളെ രാവിലെ 5:48 വരെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ FM ഗോൾഡ് ഡൽഹി റിലേ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.
4: म्यूचुअल फंड में पैसा ट्रांसफर करता रहता हूँ.
5: ओके.
4: तो सर जो AIS में है उसको मुझे किस प्रकार इनकम टैक्स में दिखाना पड़ेगा? मुझे AIS से समझ नहीं आ पा रहा है. उसमें ट्रांजेक्शन आ रही है 15 से 20 ट्रांजेक्शन.
5: चलिए विवेक और अनुभव और प्राची, क्योंकि टैक्स फाइलिंग सीजन चल रहा है, 31 जुलाई उसकी लास्ट डेट है, तो मुझे लग रहा है बहुत सारे श्रोताओं को, और बड़ी तारीफ की बात यह है कि विवेक उसको

ജസ്റ്റിസ് റിട്ടയർഡ് രഞ്ജന പ്രകാശ് ദേസായി വിൽ ബി ദ ചെയർപേഴ്സൺ. ഫോമർ മേഘാലയ ഗവർണർ തഥാഗത് റോയ് ഇസ് വൺ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. യൂണിയൻ മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ശിവരാജ് സിംഗ് ചൌഹാൻ വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പര്യാവരൺ സംരക്ഷൺ സങ്കൽപ് പ്രോഗ്രാം അറ്റ് ദ പൂസ ക്യാമ്പസ് ഇൻ ന്യൂഡൽഹി ടുഡേ. On the occasion, he will interact with nearly 17,000 Vriksh Mitras from across the country and call for transforming environmental conservation into a nationwide people's movement through active public participation. Legendary playback singer S. Janki, fondly known as the Nightingale of the South, passed away at the age of 88 in Mysuru, Karnataka yesterday after battling age-related health issues. Vice President C.P. Radhakrishnan has expressed grief over the demise of legendary playback singer. Spanning over 6 decades, her career saw her singing in nearly 48,000 songs in multiple languages including Kannada, Tamil, Telugu, Malayalam and Hindi. She is conferred with 33 state film awards. She was chosen for Padma Bhushan in 2013. In tennis, 21-year-old Linda Noskova won her maiden Grand Slam title after defeating fellow Czech Karolina Mukova 6-2, 5-7, 6-3 in the Wimbledon women's singles final on Centre Court in London. And that is the end of this news bulletin. Thank you.

സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ട്. ഇൻ എ മെഗ ക്യാമ്പയിൻ, ഉത്തർപ്രദേശ് ഗവൺമെന്റ് വിൽ പ്ലാന്റ് 35 crore സാപ്ലിംഗ്സ് ടുഡേ. ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ് വിൽ ലോഞ്ച് ദ സ്റ്റേറ്റ് വൈഡ് പൗധാരോപൺ മഹായജ്ഞ 2026 ഫ്രം ഗോരഖ്പൂർ ദിസ് മോർണിംഗ്. ഹി വിൽ ഇൻ ടെന്നിസ് 21-year-old ലിൻഡ നോസ്കോവ വൺ ഹർ മെയ്ഡൻ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ ആഫ്റ്റർ ഡിഫീറ്റിംഗ് ഫെലോ ചെക്ക് കരോലിന മുക്കോവ 6-2, 5-7, 6-3 ഇൻ ദ വിംബിൾഡൺ വിമൻസ് സിംഗിൾസ് ഫൈനൽ ഓൺ സെന്റർ കോർട്ട് ഇൻ ലണ്ടൻ. നോസ്കോവ ബിക്കേം ദ തേർഡ് ചെക്ക് വിമൻ ഇൻ 4 years ടു വിൻ ദ ഗ്രാസ് കോർട്ട് മേജർ ആഫ്റ്റർ മാർക്കിറ്റ വൻഡ്രുസോവ ഇൻ 2023 ആൻഡ് ബാർബോറ ക്രെജിക്കോവ ഇൻ 2024. ആൻഡ് ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് ന്യൂസ് ബുള്ളറ്റിൻ.